ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 12, കൊല്ലവർഷം 1201 മിഥുനം 19, 2026 ജൂലൈ 3 വെള്ളിയാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 59 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യസമൃദ്ധമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് MS ഷീബ.
2: പ്രവൃത്തി ചെയ്യാനുള്ള സാമഗ്രികളാണ് കാരണങ്ങൾ.

0: നമുക്ക് ബാഹ്യമായ കർമ്മേന്ദ്രിയങ്ങൾ കൂടാതെ സങ്കല്പം, പ്രകാശം, അറിവ്, അഭിമാനം എന്നീ വൃത്തികളോടുകൂടിയ മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നീ ആന്തരികമായ കരണങ്ങളുമുണ്ട്. ശുദ്ധമായ അന്ധകരണമാണ് ഒരാളെ നേർവഴിയിലൂടെ നയിക്കുന്നത്. മനസ്സിന് സ്വതവേ ഒരു രൂപവുമില്ലെങ്കിലും ശബ്ദാദി വിഷയങ്ങളുടെ ചേർച്ച കൊണ്ട് അതിന് അപ്പോഴപ്പോൾ അനവധി രൂപങ്ങളുണ്ടാകുന്നുണ്ട്. രാഗം, ദ്വേഷം, ഭയം, വ്യസനം, സന്തോഷം, ആഗ്രഹം, സ്നേഹം തുടങ്ങിയവയൊക്കെ മനസ്സിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഞാനെന്ന ഭാവമാണ് മനസ്സിന്റെ ഒന്നാമത്തെ രൂപം. മനസ്സിന് ഓർമ്മിക്കൽ, മറക്കൽ, പ്രവർത്തിക്കൽ എന്നീ മൂന്ന് പ്രകൃതികളുണ്ട്. ഈ പ്രകൃതികളെ തന്നെയാണ് സത്വരജസ്തമോ ഗുണങ്ങൾ എന്ന് പറയുന്നതും. അറിവും പ്രകാശവുമാണ് സത്വഗുണമെങ്കിൽ മറവിയും മടിയും തമോ ഗുണത്തിന്റെ രൂപമാണ്. ഇവ രണ്ടും കൂടിയത് രജോ ഗുണവും. ഇതിലേതെങ്കിലുമൊക്കെ അല്ലാതായി മനസ്സ് നിലനിൽക്കുന്നില്ല എന്നതിനാൽ അതിനെ നിയന്ത്രിക്കാനും വിഷമമാണ്. എന്നാൽ സത്വഗുണം വർദ്ധിച്ച് ബാക്കി രണ്ടു ഗുണങ്ങളും കുറയാനിട വന്നാൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. വർദ്ധിപ്പിക്കുന്നു എന്നർത്ഥത്തിലുള്ള ഗുണശബ്ദമാണ് സത്വരജസ്തമസുകൾക്ക് ഗുണമെന്ന പേര് വന്നതിന് തന്നെ കാരണം. ഒരാൾ എന്തിനെയെല്ലാം അനുഭവിക്കുന്നുവോ അവയിൽ കൂടെയെല്ലാം ഈ ഗുണങ്ങൾ ക്ഷയിക്കുകയോ വർദ്ധിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനുഭവം എന്ന് പറയുമ്പോൾ നാം താമസിക്കുന്ന സ്ഥലം, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ആഹാരം, ശ്വസിക്കുന്ന വായു, സഹവസിക്കുന്ന ആളുകൾ, ധരിക്കുന്ന വസ്ത്രം, ആരാധിക്കുന്ന ശക്തി ഇതൊക്കെയുമാണ്. ഇതെല്ലാം പരിപാവനമാക്കി വെച്ചാൽ മാത്രമേ സത്വഗുണത്തിന്റെ ആധിക്യമേറി മറ്റു രണ്ടു ഗുണങ്ങൾ ക്ഷയിക്കാനിടവരൂ. മനസ്സിന്റെ പ്രധാന രൂപമായ അഹങ്കാരത്തെ ക്ഷയിപ്പിച്ചാൽ മനസ്സിനെയും ക്ഷയിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഒരാളിൽ ആഗ്രഹവും പ്രവൃത്തിയും ഉള്ളിടത്തോളം കാലം അഹങ്കാരവും അതുവഴി മനസ്സും നിലനിൽക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ എന്തൊക്കെ പഠിച്ചാലും അറിവ് സമ്പാദിച്ചാലും മനസ്സെന്ന വസ്തു അവനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. ഒരാളുടെ മനസ്സെങ്ങനെയാണോ അങ്ങനെയായിരിക്കും അയാൾ. അത് രോഗഗ്രസ്തമെങ്കിൽ അയാളും രോഗഗ്രസ്തൻ. വളരെ കാലത്തെ അഭ്യാസം കൊണ്ട് ക്ലേശിച്ച് നേടിയ അറിവിനെ പോലും ഒരു നിമിഷം കൊണ്ട് ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവും മനസ്സിനുണ്ട്. പ്രതിരോധ ശക്തി വളർത്തി മനസ്സിന്റെ ആക്രമണങ്ങളെ ചെറുത്താൽ നമ്മൾ അജേയരാകും. കാമം, ക്രോധം, മോഹം, മതം, മാത്സര്യം, രാഗം, ദ്വേഷം, ലോഭം, അസൂയ, ഈർഷ്യ, പ്രതികാരബുദ്ധി, ദോഷദൃഷ്ടി തുടങ്ങിയവയൊക്കെ മനസ്സിന്റെ തീക്ഷ്ണങ്ങളായ ആയുധങ്ങളാണ്. ഇതിനു പുറമെ സ്നേഹം, ഔദാര്യം, ദയ തുടങ്ങിയ മോഹനാസ്ത്രങ്ങളും മനസ്സിന്റെ പക്കലുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടാൽ ബ്രഹ്മാസ്ത്രമാകുന്ന ഉറക്കം വേറെയുമുണ്ട്. സത്യം, അഹിംസ, ബ്രഹ്മചര്യം തുടങ്ങി എത്രയോ മറുമരുന്നുകളും ഇതിനെതിരെയുണ്ട്. എന്ത് കിട്ടിയാലും തൃപ്തി വരാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് മനസ്സ്. അതിനെ ലാളിക്കാതെയും ഭയപ്പെടാതെയും ഇരുന്നാൽ സുഖം താനെ വന്നു ചേരും. അത്ഭുതങ്ങളിൽ അത്ഭുതമായ മനസ്സിനെ ഒരാൾ എത്രത്തോളം അടക്കുന്നുവോ അത്രത്തോളം ഉയരത്തിലെത്താൻ അയാൾക്ക് സാധിക്കും. പൂർണമായി നശിപ്പിച്ചാൽ ഈശ്വരൻ തന്നെയുമാകാം. അതുകൊണ്ട് തന്നെയാണ് മനോജയം മഹാജയം എന്ന് പറയുന്നതും.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് MS ഷീബ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ന്യൂഡൽഹിയിലെ ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനത കായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവച്ചത്. പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്തെ ഏറ്റവും കൃത്യവും വിശദവുമായി പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി ഒ. ജനീഷ് നിർദ്ദേശം നൽകി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ വൈകിട്ട് 5 മുൻപ് ഫീസടച്ച് പ്രവേശനം.

പൂർത്തിയാക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ഈ മാസം 10 ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1182 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഓപ്പറേഷൻ തൂഫാനിൽ ഒരു മാസം കൊണ്ട് പിടിച്ചെടുത്തത് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ. സംസ്ഥാനത്ത് പോലീസ് നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യയുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ മരിച്ചു. 90 പേർക്ക് പരിക്കേറ്റു. കീവിലെ 30 സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. ഫിഫ ലോകകപ്പ് റൌണ്ട് ഓഫ് 32 മത്സരത്തിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. കാലിഫോർണിയയിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. രാവിലെ 6:10 കാവ്യാഞ്ജലി, ജിശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന കാവ്യത്തിലെ മഞ്ഞക്കിളി എന്ന കവിത ആലപിക്കുന്നത് ദീപ്തി എം ഹരിദാസ്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറി, ശ്രീതിലകം പെൺമേട് തിളക്കം, കേരളത്തിലെ ഏക നോക്കുവിദ്യാ പാവകളി കലാകാരി രഞ്ജിനി KS അതിഥിയായി പങ്കെടുക്കുന്നു, തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ചൊല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 കണ്ണൂർ സലീം അഫ്സൽ, CM ഇബ്രാഹിം, എം കുഞ്ഞിമൂസ, ആയിഷ ബീഗം, YMA ഖാലിദ് എന്നിവർ പാടിയ മാപ്പിളപ്പാട്ടുകൾ. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM സ്പോൺസേഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്തം പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യദീപ്തി, കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും. ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 മില്ലേനിയം മെലഡീസ്, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ സുഭദ്ര രാമചന്ദ്രൻ. Prime Minister Narendra Modi and his Japanese counterpart Sane Takayuchi have unequivocally and strongly condemned terrorism and violent extremism in all its forms and manifestations, including cross-border terrorism from Pakistan. In the India-Japan annual summit joint statement, both leaders condemned in the strongest terms the terrorist attack in Pahalgam, Jammu and Kashmir on 22nd April last year. They also noted the United Nations Security Council monitoring team report of 29 July 2025 mentioning the resistance front TRF. They also condemned in the strongest terms the terror incident in Delhi on 10th of November last year. The two prime ministers reiterated their commitment to advancing cooperation among like-minded countries towards the shared goal of a resilient and prosperous Indo-Pacific. India and Japan have reaffirmed their shared commitment to the salience of economic security as one of the foundational pillars of India-Japan Special Strategic and Global Partnership. The India-Japan Joint Declaration on Economic Security Cooperation said the economic security partnership is underpinned by mutual trust, shared values and aligned interests, and is a recognition that the prosperity, security and economic futures of the two sides are deeply intertwined. It added that this declaration is a recognition that the synergy between the updated free and open Indo-Pacific and the mutual and holistic advancement for security and growth across regions, Mahasagar initiative, provides both sides with the required impetus to furthering economic security cooperation. Both sides will strengthen bilateral cooperation in five key sectors: semiconductor,

0: ചെറ്റപ്പറമ്പിലും.
1: നിങ്ങൾ കേട്ടത് ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന കാവ്യത്തിലെ മഞ്ഞക്കിളി എന്ന കവിത. ആലപിച്ചത് ദീപ്തി എം ഹരിദാസ്. കാവ്യാഞ്ജലി.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 15:12. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യഗാനം ബി അരുന്ധതി പാടിയതാണ്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ, സമയം 6:30:33.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി 6-ാമത് ദിശാദർശൻ മെറിറ്റ് അവാർഡ് വിതരണം ഇന്നുച്ചയ്ക്ക് 1:30 ചെമ്പേരി മദർ തെരേസ ഓഡിറ്റോറിയത്തിൽ നടക്കും. റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർവകലാശാല മാനന്തവാടി ക്യാമ്പസിൽ ബോട്ടണി പഠനവകുപ്പിലെ MSc പ്ലാന്റ് സയൻസ് പ്രോഗ്രാമിൽ ST സംവരണ സീറ്റ് ഒഴിവുണ്ട്. യോഗ്യരായവർ ഇന്നു രാവിലെ 11:00 അസൽ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി ക്യാമ്പസിൽ ഹാജരാകണം. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 10:00 ഉച്ചയ്ക്ക് 1:00 വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. ഫോൺ നമ്പർ

0497270706 വെള്ളരിക്കുണ്ട് താലൂക്ക് വികസന സമിതി യോഗം നാളെ ഉച്ചയ്ക്ക് 2:30 വെള്ളരിക്കുണ്ട് താലൂക്ക് മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേരും. പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതി ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗ്രാമസഭകൾ നാളെ മുതൽ 14 നടക്കും. കാസർകോട് വിദ്യാഭ്യാസ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ 2025 ഡിസംബർ കെ ടെറ്റ് പരീക്ഷയിൽ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഈ മാസം 10 രാവിലെ 10 മുതൽ വൈകുന്നേരം 4:30 കാസർകോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499423005. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ നടത്തുന്ന 6 ലൈബ്രറി ആന്റ് ഇൻഫർമേഷൻ സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഈ മാസം 8 രാവിലെ 11 കാസർകോട് ലൈബ്രറി സയൻസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. ഫോൺ നമ്പർ 0467220814. പടുവളം CRC ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം 4 ലൈബ്രറി ഹാളിൽ വി സാംബശിവൻ അനുസ്മരണം നടക്കും. കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ CDSന്റെ മാസ വിപണനമേള നാളെ സമാപിക്കും. അഗ്നിശമന സേനാ വകുപ്പിൽ നാളെ ഉച്ചയ്ക്ക് 1:30 മുതൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന വിമൺ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി തസ്തികകളിലേക്കുള്ള OMR പരീക്ഷയ്ക്ക് കാസർകോട് ജില്ലയിലെ SNTTI പടന്നക്കാട് പരീക്ഷാ കേന്ദ്രത്തിൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിൽ പുതിയ അഡ്മിഷൻ ടിക്കറ്റുമായി പരീക്ഷയ്ക്ക് ഹാജരാകണമെന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കാസർകോട് ജില്ലാ ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0499423002. IHRD കല്യാശ്ശേരി EK നായനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി സ്കീം പ്രകാരം നിലവിലുള്ള ഒഴിവുകളിലേക്ക് ജൂലൈ 13-14 തീയതികളിൽ കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. പ്ലസ് ടു VHSC ITI പാസ്സായവർക്ക് ജൂലൈ 10 അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0497278027. മയ്യിൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മയ്യിൽ ബസ് സ്റ്റാൻഡിന് സമീപം നടക്കുന്ന ഞാറ്റുവേല ചന്തയും കർഷക സഭയും നാളെ സമാപിക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ നടത്തുന്ന ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് റിഥമിക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻ സംസ്കൃതം കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ്സൈറ്റ് www.srccc.in. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 78 94 70. കണ്ണൂർ ജില്ലാ സബ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 5 രാവിലെ 9:30 മുതൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഹാളിൽ നടക്കും. 2011 ജനുവരി 1 അതിനുശേഷവും ജനിച്ചവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ 4 മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 83300304240. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി കണ്ണൂർ റെഡ് സ്റ്റാർ ക്ലബ് ഈ മാസം 11 രാവിലെ 10 കോളേജ് ഓഫ് കൊമേഴ്സ് ഹാളിൽ സ്പോർട്സ് ക്വിസ് സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ 2 ടീമിന് പങ്കെടുക്കാം. ഫോൺ നമ്പർ 99 61 55 42 88. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21 തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 ഉസ്താദ് ഷഫീഖ് ഖാൻ, ഉസ്താദ് റഫീഖ് ഖാൻ എന്നിവരുടെ സിത്താർ കച്ചേരി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കിഴക്കേ ഗോപുരം നവീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ നടക്കും. പെരളശ്ശേരി നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്ന് തിരുവോണ പൂജയും പ്രസാദ സദ്യയും ഉണ്ടാകും. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. കോവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാഭാരതം സത്സംഗം ഇന്ന് രാവിലെ 9:30 മുതൽ നടക്കും. താണ കണ്ണൂക്കര കുറുമ്പ പയ്യമ്പിളി ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 വെള്ളാട്ടം നടക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
4: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
5: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
4: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
5: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
4: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
5: ലാപ്ടോപ്പോ?
4: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
6: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
7: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
8: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42 കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
10: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
5: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
4: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
5: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
11: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
12: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
11: അതെങ്ങനെയാ?
12: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
11: എടാ, സംഭവം കൊള്ളാലോ.
12: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
13: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
13: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
13: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
14: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, ഏച്ചൂർ. ഫോൺ 7907-308934.
15: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
16: ആ മാഷേ, സുഖാണോ?
17: ആ, സുഖം തന്നെ, സുഖം തന്നെ.
16: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
17: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
16: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായി.

0: എന്നിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിലുള്ള വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലീസ് ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തകായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
3: കഴിഞ്ഞ വർഷം April 22 ജമ്മുകാശ്മീരിലെ പെഹൽഗാമിലും November 10 ഡൽഹിയിലുമുണ്ടായ ഭീകരാക്രമണത്തെയും ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. നിന്ദ്യമായ ഈ പ്രവൃത്തിയുടെ കുറ്റവാളികളെയും സംഘാടകരെയും ധനസഹായം നൽകുന്നവരെയും ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യയും ജപ്പാനും ആവശ്യപ്പെട്ടു. UN പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ യോജിച്ച നടപടികൾ സ്വീകരിക്കണമെന്ന് നരേന്ദ്രമോദിയും സനാ തകായിച്ചിയും ആവശ്യപ്പെട്ടു. ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ വേരോടെ പിഴുതെറിയുന്നതിന് ഭീകരർക്ക് ധനസഹായം നൽകുന്ന മാർഗങ്ങളും രാജ്യാന്തര കുറ്റകൃത്യങ്ങളുമായി അവരുടെ ബന്ധവും ഇല്ലാതാക്കണം. അതിർത്തി കടന്ന് ഭീകരർ നടത്തുന്ന നീക്കങ്ങൾ തടയുന്നതിന് ദൃഢനിശ്ചയത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സ്ഥിരതയും സമൃദ്ധവുമായ ഇന്തോ പസഫിക് എന്ന ലക്ഷ്യത്തിലേക്ക് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾ തമ്മിലെ സഹകരണം മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് ഇരു പ്രധാനമന്ത്രിമാരും പ്രതിബദ്ധത ആവർത്തിച്ചു. ക്വാഡ് ചട്ടക്കൂടിന് കീഴിലെ സ്ഥിരമായ പുരോഗതിയെ ഇരുവരും

0: സ്വാഗതം ചെയ്തു.
1: പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആന്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി നിശാഗന്ധിയിൽ പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾ സംഘടിപ്പിക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് അസോസിയേഷനുകളിൽ നിന്ന് വിവരശേഖരണ ചോദ്യാവലി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് കൈമാറി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 1% കുറഞ്ഞു. തുടർച്ചയായ 3-ാം ദിവസമാണ് വിപണിയിൽ വിലയിടിവ് രേഖപ്പെടുത്തുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന VK രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂസെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട് വീട്ടിൽ രാവിലെയാണ് പൊതുദർശനം. സംസ്കാരം ഉച്ചകഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തികവാടത്തിൽ നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കാലിഫോർണിയയിലെ ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഓസ്ട്രിയ നിഷ്പ്രഭമായപ്പോൾ വലയിൽ വീണത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. 36-86 മിനിറ്റുകളിൽ മിഗേൽ ഒയർസാമ്പലിന്റെ 2 ഗോളുകളും 66-ാം മിനിറ്റിൽ പെഡ്രോ പെറോയുടെ ഗോളുമാണ് സ്പെയിനിന് അനായാസ വിജയം നേടിക്കൊടുത്തത്. ആദ്യ മിനിറ്റിൽ തന്നെ ആസ്ട്രിയൻ ഗോൾ മുഖത്തെ വിറപ്പിച്ച സ്പെയിൻ സൂപ്പർ താരം ലെമിനെ യമാൽ വരാനിരിക്കുന്ന ഗോൾ വേട്ടയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകി. സ്പെയിൻ 22 ഗോൾ ശ്രമങ്ങളും 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് മത്സരത്തിൽ പരീക്ഷിച്ചത്. അതേസമയം ഓസ്ട്രിയയ്ക്ക് ഒരൊറ്റ ഓൺ ടാർഗറ്റ്

0: ക്വാർട്ടറിന് പോലും സ്പെയിൻ പ്രതിരോധം അവസരം നൽകിയില്ല. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സര വിജയികളെ പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ നേരിടും.
1: ടൊറന്റോയിൽ അല്പം മുമ്പ് സമാപിച്ച മത്സരത്തിൽ ക്രൊയേഷ്യയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. രാവിലെ 8:30 വാങ്കോവറിൽ സ്വിറ്റ്സർലാൻഡ് അൾജീരിയയുമായി ഏറ്റുമുട്ടും. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. രണ്ടാം സെമി ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 runs പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 2 മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ രാവിലെ കായകൽപ്പൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷിരാമൻ അധ്യക്ഷയാവും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്തേറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 goals തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: आकाशवाणी संप्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. प्रधानमन्त्री नरेन्द्र मोदी तस्य जापानस्य समकक्षीया साने ताकाइची इत्येषा पाकिस्तानात् सीमापारे आतंकवादं समेत्य सर्वेषु रूपेषु अभिव्यक्तिषु आतंकवादस्य हिंसक उग्रवादस्य च निन्दां कृतवन्तौ. भारत जापान वार्षिक शिखर सम्मेलनस्य संयुक्त वक्तव्ये द्वौ नेतारौ गतवर्षे अप्रैल मासस्य 22 दिनांके जम्मू कश्मीरस्य पहलगाम इत्यत्र जातम् आतंक्याक्रमणं कट्वा लोचितवन्तौ. उभौ प्रधानमन्त्रिणौ हिन्द प्रशान्त क्षेत्रस्य उभयोः देशयोः मध्ये सहयोगं विस्तारयितुं प्रतिबद्धतां पुनरुद्घाटितवन्तौ.
3: आज भारत और जापान दोनों ही विश्व की सबसे बड़ी इकोनॉमीज में से हैं. एक फ्री प्रॉस्परस और रूल्स बेस्ड इंडो पैसिफिक हमारी साझा प्राथमिकता है. क्षेत्र की सबसे बड़ी डेमोक्रेटिक और मार्केट इकोनॉमीज के रूप में आज हमने कई महत्वपूर्ण पहल की है. इनसे हम मिलकर पूरे क्षेत्र में शांति, स्थिरता और प्रगति का मार्ग प्रशस्त करेंगे.
2: भारत जापान विशेष सामरिक वैश्विक सहभागित्वस्य आधारस्तंभेषु अन्यतमार्थिक सुरक्षा प्रधानतायाः विषये भारत जापान देशौ परस्परं प्रतिबद्धतां पुनः दृढीकृतवन्तौ. आर्थिक सुरक्षा सहकार विषये भारत जापान संयुक्त घोषणापत्रे अवदतां यत् आर्थिक सुरक्षा सहभागित्वं परस्पर विश्वासस्य सहभागी मूल्यानां सम्बद्ध हितानांच आधारेण वर्तते. उभयोः पक्षयोः समृद्धिः, सुरक्षा, आर्थिक भविष्यञ्च सुदृढतया परस्परं सम्बद्धमस्ति इति मान्यता अस्ति. अद्यतनीकृतस्य मुक्तस्य च इंडो पैसिफिक इत्यस्य तथा च म्यूचुअल एंड होलिस्टिक एडवांसमेंट फॉर सिक्योरिटी एंड डेवलपमेंट इन द रीजन्स महासागर इति उपक्रमस्य समन्वयः उभयोः पक्षयोः कृते आर्थिक सुरक्षा सहकारं वर्धयितुम् आवश्यकं प्रोत्साहनं प्रददाति इति घोषिता अस्ति. लोकसभाध्यक्षः ओम बिरला अद्य कोलकातायां पश्चिम बंगाल विधानसभा

എഫ്എം ഡയറി. എഫ്എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഗാന്ധി ദർശനം.

0: ജനുവരി മാസം അതിൻ്റെ തണുപ്പേറിയ കാലടികളുമായി മുന്നോട്ട് തന്നെ ഗമിക്കുകയായിരുന്നു. നല്ല വാർത്തകളൊന്നും തന്നെ ഈ മാസത്തിന് നൽകാനുണ്ടായിരുന്നില്ലെന്ന് തോന്നി.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സാമുദായിക സംഘർഷങ്ങളും കൊല കൊള്ളയൊപ്പുകളും തേർവാഴ്ച നടത്തുകയായിരുന്നു. ബാപ്പു താൻ ഉറങ്ങാനെടുക്കുന്ന സമയം വീണ്ടും വെട്ടിച്ചുരുക്കി. വന്നുചേരുന്ന നൂറുകണക്കിനുള്ള കത്തുകൾക്ക് മറുപടി എഴുതാൻ സമയം കിട്ടാതായപ്പോൾ അദ്ദേഹം പറഞ്ഞു, കത്തുകൾക്ക് മറുപടി എഴുതുന്നത് ഇനി മുതൽ പ്രഭാതത്തിന് മുൻപ് പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ നടത്തേണ്ടിയിരിക്കുന്നു. രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാനും സമുദായങ്ങൾ തമ്മിൽ

മാനസിക ഐക്യം പടുത്തുയർത്താനുമുള്ള തീവ്രശ്രമം തുടരുകയായിരുന്നു ഗാന്ധിജി. ഇത് തന്നെ അദ്ദേഹത്തെ ഒരു തരത്തിൽ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് വേണം പറയാൻ. ഇതിനു പുറമെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ യത്നങ്ങൾ നടന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് നിൽക്കേണ്ട സഹോദര രാഷ്ട്രങ്ങളാണെന്ന് ഗാന്ധിജി പലവരു പ്രഖ്യാപിക്കുകയുണ്ടായി. സഹകരണവും സൗഹൃദവും ഈ അയൽരാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്നില്ലെങ്കിൽ സമാധാനത്തിന് ഈ ഉപഭൂഖണ്ഡത്തിൽ സ്ഥാനമില്ലാതാകും. രാജ്യത്തെ ജനങ്ങളിൽ അച്ചടക്കം സൃഷ്ടിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു തീവ്രശ്രമം. നേട്ടങ്ങളുണ്ടാക്കാൻ എന്റെ പ്രവർത്തനങ്ങൾക്കാവുന്നില്ലെങ്കിൽ മരണത്തെ അഭിമുഖീകരിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് നിങ്ങൾ അറിയുക. എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പ്രവചിക്കുക വയ്യ. ഞാൻ അന്ധകാരത്തിലാണ്. എങ്കിലും വെളിച്ചത്തിന്റെ ചെറുകണികകൾ ഞാൻ കാണാതിരിക്കുന്നുമില്ല. ഞാൻ വെളിച്ചം തേടിക്കൊണ്ടിരിക്കുന്നു. അത് കരഗതമായാൽ ഡൽഹി ശാന്തമാകും. ജനുവരി 7 നടത്തിയ പ്രാർത്ഥനായോഗത്തിൽ ഗാന്ധിജി പറഞ്ഞു, വിദ്യാർത്ഥികൾ വലിയൊരു സമരത്തിന് ഒരുങ്ങുകയാണെന്ന് കേട്ടു. ഈ സന്ദർഭത്തിൽ അത് ശരിയായൊരു നീക്കമല്ല. ഇത് അഹിംസയല്ല എന്നവർ മനസ്സിലാക്കണം. വിദ്യാർത്ഥികൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കുകയും സമരങ്ങളിൽ നിന്ന് പിന്തിരികയും ചെയ്യണമെന്ന് ഞാൻ അവരോട് അപേക്ഷിക്കുന്നു. അവരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇന്ന് ഞാൻ ഒരു ദുർബലനാണ്. ഒരു കാലമുണ്ടായിരുന്നു, ഞാൻ പറയുന്നത് ചുറ്റുമുള്ളവർ ശ്രദ്ധിച്ച കാലം. ഇന്നങ്ങനെയല്ല. അന്ന് ഞാൻ അഹിംസയുടെ പടനായകനായിരുന്നു. ആ കാലം കഴിഞ്ഞുപോയി. ഇന്നാകട്ടെ എന്റെ ശബ്ദം ഒരു വനരോദനമായി കലാശിച്ചിരിക്കുന്നു. ആളുകളോട് എനിക്ക് അഭ്യർത്ഥനകൾ നടത്താം, അവരോട് വാദിക്കുകയും ചെയ്യാം. എന്റെ നിലപാട് അവർ മനസ്സിലാക്കുമെങ്കിൽ നന്ന്, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? മന്ത്രിമാർ എന്റെ സുഹൃത്തുക്കളാണ്. അവരുടെ സെക്രട്ടറിമാരും പോലീസും കാവൽ പട്ടാളവും എല്ലാവരും എന്റെ സുഹൃത്തുക്കൾ തന്നെ. ആരെയും ഞാൻ ശത്രുവായി കാണുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് പോലെ ഗവൺമെന്റിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ എന്നെ കൊണ്ടാവില്ല. നിങ്ങളെല്ലാവരെയും പോലെ ഞാനും നിസ്സഹായനാണ്. ഞാനൊരു ആൾ ദൈവമല്ല, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ മാത്രം. അവൻ നമുക്ക് നൽകുന്നതിൽ നാം സംതൃപ്തി അടയേണ്ടിയിരിക്കുന്നു. സ്വയം തൃപ്തി അടയുക മാത്രമല്ല ജനങ്ങൾ ചെയ്യേണ്ടത്, അവർ സ്വാശ്രയരാവുക കൂടി വേണം. ജനങ്ങൾ തങ്ങളുടെ കഴിവും അറിവും വികസിപ്പിച്ചെടുക്കേണ്ടതാണ്. ബ്രിട്ടൻ നമ്മെ വിട്ടുപോയതുകൊണ്ട് എല്ലാം ശുഭമായി എന്ന് കരുതരുത്. അവർ വലിയൊരു വെല്ലുവിളി നമ്മെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ ഭരിക്കാനാവുമോ എന്നതാണ് ആ വെല്ലുവിളി. വരും കാലത്തെക്കുറിച്ച് താനില്ലാതെയാകുമ്പോൾ തന്റെ സുഹൃത്തുക്കളും ആരാധകരും തന്റെ തത്വങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ഉത്കണ്ഠ ഗാന്ധിജിക്കുണ്ടായിരുന്നു. തന്നെ കൂടാതെ തന്നെ രാജ്യം മുന്നോട്ട് നയിക്കാനുള്ള ഉത്തരവാദിത്തം അവരിൽ വന്നുചേരുമല്ലോ. ജനുവരി 8 അതികാലത്ത് താലീം സംഘം മെമ്പർ ശാന്ത നെരുൽക്കർ അവർക്ക് എഴുതിയ ഒരു കത്തിൽ അവർ അയച്ച ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ താൻ അംഗീകരിക്കുന്നുവെന്ന് ഗാന്ധിജി രേഖപ്പെടുത്തി. അദ്ദേഹം ഇങ്ങനെ തുടർന്നു, ബജറ്റ് അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഒപ്പു ചാർത്തിയിരിക്കുന്നു. മറ്റ് സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾ ഏകീകരിക്കേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണമാണ്. താലീം സംഘം അതിൻ്റേതു മാത്രമായ കാര്യങ്ങളെ ശ്രദ്ധിക്കൂ എന്ന് വരുന്നത് ശരിയല്ല. മറ്റുള്ള സ്ഥാപനങ്ങൾക്കും നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ട്. അത് നൽകാതെ വന്നാൽ എല്ലാ പ്രവർത്തനങ്ങളെയും ഉദാസീനത ബാധിക്കുന്നതാണ്. എന്തിനും ഏതിനും എന്നെ ആശ്രയിക്കുന്നത് ശരിയല്ല. അങ്ങനെ വരികയാണെങ്കിൽ പിന്നീട് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. നിങ്ങളോടൊപ്പം ഇനി ഞാൻ എത്ര കാലമുണ്ടാകും? ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായാൽ അത് മാത്രം മതി നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ.

0: ഒട്ടനവധി സന്ദർശകർ മഹാത്മാവിനെ കാണാൻ എത്തിച്ചേർന്ന ദിനമാണിന്ന്. അവർക്കെല്ലാം വേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായിരുന്നു. ഡി ബി കലേൽക്കർ, ആചാര്യ കൃപലാനി, സുചേത കൃപലാനി, രുക്മിണി നിരുൽക്കർ, അനന്തരായ് പട്ടാണി, എ വി തക്കർ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ കൂടാതെ പ്രധാനമന്ത്രി നെഹ്റുവും ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേലും ഷെയ്ഖ് അബ്ദുള്ളയും സന്ദർശകരിൽ ഉൾപ്പെട്ടു. ഒടുവിൽ പറഞ്ഞവർ കാശ്മീർ ഹൈദരാബാദ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു മഹാത്മജിയുടെ അടുക്കൽ എത്തിയത്.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: ക്രൈസ്തവ സുഹൃത്തുക്കളുമായുള്ള എൻ്റെ അനുഭവങ്ങളിലേക്ക് വീണ്ടും തിരിയാൻ സമയമായിരിക്കുന്നു. എൻ്റെ ഭാവിയെപ്പറ്റി മിസ്റ്റർ ബേക്കർ ഉത്കണ്ഠപ്പെടാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹം എന്നെ വെല്ലിംഗ്ടൺ മതസമ്മേളന നിലയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി. മതബോധം ദീപ്തമാക്കാൻ അഥവാ വേറെ വാക്കുകളിൽ പറഞ്ഞാൽ സ്വയം ശുദ്ധീകരിക്കാൻ ഏതാനും വർഷം കൂടുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവർ ഇത്തരം സമ്മേളനങ്ങൾ നടത്തുമായിരുന്നു. മതപരമായ നവീകരണം എന്നോ പുനരുദ്ധാരണം എന്നോ ഇതേപ്പറ്റി പറയാം. വെല്ലിംഗ്ടൺ മതസമ്മേളനം ഇത്തരത്തിലുള്ള ഒന്നായിരുന്നു. സ്ഥലത്തെ പ്രധാന വൈദികൻ റവറൻ ആൻഡ്രു മൂറെ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. സമ്മേളനത്തിലെ തീക്ഷ്ണമായ മതാന്തരീക്ഷവും അതിൽ സംബന്ധിക്കുന്നവരുടെ ഉത്സാഹവും ശുഷ്കാന്തിയും എന്നെ അനിവാര്യമായും ക്രിസ്തുമതത്തെ ആശ്ലേഷിക്കാൻ പ്രേരിപ്പിക്കും എന്ന് മിസ്റ്റർ ബേക്കർ പ്രതീക്ഷിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രതീക്ഷ ഉദ്ദിഷ്ടഫലം ഉളവാക്കുന്ന പ്രാർത്ഥനയിലായിരുന്നു. പ്രാർത്ഥനയിൽ അദ്ദേഹം സജീവ വിശ്വാസമർപ്പിച്ചു. ഭക്തിനിർഭരമായ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ലൗകിക ആവശ്യങ്ങൾക്ക് പോലും പ്രാർത്ഥനയെ പൂർണ്ണമായും ആശ്രയിച്ച ബ്രസ്റ്റോളിലെ ജോർജ് മുള്ളറെ പോലുള്ളവരുടെ ഉദാഹരണങ്ങൾ അദ്ദേഹം നിരത്തും. ഉദ്ദിഷ്ടഫലം നൽകുന്ന പ്രാർത്ഥനയെപ്പറ്റി അദ്ദേഹം നടത്തിയ മതപ്രഭാഷണം മുൻവിധി കൂടാതെ ഞാൻ ശ്രദ്ധിച്ചു കേൾക്കുകയും ക്രിസ്തുമതത്തിൽ ചേരാനുള്ള ഉൾവിളി ഉണ്ടായാൽ യാതൊന്നിനും എന്നെ തടയാനാവില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുകൊടുക്കുകയും ചെയ്തു. വളരെ നാളായി മനസാക്ഷിയുടെ ശബ്ദം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ പഠിച്ചിരുന്നതിനാൽ ഇങ്ങനെ ഒരു ഉറപ്പ് അദ്ദേഹത്തിന് നൽകാൻ എനിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഉൾവിളിക്ക് വഴങ്ങുക എനിക്ക് സന്തോഷമായിരുന്നു, മറിച്ച് അതിനെതിരായി പ്രവർത്തിക്കുക പ്രയാസവും വേദനാജനകവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെല്ലിംഗ്ടണിലേക്ക് പോയി. എന്നെപ്പോലൊരു കറുത്ത മനുഷ്യനെ സ്നേഹിതനായി കൊണ്ടുചെന്നതുമൂലം മിസ്റ്റർ ബേക്കർക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു. പല അവസരങ്ങളിലും ഞാൻ മൂലം അദ്ദേഹത്തിന് പല അസൗകര്യങ്ങളും സഹിക്കേണ്ടി വന്നു. വഴിക്ക് ഒരു ദിവസത്തെ യാത്ര ഞങ്ങൾക്ക് മുടക്കേണ്ടി വന്നു. കാരണം അന്ന് ഞായറാഴ്ചയായിരുന്നു. ബേക്കറും സംഘവും ഞായറാഴ്ച ദിവസം യാത്ര ചെയ്യുകയില്ല. ആ സ്ഥലത്തെ ഹോട്ടൽ മാനേജർ ഒട്ടേറെ തർക്കിച്ചതിന് ശേഷം എന്നെ കൂടി സ്വീകരിക്കാം എന്ന് സമ്മതിച്ചെങ്കിലും ഊണുമുറിയിൽ എനിക്ക് പ്രവേശനം പൂർണ്ണമായും നിഷേധിച്ചു. മിസ്റ്റർ ബേക്കർ എളുപ്പം വഴങ്ങിക്കൊടുക്കുന്ന ഒരാളായിരുന്നില്ല. ഹോട്ടലിലെ അതിഥികളുടെ അവകാശത്തിനു വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രയാസം എനിക്ക് കാണാൻ കഴിഞ്ഞു. വെല്ലിംഗ്ടണിലും ബേക്കറുടെ കൂടെയാണ് ഞാൻ താമസിച്ചത്. അതുമൂലം അദ്ദേഹത്തിനുണ്ടായ ചെറിയ ബുദ്ധിമുട്ടുകൾ മറച്ചു പിടിക്കാൻ അദ്ദേഹം കിണഞ്ഞു ശ്രമിച്ചെങ്കിലും എനിക്ക് അവയെല്ലാം കാണാൻ കഴിഞ്ഞു. ഈ സമ്മേളനം ഭക്തരായ ക്രൈസ്തവരുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അവരുടെ വിശ്വാസത്തിൽ ഞാൻ ആനന്ദിച്ചു. റബറിന് മുറയുമായി ഞാൻ പരിചയപ്പെട്ടു. പലരും എനിക്കായി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അവരുടെ പ്രാർത്ഥനാഗാനങ്ങളിൽ ചിലത് എനിക്കിഷ്ടപ്പെട്ടു. അവ മാധുര്യമുള്ളവയായിരുന്നു. ആ സമ്മേളനം 3 ദിവസം നീണ്ടുനിന്നു. അതിൽ പങ്കെടുത്തവരുടെ ഈശ്വരഭക്തി എനിക്ക് ബോധ്യമാവുകയും ബഹുമാന്യമായി തോന്നുകയും ചെയ്തു.

0: എന്നാൽ എൻ്റെ വിശ്വാസം മതം മാറ്റുന്നതിന് ഒരു ന്യായവും ഞാൻ കണ്ടില്ല. ഒരു ക്രിസ്ത്യാനിയായാൽ മാത്രമേ എനിക്ക് മോക്ഷം പ്രാപിക്കാൻ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂ എന്ന് വിശ്വസിക്കുക എനിക്ക് അസാധ്യമായിരുന്നു. അത് ചില നല്ല ക്രൈസ്തവ സുഹൃത്തുക്കളോട് ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. പക്ഷേ വേറെ നിവൃത്തിയില്ലായിരുന്നു. എൻ്റെ വൈഷമ്യങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളവയായിരുന്നു. മനുഷ്യാവതാരം വരിച്ച ഏക ദൈവപുത്രൻ യേശുവാണെന്നും അവനിൽ വിശ്വസിക്കുന്നവന് മാത്രമേ നിത്യജീവിതമുള്ളൂ എന്നും പറയുന്നത് എനിക്ക് വിശ്വസിക്കാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. ദൈവത്തിന് മക്കളുണ്ടാകാം എങ്കിൽ നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ മക്കളാണ്. യേശു ദൈവത്തെപ്പോലെ അല്ലെങ്കിൽ ദൈവം തന്നെയാണെങ്കിൽ എല്ലാ മനുഷ്യരും ദൈവത്തെപ്പോലെയുള്ളവരും ദൈവം തന്നെ ആകാവുന്നവരുമാണ്. യേശു തൻ്റെ മരണവും രക്തവും കൊണ്ട് ലോകത്തിൻ്റെ പാപങ്ങൾ പരിഹരിച്ചു എന്ന് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കാൻ എൻ്റെ ബുദ്ധി തയ്യാറായിരുന്നില്ല. ആലങ്കാരികമായി അതിൽ കുറേ സത്യമുണ്ടാകാം. കൂടാതെ ക്രിസ്തുമതപ്രകാരം മനുഷ്യർക്ക് മാത്രമേ ആത്മാവുള്ളൂ, മറ്റ് ജീവജാലങ്ങൾക്കില്ല. അവയെ സംബന്ധിച്ചിടത്തോളം മരണമെന്നാൽ പൂർണ്ണമായ വിനാശമാണ്. എൻ്റെ വിശ്വാസം ഇതിന് വിപരീതമായിരുന്നു. എനിക്ക് യേശുവിനെ ഒരു രക്തസാക്ഷിയായി സ്വീകരിക്കാൻ കഴിയും. ത്യാഗത്തിൻ്റെ മൂർത്തിമത്ഭാവമായും ദൈവിക ഗുരുവായും അദ്ദേഹത്തെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും സമ്പൂർണനായ മനുഷ്യനായി കണക്കാക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ കുരിശുമരണം ലോകത്തിന് മഹത്തായൊരു ദൃഷ്ടാന്തമാണ്. എന്നാൽ അതിന് നിഗൂഢമോ അത്ഭുതകരമോ ആയ എന്തെങ്കിലും മഹിമ ഉണ്ട് എന്ന് എൻ്റെ മനസ്സിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മറ്റ് മതക്കാരുടെ ജീവിതത്തിന് തരാൻ കഴിയാത്ത എന്തെങ്കിലും ഭക്തരായ ക്രൈസ്തവരുടെ ജീവിതം എനിക്ക് പ്രദാനം ചെയ്തില്ല.
1: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കെൽട്രോണിന്റെ തളിപ്പറമ്പ നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ്, കേരള സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൌണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9072-5924-12. IHRDയുടെ കീഴിൽ നെരുവമ്പ്രത്ത് പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BCom കോപ്പറേഷൻ, BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം, MSc കമ്പ്യൂട്ടർ സയൻസ്, MCom ഫിനാൻസ് കോഴ്സുകളിൽ കോളേജ് നേരിട്ട് പ്രവേശനം നടത്തുന്ന 50% സീറ്റിലേക്കുള്ള പ്രവേശനം തുടങ്ങി. വിശദവിവരങ്ങൾക്ക് IHRD വെബ്സൈറ്റിലോ കോളേജ് ഓഫീസുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 8547-00-5059. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൽ സ്കിൽ അപെക്സിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് പ്രവേശനം തുടങ്ങി. 10-ാം ക്ലാസോ അതിനു മുകളിലോ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 8606-90-7093. കുറ്റിക്കോൽ ഗവൺമെന്റ് ITയിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക് എന്നീ 2 വർഷ NCVT ട്രേഡുകളിലേക്ക് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുവാനുള്ള തീയതി ഈ മാസം 6 വരെ നീട്ടി. www.itiadmissions.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷ

0: സമർപ്പിച്ചവർ 9 ഐ ടി ഐയിലെത്തി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഫോൺ നമ്പർ 0499924602000. പെരിയയിലുള്ള കാസർകോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒഴിവുള്ള ട്രേഡ്സ്മാൻ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 6 നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ഐടിഐ, കെജിസിഇ, ടിഎച്ച്എസ്എൽസി ആണ് യോഗ്യത. താൽപര്യമുള്ളവർ രാവിലെ 10 ആവശ്യമായ രേഖകൾ സഹിതം പോളിടെക്നിക് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0467223240. കണ്ണൂർ സർവകലാശാല കാസർകോട് ക്യാമ്പസിൽ ദിവസ വേതന അടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡറിനെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം സർവകലാശാല കാസർകോട് ക്യാമ്പസിൽ നാളെ രാവിലെ 10:30 നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാകണം. കാസർകോട് ഗവൺമെന്റ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 6 രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0499924206027. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567327470.
0: ആകാശവാണി കണ്ണൂർ. സമയം 7 കഴിഞ്ഞ് 24:56. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
2: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ 1-2 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കീച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകര സംഘടനകൾക്കെതിരെ യോജിച്ച നീക്കങ്ങൾക്കും ഭീകരവാദത്തിനുള്ള സാമ്പത്തിക പിന്തുണ അവസാനിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആസിയാൻ അംഗരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും അവർ എടുത്തുപറഞ്ഞു. 3 ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച 7.7%. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി തിളക്കമാർന്ന ഉദാഹരണങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
3: ആർത്ഥിക് ദുനിയ സപ്ലൈ ചെയിൻ മേ റുക്കാവട്ടെ ട്രേഡ് മേ അനിശ്ചിത और ग्लोबल डिमांड में गिरावट से जूझ रही है. लेकिन जैसे कहा जाता है, व्हेन द गोइंग गेट्स टफ द टफ गेट गोइंग. भारत विश्व की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है. പിച്ചലേ

0: फाइनेंशियल ईयर में भारत की जीडीपी ग्रोथ 7.7% रही।
1: രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും പേപ്പർരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി.
2: We have different projects including refineries which are at an advanced stage and over the next 6 months to 2 years they will be implemented. Those taken collectively would bring our refining capacity to about 300 million metric tons per annum. Now this in and of itself is a noteworthy and remarkable figure, but if you see that in the context of what's happening in other parts of the world it becomes more noteworthy.
1: അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മർഗരീറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും ഇന്ന് ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാരീസിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബിഎൻപി പാരിബാസ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ യാൻ ജെറാർഡിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളെയും നിക്ഷേപ അന്തരീക്ഷത്തെയും ബിഎൻപി പാരിബാസ് പ്രശംസിച്ചു. ഫ്ളൈയിംഗ് വെയിൽസിന്റെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ബൌഗണിനുമായും ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. അമർനാഥ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബൽതാൽ എന്നീ പാതകളിലൂടെ 57 ദിവസം നീളുന്നതാണ് തീർത്ഥാടന യാത്ര. തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ അനന്ത്നാഗ് ജില്ലയിലെയും ഗന്ദർബൽ ജില്ലയിലെയും ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു. 4822 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. അടുത്ത മാസം 28-ന് അമർനാഥ് യാത്ര സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഈ ആഴ്ചയിൽ ഇത് 3ാം ദിവസമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 9 ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കും എന്നാണ് പ്രവചനം.
1: സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയ്ക്കെതിരെ പോർച്ചുഗലിന് വിജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ഇതിഹാസ താരം ലൂക്ക മോൺഡ്രിഡ്സിന്റെ ക്രൊയേഷ്യയുടെ കിരീട പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. ആരാധകരുടെ ഹീറോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലുമായി ഏറ്റുമുട്ടി ക്രൊയേഷ്യ പുറത്തേക്ക്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തിയെങ്കിലും റൊണാൾഡോ പെനാൾട്ടിയിലൂടെ പോർച്ചുഗലിന് സമനില സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും വിജയം കൈപ്പിടിയിലൊതുക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയതോടെ മത്സരം അത്യന്തം ആവേശഭരിതമായി. ഇഞ്ചുറി ടൈമിൽ റാമോസ് നേടിയ ഗോളിൽ നിർണായക ലീഡ് പിടിച്ച പോർച്ചുഗൽ വിജയം തൊടും മുമ്പ് ക്രൊയേഷ്യ ഗോൾ മടക്കിയെങ്കിലും VAR ഓഫ്സൈഡ് വിധിക്കുകയായിരുന്നു.

0: രാത്രിയെ 3 ഗോളിന് തകർത്ത സ്പെയിനാണ് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ.
1: ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. അടുത്ത മാസം 15 മുതൽ 27 വരെ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക 2 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയുടെ സമയക്രമം BCCI പ്രഖ്യാപിച്ചു. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമായാണ് ഈ പരമ്പര. ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ നടക്കും. തായ്ലന്റിൽ വടക്കുകിഴക്കൻ മൂധാൻ പ്രവിശ്യയിൽ തീർത്ഥാടന യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ 9 സന്യാസിമാർ മരിച്ചു. സന്യാസിമാരുടെ കൂട്ടത്തിലേക്ക് 11 വയസ്സുള്ള ഒരാൺകുട്ടി പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ കൊല്ലപ്പെട്ടു. 90 പേർക്ക് പരിക്കേറ്റു. വിവിധ സ്ഥലങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ പ്രതിരോധ നടപടിയെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സിറിയയിലെ ഡമാസ്കസിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ ഹെജാസ് ജില്ലയിലെ ഒരു കഫേയിലാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 22,000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യ 1-1 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 35:18.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITIയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
5: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
4: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
5: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
4: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
5: ഫോൺ 6282520614.
6: ശ്രീതിലകം, പെണ്മയുടെ തിലക്കം.

0: കലാരൂപങ്ങൾ അന്യം നിന്നു പോകുമ്പോൾ ഒരു നാടിന്റെ സംസ്കാരം തന്നെയാണ് നാമാവശേഷമാകുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അപൂർവമായ ഒരു പാവനാടക അവതരണമാണ് നോക്കുവിദ്യ. നോക്കുവിദ്യ പാവകളി കേരളത്തിലെന്നല്ല ലോകത്ത് തന്നെ ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരേയൊരു കലാകാരിയാണ്. നോക്കുവിദ്യ പാവകളി കലാകാരി പത്മശ്രീ മൂഴിക്കൽ പങ്കജാക്ഷി അമ്മയുടെ പൗത്രി രഞ്ജിനി കെ എസ്. രഞ്ജിനിയാണ് ഇന്ന് ശ്രീതിലകം പരിപാടിയിലെ അതിവിശിഷ്ട അതിഥി.
1: നോക്കുവിദ്യ പാവകളി എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കി നമ്മൾ പാവകളെ ബാലൻസ് ചെയ്യാണ്. മറ്റ് കലകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, പെർഫോം ചെയ്യുന്നയാള് നിലത്ത് കാല് നീട്ടിയിരുന്നിട്ട് നമ്മുടെ മേലുചുണ്ടിൽ, അതായത് മൂക്കിന്റെയും ചുണ്ടിന്റെ ഇടയിലുള്ള ഭാഗത്ത് രണ്ടടി നീളമുള്ള കമ്പിൽ ഘടിപ്പിച്ചിട്ടുള്ള പാവകള് ബാലൻസ് ചെയ്ത് നിർത്തുകയാണ്. കൈ തൊടാതെ ചലനങ്ങൾ വരുന്നുണ്ട്. ചലനങ്ങൾ വരുമ്പോൾ അതിന് പാവകളെ ഘടിപ്പിച്ച് ചരടിട്ടിട്ടുണ്ടാവും. ആ ചരടിനെ നമ്മൾ വലിക്കുകയല്ലാതെ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ആ കമ്പിനെ തൊട്ട് ഒന്നും ചെയ്യണില്ല. ജസ്റ്റ് എടുത്ത് വെക്കുക, ബാലൻസ് ചെയ്ത് നിർത്തുക. ഓരോ പാവകൾക്കും അതിൻ്റെതായ പാട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ ഡ്യൂറേഷൻ തീരുന്നത് വരെ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരിക്കും. പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് പുരാണങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. മഹാഭാരതം, രാമായണം അങ്ങനെയുള്ള കഥകളാണ് നമ്മൾ കൂടുതൽ

ആയിട്ട് എടുക്കുന്നത്. ആദ്യം നമ്മൾ മിക്സ് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. രാമായണത്തിലെ കുറച്ച് കഥാപാത്രങ്ങൾ, മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ അങ്ങനെ മിക്സ് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു 1 hour പ്രോഗ്രാമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഒരു 1 hour ഒരു കഥ എടുക്കുക, ഒന്നെങ്കിൽ രാമായണമാകാം അല്ലെങ്കിൽ മഹാഭാരതമാകാം, അതിലേതെങ്കിലും ഒരു കഥ എടുത്തിട്ട് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ചെയ്യുക. ഒരു 13-14 ഐറ്റംസ് ഉണ്ടാവും. രാമരാവണ യുദ്ധം, അതുപോലെ രാവണ ജടായു യുദ്ധം, സീതാ സ്വയംവരം, അങ്ങനെ പ്രധാനപ്പെട്ട ചില ചില ഭാഗങ്ങൾ ഉണ്ടാവും. അതിന്റെ പാവകളും നമ്മൾ എടുത്തിട്ടുണ്ടാവും. ആ പാവകളുടെ ഒരു കഥാ സന്ദർഭം ഉണ്ടല്ലോ, പാട്ടിലൂടെ നമ്മൾ ആ കഥ ഫുള്ള് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക.

0: കറക്റ്റ് മലയാളമായിട്ടുള്ള രീതിയിലല്ല, നമ്മളൊരു വൈത്താരി ആ ഒരു രീതിയിലുള്ള ചില പാട്ടുകളുണ്ട്, ചിലത് ശ്ലോകങ്ങളുണ്ട്. പാട്ടുകൾ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പങ്കജാക്ഷി അമ്മ അതായത് എന്റെ മുത്തശ്ശിയാണ്. അമ്മയുടെ ഭർത്താവ് ശിവരാമപണിക്കൻ എന്നാണ് അച്ഛന്റെ പേര്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ ഇവിടെ കല്യാണം കഴിച്ച് വന്ന സമയത്ത് അമ്മയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാവകൾ നിർമ്മിച്ചു കൊടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പാട്ടുകളും അച്ഛൻ തന്നെയാണ് എഴുതി ഉണ്ടാക്കി, അതുപോലെ അതിനീണം നൽകിയതും അച്ഛൻ തന്നെയാണ്. അതെല്ലാം ഒരു വായ്ത്താരി ആ ഒരു രീതിയിലാണ് പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് തുടിയാണ്, അപ്പൊ അതിനനുസരിച്ച് ആ ഒരു താളത്തിലാണ് ഇത് പോവുക.
1: ഇവിടുത്തെ ഓരോ ജനവിഭാഗവും അവരവരുടെ പൈതൃകവും കലയും സംഭാവന ചെയ്തുണ്ടായതാണ് വൈവിധ്യമാർന്ന കേരളീയ സാംസ്കാരിക സമ്പന്നത എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ നാടൻ കലാരൂപം.
0: പണ്ട് കാലത്ത് നമ്മുടെ വേലൻ സമുദായത്തിൽപ്പെട്ട കുടുംബത്തിലുള്ളവരാണ് ഈ പാവകൾ ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞ അതായത് മുത്തശ്ശിയുടെ പ്രായത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുലത്തൊഴിലായി വന്നിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ എല്ലാ വീടുകളിലും ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ താമസിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. ഇപ്പോ നമ്മുടെ ആ ഒരു കുടുംബത്തിൽ മാത്രമേ ചെയ്തു വരുന്നുള്ളൂ എന്നാണ് നമ്മുടെ അറിവില്. പിന്നെ മുത്തശ്ശിയുടെ പ്രായത്തിലുള്ള അമ്മമാര് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് പണ്ട് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ തന്നെ സമുദായത്തിന്റെ പ്രോഗ്രാമിൽ ഞങ്ങൾ പോകുമായിരുന്നു. അപ്പൊ സമുദായത്തിന്റെ പ്രോഗ്രാമിൽ പോകുമ്പോഴത്തേക്കിനും അവിടെ ചെന്ന് നമ്മൾ ഈ കല അവതരിപ്പിക്കുമ്പോൾ ഓരോ അമ്മമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും, നേരത്തെ എന്റെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടറിവുണ്ട്. പണ്ടത്തെ ഒരു ഇത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വേലൻ സമുദായത്തിലെ എവിടെയൊക്കെ ആൾക്കാരുണ്ടോ ആ കുടുംബങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നമ്മള് ഓണക്കാലങ്ങളില് നമ്പൂതിരി ഇല്ലങ്ങളില് നായർ കുടുംബങ്ങളില് അങ്ങനെ ഓരോരോ വീടുകളിൽ ചെന്നാണ്, നമുക്ക് സ്റ്റേജ് ആയിട്ടല്ല, ഓരോ വീടുകളിൽ ചെന്നാണ് നമ്മൾ ഓണക്കാലത്ത് അവതരിപ്പിക്കുക. ഒരു ദിവസം നമ്മൾ ഒരിടത്ത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്ന് കാണുന്നവര് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൂടെ വന്ന് ചെയ്യൂ. അങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്കും ക്ഷണിച്ച് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഇതിന്റെ പേര് ഓണം തുള്ളലെന്നായിരുന്നു. നമ്മുടെ ഓണത്തുള്ളൽ ആ ഒരു ഇത് വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഓണക്കാലങ്ങളിൽ അവതരിപ്പിക്കുന്നതാണ് മെയിനായിട്ട്. പിന്നെ ഒരു തുള്ളലുണ്ടായിരുന്നു. നമ്മുടെ ഈ പാവകളി തുടങ്ങുന്നതിന് മുന്നേ ഓലയൊക്കെ വെച്ചിട്ടൊരു തുള്ളലുണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയം ഒക്കെ ആയപ്പോഴത്തേക്കിനും അത് നിന്നുപോയിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരിതായതുകൊണ്ടാണ് ഓണം തുള്ളൽ എന്ന് പേരുണ്ടായിരുന്നത്. ശേഷം നമ്മുടെ ഈ ഓണക്കാലങ്ങൾ എന്നുള്ളത് മാറ്റി ഉത്സവങ്ങളിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങി. സ്റ്റേജ് പ്രോഗ്രാം ടൂറിസത്തിലൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൂടിയാട്ടത്തിന്റെ സാറുണ്ട്, വേണുജി സാറ്. അപ്പൊ സാറിന് വേണ്ടിയിട്ട് ഇരിങ്ങാല കൂടുതൽ ഒരു ദിവസം പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് സാറാണ് പറഞ്ഞത്, നമ്മളിപ്പം തുള്ളല് ചെയ്യുന്നില്ല, അതുപോലെ ഓണക്കാലങ്ങളിലല്ല ചെയ്യുന്നത്, പിന്നെ ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നെയിം നോക്കുവിദ്യ പാവകളി എന്നാണ്. കാരണം നമ്മൾ കണ്ണ് വെച്ച് കൺട്രോൾ ചെയ്ത് നോക്കി ബാലൻസ് ചെയ്ത് നിർത്തുന്നതായതുകൊണ്ട് നോക്കുവിദ്യ പാവകളി എന്നുള്ള പേര് മതി എന്നും പറഞ്ഞ് അച്ഛനാണ് ഈ പേരിട്ടത്.
1: കലാപരിശീലനത്തിൽ കുടുംബത്തിനുള്ള പങ്ക് നിർണായകമാണ്. അഭ്യസനത്തിൽ ചില ചിട്ടകളുള്ള ഈ വിദ്യ സ്വായത്തമാക്കുക എന്നത് ഏറെ ദുഷ്കരമാണ് താനും.
0: പണ്ട് കാലത്ത് എല്ലാ കുടുംബങ്ങളിലും ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അതായത് ഒരു കുടുംബത്തിൽ ഒരംഗം ഈ പ്രോഗ്രാം ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. സ്ത്രീകൾ മാത്രം അവതരിപ്പിച്ചിട്ടാണ് കണ്ടുപോരുന്നത്. കാരണം പുരുഷന്മാരെ അവതരിപ്പിക്കുന്നതായിട്ടൊരു ഇതില്ല. തായ് വഴി കൈമാറി വന്ന ഒരു കല എന്നുള്ളതാണ് പറയാം. അമ്മ അവരുടെ മകളെ പഠിപ്പിക്കും, പിന്നെ അവരവരുടെ മകളെ പഠിപ്പിക്കും, അങ്ങനെ അങ്ങനെയായിരുന്നു. എന്തായാലും ഒരു ഫാമിലി ഒരാള് പഠിച്ചിരിക്കണം, ഒരാള്. അത് ആണുങ്ങൾ പഠിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. എല്ലാം സ്ത്രീകൾ തന്നെയാണ് ചെയ്തു വന്നിട്ടുള്ളത്. അപ്പൊ മുത്തശ്ശിയുടെ വീട്ടില് അവരഞ്ചു മക്കളാണ്. അപ്പൊ അവിടുന്ന് അമ്മേനെയാണ് ഈ പ്രോഗ്രാം പഠിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയുടെ വീട്ടുകാര് തെരഞ്ഞെടുത്തത്. മുത്തശ്ശി അത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നീട് കല്യാണം വന്നു. കല്യാണം വന്നപ്പോ ഇവിടെ അച്ഛന്റെ വീട്ടില് മുത്തശ്ശന്റെ അമ്മയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആ അമ്മ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും മുത്തശ്ശി തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോരുമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കല പഠിക്കാൻ. ഒത്തിരി വർഷത്തെ നമുക്ക് പരിശീലനം വേണം. പഠിച്ചാൽ ബുദ്ധിമുട്ടാണ്, പഠിച്ച് കഴിയുമ്പോഴും ബുദ്ധിമുട്ടാണ്, ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കലയാണ്. ഇടയ്ക്ക് വെച്ചൊരു ജനറേഷനിൽ ഇത് ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടത് നിന്നുപോയിരുന്നു. അതിനുശേഷമാണ് ഞാൻ പഠിച്ച് തുടങ്ങുന്നത്.
1: ഈ രംഗത്തേക്ക് തന്റെ

0: കടന്നുവരവിനെക്കുറിച്ച് വാചാലയാവുകയാണ് രഞ്ജിനി. മുത്തശ്ശി പത്മശ്രീ മൂഴിക്കൽ പങ്കജാക്ഷിയമ്മയാണ് ഗുരു.
1: ഞാനാണെങ്കിൽ ഇവിടെ വീട്ടിൽ വന്ന സമയത്ത് ടൂറിസത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് വീട്ടിൽ വന്നായിരുന്നു പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അന്നേരമൊന്നും നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം വലിയ കാര്യമായിട്ട് അറിയില്ല. പിന്നീട് മുത്തശ്ശിക്ക് പാരീസിൽ പോകാൻ വേണ്ടിയിട്ടൊരു അവസരം വന്നു. അത് 2007 അപ്പം ആ ടൈമിൽ മുത്തശ്ശി പോയി വന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു 7 യാത്രയായിരുന്നു. ഇവരൊരു ആൽബമൊക്കെ കൊണ്ടുവന്നു. അപ്പം അതൊക്കെ കാണുമ്പം ഞാൻ ഇന്ന് കുട്ടിയാണ്, എനിക്ക് 8 ഉള്ളൂ. അപ്പം അതൊക്കെ കണ്ട് കുറേ മുട്ടായി ഒക്കെ കൊണ്ടുവന്നിട്ട് പ്ലെയിനിലാണ് ഇവർ പോയത്. അപ്പം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കൊരാഗ്രഹം വന്നത് പഠിച്ചു കഴിഞ്ഞാൽ പോകാമല്ലോ. അങ്ങനെ ഒരിത് വന്നിട്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് കടന്നു വരുന്നത്.
0: ചാരുതയാർന്ന ഈ പാവകളുടെ നിർമ്മാണത്തിൽ ഏറെ സൂക്ഷ്മതയും കൃത്യതയും പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അവതരണവും.
1: നമ്മളിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാവകൾ എന്ന് പറഞ്ഞാല് മുത്തശ്ശൻ നിർമ്മിച്ചു കൊടുത്ത് മുത്തശ്ശി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാവകളാണ് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത്. പുതിയ പാവകൾ 1-2 ഉള്ളൂ. അപ്പൊ പഴയ പാവകൾ അച്ഛൻ എടുത്തിരുന്നത് എങ്ങനെയാ വെച്ചാൽ കൈകൊണ്ട് പിച്ചാത്തി വെച്ച് ചെത്തി മിനുക്കിയാണ് എടുത്തിരുന്നത്. ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഷീൻസ് ഉണ്ട്, നമ്മൾ മെഷീൻ യൂസ് ചെയ്തിട്ടൊക്കെയാണ്. നമ്മള് കറക്റ്റ് കത്തിയിൽ ചെത്തിയാലൊന്നും വരില്ലായിരുന്നു. പക്ഷെ അച്ഛൻ ചെയ്തതെല്ലാം സാധാ പിച്ചാത്തി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെത്തി ചെത്തിയാണ് എടുത്തിരുന്നതാണ്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് 7 പാലത്തടിയാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യും, അതുപോലെ വെയിറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, നമ്മൾക്ക് അത്ര വലിയ വെയിറ്റ് വരത്തില്ല. അത് വെച്ചിട്ടാണ് നമ്മുടെ കൂടുതലും പാവകൾ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നത് 2 നീളമുള്ള അലകിന്റെ കമ്പ് ചെത്തി മിനുക്കി ഉരുട്ടിയെടുക്കുന്നതാണ്. നമ്മുടെ മൊത്തം ടീം വരുന്നത് 5 ഈ പാവകളെല്ലാം തന്നെ പല പല പാട്ടുകളായിട്ടാണുള്ളത്. 2 പാവകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നതുണ്ട്, അതുപോലെ ചൂതുപടി ആലിംഗിളി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ എല്ലാം പടികളെല്ലാം സെപ്പറേറ്റ് ആണ്. നമ്മൾ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു 1 മുന്നേ തന്നെ നമ്മുടെ ബാക്ക് സ്റ്റേജിൽ ഈ പാവകളെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 അതെന്റെ ചേട്ടനും അമ്മയും കൂടെ ആയിട്ടാണ് സാധാരണ ചെയ്യാറ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം ഇവര് കറക്റ്റായിട്ട് ഇത് കൊണ്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇത് ചാടിപ്പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചിലപ്പോൾ ചരട് വരിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായി ചെയ്തിരുന്ന അവരാണ്. അതുപോലെ സ്റ്റേജിൽ വിസിബിൾ ആയിട്ട് 3 ഉണ്ടാവുക. സെന്ററിൽ ഞാനിരിക്കും, എന്റെ റൈറ്റ് സൈഡിലായിട്ട് പാടുന്ന ആളും ഉണ്ടാവും, കൊട്ടുന്ന ആളും ഉണ്ടാവും. പാടുന്നത് ശിവരാമൻ എന്നാണ് പേര്, അത് പങ്കജാക്ഷി അമ്മയുടെ ഏറ്റവും ഇളയ മകനാണ്, അതായത് എന്റെ സ്വന്തം മകനാണ്. അതുപോലെ രാജേഷ് ചേട്ടൻ, അത് നമ്മുടെ ബന്ധത്തിലുള്ള ആള് തന്നെയാണ്. നമ്മൾ 2 ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലും നമ്മൾ തുടി ആണ് യൂസ് ചെയ്യുന്നത്, അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഗിഞ്ചറ. ഈ 2 ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചില സ്റ്റേജുകളിൽ തുടി ആയിരിക്കും, ചില സ്റ്റേജുകളിൽ ഗിഞ്ചറയായിരിക്കും. ചിലർ നമുക്ക് ഡിമാൻഡ് ചെയ്യും ഇന്ന ഇൻസ്ട്രുമെന്റ് കൊണ്ടുവരാമോ എന്ന് ചോദിക്കുന്നിടത്ത് നമ്മൾ അത് ചെയ്യും. പാടുമ്പോൾ തന്നെ കൈമണിയും കൊട്ടുന്നുണ്ടാവും. ഞാന് 8 മുതലാണ് പഠിച്ചു തുടങ്ങുന്നത്. 1 ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് ഇത് അടുത്തൊരു തലമുറ പഠിച്ചിട്ടില്ല, വേറെ ആളും പഠിച്ചിട്ടില്ല. അമ്മയ്ക്ക് പ്രായമായി വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആരെങ്കിലും ഒരാളെ പഠിപ്പിച്ചെടുക്കണം എന്നുള്ളത്. അത് എൻ്റെ അമ്മയ്ക്കും സങ്കടമായിരുന്നു, കാരണം അമ്മയ്ക്ക് നിലനിർത്താൻ പറ്റിയില്ലല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഇന്നപോലെ എന്നെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഇത് വന്നത്. മുത്തശ്ശി പഠിച്ചത് അമ്മയുടെ 12 മുതലാണ്. അപ്പോൾ എനിക്കന്ന് ഒത്തിരി ചെറിയ പ്രായമാണ്, നമുക്ക് എത്രയ്ക്കാന്ന് പറഞ്ഞാലും പിടിച്ചിരുത്താൻ പാടാണ്, കളിച്ചു പോകാന്നുള്ള ആ ഒരു മൂഡിലുണ്ടാവുമല്ലോ. അമ്മയൊക്കെ പിടിച്ചിരുത്തി ഇന്നപോലെ നീ പഠിക്കുകയാണെങ്കിൽ നിനക്ക് ഇതുപോലെ കുറേ മുട്ടായി കിട്ടും, പിന്നെ ഞങ്ങൾ മേടിച്ചു തരാം, ഐസ്ക്രീം മേടിച്ചു തരാം, മുട്ടായി മേടിച്ചു തരാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഇരുത്തുന്നത്. പ്രാധാന്യം അന്നും നമുക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഭയങ്കര മടുപ്പ് തോന്നായിരുന്നു, കാരണം മുത്തശ്ശി പഠിച്ച രീതി എന്ന് പറഞ്ഞാൽ മെച്ചിങ്ങയിൽ ഇറുക്കിലി കുത്തി നിർത്തിയിട്ട് അത് ബാലൻസ് ചെയ്താൽ പഠിച്ചതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങനെയാണ് എന്നെ ആദ്യം പരിശീലിപ്പിക്കാൻ നോക്കിയത്. പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, ഇറുക്കിലി വയ്ക്കുമ്പോഴത്തേക്കിനും എനിക്ക് മേൽച്ചുണ്ടിൽ അവിടെ ഭയങ്കര പെയിനായിരുന്നു. എൻ്റെ ചേട്ടനാണ് സാധാ ഒരു കമ്പെടുത്തിട്ട് അതിൻ്റെ മണ്ടിൽ വെറുതെ ഒരു ചെറിയൊരു തടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു, ഒട്ടിച്ചു വെച്ചിട്ട് പറഞ്ഞു ഇനി ചെയ്തോ. അത് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഏറ്റവും വെയിറ്റ് കുറഞ്ഞ പാവകളൊക്കെ ആയിരുന്നു. ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പാവകളൊക്കെ നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വാനരവീരൻ്റെ ഒക്കെ ചില പാവകളാണ് വരുന്നത്, അതൊക്കെ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ ആദ്യം ചെയ്തിരുന്നത്. പിന്നെ അമ്മയ്ക്ക് ഒട്ടും വയ്യാന്നായപ്പോഴത്തേക്കിനാണ് കംപ്ലീറ്റ് പഠിച്ച്, ഒരു 5 എങ്കിലും എടുത്തിട്ടുണ്ടാവും കംപ്ലീറ്റ് പഠിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്.
0: ഈ നാടൻ കലാരൂപം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളും ആകുലതകളും പങ്കുവെക്കുന്നു രഞ്ജിനി.
1: നമ്മുടെ നോക്കുവിദ്യാപാവകളി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കല ഇപ്പം പലയിടത്ത് ചെല്ലുമ്പോഴും പലർക്കും അറിയില്ല. എല്ലാവരുടെയും വിചാരം ഒന്നെങ്കിൽ നൂൽപ്പാവക്കൂത്ത് അല്ലെങ്കിൽ തോൽപ്പാവക്കൂത്ത്, ആ ഒരു രീതിയിലാണ് എല്ലാവരും കാണുക. പെർഫോം ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കിനാണ് ആൾക്കാരൊക്കെ ഇന്ന കലയാണെന്ന് മനസ്സിലാവുക, കാരണം അത്രത്തോളം പോലും ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. വീണ്ടും കുറച്ചും കൂടെ ഒരു ഇതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2020 പത്മശ്രീ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് കുറച്ചെങ്കിലും ഒക്കെ പോപ്പുലറായിട്ട് വന്നിരുന്നത്. ഏതൊരു കലയുടെ ആണെങ്കിലും ഭാവി വരുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോഴാണ്. കൂടുതൽ പേര് പഠിച്ച് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പലരെ പഠിക്കുമ്പോഴത്തേക്കിനും ഇത് നമ്മുടെ ലോകം മൊത്തം എത്തുകയാണ്. എനിക്കൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിയെത്താൻ, അതായത് ഞാൻ എനിക്ക് കേരളത്തിന് വെളിയിൽ ഞാൻ ഒന്ന് രണ്ട്

സ്ഥലത്തെ ആകെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഇന്ത്യക്ക് വെളിയിൽ പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം പല സ്ഥലത്ത് പല ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റേജിൽ ചെന്ന് ചെയ്യുമ്പോഴത്തേക്കിനും ഇപ്പം എല്ലാ കലകളും തന്നെ അങ്ങനെയാണല്ലോ. ഇപ്പൊ തോൽപ്പാവക്കൂത്താണെങ്കിലാവട്ടെ നൂൽപ്പാവക്കൂത്താണെങ്കിലാവട്ടെ നമ്മുടെ ലോകത്ത് പല സ്ഥലങ്ങളിലും ഈ പാവകളെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് പറയുമ്പോൾ

0: അറിയാം കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എന്നുള്ളത്. കാരണം നമ്മൾ നിരത്ത് കാല് നീട്ടിയിരുന്ന് ഒരു 1 അവർ ഇങ്ങനെ പെഡലിങ്ങിനെ വെച്ചിട്ട് നമ്മുടെ പൊക്കത്തേക്ക് നോക്കിയിട്ടാണല്ലോ, മേൽച്ചുണ്ടി ബാലൻസ് ചെയ്ത് പൊക്കത്തേക്ക് നോക്കിയിട്ടാണല്ലോ. അപ്പോൾ ഒരു പാവ ഒരു 2-3 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. അത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഇരിപ്പിരിക്കുകയാണ്. 1 അവർ ഫുള്ള് നമ്മൾ നിലത്ത് കാല് നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്ക് പെയിൻ വരും, തൈസിൻ്റെ ഇവിടെയൊക്കെ നല്ല മസിൽ കയറി നല്ല വേദനയൊക്കെ വരും. അത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ എനിക്കറിയില്ല, നമ്മുടെ അടുത്താണെങ്കിലും ആരും അങ്ങനെ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് കാണിച്ച് വരാറില്ല. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ആര് തന്നെയാണെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഇരിക്കുന്നത്. കാരണം കലയെ നമ്മൾക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. നിലവിലെ ഞാനങ്ങനെ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും അങ്ങനെ പ്രത്യേക ഒരു വ്യായാമമോ പ്രാക്ടീസോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാവകൾ ബാലൻസ് ചെയ്ത് നോക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ചെയ്യാവുന്നൊരു കല, നമ്മൾ ആസ്വദിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കല, അത്രയേ ഉള്ളൂ. അതുപോലെ കുറേ സാക്രിഫൈസ് ചെയ്യണം, അതിനുള്ളൊരു മനസ്സ്, അതായത് ക്ഷമയുണ്ടെങ്കിൽ. ഈ പറഞ്ഞ പെയിനും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടാവാറുണ്ട്, പക്ഷെ നമുക്ക് വ്യായാമം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, മുത്തശ്ശി ഒന്നും ചെയ്തിട്ടില്ല. ഏതൊരു കലയും വിജയകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കലയെ നമ്മൾ ഇഷ്ടപ്പെടുക, ആ കലേനെ നമ്മൾ ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കലയെ കിട്ടുകയും ചെയ്യും, അതിലൂടെ നമുക്ക് വിജയിക്കാനും പറ്റും. പത്മശ്രീ കിട്ടുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ടൂറിസം പ്രോഗ്രാംസ് അതുപോലെ ഫോക്ലോറിന്റെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നിറയെ കിട്ടിയിരുന്നു. ഒരു വർഷത്തിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടിയിരുന്നു. പിന്നെ ഈ കൊറോണയുടെ ആ ഒരു ടൈം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് എല്ലാം പയ്യെ പയ്യെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മുത്തശ്ശിക്കാണെങ്കിലും കലാപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാര പെൻഷൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഫോക്ലോറിന്റെ യുവജന പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു, യുവപ്രതിഭാ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു 2022. മുത്തശ്ശിക്കും ഫോക്ലോർ അക്കാദമിയുടെ അവാർഡും ഫെലോഷിപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫോക്ലോറിന്റെ തന്നെ നമുക്ക് ഈ കലേനെ മുന്നോട്ട് കൊണ്ടുപോകാനും വജ്ര ജൂബിലി ഫെലോഷിപ്പ് അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് കുട്ടികൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഒന്നിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്.
1: കലോത്സവ വേദികളിൽ അവതരിപ്പിക്കുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുകയാണ് രഞ്ജിനി.
0: ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു കാലാവധി ഉണ്ടല്ലോ, അടുത്ത വർഷത്തേക്ക് ഒരു കലോത്സവത്തിലേക്ക് ഇത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം മുതൽ പഠിച്ച നടക്കില്ല. കാരണം ഇത് കംപ്ലീറ്റ് പഠിച്ചെടുക്കണമെങ്കിൽ കുറെ നാളത്തെ ഒരു ടൈം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ചെറുപ്പം മുതലേ കുട്ടികൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കലോത്സവത്തിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരിക്കും. എക്സിബിഷൻ ഐറ്റം ആയിട്ടെങ്കിലും നമ്മൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേരിലേക്ക് എത്താനായിട്ട് സാധ്യതയുണ്ട്. കാരണം മീഡിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരും, അപ്പോൾ ഒത്തിരി ആളുകളിലേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അതിൽ.
1: കുടുംബത്തെക്കുറിച്ചും ഗുരുവായ മുത്തശ്ശി പത്മശ്രീ മൂഴിക്കൽ പങ്കജാക്ഷി അമ്മയെയും കുറിച്ച്.
0: എന്റെ കുടുംബം എന്ന് പറയുമ്പോൾ എനിക്ക് 2 സഹോദരങ്ങളുണ്ട്, ചേട്ടനും ചേച്ചിയാണ്. പങ്കജാക്ഷി അമ്മയുടെ മകളുടെ മകളാണ് ഞാൻ, രാധാമണി എന്നാണ് എന്റെ അമ്മയുടെ പേര്. പിന്നെ പങ്കജാക്ഷി അമ്മേനെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പാലായില് ഉരുളികുന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പങ്കജാക്ഷി അമ്മ ജനിച്ച് വളർന്നത്. അതിനുശേഷം കല്യാണം കഴിച്ചിട്ടാണ് മോനിപ്പുള്ളിയിലേക്ക് വരുന്നത്. പങ്കജാക്ഷി അമ്മയുടെ അമ്മയാണ് പങ്കജാക്ഷി അമ്മ ഈ കല പഠിപ്പിച്ചത്. 12 വയസ്സ് മുതലേ പങ്കജാക്ഷി അമ്മ ചെയ്തു തുടങ്ങിയ ഒരു കലയായിരുന്നു. ഒട്ടനവധി സ്റ്റേജുകളിൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കേരളത്തിനുള്ളിലും കേരളത്തിന് വെളിയിലും പല സ്റ്റേജുകളിൽ ചെയ്ത് പോന്നിരുന്നു. 71-72 ആ ഒരു ഏജ്, ആ ഒരു 70s അമ്മയ്ക്ക് പാരീസിൽ പോകാനായിട്ടുള്ളത്, അതായത് ലൈഫിലെ ഏറ്റവും വലിയൊരു സ്റ്റേജ് അമ്മയ്ക്ക് കിട്ടുന്നത് ആ ഒരു ടൈമിലായിരുന്നു. ഒട്ടനവധി സ്റ്റേജുകൾ നമുക്ക് എണ്ണാൻ പറ്റാത്തത്രയും സ്റ്റേജുകളിൽ പ്രോഗ്രാം അവതരിപ്പിച്ച് അവസാനം 2020 ഏറ്റവും വലിയൊരു ബഹുമതി അമ്മയ്ക്ക് വേണ്ടിയിട്ട് വന്നു. പത്മശ്രീ പുരസ്കാരം അമ്മയ്ക്ക് കിട്ടി, രാജ്യം അംഗീകരിച്ചു.
1: കല കാലാതിവർത്തിയാകുന്നത് അത് ജനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ്. നോക്കുവിദ്യാ പാവകളെയും കൂടുതൽ ആളുകളുടെ കാഴ്ചയിലേക്കും മനസ്സിലേക്കും എത്താനും എത്തിക്കാനും സാധ്യമാവട്ടെ.
0: ഏതൊരു കലയുടെയും വിജയം എന്ന് പറയുന്നത് അത് ഒരുപാട് പേരിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരുടെയും തന്നെ പൂർവികന്മാരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വിദ്യകൾ ഉണ്ടായിരുന്നായിരിക്കാം, കുറെയൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ഏതൊരു കലയുടെ ആണെങ്കിലും വിജയം എന്ന് പറയുന്നത് ആ കലയെ ഏറ്റവും ഇഷ്ടത്തോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും മുന്നോട്ട് കൊണ്ടുവന്നുള്ളതാണ്. അതുപോലെ ഞങ്ങളുടെ കലയും ഒരുപാട് പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവും.
1: കലയും കലാകാരന്മാരും ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും കാവലാളുകളാണ്. അന്യം നിന്നു പോവുക എന്ന ഭീഷണിയുടെ വക്കിൽ നിൽക്കുകയാണ് നോക്കുവിദ്യാ പാവകളി എന്ന കലാരൂപം. ഈ കല നിലനിൽക്കണമെങ്കിൽ പുതുതലമുറ താൽപര്യത്തോടെ മുന്നോട്ട് വരിക തന്നെ വേണം. അതുവരേക്കും ഒരു ജനവിഭാഗത്തിന്റെ, ഒരു നാടിന്റെ തന്നെ പൈതൃക സൂക്ഷിപ്പുകാരിയായി ഒരേയൊരു രഞ്ജിനി മാത്രം. നോക്കുവിദ്യാ പാവകളി അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏക കലാകാരി.

0: രഞ്ജിനി കെഎസ് പങ്കെടുത്ത ശ്രീതിലകം പരിപാടി സമാപിക്കുന്നു. നിർവഹണം ജീജ ശ്രീജിത്ത്, കൂടെ സ്മിത മാണിക്കോത്ത്. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
2: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
0: പി ഒ ഐ ജി എൻ എ എൻ ടി, പോയിഗ്നന്റ്. അങ്ങനെയായിരിക്കില്ലേ നമ്മളിൽ അധികം പേരും ഈ വാക്ക് ഉച്ചരിക്കുന്നുണ്ടാവുക. എന്നാൽ ഇനി അത് മാറ്റിപ്പിടിക്കാം. പോയിഗ്നന്റ് എന്നാണ് ശരിയായ ഉച്ചാരണം. പി ഒ ഐ ജി എൻ എ എൻ ടി, പോയിഗ്നന്റ്. ജി സൈലന്റ് ആണ്, മാത്രമല്ല എൻ എ എൻ ടി നന്റ് അല്ല, ഞന്റ് ആണ്. പോയിഗ്നന്റ്, ആഴത്തിൽ സ്പർശിക്കുന്ന ഹൃദയസ്പൃക്കായ ശക്തമായ വികാരങ്ങളെ, പ്രത്യേകിച്ച് സങ്കടം, സഹതാപം എന്നിവ ഉണർത്തുന്ന കാര്യങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഈ വാക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പോയിഗ്നന്റ് മീൻസ് കോസിംഗ് ഓർ ഹാവിംഗ് എ വെരി ഷാർപ്പ് ഫീലിംഗ് ഓഫ് സാഡ്നെസ്, വെരി ടച്ചിംഗ്. പോയിഗ്നന്റ് മെമ്മറീസ്, ആഴത്തിൽ സ്പർശിക്കുന്ന ഓർമ്മകൾ. ദ ചാൻസ് മീറ്റിംഗ് ഇവോക്ഡ് ലോട്ട്സ് ഓഫ് പോയിഗ്നന്റ് മെമ്മറീസ്. യാദൃച്ഛികമായ ആ കൂടിക്കാഴ്ച ഏറെ ഹൃദയസ്പൃക്കായ ഓർമ്മകൾ ഉളവാക്കി. ദ ചാൻസ് മീറ്റിംഗ് ഇവോക്ഡ് ലോട്ട്സ് ഓഫ് പോയിഗ്നന്റ് മെമ്മറീസ്. ദ മൊമെന്റ് വാസ് സോ പോയിഗ്നന്റ് ആൻഡ് ഹെൽഡ് ഇമെൻസ് സിഗ്നിഫിക്കൻസ് ഫോർ ബോത്ത് ഓഫ് ദെം. ആ നിമിഷം അവർ രണ്ടുപേർക്കും ഏറെ വൈകാരികവും സുപ്രധാനവും ആയിരുന്നു. ദ മൊമെന്റ് വാസ് സോ പോയിഗ്നന്റ് ആൻഡ് ഹെൽഡ് ഇമെൻസ് സിഗ്നിഫിക്കൻസ് ഫോർ ബോത്ത് ഓഫ് ദെം. Bye-bye and take care. This is Smita Manikot.
3: മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ഐ ടി ഐ,
5: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, എ സി മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിക് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ഐ ടി ഐ, കാൽടെക്സ് കണ്ണൂർ.
5: ഫോൺ 6282520614.
7: ആകാശവാണി കണ്ണൂർ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 1:63:47 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു എക്സ്പ്രസ് 8 മിനിറ്റ് വൈകിയോടുന്നു.

0: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
3: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
2: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
3: ഫോൺ 9446071998.
4: വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ തലശ്ശേരി

0: ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577.
1: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
2: അതെല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
1: നമ്മുടെ അനശ്വര സിൽക്സ് കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
2: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
3: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
4: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
3: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
5: ന്യൂട്രോണിക്സ് ITIയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
6: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
5: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
6: ഫോൺ 9446071998.
7: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
8: ലാപ്ടോപ്പോ?
7: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
9: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.

ആകാശവാണി കണ്ണൂർ. സമയം 8 മണി കഴിഞ്ഞ് 30:08. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ആദ്യ ഗാനം കണ്ണൂർ സലീം പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിനു മുമ്പായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിത വീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിത വീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിത വീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.
1: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
2: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
1: അതെങ്ങനെയാ?
2: അവിടെ ബികോം, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: എടാ സംഭവം കൊള്ളാലോ.
2: എടാ അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ.

0: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
1: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലിൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
0: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: അടുത്ത ഗാനം അഫ്സൽ പാടിയത്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ് കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: മാപ്പിളപ്പാട്ടുകൾ തുടരുമ്പോൾ അടുത്ത ഗാനം പാടിയത് CM ഇബ്രാഹിം.

0: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
4: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
4: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൌകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
4: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
5: ഒരു ഗാനം കൂടി കേൾക്കാം, ഐഷ ബീഗം പാടിയത്.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരീസിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ BNP പാരിബാസ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ യാൻ ജെറാർഡിനുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്ളയിംഗ് വെയിൽസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ബഗൌണിനുമായും സീതാരാമൻ ചർച്ച നടത്തി. രാജ്യത്ത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്താബ ഖമേനിയെ വധിക്കുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണിയെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി വിമർശിച്ചു. ഇറാനെ ഭീഷണിപ്പെടുത്തുന്നതിൽ നിന്ന് ഇസ്രായേലിനെ സഖ്യകക്ഷിയായ അമേരിക്ക തടയണമെന്ന് അബ്ബാസ് അരഗച്ചി ആവശ്യപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വ്യത്യസ്ത അവകാശവാദങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുവിഭാഗങ്ങളിൽ നിന്നും പ്രതികരണം തേടി. ഇക്കാര്യത്തിൽ മമതാ ബാനർജിക്കും ഋതബ്രത ബാനർജിക്കും വെവ്വേറെ കത്തുകൾ എഴുതിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ മർക്കപുരം ജില്ലയിലെ കമ്പം വൈ ജംഗ്ഷനിൽ പുലർച്ചെ ഓട്ടോയിൽ ലോറിയിടിച്ച് 4 പേർ മരിച്ചു, 8 പേർക്ക് പരിക്കേറ്റു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വാങ്കോവറിൽ സ്വിറ്റ്സർലൻഡ് അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. ടൊറന്റോയിൽ അല്പം മുമ്പ് ക്രൊയേഷ്യയെ 1-0 2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, എം ജി രാധാകൃഷ്ണൻ ഇണം പകർന്ന ഗാനങ്ങളുമായി ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ ആരംഭിക്കുന്നു.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: അടുത്ത ഗാനം ഞാൻ ഏകനാണ് ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന സത്യൻ അന്തിക്കാട്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ഗാനാമൃതത്തിൽ ഇനി പൂവച്ചൽ ഖാദറിന്റെ വരികളും എസ് ജാനകിയുടെ ആലാപനവും. ചിത്രം തകരാർ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ഗാനാമൃതത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MG രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനങ്ങൾ. അടുത്ത ഗാനം കാവാലം ശ്രീകുമാർ പാടിയത്, ചിത്രം പൂരം. ഗാനരചന കാവാലം നാരായണ പണിക്കർ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: അടുത്ത ഗാനം പൂവച്ചൽ ഖാദറിന്റെ വരികളും എസ് ജാനകിയുടെ ആലാപനവും. ചിത്രം ചാമരം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയത്. ചിത്രം ജാലകം. ഗാനരചന ഒ എൻ വി കുറുപ്പ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഗാനാവൃതത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനങ്ങൾ. അടുത്ത ഗാനം കുലം. ഈ ചിത്രത്തിൽ എം ജി രാധാകൃഷ്ണനും ചിത്രയും ചേർന്ന് പാടിയത്. ഗാനരചന മധുസൂദനൻ നായർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോടൻ കണ്ണൂർ
2: ആ മാഷേ സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: ONV കുറുപ്പിന്റെ വരികൾക്ക് MJ ശ്രീകുമാറിന്റെ സ്വരം, ചിത്രം മിഥുനം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ചിത്രം ഐത്തം, ഗായകൻ യേശുദാസ്, ഗാനരചന ONV ഗ്രൂപ്പ്.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI-കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI-കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
4: അടുത്ത ഗാനം മധുമുട്ടത്തിന്റെ ഗാനരചനയ്ക്ക് KS ചിത്രയുടെ സ്വരം. ചിത്രം മണിച്ചിത്രത്താഴ്.

ഒരു ഗാനം കൂടി കേൾക്കാം. എം ടി രാജേന്ദ്രൻ്റെ വരികളും എം ജി ശ്രീകുമാറിൻ്റെ ആലാപനവും ചിത്രം പ്രജ.

ഗാനാമൃതം. ചലച്ചിത്ര ഗാനങ്ങളിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനങ്ങൾ. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും കേൾക്കാം 11 മണിക്കുള്ള പുതുവസന്തത്തിൽ. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമായിരുന്നുവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അമ്മമാരാണ് ഈ പദ്ധതിക്ക് ഏറ്റവുമധികം പിന്തുണ നൽകിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് 6 വൈകിട്ട് 4 ഓൺലൈനായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ബഷീർ ഫെസ്റ്റ് ഇന്നു മുതൽ കോഴിക്കോട് ബേപ്പൂരിൽ. ഉച്ചയ്ക്ക് ശേഷം വയലാൽ വീട്ടുവളപ്പിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ സിനിമാ നടൻ ജോയ് മാത്യു അമ്മ നേതൃസ്ഥാനം രാജിവച്ചു. സംഘടന പൊതുജനമധ്യത്തിൽ അപഹാസ്യരായതായും താൻ ഉൾപ്പെടുന്ന മുൻ ഭരണസമിതിയുടെ പിടിപ്പുകേടിനെ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോട്ടയം ജില്ലയിലെ കോടിമത പാലത്തിന്റെ അപ്രോച്ച് റോഡ് അറ്റകുറ്റപ്പണി മാറ്റിവച്ചു. അറ്റകുറ്റപ്പണികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണവും ക്രമീകരണങ്ങളും വൻഗതാഗത കുരുക്ക് സൃഷ്ടിക്കുമെന്ന് സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് തീരുമാനം മാറ്റിയത്. ജമ്മുകശ്മീരിലെ പഹൽഗാം, ബൽത്താൽ എന്നീ പാതകളിലൂടെ വാർഷിക അമർനാഥ്

തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി. 57 ദിവസം നീണ്ടുനിൽക്കുന്ന തീർത്ഥയാത്ര ഓഗസ്റ്റ് 28-ന് സമാപിക്കും. പത്തനംതിട്ട ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിൽ വൻകുടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വിരൽ വലിപ്പത്തിലുള്ള ഒരു ചെറിയ കുഴലാണ് അപ്പൻഡിക്സ്. എന്നാൽ ഈ ചെറിയ അവയവത്തിന് ഒരു വീക്കമോ അണുബാധയോ ഉണ്ടായാൽ അത് ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന അവസ്ഥയിലേക്ക് മാറാറുണ്ട്. ഇതിനെയാണ് അപ്പൻഡിസൈറ്റിസ് എന്നറിയപ്പെടുന്നത്. സാധാരണ വയറുവേദന എന്ന് കരുതി നാം അവഗണിക്കുന്ന പല ലക്ഷണങ്ങളും ഒരുപക്ഷെ അപ്പൻഡിക്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം. അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എന്താണ് അപ്പൻഡിസൈറ്റിസ്?
2: അപ്പൻഡിസൈറ്റിസ് എന്നാൽ അപ്പൻഡിക്സ് എന്നൊരു അവയവം നമ്മുടെ ശരീരത്തുണ്ട്. അത് ഒരു റൂഡിമെന്ററി, അതായത് ശോഷിച്ചു പോയ ഒരു കുടലിന്റെ ഭാഗമാണ്. അതായത് നമ്മുടെ വൻകുടലും ചെറുകുടലും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വിരൽ വണ്ണത്തിലുള്ള ഏതാണ്ട് 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു കുടലിന്റെ ഭാഗമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഇതിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ വീക്കം, അതിനെയാണ് അപ്പൻഡിസൈറ്റിസ് നമ്മൾ പറയുന്നത്.
1: സർ, ഈ രോഗമുണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: പ്രത്യേകിച്ച് കാരണങ്ങൾ ആയിട്ട് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാരണമില്ലാതെ അപ്പൻഡിക്സ് പഴുക്കുന്നു. അപ്പൊ അതില് ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് അപ്പൻഡിക്സിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നു. അപ്പൻഡിക്സ് ഞാൻ പറഞ്ഞില്ലേ, വിരൽ വണ്ണത്തിലുള്ള ഒരു അവയവമാണ്. അപ്പൊ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മലമായിട്ട് ചെറുകുടലെത്തുമ്പോൾ നിന്ന് വൻകുടലെത്തുമ്പോഴാണ് നമുക്ക് മലം ആകുന്നത്. അപ്പൊ ഈ മലം വൻകുടലില് വലിയ വ്യാസമുള്ളതാണ്. അപ്പൊ വൻകുടലിന്റെ നിന്ന് ഈ അപ്പൻഡിക്സിലോട്ടും മലം പോകും. അപ്പം പക്ഷേ അപ്പൻഡിക്സിന്റെ വ്യാസം വളരെ വളരെ ചെറുതാണ്. അപ്പൊ എന്തെങ്കിലും കട്ടിയുള്ള പദാർത്ഥങ്ങൾ, മലം ഭയങ്കര കട്ടി പിടിച്ചു പോയി അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തിയാൽ അപ്പൻഡിസൈറ്റിസ് വരാം. അപ്പൊ അത് തടസ്സപ്പെടുത്തുകയും അപ്പൊ അപ്പൻഡിക്സിന്റെ ഉൾഭാഗം വഴുക്കുകയും തന്മൂല അപ്പൻഡിക്സ് വരികയും ചെയ്യും. രണ്ടാമത് കാണുന്ന ഒരു കാരണം കുട്ടികളിൽ വര, ചില റൗണ്ട് വംസ്, വലിയ നാടവരയല്ല റൗണ്ട് വംസ് എന്ന് പറഞ്ഞൊരു വരയുണ്ട്. ഈ വരകളെല്ലാം ചിലപ്പോൾ അപ്പൻഡിക്സിൽ കയറി ഇരുന്ന് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തും. അപ്പോഴും അപ്പൻഡിക്സ് കയറി പഴുക്കും. പിന്നെ ഇതൊന്നും കൂടാതെ പ്രത്യേകിച്ച് കാരണങ്ങളും ഇല്ലാതെ അപ്പൻഡിക്സിന്റെ ഉൾഭാഗം പഴുക്കും. അതാണ് കറ്റാറൽ അപ്പൻഡിസൈറ്റിസ്. ആദ്യം പറഞ്ഞ തടസ്സം കൊണ്ടുണ്ടാകുന്നതിനാണ് ഒബ്സ്ട്രക്റ്റീവ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. വളരെ പ്രായമായവരില് വേറൊരു കാരണം കൊണ്ടും അപ്പൻഡിക്സ് പഴുക്കാം, ഈ തടസ്സം വരാം. തടസ്സം എന്ന് വെച്ചാൽ ഒരു ക്യാൻസർ, അപ്പൻഡിക്സിന്റെ ബേസ് തുടങ്ങുന്ന ഭാഗത്ത് വൻകുടലിൽ വരുന്ന ക്യാൻസറുകൾ പോലെ തന്നെ അപ്പൻഡിക്സിനകത്തും ക്യാൻസർ വരാം. അതായത് ഈ പ്രായം ഉള്ളവരില്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തുകയും പിന്നെ അത് അപ്പൻഡിക്സ് വീർത്ത് വരികയും അതിനെ ചിലപ്പോൾ നമ്മൾ മ്യൂക്കോസീൽ എന്ന് പറയും, അതിന്റെ മൂക്കള പോലെ കെട്ടിക്കിടക്കുന്ന അപ്പൻഡിക്സ് വീർത്ത് തന്നെ അത്. പിന്നെ അപ്പൻഡിക്സ് ചിലപ്പം അതിന്റെ ബേസ് സ്ട്രക്ചർ, അതായത് നാരോയിങ് ഉണ്ട്, അതിന് വ്യാസം വളരെ കുറഞ്ഞു വരുന്ന ഒരു സാധനമാണ്, പ്രക്രിയയാണ്. അങ്ങനെ ഉണ്ടായാൽ അപ്പൻഡിക്സിന് തടസ്സം വരികയും അതിന്റെ ഡിസ്റ്റലൻറ്റ്, അതായത് അപ്പൻഡിക്സിന്റെ ബാക്കി ഭാഗം വീർത്ത് പഴുക്കുകയും ചെയ്യും.
1: സർ, ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റം ഇതിനൊരു കാരണമായി കണക്കാക്കാൻ കഴിയുമോ?
2: ഭക്ഷണ രീതിയിൽ ചെറിയൊരു കാരണമുണ്ട്. അതായത് നമുക്ക് പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൻഡിക്സിന് തടസ്സം ഉണ്ടാക്കുന്ന എന്ത് കാര്യങ്ങളും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ പൊതുവെ പറഞ്ഞാൽ ഈ നാര് കൂടിയ ഭക്ഷണങ്ങൾ, അത് വന്നു കഴിഞ്ഞാൽ വേസ്റ്റേജ് കൂടുതലാണ്. അപ്പൊ ഇതിന് ഇത് നല്ല ഫാസ്റ്റ് ട്രാൻസിറ്റ് നടക്കും. അങ്ങനെ വരുമ്പോൾ അപ്പൻഡിസൈറ്റിസ് കുറയും. നമ്മൾ

0: അല്ലാതെ ഭക്ഷണങ്ങൾ, നമ്മൾ മാംസാഹാരവും ഒരുപാട് റിഫൈൻ ചെയ്ത ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാൽ കുടലിന്റെ ട്രാൻസിറ്റ് ടൈം, അതിൽ കുടലിലൂടെ ഭക്ഷണം നീങ്ങുന്ന സ്പീഡ് കുറയുകയും കെട്ടിക്കിടക്കുകയും അപ്പോൾ അപ്പൻഡിസൈറ്റിസ് വരാൻ സാധ്യത കൂടുകയും അതൊരു ഒരു ഫാക്ടറാണ്. അപ്പം നമുക്ക് പൊതുവെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിൽ, നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കുന്നവരിൽ പൊതുവെ അപ്പൻഡിസൈറ്റിസ് കുറഞ്ഞു കാണാം.
1: സർ, മറ്റൊരു സംശയമുള്ളത്, ഈ സാധാരണ വയറുവേദനയും അപ്പൻഡിസൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് ഈ രോഗം തിരിച്ചറിയാൻ സാധിക്കുക?
0: ഇതെല്ലാം, ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ വയറിനകത്ത് നമുക്ക് ഒരുപാട് അവയവങ്ങളുണ്ട്. എന്ത് അവയവത്തിൽ നിന്നും വേദന വരാം? കുടല്, കരള്, പിന്നെ സ്പ്ലീന്, ലിംഫ് നോഡ്സ്, പിന്നെ ആർട്ടറി, വെയിൻസ്, ഓറി, യൂട്രസ്, എവിടുന്ന് വേണമെങ്കിൽ വേദന വരാം. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് രോഗിയെ പരിശോധിച്ച ഡോക്ടർക്ക് തന്നെ പല അതിന്റെ പല ലക്ഷണങ്ങളും പല പല ഇതും കൊണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് അപ്പൻഡിക്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അപ്പൻഡിക്സ് പൊതുവേ അപ്പൻഡിക്സ് വേറെ മിമിക്ക് ചെയ്യുക, അതായത് വേറെ ചില രോഗങ്ങളുമായിട്ട് സാമ്യം പുലർത്തുന്നത് രണ്ടു മൂന്ന് രോഗങ്ങളുമായിട്ടാണ്. ഒന്ന്, നമ്മുടെ സാധാരണ ഗ്യാസ്ട്രൈറ്റിസ്, ആസിഡിറ്റി, അതായത് നമ്മുടെ ഗ്യാസിന്റെ അസുഖം, എരിച്ചിൽ, വയറെരിച്ചിൽ. അപ്പൊ ഇതിന് രണ്ടിനും വയറുവേദന തുടങ്ങുന്നത് വയറിന്റെ പൊക്കിളിന്റെ മുകളിലായിട്ടാണ് സാധാരണ തുടങ്ങുന്നത്. അപ്പം കാരണം എന്താന്ന് വെച്ചാൽ, അപ്പൻഡിക്സിന്റെ ഇത് ഇവല്യൂഷൻ എന്ന് പറയുന്നത് മിഡ്ഗട്ടിൽ നിന്നാണ്. അപ്പം അതിന്റെ വേദന വരുന്നത് മുകളിൽ നിന്ന് തന്നെ, അതായത് സ്റ്റൊമക്കിന്റെ അതേ ഏരിയയിൽ, ഏതാണ്ട് ഏരിയയിൽ നിന്ന് തന്നെയാണ് വേദന തുടങ്ങുന്നത്. അതാണ് പൊക്കിളിന്റെ മേളിൽ വരുന്നത്. അപ്പൊ ഇത് രണ്ടും കണ്ട ഏതാണ്ട് ഒരുപോലെ ഇരിക്കും തുടക്കത്തിൽ. പക്ഷേ കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പം അപ്പൻഡിക്സ് കൂടുതൽ കൂടുതൽ പഴുത്ത് പഴുപ്പൊക്കെ വ്യാപിക്കുമ്പോൾ ആ വേദന പതുക്കെ താഴോട്ടിറങ്ങി വലത് ഭാഗത്ത് താഴത്തെ ഏരിയയിലാണ് കൂടുതൽ പിന്നെ കണ്ടുവരുന്നത്. അപ്പൊ അവിടെ തൊടുമ്പോഴത്തേക്ക് നല്ല വേദന കാണും. പിന്നെ ഇത് വേറെ ചിലതായിട്ടും തെറ്റിദ്ധരിക്കാം, അതായത് ഓവറിയിലുള്ള വേദന, എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും, അതായത് ട്യൂബിൽ വരുന്ന പ്രഗ്നൻസി, ഇതിനൊക്കെ ഇതേ വേദന വരും. ഓവറി സിസ്റ്റ്, അതും ഇതേ വേദന ഉണ്ടാക്കും. പിന്നെ മൂത്രത്തിൽ കല്ലുകൾ, അതും ഈ വേദന ഉണ്ടാക്കാം. മൂത്രത്തിൽ ഇൻഫെക്ഷൻ, അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഗ്യാസിന്റെ അസുഖം മുതൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരെയും അപ്പൻഡിക്സിന്റെ ഏതാണ്ട് അത് ഒരുപോലെ വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. ഇത് കണ്ടുപിടിക്കാൻ പിന്നെ ഒരു ഡോക്ടർക്ക്, സർജന് വളരെ എളുപ്പത്തിൽ ഇത് മിക്കവാറും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സാമിനേഷൻ വൈസും അതിനുശേഷം വീണ്ടും ചില ടെസ്റ്റുകളും, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്. നമ്മളിങ്ങനെ വേദന സംശയിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ഇതേ ടൈപ്പ് വേദന വരുന്നോ, അങ്ങനെയൊക്കെ ഹിസ്റ്ററി വൈസും ഇതുവഴി നമുക്ക് ഏതാണ്ട് അപ്പൻഡിക്സ് അറിയാം. പിന്നെ അതിനെ നമ്മളതിനെ കുറച്ചുകൂടെ ഉറപ്പിക്കാനായിട്ട് ഇമേജിങ്, അതായത് അൾട്രാസൗണ്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ ബ്ലഡ് കൗണ്ട് നോക്കുന്നു. കൗണ്ട് കൂടുതലായിരിക്കും അപ്പൻഡിസൈറ്റിസിന്. ഈ സ്കാൻ ചെയ്താൽ മിക്ക ഇടത്തും അപ്പൻഡിക്സ് പഴുത്തിരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ അപ്പൻഡിക്സ് ചെറിയ അവയവമായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഈ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സി ടി എടുത്താൽ പോലും ചിലപ്പം കണ്ടുപിടിക്കത്തില്ല. പ്രധാനമായിട്ട് അതിൻ്റെ പനി, വയറുവേദന, ഹൈ ബ്ലഡ് കൗണ്ട്, സ്ഥിരമായിട്ട് ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഹിസ്റ്ററി, ഇതൊക്കെ വെച്ചാണ് അപ്പൻഡിസൈറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്കാനും ഒക്കെ ചെയ്ത് വേറെ അവയവങ്ങൾക്കൊന്നും കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കുകയും എന്നാൽ വലത് ഭാഗത്ത് താഴെയായിട്ട് വേദന പെർസിസ്റ്റ് ചെയ്യുകയും ബാക്കി എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ അപ്പൻഡിസൈറ്റിസ് ആയി ഡയഗ്നോസ് ചെയ്ത്, അതായത് അതിൻ്റെ ചികിത്സ കൊടുക്കുകയോ ഈവൻ സർജറി ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാറുണ്ട്.
1: സർ, ഈ രോഗത്തിന് പ്രത്യേകിച്ച് പ്രായപരിധി ഉണ്ടോ?
0: കുറച്ച് പ്രായപരിധി ഉണ്ട്. അതായത് 2 വയസ്സ് വരെ അപ്പൻഡിസൈറ്റിസ് വളരെ വളരെ റയറാണ്, അങ്ങനെ കണ്ടിട്ടേ അറിയില്ല. 2 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്, അതായത് കുഞ്ഞുങ്ങളിലും 20 വയസ്സിന് താഴെയുമാണ് വളരെ ഏറ്റവും കോമൺ ആയിട്ട് ഇത് കാണുന്നത്. പ്രായം കൂടുന്തോറും അപ്പൻഡിസൈറ്റിസിന് വളരെ വളരെ കുറയും. അതായത് അപ്പൻഡിക്സ് പതുക്കെ ശോഷിച്ചു പോകുന്നതുകൊണ്ടായിരിക്കാം ഒരു കാരണം. പിന്നെ 2, പ്രായമുള്ളവരിൽ അപ്പൻഡിസൈറ്റിസ് വന്നാൽ നമ്മളെപ്പോഴും ക്യാൻസർ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. വേറെ ചില അസുഖങ്ങൾ വരും, മ്യൂക്കോസിയിൽ, അങ്ങനെ. പക്ഷെ പ്രായമായവരിൽ അപ്പൻഡിസൈറ്റിസ് വരാം. വന്നു കഴിഞ്ഞാൽ കൂടുതൽ അപകടവുമാണ്. കാരണം വളരെ ചെറുപ്പത്തിലും വളരെ ഓൾഡർ ഏജിലും അപ്പൻഡിക്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വയറ് മുഴുവൻ പഴുപ്പ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ജനറലൈസ് പെരിറ്റോണൈറ്റിസിലോട്ട് പോകാം. ഇതിനിടയിലുള്ള ആൾക്കാർക്ക് അപ്പൻഡിസൈറ്റിസ് വന്നാൽ, അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ കുടലും ഫാറ്റും എല്ലാം കൂടെ വന്ന് അതിനെ സീല് ചെയ്യുകയും ആ പഴുപ്പൊക്കെ ആ ഒരു ഭാഗത്തേക്ക് മാത്രം റെസ്ട്രെയിൻ ചെയ്യുകയും ബാക്കിയുള്ളത് വ്യാപിക്കാതിരിക്കാൻ ബോഡിയുടെ ഡിഫൻസ് മീൻസ് ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ ഏജിൽ വരുന്ന അപ്പൻഡിസൈറ്റിസ് പൊതുവെ അപകടം വരില്ലാത്തത്. എന്നാൽ വളരെ ചെറുപ്പത്തിൽ, വളരെ ചെറിയ ഏജിലും ഓൾഡർ ഏജിലും പെർഫറേഷനും ജനറലൈസ്ഡ് പെരിറ്റോണൈറ്റിസ്, അതായത് പഴുപ്പ് കൂടുതൽ വ്യാപിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രീം ഏജസിൽ അപ്പൻഡിസൈറ്റിസ് കൂടുതൽ ഗുരുതരമായി വരാം.
1: സർ, അതുപോലെ തന്നെ ഈ രോഗത്തിന്റെ പരിശോധനാ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അപ്പൻഡിക്സ് സംശയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് കൺഫേം ചെയ്യാൻ ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. ബ്ലഡ് ടെസ്റ്റില് കൗണ്ട് കൂടുന്നു. പിന്നെ മൂത്രത്തിൽ, ഞാൻ പറഞ്ഞില്ല, മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഇതേ മിമിക്കാം, മൂത്രം ടെസ്റ്റ് ചെയ്യുന്നു. മൂത്രത്തിൽ അണുബാധ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും.

0: പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ഗർഭമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. മെൻസ്ട്രൽസ് പീരീഡ് ലാസ്റ്റ് മെൻസസ് ഒക്കെ ചോദിച്ച് അത് അറിയാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഈ വൃഷണത്തിന് വേദന വന്നാൽ, ഇപ്പോൾ ഈ ടെസ്റ്റിസ് പെയിൻ ആണുങ്ങൾ പുരുഷന്മാരിൽ കാണുന്ന എപ്പിഡെമോർക്കൈറ്റിസ്, അതും അപ്പൻഡിസൈറ്റിസ് പോലെ വലത് സൈഡിലായിട്ടായിരിക്കും വേദന തുടങ്ങുന്നത്. വൃഷണം നോക്കിയാലേ ചില വൃഷണത്തിലെ പെയിൻ കുറച്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങത്തുള്ളൂ. അപ്പം പിന്നെ ഈ വളരെ കൊച്ചുകുട്ടികളിൽ കാണുന്ന വേറൊരു സംഭവമാണ് വയറിനകത്ത് വരുന്ന കഴലുകൾ വഴുത്തുള്ള മെസെൻഡറിക് അഡിനൈറ്റിസ്. ഇതെല്ലാം അപ്പൻഡിസൈറ്റിസിന്റെ മിമിക് ചെയ്യും. അപ്പൊ ഇതെല്ലാം ഒരു പരിധി വരെ അൾട്രാസൗണ്ട് എക്സാമിനേഷനിൽ കാണാൻ സാധിക്കും. അതിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് സി ടി സ്കാനിലോട്ട് പോകും, ചിലപ്പം കോൺട്രാസ്റ്റ് സി ടിയിലോട്ട് പോകും. ഇത്രയും പരിശോധനകളുണ്ട്, ഏതാണ്ട് എല്ലാ അപ്പൻഡിസൈറ്റിസും കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ ഇതിൽ പോലും കണ്ടുപിടിക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ളതിനെ നമ്മൾ ക്ലിനിക്കൽ സസ്പീഷൻ, അതായത് നമ്മൾ ബാക്കി എല്ലാ ഇതും അപ്പൻഡിസൈറ്റിസ് ആണ് ഇതാണെങ്കിൽ നമ്മൾ മരുന്ന് നമുക്ക് ഇപ്പം അത് മരുന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ സർജറിയിലോട്ട് പോകാം.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ രോഗത്തിന് ശസ്ത്രക്രിയ മാത്രമാണോ ഒരു ചികിത്സ എന്ന രീതിയിൽ പരിഹാര മാർഗം?
0: അപ്പൻഡിസൈറ്റിസ് ഞാൻ പറഞ്ഞപോലെ പല രീതിയിൽ വരാം. വളരെ മൈൽഡ് രീതി, വളരെ ചെറിയ രീതി മുതൽ വളരെ അപകടം പിടിച്ച രീതി വരെ അപ്പൻഡിസൈറ്റിസ് വരാം. അപ്പം ഭൂരിപക്ഷം ആളുകൾക്കും വളരെ മൈൽഡായിട്ടേ വരത്തുള്ളൂ. അപ്പം ഇങ്ങനെ മൈൽഡ് വളരെ ചെറിയ രീതി വരുന്ന അപ്പൻഡിസൈറ്റിസ് പേഷ്യന്റ് രോഗിക്ക് വലിയ വേദന കാണത്തില്ല, പനിയൊന്നും വലുതായിട്ട് കാണത്തില്ല, പക്ഷേ പിന്നെ കൗണ്ട് വലുതായിട്ട് കൂടത്തില്ല. പക്ഷെ എന്നാലും വേദന, ചെറിയ രീതി വേദന, നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു, അപ്പൻഡിസൈറ്റിസ് ആയിട്ട് തെളിയുന്നു. അങ്ങനെയുള്ള രോഗികളെ നമുക്ക് സെലക്ട് ചെയ്ത് വേണ്ടി വന്നാൽ നമ്മൾ മരുന്ന് ആന്റിബയോട്ടിക്സ് മാത്രം കൊടുത്ത് മാനേജ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന രോഗികൾ ഒരു 50% പേർക്ക് പിന്നീട് ഒരിക്കലും വരത്തില്ല. ബാക്കി പക്ഷേ ബാക്കി 50% പേർക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും വരുന്നവർക്ക് നമ്മൾ എന്തായാലും ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെ, നമുക്ക് ഒരു അസമയത്ത് കയറി ഇങ്ങനെ വന്നാൽ, നമുക്ക് ഒരു പരീക്ഷയുടെ സമയത്തോ അല്ലെങ്കിൽ വേറെ വിദേശ യാത്ര സമയത്തോ അല്ലെങ്കിൽ വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ വരാം. ഇപ്പം നമ്മൾ വിദേശത്ത് വർക്ക് ചെയ്യുന്നവര്, സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവര്, ഈ സ്ഥലത്തില്ലാത്തവർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് അപ്പൻഡിക്സ് സംശയിച്ചു കഴിഞ്ഞാൽ സർജറി ചെയ്ത് നീക്കുന്നതാണ് എപ്പോഴും ആഭികാമ്യം. ഇല്ലെങ്കിൽ അവർക്ക് അസമയത്ത് വന്നാൽ ചിലപ്പോൾ ചികിത്സ കിട്ടാത്ത സ്ഥലത്തായിരിക്കും അവർ ചെയ്യുന്നത്. പിന്നെ രണ്ട്, നമ്മൾ പ്രായം കൂടിയ ആൾക്കാർക്കും അപ്പൻഡിസൈറ്റിസ് കണ്ടുപിടിച്ചാൽ എന്തായാലും സർജറി ചെയ്യണം, കാരണം അതിൽ ക്യാൻസർ പോലും വരാൻ സാധ്യതയുണ്ട്. അതെടുത്ത് ബയോപ്സിക്ക് വയ്ക്കാറുണ്ട്. പിന്നെ തീരെ കൊച്ചുകുട്ടികൾക്കും ഇച്ചിരി അപകടം പിടിച്ചാണ്, അപ്പം അതും വന്നു കഴിഞ്ഞാൽ സർജറിയാണ് ആഭികാമ്യം. ഇതിനിടയിലുള്ള പ്രായത്തിലുള്ള പലർക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് നീട്ടി നീട്ടി പോവാം. ഇപ്പം നമുക്ക് പൊതുവെ നമ്മൾ സർജറി കീ ഹോൾ സർജറി ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതലും പഴുത്തിരിക്കാത്ത സന്ദർഭത്തിൽ, അതായത് അപ്പൻഡിക്സ് പഴുക്കാത്ത സാഹചര്യത്തിൽ അത് എടുത്തു മാറ്റുന്നതാണ് എളുപ്പം. അതുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു അപ്പൻഡിസൈറ്റിസ് പെയിനായിട്ട് വന്നാൽ ആന്റിബയോട്ടിക്സ് കുടിച്ച് കുറച്ചിട്ട് 2 മാസം വെയിറ്റ് ചെയ്ത് അതിനുശേഷം ശസ്ത്രക്രിയയാണ് എളുപ്പം. അപ്പം എപ്പോഴും അങ്ങനെയാണ് എളുപ്പം. പക്ഷേ ചില സാഹചര്യത്തിൽ അങ്ങനെ അത്രയും നിൽക്കാൻ നമുക്ക് പറ്റില്ല, പഴുപ്പ് വ്യാപിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അപ്പൻഡിക്സ് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം നല്ല ആന്റിബയോട്ടിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ അപ്പൻഡിസൈറ്റിസും ഇമ്മീഡിയറ്റ്ലി ഓപ്പറേഷൻ ചെയ്യേണ്ട സാധ്യത ഇല്ല. വളരെ കുറച്ച് കാര്യങ്ങളെ, വളരെ ചെറിയ 10% താഴെ കേസസ് മാത്രമേ ഇമ്മീഡിയറ്റ് സർജറി വേണ്ടി വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വേണമെങ്കിൽ ആന്റിബയോട്ടിക്സ് കൊടുത്ത് കുറച്ചിട്ട് രോഗിക്കും ഡോക്ടർക്കും ഒക്കെ സൗകര്യമായ സമയം നോക്കി ചെയ്യാം. അതാണ് എപ്പോഴും അഭികാമ്യം. പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും താമസം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് നടക്കത്തില്ല, ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും.
1: സർ, അപ്പൻഡിസൈറ്റിസ് വരാതിരിക്കുവാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് നാം സ്വീകരിക്കേണ്ടത്?
0: അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ ഒന്നും കാരണമില്ല. നമ്മൾ ഹെൽത്തി ഡയറ്റ് നല്ലത് തന്നെയാണ്. ഫൈബർ കണ്ടെയ്നിങ് ഡയറ്റ്, പിന്നെ വേറെ ഇളക്കുക, വേറെ ശല്യം കുറയ്ക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലൊക്കെ കുറവാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും വലിയൊരു സൈഡിഫിക് എവിഡൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാരണമില്ലാതെ ചിലർക്ക് പഴുക്കും വന്ന്. പക്ഷേ ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഡോക്ടറുടെ നിരീക്ഷണത്തിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എപ്പോഴാണ് അതിന് സർജറി ചെയ്യേണ്ടത് എന്ന് ഡോക്ടറായിരിക്കും കൂടുതൽ തീരുമാനിക്കും. സർജനോ ഡോക്ടർക്കോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറോ സർജനും കൂടുതൽ അറിയാൻ സാധിക്കും. രോഗി സ്വയം തീരുമാനിക്കുന്നതിനേക്കാളും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർക്കോ സർജനോ പറയാം ഏതൊക്കെയാണ് നേരത്തെ ചെയ്യേണ്ടത്, ഏതിനെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അങ്ങനെയുള്ളത്. അതാണ് കൂടുതൽ കാരണം. ചിലർക്ക് ഇത് വെയിറ്റ് ചെയ്ത് വലിയ അപകടത്തിൽ പെടാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് പലരും ഡിലേ ചെയ്ത് മരണനിരക്ക് കൂടി വരുന്നുണ്ട് ചിലർക്ക് ശ്രദ്ധിക്കാതെ പോയി. അപ്പൻഡിക്സ് ചിലർക്ക് അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് വരാറുണ്ട്. വളരെ നിസ്സാരമുള്ള കേസ് ചിലപ്പം വളരെ സീരിയസ് ആയിട്ട് പോകാറുമുണ്ട്.
1: അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. സുസ്ഥിരവും പ്രതിരോധശേഷിയാർന്നതുമായ അടുത്തഘട്ട വളർച്ചയ്ക്ക് ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പാരീസിൽ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുടെയും പങ്കാളിത്തത്തോടെ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയുടെ പ്രയാണത്തിൽ പങ്കാളികളാകാൻ ഫ്രഞ്ച് വ്യവസായ പ്രമുഖരെയും നിക്ഷേപകരെയും ധനമന്ത്രി ക്ഷണിച്ചു. ഇരു രാജ്യങ്ങളുടെയും പരസ്പര അഭിവൃദ്ധിക്കായി തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും അവർ ഊന്നിപ്പറഞ്ഞു. ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇക്കോസിസ്റ്റം രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയും ഫ്രാൻസും വിശ്വസ്ത പങ്കാളികളാണെന്നും ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യം, അടുത്ത തലമുറ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ സഹകരണത്തിന് ഇത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ജപ്പാനും തമ്മിലെ പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന തൂണുകളിലൊന്നായ സാമ്പത്തിക സുരക്ഷയോട് തങ്ങളുടെ പങ്കുവച്ച പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വീണ്ടും ഉറപ്പിച്ചു. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക സുരക്ഷാ സഹകരണ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പരസ്പര വിശ്വാസം, പങ്കുവച്ച മൂല്യങ്ങൾ, വിന്യസിക്കപ്പെട്ട താൽപര്യങ്ങൾ എന്നിവയിലാണ് സാമ്പത്തിക സുരക്ഷാ പങ്കാളിത്തം അധിഷ്ഠിതമായിരിക്കുന്നതെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നു. സെമി കണ്ടക്ടർ, നിർണായക ധാതുക്കൾ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ക്ലീൻ എനർജി, ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ 5 പ്രധാന മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യം. ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൺസെഷൻ കരാറിലെ ബാധകമായ വ്യവസ്ഥകളും മറ്റ് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ചതിനു ശേഷം ഇക്കാര്യത്തിൽ ഗവൺമെന്റ് തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തിരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിന്റെ കടൽ തീരവും ഭൂസ്വത്തും വിഭവങ്ങളും വൻകിട കുത്തകകൾക്ക് കൈമാറ്റം ചെയ്യുന്നതാണോ മുഖ്യമന്ത്രിയുടെ പുതുയുഗ വികസന തന്ത്രമെന്ന് വ്യക്തമാക്കണമെന്ന് ബിനോയ് വിശ്വം. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമായിരുന്നുവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അമ്മമാരാണ് ഈ പദ്ധതിക്ക് ഏറ്റവും അധികം പിന്തുണ നൽകിയതെന്നും ലഹരി വിൽപ്പനയ്ക്കെതിരെ ഒരു തരത്തിലുമുള്ള മൃദു സമീപനമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4 മുമ്പ് ഫീസ് അടച്ച് പ്രവേശനം പൂർത്തിയാക്കണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പരിഗണന ലഭിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ അവസരവും ഇനി ലഭിക്കില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ July 10 ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1182 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ

ആയി രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:15 വരെയാണ് പരീക്ഷ. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ അല്പസമയത്തിനകം കായകൽപ്പം ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉൾത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യമേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡേൺ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി രാമൻ അധ്യക്ഷയാവും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യ ആയുഷ് വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ ആരോഗ്യവകുപ്പ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ ശില്പശാലയിൽ തീരുമാനമായി. പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രതിരോധം തീർക്കുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശില്പശാലയിൽ അഭിപ്രായ ചർച്ചകൾ സംഘടിപ്പിച്ചു. വാങ്കോവറിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് 32 പോരാട്ടത്തിൽ സ്വിറ്റ്സർലാന്റ് അൾജീരിയയുമായി ഏറ്റുമുട്ടുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 ഗോൾ നേടി സ്വിറ്റ്സർലാന്റ് മുന്നിട്ട് നിൽക്കുകയാണ്. നേരത്തെ ടൊറന്റോയിൽ ക്രൊയേഷ്യയെ 1-0 2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. കാലിഫോർണിയയിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിനും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. മാർക്കാമ്പിൽ ബാഡ്മിന്റൺ കാനഡ ഓപ്പൺ സൂപ്പർ 300 ടൂർണമെന്റിലെ വനിതാ സിംഗിൾസ് 2nd റൌണ്ടിൽ ഇന്ത്യ പരാജയപ്പെട്ടു. ജപ്പാന്റെ റിക്കോ ഗുഞ്ചിയോട് 21-11 എന്ന സ്കോറിനാണ് തന്യ ഹേംനാഥ് പരാജയപ്പെട്ടത്. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. 2nd സെമിഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് 6 PM to 4 PM ഓൺലൈനായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ വ്യക്തമാക്കി. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും തുണി പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ പരിസ്ഥിതി സൌഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന വി കെ രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂ സെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട്ട് വീട്ടിൽ രാവിലെ പൊതുദർശനം നടക്കുകയാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. മൺസൂൺ കാലത്ത് ഭക്ഷ്യസ്ഥാപനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ഭക്ഷ്യസുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കാൻ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചു. ഭക്ഷ്യവസ്തുക്കൾ വേഗത്തിൽ കേടാകാനും ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ വളരാനും സാധ്യത കൂടുതലായതിനാൽ പാചകത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും വകുപ്പ് ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. സംസ്ഥാനമൊട്ടാകെ പോലീസ് നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.
പ്രമുഖ

സിനിമാ നടൻ ജോയ് മാത്യു അമ്മ നേതൃസ്ഥാനം രാജിവെച്ചു. സംഘടന പൊതുജന മധ്യത്തിൽ അപഹാസ്യരായതായും താൻ ഉൾപ്പെടുന്ന മുൻ ഭരണസമിതിയുടെ പിടിപ്പുകേടിനെ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കണ്ണൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ് 27 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഉദിത് നാരായൺ പാടിയത്, ചിത്രം പ്യാർ കിയാ ടു ദർനാഖ്യ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഈ ഗാനം മനഹർ, അനുരാധ എന്നിവർ ചേർന്ന് പാടിയത്. ചിത്രം രാംലഖാൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഈ ഗാനം അഭിജിത്ത് അൽക്കായാഗ്നിക് എന്നിവർ ചേർന്ന് പാടിയത്. ചിത്രം യെസ് ബോസ്.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: ഹിന്ദി ചലച്ചിത്രഗാനങ്ങളിൽ ഇനി കുമാർ സാനുവും അൽക്കായാജ്ഞിക്കും സംഘവും ചേർന്ന് പാടിയത് ചിത്രം ഗുണ്ടാരാജ്.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ലംഹെ, ഈ ചിത്രത്തിലെ ഗാനം. ഗായകർ ലതാ മങ്കേഷ്കർ, ഹരിഹരൻ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. അമർനാഥ് തീർത്ഥാടകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. രാജ്യത്തിന്റെ ആത്മീയ സംസ്കാരത്തിനും സാംസ്കാരിക ഐക്യത്തിനും അമർനാഥ് യാത്ര പ്രധാന പങ്കുവഹിക്കുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ വെനിസ്വേലയിലെ ഭൂകമ്പ ബാധിത മേഖലയിൽ ഇന്ത്യ മാനുഷിക സഹായം ശക്തമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രദേശത്തെ ദുരിതബാധിത സമൂഹങ്ങൾക്ക് ആർമി ഫീൽഡ് ആശുപത്രി വൈദ്യസഹായം നൽകുന്നത് തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച ശേഷം പറയാമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. എല്ലാത്തിലും വിവാദങ്ങൾ മാത്രം കാണുന്ന സമീപനം മാധ്യമങ്ങൾ തിരുത്തണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഉച്ചകഴിഞ്ഞ് ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മന്ത്രി രമേശ് ചെന്നിത്തല റാലിക്ക് നേതൃത്വം നൽകും. കാപ്പ കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. പോലീസിനെ ആക്രമിച്ചെന്ന കേസിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. കണ്ണൂർ മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ KGCE പരീക്ഷയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോപ്പിയടിച്ച പരാതിയിൽ വിദ്യാർത്ഥിക്കെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയിലാണ് കേസ്. ആന്ധ്രാപ്രദേശിലെ മർക്കപുരം ജില്ലയിൽ പുലർച്ചെ കമ്പം വൈ ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ വളനിറച്ച ലോറി ഇടിച്ചുകയറി 4 പേർ മരിച്ചു, 8 പേർക്ക് പരിക്കേറ്റു. ഫിഫ ലോകകപ്പിൽ അല്പസമയത്തിനകം ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെയും ചൊവ്വാഴ്ച യു

ആകാശവാണി കണ്ണൂർ. പുതുവസന്തം പുതിയ ചിത്രത്തിലെ ഗാനങ്ങൾ.

പുതുവസന്തത്തിൽ ആദ്യ ഗാനം അഭിജിത്ത് അനിൽകുമാർ പാടിയത്. ചിത്രം ചിന്ന ചിന്ന ആസേ. ഗാനരചന അൻവർ അലി, സംഗീതം ഗോവിന്ദ് വസന്താ.

ചിത്രം ഞാൻ കർണൻ 2. പാടിയത് ചിന്മയി ശ്രീപഥ, അനുരാഗ് കുൽക്കർണി. ഗാനശില്പികൾ വി കെ ഹരിനാരായണൻ, സി ആർ സാജൻ.

അരുൺ ആലാട്ടിന്റെ രചനയിൽ ഹെഷാം അബ്ദുൾ വഹാബ് ഈണം നൽകി കെ എസ് ഹരിശങ്കറും ദിവ്യ എസ് മേനോനും പാടിയത്. ചിത്രം മധുവിധു.

ഡാലിയ നവാസും ജോയൽ ജെയിംസും സംഘവും പാടിയത് ചിത്രം ആശകൾ ആയിരം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം സനൽ ദേവ്.

കരുതൽ കെയർ. ഈ ചിത്രത്തിനു വേണ്ടി പ്രദീപ് പള്ളുരുത്തി, പി ബി ബിന്ദുജ എന്നിവർ പാടിയത്. ഗാനശില്പി ജോമി ജോസ് കൈപ്പാറേട്ട്.

ചിത്രം അതിരടി. ഗായകർ വിനീത് ശ്രീനിവാസൻ, വിഷ്ണു വിജയും സംഘവും. ഗാനരചന സുഹൈൽ കോയ, സംഗീതം വിഷ്ണു വിജയ്.

സർവം മായ എന്ന പടത്തിൽ ശക്തിശ്രീ ഗോപാലൻ പാടിയ ഗാനമാണിത്. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

ചിത്രം സൂപ്പർ സ്റ്റാർ കല്യാണി. പാടിയത് ദേവാനന്ദ്. ഗാനശില്പികൾ രജീഷ് രാജ, സുരേഷ് കാർത്തിക്.

ചിത്രം ഒരു ദുരൂഹ സാഹചര്യത്തിൽ. പാടിയത് കപിൽ കപിലൻ, നേഹ നായർ. ഗാനരചന രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ. സംഗീതം ഡോൺ വിൻസെന്റ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പുതുവസന്തം തുടരുന്നു. ചിത്രം ഭീഷ്മർ. പാടിയത് ഡേന റസീഖ്. ഗാനരചന ഒ എം കരുവാരക്കുണ്ട്. സംഗീതം കെ എ ലത്തീഫ്.

ചിത്രം ഡോക്ടർ ബെന്നറ്റ്. പാടിയത് എവുജിൻ ഇമ്മാനുവൽ. ഗാനരചന സുനിൽ ചേറുകടവ്, അലൻ ടോം.

ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 6700004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു, പുതുവസന്തം തുടരുന്നു. ചിത്രം ദൃശ്യം 3. പാടിയത് എവുജിൻ ഇമ്മാനുവൽ. ഗാനശില്പികൾ വിനായക് ശശികുമാർ, അനിൽ ജോൺസൺ.

മധുര കണക്ക്. ഈ പടത്തിനു വേണ്ടി കെ എസ് ഹരിശങ്കറും നിത്യാമാമനും പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം പ്രകാശ് അലക്സ്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in

0: എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: ആ മാഷെ, സുഖമാണോ?
4: സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI-കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI-കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് 12:10 സേവന വാർത്തകൾ, 12:15 മാപ്പിളപ്പാട്ടുകൾ, 12:40 ആരോഗ്യദീപ്തി, കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും. ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിക്കുന്നു. ഒരു മണിക്ക് മില്ലേനിയം മെലഡീസ്, 1:58 എഫും പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം, വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ.

5:30 എം കെ ഇബ്രാഹിംകുട്ടിയും സംഘവും അവതരിപ്പിച്ച അറബന മുട്ടുപാട്ട്, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 കൊല്ലം ജില്ലാവൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.

0: front. The two leaders called for the perpetrators, organizers, and financiers of the reprehensible act to be brought to justice without delay. They also called for concerted action against all UN-listed terrorist groups and entities, including Al-Qaeda, ISIS, Daesh, Lashkar-e-Taiba, Jaish-e-Mohammed, and their proxies. Finance Minister Nirmala Sitharaman has said the India-France strategic partnership is well placed to drive the next phase of sustainable, resilient and innovation-led growth. Addressing the India-France Business Roundtable in Paris, she said the global economy is undergoing rapid transformation due to technological advances, supply chain diversification, energy transition and geopolitical developments. The finance minister invited French businesses and investors to partner with India in its journey towards Vikasit Bharat 2047. She called for strengthening the India-France strategic partnership to achieve shared prosperity. She said India and France are trusted partners in shaping the global AI ecosystem. She noted that this partnership offers new opportunities in trusted AI, digital infrastructure and next-generation technologies. India has stepped up its humanitarian assistance to earthquake-hit Venezuela under Operation Amistad. Sharing pictures of the ongoing medical relief efforts on social media, the Ministry of External Affairs said the Army Field Hospital continues to provide medical care to affected communities in Venezuela. While the Indian Embassy in Venezuela has said that India's humanitarian relief efforts in the South American nation have received widespread acclaim from the public for its professionalism and quality of service. The Department of Youth Affairs today organized an industry association conclave of My Bharat in New Delhi. Leading industry bodies including ASSOCHAM, FICCI, CAIT and CII participated in the conclave. The event aimed to introduce the My Bharat ecosystem to industry stakeholders and invite industry associations, corporates and public sector undertakings to join the initiative. The conclave also focused on exploring frameworks for future collaboration on youth development and aligning national youth goals with industry-led initiatives. Speaking on the occasion, Union Minister for Youth Affairs and Sports, Dr. Mansukh Mandavia, said the youth of the country are the key drivers in realizing the vision of a Vikasit Bharat by 2047. The annual Sri Amarnath Ji Yatra began this morning from both Pahalgam and Baltal routes in Jammu and Kashmir. Lakhs of devotees from across India are expected to undertake the sacred journey to the Amarnath Cave Shrine during the 57-day long pilgrimage. Pilgrims travel to the holy Amarnath Cave, located at an altitude of nearly 3,888 meters, to seek the blessings of Lord Shiva and witness the naturally formed ice shivling. The Yatra will culminate on August the 28th, coinciding with the festival of Raksha Bandhan. In Ukraine, 27 people have been killed and 90 others were injured in massive drone and missile strikes by Russia on capital Kiev. Damage was recorded in 30 locations across Kiev, mainly residential buildings and civilian infrastructure. Russia's defense ministry said in a statement the deadly bombardment on Wednesday night was in response to Ukraine's long-range strikes on its civilian infrastructure. In the FIFA World Cup, Switzerland defeated Algeria 2-0 to reach the round of 16. In Vancouver in Canada, Switzerland will face either Colombia or Ghana on Tuesday at the same venue, aiming to reach the quarterfinals for the fourth time in their history. In another match, Spain defeated Austria 3-0 in the round of 32 at Los Angeles Stadium in Inglewood, California, to book a place in the round of 16. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആന്റ് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ്, കേരള സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൌണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9072259412. ഐഎച്ച്ആർഡിയുടെ കീഴിൽ നെരുവമ്പ്രത്ത് പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജിൽ ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ്, ബികോം വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ്, ബികോം കോ ഓപ്പറേഷൻ, ബിഎ ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം, MSc കമ്പ്യൂട്ടർ സയൻസ്, MCOM ഫിനാൻസ് കോഴ്സുകളിൽ കോളേജ് നേരിട്ട് പ്രവേശനം നടത്തുന്ന 50% സീറ്റിലേക്കുള്ള പ്രവേശനം തുടങ്ങി. വിശദവിവരങ്ങൾക്ക് IHRD വെബ്സൈറ്റിലോ കോളേജ് ഓഫീസുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 8547005059. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൽ സ്കിൽ അപെക്സിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൺ റിസോഴ്സസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് പ്രവേശനം തുടങ്ങി. 10-ാം ക്ലാസോ അതിനു മുകളിലോ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 8606907093. കുറ്റിക്കോൽ ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക് എന്നീ 2 വർഷ NCVT ട്രേഡുകളിലേക്ക് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുവാനുള്ള തീയതി ഈ മാസം 6 വരെ നീട്ടി. www.itiadmissions.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിച്ചവർ 9-നകം ITIയിൽ എത്തി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0999420620. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒഴിവുള്ള ട്രേഡ്സ്മാൻ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 6 നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ITI, KGCE, TSSLC ആണ് യോഗ്യത. താൽപര്യമുള്ളവർ രാവിലെ 10 മണിക്ക് ആവശ്യമായ രേഖകൾ സഹിതം പോളിടെക്നിക് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0467223402. കണ്ണൂർ സർവകലാശാല കാസർഗോഡ് ക്യാമ്പസിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റന്റന്റിനെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം സർവകലാശാല കാസർഗോഡ് ക്യാമ്പസിൽ നാളെ രാവിലെ 10:30 നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 6 രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499425627. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള നെരുവമ്പ്രം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 9 രാവിലെ 10 മണിക്ക് സ്കൂൾ സൂപ്രണ്ട് മുമ്പാകെ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 9446301684. കുന്നോത്ത് പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. BPT രജിസ്ട്രേഷനുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കുന്നോത്ത് പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. അപേക്ഷകൾ മെഡിക്കൽ ഓഫീസർ കുന്നോത്ത് പറമ്പ് @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ജൂലൈ 13 മുമ്പായി അയയ്ക്കണം. കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള പഠന വകുപ്പുകളിൽ UG, PG, BEd, LLB കോഴ്സുകളിലേക്ക് സ്പോർട്സ് ക്വാട്ട വിഭാഗത്തിൽ പ്രവേശനത്തിനായി അർഹരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾ ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പകർപ്പ്, സ്പോർട്സ് മെറിറ്റ് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 10-നകം കണ്ണൂർ മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിലെ കായിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ അപേക്ഷ സമർപ്പിക്കണം. സേവന വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ബൻസീറ റഷീദും ബൽക്കീസ് റഷീദും പാടിയത്. ആദ്യഗാനം കരളിൽ കനിയും എന്നാരംഭിക്കുന്നു.

ബൻസീറ റഷീദും ബൽക്കിസ് റഷീദും പാടിയ മാപ്പിളപ്പാട്ടുകൾ തുടരുന്നു. അടുത്തത് ഇലാഹായ പോരാനോട് ഇരവും പകലും തേടി എന്ന് തുടങ്ങുന്നു.

0: ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. കോഴിക്കോട് റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാൻഡും പോർച്ചുഗലും സ്പെയിനും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജസ്ഥാനിലെ ബലോത്രയിൽ 1.6 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കും.

0: ഇടും പ്രധാനമന്ത്രി നിർവഹിക്കും. പെട്രോ കെമിക്കൽസ്, നഗരഗതാഗതം, റെയിൽവേ, റോഡുകൾ, പുനരുപയോഗ ഊർജ്ജം, വൈദ്യുതി എന്നീ മേഖലകൾ ഉൾപ്പെടെയാണ് പദ്ധതികൾ. പബ്ചദ്രയിലെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോ കെമിക്കൽ കോംപ്ലക്സ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. 79,450 കോടിയിലധികം മുതൽ മുടക്കി നിർമ്മിച്ച അത്യാധുനിക സമുച്ചയവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് നരേന്ദ്രമോദി തറക്കല്ലിടും. കൂടാതെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ ടെർമിനലും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. സുസ്ഥിരവും പ്രതിരോധശേഷിയാർന്നതുമായ അടുത്തഘട്ട വളർച്ചയ്ക്ക് ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം നിർണായക പങ്കുവഹിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പാരീസിൽ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുടെയും പങ്കാളിത്തത്തോടെ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേന്ദ്ര യുവജനകാര്യവകുപ്പ് ന്യൂഡൽഹിയിൽ മൈഭാരത് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു. അസോചം, ഫിക്കി, CAIT, CII എന്നിവ ഉൾപ്പെടെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വ്യവസായ പങ്കാളികൾക്ക് മൈഭാരത് ആവാസ വ്യവസ്ഥയെ പരിചയപ്പെടുത്തുകയും വ്യവസായ അസോസിയേഷനുകൾ, കോർപ്പറേറ്റുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയെ സംരംഭത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നാവികൻ രാജേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്ന് അവയവങ്ങൾ നീക്കം ചെയ്ത സംഭവം സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഇന്ത്യ വെനിസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. സംഭവം പുറത്തുവന്നതുമുതൽ കാരക്കാസിലെ ഇന്ത്യൻ എംബസി അന്വേഷണം നടത്തിവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അമ്മമാരാണ് ഈ പദ്ധതിക്ക് ഏറ്റവുമധികം പിന്തുണ നൽകിയതെന്നും ലഹരി വിൽപ്പനയ്ക്കെതിരെ മൃദു സമീപനമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഉച്ചകഴിഞ്ഞ് ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മന്ത്രി രമേശ് ചെന്നിത്തല റാലിക്ക് നേതൃത്വം നൽകും. കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. സംസ്ഥാനമൊട്ടാകെ പോലീസ് നടത്തിയ പരിശോധനകളിൽ 5,353 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5,736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4 മുൻപ് ഫീസ് അടച്ച് പ്രവേശനം പൂർത്തിയാക്കണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പരിഗണന ലഭിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഓപ്ഷനിലെത്താൻ അവസരവും ഇനി ലഭിക്കില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ വിശദാംശങ്ങൾ വന്ന ശേഷം പറയാമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എല്ലാത്തിലും വിവാദങ്ങൾ മാത്രം കാണുന്ന സമീപനം മാധ്യമങ്ങൾ തിരുത്തണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം ഒരു കുത്തക തുറമുഖമാകുന്നതിനോട് താൽപര്യമില്ലെന്ന് ശശി തരൂർ MP പറഞ്ഞു. MSC മാത്രമല്ല എല്ലാ കപ്പലുകൾക്കും എത്താൻ പറ്റുന്ന തുറമുഖമാണ് സംസ്ഥാന ഗവൺമെന്റ് വിഭാവനം ചെയ്തതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും തുണി, പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ പരിസ്ഥിതി സൗഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് മോചനം, സുസ്ഥിരമായ ഭാവിയിലേക്ക് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനാചരണ സന്ദേശം. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി രാമൻ അധ്യക്ഷയാകും. പെരിയാർ ടൈഗർ റിസർവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സതീഷ് രാജിനെ മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന സതീഷ് രാജിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അദ്ദേഹം ഡോക്ടർമാരുമായി സംസാരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന വി കെ രഘുനാഥിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് വയനാട് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു 69 വയസ്സായിരുന്ന രഘുനാഥിന്റെ അന്ത്യം. ജനയുഗം പത്രം, മലർനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂ സെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കാപ്പ കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. പോലീസിനെ ആക്രമിച്ച കേസിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ മഹാത്മാമന്ദിരത്തിലെ കുടുംബശ്രീ സി ഡി എസിന്റെ ചക്ക വിഭവ വിപണന മേള ശ്രദ്ധേയമാകുന്നു. രുചികരമായ വിഭവങ്ങൾ ഒരുക്കുകയാണ് മേള. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ചെടുത്ത വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടന്നു വരുന്നത്. ചക്ക പായസം, ചക്ക ബിരിയാണി, ചക്ക കേക്ക്, പക്കുവട, ചക്ക മിഠായി, ചക്ക കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പം, ചക്ക ഐസ് എന്നുവേണ്ട ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ഏറെ സ്വാദിഷ്ടവും. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷകമൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. കോർപ്പറേഷൻ മേയർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. മേള നാളെ സമാപിക്കും.
0: വാങ്കോവറിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് 32 പോരാട്ടത്തിൽ സ്വിറ്റ്സർലാന്റ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അൾജീരിയയെ പരാജയപ്പെടുത്തി. നേരത്തെ ടൊറന്റോയിൽ ക്രൊയേഷ്യയെ 1-0 2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. കാലിഫോർണിയയിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിനും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 2 മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. ആദ്യ ടെസ്റ്റ് അടുത്ത മാസം 15 മുതൽ ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലും രണ്ടാം ടെസ്റ്റ് 23 മുതൽ കൊളംബോയിലെ സിംഹളി സ്പോർട്സ് ക്ലബിലുമാണ്. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമാണ് പരമ്പര. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. രണ്ടാം സെമി ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരിച്ചുപോയതിനു ശേഷമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. മൺസൂൺ കാലത്ത് ഭക്ഷ്യസ്ഥാപനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ഭക്ഷ്യസുരക്ഷയും ശുചിത്വവും ഉറപ്പാക്കാൻ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചു. ഭക്ഷ്യവസ്തുക്കൾ വേഗത്തിൽ കേടാകാനും ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ വളരാനും സാധ്യത കൂടുതലായതിനാൽ പാചകത്തിനും കുടിവെള്ളത്തിനും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും വകുപ്പ് ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ മാസം 6 വൈകിട്ട് 4 ഓൺലൈനിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ജൂലൈ 10 ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1182 പേരാണ് പരീക്ഷ എഴുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ +1 മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലാന്റും പോർച്ചുഗലും സ്പെയിനും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ.
3: ആരോഗ്യദീപ്തി. കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം ഇന്നലെ ആരോഗ്യദീപ്തിയിൽ സംസാരിച്ചതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
4: അടുത്തത് ഫാമിലി മെഡിസിൻ, അത് ഇറ്റ് ഗിവ്സ് ഫസ്റ്റ് കോൺടാക്ട് കെയർ. ആദ്യത്തെ നമ്മുടെ ഹെൽത്ത് ഫീൽഡുള്ള ആദ്യത്തെ കോൺടാക്ട് വരുന്നത് ഫാമിലി മെഡിസിൻ ഡോക്ടേഴ്സിൽ കൂടി ആയിരിക്കണം. എന്താണ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻസ്? നമുക്ക് എല്ലാവർക്കും പല ഇനോ സിംപ്റ്റംസ്, ലക്ഷണങ്ങൾ അനുഭവിക്കുന്നു. ഒരു തലവേദന, ഒരു നെഞ്ചുവേദന, ഒരു പനി, ഒരു തലകറക്കം. നമ്മൾ ആ സിംപ്റ്റം വെച്ച് ആ ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പോയാൽ ആ ഡോക്ടർ ആ രോഗത്തിൽ മാത്രമേ കേന്ദ്രീകരിക്കൂ. ഇത് തെറ്റല്ല, ഇത് അത്യാവശ്യമാണ്. അവരെ അതിനുവേണ്ടി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അവരുടെ ആ സ്പെഷ്യാലിറ്റി വെച്ച് നോക്കി, ഓക്കെ നിങ്ങൾക്ക് നെഞ്ചുവേദനയുണ്ട്, ഇതിനുള്ള ഇത്രയും ട്രീറ്റ്മെൻറ് ഇതിനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യണം. യു ഹാവ് ടു റൂൾ ഔട്ട് ആൻഡ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്. ആ കറക്റ്റായിട്ട് ഡിസിഷൻ എടുത്ത് സയൻറ്റിഫിക് ആയിട്ട് നോക്കി ചെയ്യണം. പക്ഷേ ഇതുകൊണ്ടുള്ള പ്രശ്നം, നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകുന്നു, കൂടുതൽ ഇൻ്റർവെൻഷനിലോട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നങ്ങളോ ഒരു ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നു. ഫാമിലി മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റിയിൽ ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സിസ്റ്റം. ഓരോ ലക്ഷണത്തിനെയും സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്ത് അതിനത്യാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ് കൊടുത്ത് ആവശ്യമുണ്ടെങ്കിൽ റെഫറൽ ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. ഇന്റർനാഷണലി അതിനെല്ലാം ക്ലിയർ ഗൈഡ് ലൈൻസ് ഉണ്ട്. നെഞ്ചുവേദനയായിട്ട് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻറ്റിന് എങ്ങനെ നമുക്ക് അത് ചോദിക്കണം, എങ്ങനെ ഒരു ഹിസ്റ്ററി എടുക്കണം, എന്ത് എക്സാമിനേഷൻ ചെയ്യണം, എന്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. ഹാർട്ടിൻ്റെ കൊണ്ട് നെഞ്ചുവേദന വരുന്നവർ വരുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്നവരൊക്കെ എനിക്ക് രണ്ടാഴ്ച മുമ്പ് എനിക്കൊരു പേഷ്യൻ്റ് വന്നിരുന്ന അക്യൂട്ട് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പക്ഷേ മെജോറിറ്റി ഓഫ് പേഷ്യൻസ് വരുന്നവർ ഹാർട്ട് അറ്റാക്ക് അല്ല. അതിനൊരു സയൻറ്റിഫിക് മെത്തേഡുണ്ട്. രണ്ടാമതായിട്ട്, ഫാമിലി മെഡിസിൻ ഒരു പ്രൊവാക്റ്റീവ് കെയർ ആണ് കൊടുക്കുന്നത്. എന്താണ് പ്രൊവാക്റ്റീവ് കെയർ? വാട്ട് ഈസ് റിയാക്റ്റീവ് കെയർ? റിയാക്റ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു രോഗി ഒരു പ്രശ്നം കൊണ്ട് വരുന്നു, നമ്മൾ ആ പ്രശ്നം അനലൈസ് ചെയ്യുന്നു, അതിനുള്ള ട്രീറ്റ്മെൻറ് കൊടുക്കുന്നു, രോഗി പോകുന്നു. അത് ആ ഒരു പ്രശ്നത്തിനുള്ളൊരു റിയാക്ഷനാണ് ഡോക്ടറിൻ്റെ സൈഡിൽ. പ്രൊവാക്റ്റീവ് കെയർ എന്നൊരു രോഗി വരുന്നു, വരുമ്പോൾ നമ്മൾ ഓക്കെ നിങ്ങൾക്ക് ഇപ്പം 50 വയസ്സായി, നിങ്ങൾ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നു, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? യുവർ ഫോക്കസ് ഇസ് ഓൺ ദാറ്റ് പേഴ്സൺസ് ഹെൽത്ത്. അദ്ദേഹത്തിനുള്ള സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടോ? ക്യാൻസർ സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടോ? അവരുടെ ഭക്ഷണം എങ്ങനെയുണ്ട്? അവരുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? അവർ എക്സസൈസ് ചെയ്യുന്നുണ്ടോ? അവർ സ്മോക്ക് ചെയ്യുന്നുണ്ടോ? അവർ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ടോ? അവരുടെ കുടുംബത്തിലെ റിലേഷൻഷിപ്പ്, ഇതെല്ലാം ഞങ്ങൾ ചോദിക്കും, ഇതെല്ലാം ഞങ്ങൾ നോക്കും. ബിക്കോസ് വി വോണ്ട് ടു സീ ദ പേഴ്സൺ ഹെൽത്തി. ആ വരുന്ന രോഗി അവർ ആരോഗ്യപരമായി 80% കൂടുതൽ ഒരു ഫാമിലി ഡോക്ടറിൻ്റെ, ഒരു കുടുംബ ഡോക്ടറിനെ മാനേജ് ചെയ്യാം, മാനേജ് ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ റെഫർ ചെയ്യാം. ആ ഒരു കോർഡിനേഷൻ അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞ പോലെ വളരെ സങ്കീർണമാണ്. ഹെൽത്ത് ഫീൽഡ് ഈസ് ബിക്കം വെരി കോംപ്ലെക്സ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് ഒന്ന് പറയുന്നു, ഒരാൾ വേറെ ഒന്ന് പറയുന്നു, നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അവരെല്ലാം നല്ല ഉദ്ദേശത്തോടെ പറയുന്നത്, പക്ഷെ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അടുത്തതായിട്ട് ഫാമിലി മെഡിസിൻ സ്പെഷ്യാലിറ്റി, ഈ രോഗിയും ഡോക്ടറുമായിട്ടുള്ള ആ ഒരു ബന്ധം അതിനെ സഹായിക്കും. അതെങ്ങനെ സഹായിക്കും? ഞാനൊരു സ്ഥലത്ത് ഒരു ടോക്ക് കൊടുക്കാൻ പോയപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു, ഐ വോണ്ട് ഫാമിലി മെഡിസിൻ ഡോക്ടേഴ്സ് ബിക്കോസ് നിങ്ങളൊരു റെഫറൻസ് ലെറ്റർ എനിക്ക് എൻ്റെ സ്പെഷ്യാലിറ്റി. അദ്ദേഹം ഒരു റെസ്പിറേറ്ററി ചെസ്റ്റ് ഫിസിഷ്യനാണ്. ഒരു റെഫർ അയക്കുമ്പോൾ ഞാൻ ആ പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് തിരിച്ച് ഒരു ലെറ്റർ നിങ്ങൾക്ക് കൊടുക്കുകയാണ്, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ഇന്ന ടെസ്റ്റ് ചെയ്യണം, ഇന്ന പ്രൊസീജർ ചെയ്യണം. പേഷ്യൻ്റ് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുന്നു, നിങ്ങളത് അസസ് ചെയ്ത് പേഷ്യൻ്റെ അടുത്ത് പറയണമെന്ന്, യെസ് ദിസ് ഇസ് കറക്റ്റ്, ഇത് ചെയ്യണം എന്ന് പറയുമ്പം പേഷ്യൻറ്റിനും ഒരു സമാധാനമുണ്ട്, ആ സ്പെഷ്യലിസ്റ്റിനും ഒരു സമാധാനമുണ്ട്. ബിക്കോസ് ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യാം. ഇത് രണ്ട് സൈഡിലും ആ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ വാണിജ്യവൽക്കരണം ഒരു റിയാലിറ്റിയാണ്. പല വെസ്റ്റേൺ കൺട്രീസ്, ഇപ്പോൾ കേരളത്തിലും അതൊരു എൻ്റെ അഭിപ്രായത്തിലൊരു പ്രോബ്ലം ആവാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിലും അതൊരു ഒരു യാഥാർത്ഥ്യമാണ്. പല വെസ്റ്റേൺ കൺട്രീസിലും ഇതിനെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? ഒരു ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഇപ്പോൾ പലർക്കും ഭയമാണ്. എങ്ങനെ ട്രസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകും അല്ലേ? പല വെസ്റ്റേൺ കൺട്രീസിലും, ഇംഗ്ലണ്ട്, UK, കാനഡ, ഓസ്ട്രേലിയ, സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഇവിടെയെല്ലാം ഹെൽത്ത് കെയറിൻ്റെ മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന്, ആശുപത്രികളിൽ നിന്ന് കമ്മ്യൂണിറ്റിയിലോട്ട്, അത് സമൂഹത്തിലോട്ട് ഉള്ള ക്ലിനിക്സിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയർ, ഈ ഫാമിലി മെഡിസിൻ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീസ് എന്നാണ് ചില സ്ഥലത്ത് പറയുന്നത്, ആ സ്പെഷ്യാലിറ്റി, ഇറ്റ് ഇസ് എ സ്പെഷ്യാലിറ്റി, അവിടെ നിന്നിങ്ങോട്ട് മാറിയിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് കേരളത്തിൽ വരണം. ജനങ്ങളുടെ ആ കെയർ കമ്മ്യൂണിറ്റിയിൽ നടക്കണം. കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫാമിലി.

0: മെഡിസിൻ സെന്റേഴ്സ്, ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് മാനേജ് ചെയ്യുന്ന ഫാമിലി മെഡിസിൻ സെന്റേഴ്സിലായിരിക്കണം നമ്മുടെ ആരോഗ്യം കൈകാര്യം ചെയ്യേണ്ടത്. ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള മിക്കവാറും പ്രശ്നങ്ങൾ, വട്ട് എവർ സ്റ്റേജ് ഓഫ് ദ ലൈഫ്, കുഞ്ഞുങ്ങളെ തൊട്ട് വയസ്സായവരെ തൊട്ട് പാലിയേറ്റീവ് കെയർ വരെ, ഒരു പറയും വൂം ടു ദ ടൂം എന്ന് പറയും, ഹോളിസ്റ്റിക് ആയിട്ട് ഒരു ലോങ് ടേം കെയർ കൊടുക്കുന്ന കുടുംബ ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് നമുക്ക് വേണം. അതിൻ്റെ ഇടയ്ക്ക് വേറെ സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ റെഫർ ചെയ്യാം. ഒരു റെഫറൻസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ കോർഡിനേ ആ കണ്ടിന്യൂറ്റി നടക്കുന്നു. കേരളത്തിൽ ഫാമിലി മെഡിസിൻ സെന്റേഴ്സ് ഉണ്ട്, പക്ഷേ ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് വളരെ വളരെ ചുരുക്കമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3 വർഷം MD ഫാമിലി മെഡിസിൻ കോഴ്സ് ഉണ്ട്. നമുക്ക് അഭിമാനത്തോട് പറയാം, ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങിയ ഫാമിലി മെഡിസിൻ MD സ്പെഷ്യാലിറ്റി. നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു സ്പെഷ്യാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ ആരോഗ്യ മേഖലയോട് നോക്കുമ്പോൾ ഈ ഒരു സ്പെഷ്യാലിറ്റി, കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ഈ ഒരു സ്പെഷ്യാലിറ്റി സഹായിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിനായിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു.
1: കുടുംബ ഡോക്ടറുടെ പ്രാധാന്യവും പ്രസക്തിയും ഈ വിഷയത്തിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഫാമിലി മെഡിസിൻ വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സുനിൽ എബ്രഹാം സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം

0: പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖ്വയ്ദ, ഐസിസ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും ആയിരത്തോളം ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള രണ്ട് ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: തർക്കപൂർണ തരീകെ സെ തഥ്യോ കെ ആധാർ പർ അച്ഛി ചർച്ച സംവാദ് കരേംഗേ ഉത്നാ ഹി ആപ് അച്ഛ നേതൃത്വ ദേ പായേംഗെ ഓർ യേ വിധാൻസഭ കേ ഇസ് നേതൃത്വ സേ ഹി രാജ്യ കാ നേതൃത്വ നിക്കൽതാ ഹൈ ദേശ് കാ നേതൃത്വ നിക്കൽതാ ഹൈ ഓർ ഇസ്ലിയേ മേരാ ആപ് സേ നിവേദന ഹൈ ഹമേശാ ജീവൻ മേ സീഖ്തേ രഹേ നയ അനുഭവ് ലേതേ രഹേ അച്ഛെ ശ്രേഷ്ഠ വിചാരോ കോ സാജാ കർതേ രഹേ.
0: 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂവെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ. അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
0: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്ത മാസം 28 സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാംഘട്ട രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു.

0: നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രത ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയതുല്ല അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 വരെ ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അദാഹസ്നെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യൻമാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയം എന്ന ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത്രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന് ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യസംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ, സമയം 1:00. ഇപ്പോൾ കേൾക്കാം മില്ലേനിയം മെലഡീസ്. കെ എസ് ഹരിശങ്കർ പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം അതിരൻ. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം പി എസ് ജയഹരി.

നടൻ. ഈ പടത്തിനു വേണ്ടി ജി ശ്രീറാമും മൃദുല വാര്യരും പാടിയത്. ഗാനശില്പികൾ ഡോക്ടർ മധു വാസുദേവ്, ഔസേപ്പച്ചൻ.

റഫീഖ് അഹമ്മദിന്റെ രചനയിൽ സുമേഷ് പരമേശ്വർ ഈണം നൽകി കെ എസ് ഹരിശങ്കറും ശ്രേയ രാഘവും പാടിയത്. ചിത്രം കിസ്മത്ത്.

സോൾട്ട് മാംഗോ ട്രീ. ഈ ചിത്രത്തിനു വേണ്ടി ഹെഷാം അബ്ദുൾ വഹാബ് പാടിയത്. ഗാനരചന അസ്ലം കൊടുങ്ങല്ലൂർ, സംഗീതം ഹെഷാം അബ്ദുൾ വഹാബ്.

0: സൂരജ് സന്തോഷ് പാടിയ ഗാനമാണിത്. ചിത്രം ആശാൻ. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജോൺ പോൾ ജോർജ്.
1: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
2: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
1: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
2: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: മില്ലേനിയം മെലഡീസ് തുടരുന്നു. റഫീഖ് അഹമ്മദിന്റെ രചനയിൽ എം ജയചന്ദ്രൻ ഈണം നൽകി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം. ചിത്രം 916.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: മില്ലേനിയം മെലഡീസ് തുടരുന്നു. ഈ ഗാനം ശ്വേതാ മോഹൻ പാടിയത്. ചിത്രം പിയാനിസ്റ്റ്. റഫീഖ് അഹമ്മദിന്റെ രചനയിൽ ഈണം നൽകിയത് റിയാസ് ഷാ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: മില്ലേനിയം മെലഡീസ് തുടരുന്നു. ചിത്രം വാഴ 2. പാടിയവർ സൂരജ് സന്തോഷ്, നീലാരാജ്. ഗാനരചന ബി കെ ഹരിനാരായണൻ. സംഗീതം പാർവതീഷ് പ്രദീപ്.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: അനുരാധ ശ്രീറാം പാടിയത്. ചിത്രം അയാൾ. ഗാനരചന ദേവദാസ്. സംഗീതം മോഹൻ സിതാര.

0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
2: നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലിൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
1: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
3: ആ മാഷെ, സുഖാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
6: വാസനത്താമ്പൂലം ഉഷസ്സെടുത്തു, അഴിഞ്ഞുകിടന്നൊരു പുടവയെന്നോർത്തു ഞാൻ അല്ലി നിലാവിനെ മടിയിൽ വച്ചു എന്ന് അപ്പോഴാണ് പറഞ്ഞത്, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അത് എഴുതിയെടുത്തു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെയാണ് ഉറങ്ങാതെ രാവുറങ്ങി എന്ന് പറഞ്ഞ ആ പാട്ട് വന്നത്.
7: മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകൻ MJ ചന്ദ്രൻ ഈ ആഴ്ച കണ്ണൂർ ടാക്കീസിനൊപ്പം. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
8: മില്ലേനിയം മെലഡീസിൽ ഇനി ശ്രേയ ഘോഷാൽ പാടിയത്. ചിത്രം ആമി. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം MJ ചന്ദ്രൻ.

മില്ലേനിയം മെലഡീസിൽ ഒരു ഗാനം കൂടി. ചിത്രം 18-ാം പടി. പാടിയത് വിജയ് യേശുദാസ്. ഈ ഗാനത്തിന്റെ ശില്പികൾ ലോറൻസ് ഫെർണാണ്ടസ്, പ്രശാന്ത് പ്രഭാകർ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തകായിച്ചി ജപ്പാനിലേക്ക് മടങ്ങി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ന്യൂഡൽഹിയിൽ നിന്ന് തകായിച്ചിയെ യാത്രയാക്കിയത്. ഈ വർഷത്തെ അന്തർദേശീയ സഹകരണ ദിനാഘോഷം നാളെ തിരുവനന്തപുരത്ത്. ലോകസമാധാനത്തിന് സഹകരണ പ്രസ്ഥാനങ്ങൾ എന്നതാണ് ദിനാഘോഷ സന്ദേശം. സഹകരണ മേഖലയെയും സമ്പദ്വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുകയാണ് ഗവൺമെന്റ് നയമെന്ന് മന്ത്രി എം ലിജു. മേഖലയ്ക്ക് ഗുണകരമാകുന്ന തീരുമാനങ്ങൾ മാത്രമേ സ്വീകരിക്കൂ എന്നും ഏത് തീരുമാനമെടുക്കുമ്പോഴും സമ്പദ്വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോടതിയലക്ഷ്യ കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയോടും പാർട്ടി ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയോടും സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കൽക്കട്ട ഹൈക്കോടതി. ജസ്റ്റിസുമാരായ അർജിത് ബാനർജി, അപൂർബ സിൻഹാരെ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സംസ്ഥാനത്തെ പൊതുമേഖല ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ മൂന്നാഴ്ചയ്ക്കുള്ളിൽ PSEക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് നിർദ്ദേശം. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തരുതെന്ന് ഭരണപരിഷ്കരണ വകുപ്പ് വിവിധ വകുപ്പ് തലവന്മാർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാന വ്യാപകമായി മഴ ലഭിച്ചതിനാൽ വൈദ്യുതി ഉപഭോഗത്തിൽ ഇന്നലെ 200 മുതൽ 400 മെഗാവാട്ട് വരെ കുറവുണ്ടായതായി KCB. അതിനാൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിച്ചതായി KCB അറിയിച്ചു. കൊഹിമയിൽ ഖേലോ ഇന്ത്യ പരിപാടിയുടെ ഭാഗമായി 16 കായിക അടിസ്ഥാന പദ്ധതികൾ നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫിയു റിയോ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെയും ചൊവ്വാഴ്ച US ബെൽജിയത്തെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി വൈകിട്ട് 5:58. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലേക്ക്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, രഘു ചന്ദ്രിക, എ കെ സുജിത്ത്, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്, ബിൻസിലാൽ ചിതറ. സംവിധാനം റൂബി ബാബു.

0: ഒരു ജീപ്പിന്റെ ശബ്ദമാണല്ലോ.
1: പെണ്ണുകാണൽ ചടങ്ങിന്റെ വിവരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നോ ഗോവിന്ദേട്ടൻ? കറക്റ്റ് സമയത്ത് വന്നല്ലോ.
2: അത് ബന്ധുക്കളല്ല, പോലീസ് ജീപ്പാണ് സുരേങ്കുഴ്.
0: പോലീസോ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്.
2: സംശയിക്കണ്ട, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞാനാ അവരെ വിളിച്ചത്.
3: നീ വിളിച്ചെന്നോ? എന്താ മോളെ നീ പറയുന്നത്? എന്താ കമല ഇത്?
1: പെണ്ണുകാണൽ ചടങ്ങിന് എന്തിനാ ചിത്രക്കുട്ടി പോലീസ്?
4: മോളെ ചിത്രെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
2: അമ്മേ, അർത്ഥമാണോ അനർത്ഥമാണോ എന്നൊക്കെ ഈ ഇരിക്കുന്ന സോമശേഖരൻ നായരും ചന്ദ്രുവും പറയട്ടെ.
3: എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
5: എന്താണ് സുരേ ഇത്? നല്ല പെൺകുട്ടിയുണ്ട്, ചന്ദ്രുവിന് ആലോചിക്കട്ടെ എന്ന് ചോദിച്ച് വീട്ടിൽ വന്നത് പോലീസ് സാന്നിധ്യത്തിൽ പെണ്ണുകാണൽ നടത്താനാണോ?
1: അയ്യോ സോമൻചേട്ടാ, ദൈവം സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
2: നിക്ക് നിക്ക്, ഇതിൽ എന്റെ അച്ഛനോ അമ്മയ്ക്കോ സുരേങ്കിളിനോ യാതൊരു മനസ്സറിവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ വിളിച്ചു വരുത്തിയത്. അതിന് തക്കതായ കാരണവുമുണ്ട്.
6: അതെന്താണെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ചിത്ര, പെണ്ണുകാണൽ ചടങ്ങിന് പോലീസിന്റെ ആവശ്യമുണ്ടോ?
4: മോളെ, നീ സമ്മതിച്ചത് കൊണ്ടല്ലേ അവര് കാണാൻ വന്നത്? എന്നിട്ടിപ്പോ?
2: അച്ഛാ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെ അപമാനിക്കാൻ വേണ്ടിയല്ല ഞാനിതൊന്നും ചെയ്തത്. ഒരപകടം വരുന്നുണ്ടെങ്കിൽ ഒരു മുൻകരുതൽ, അത്രേ ഉള്ളൂ.
6: അപകടമോ? എന്തപകടം?
1: എന്തോന്നിത്?
2: ആ, പോലീസുകാരിങ്ങ് എത്തിയല്ലോ. ഇൻസ്പെക്ടർ ഒപ്പം ഉണ്ട്. ഇനിയുള്ള കാര്യങ്ങള് അവര് തന്നെ വിശദീകരിക്കും.
7: നമസ്കാരം, ഞാൻ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ഇവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാ. ചിത്ര ഇൻഫോം ചെയ്തതനുസരിച്ചാ ഞങ്ങൾ വന്നത്.
3: പക്ഷെ എന്തിന്?
7: നല്ലൊരു ചടങ്ങ് നടക്കുമ്പോ അത് തടസ്സപ്പെടുത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന സോമശേഖരൻ നായരോടും ചന്ദ്രുവിനോടും ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തിരക്കാനുണ്ട്.
5: ഞങ്ങളോടോ? എന്ത് കാര്യം?
7: പറയാം. അറിയാമല്ലോ, ചിത്ര ഒരു ഓൺലൈൻ ന്യൂസിലല്ലേ വർക്ക് ചെയ്യുന്നേ. വാർത്തകൾക്കും മറ്റുമായിട്ട് പോലീസിനെ അവർ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയുള്ള പരിചയം കൊണ്ടാ തനിക്ക് വന്ന വിവാഹ ആലോചനയെപ്പറ്റി അവരെന്നോട് സംസാരമെത്തിയ പറഞ്ഞത്. ഒരു പുതിയ ബന്ധമായതിനാൽ വരുന്നവരെ പറ്റി വിശദമായൊരു അന്വേഷണം നല്ലതാണെന്ന പോലീസ് ബുദ്ധി ഞാനാ ഉപദേശിച്ചത്. അന്വേഷണം ഞാൻ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു.
5: ഓ, ഞങ്ങളെപ്പറ്റി തിരക്കാനാണോ ഈ വരവ്? ഒരു ഫോൺ കോളിൽ തീർക്കാവുന്ന കാര്യമായിരുന്നല്ലോ അത്.
7: അതെ, പക്ഷേ എനിക്ക് ലഭിച്ച വിവരങ്ങളും നിങ്ങൾ ചിത്രയുടെ വീട്ടുകാർക്ക് നൽകിയ വിവരങ്ങളും ഒട്ടും മാച്ചാവുന്നില്ല. പലതും വസ്തുതാവിരുദ്ധമാണ്. അതിനാൽ നേരിട്ടൊരു അന്വേഷണം നടത്താവുന്ന കരുതി.
8: അച്ഛാ, അച്ഛൻ വന്നേ. അപമാനം സഹിച്ച് ഇനി ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ?
5: നിൽക്ക് ചന്ദ്രു, ഒരാരോപണം വന്ന സ്ഥിതിക്ക് അതെന്താണെന്ന് മുഴുവനായും അറിയണം. ഇൻസ്പെക്ടർ, എന്താണ് നിങ്ങൾക്ക് വസ്തുതാവിരുദ്ധമെന്ന് തോന്നിയ കാര്യങ്ങൾ?
7: ഈ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് വിവാഹ തട്ടിപ്പ് വാർത്തകൾ നമ്മൾ കാണാറുണ്ടല്ലോ. പരിചയമുള്ള ഒരാൾ അതിൽ ചെന്ന് ചാടരുത് എന്ന വ്യക്തിപരമായ കൺസേണും അത്തരമൊരു ശ്രമത്തെ തടയുക എന്ന പോലീസ് മുൻകരുതലും മാത്രമാണ് എന്റെ വരവിന്റെ പിന്നിലുള്ളത്.
5: മനസ്സിലായി. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്?
7: സോമശേഖരൻ നായർ, റിട്ടയർഡ് സേഫ്റ്റി ഓഫീസർ, HAL, ബാംഗ്ലൂർ അല്ലേ?
5: അതെ.
7: ഈ വിവാഹാലോചന ആർക്കു വേണ്ടിയാ?
5: എന്തൊരു മണ്ടൻ ചോദ്യം! ദാ ഈ നിൽക്കുന്ന എന്റെ മകൻ ചന്ദ്രുവിന് വേണ്ടി.
7: അവിടെയാണ് പിശക്. ഇത് നിങ്ങളുടെ മകനല്ല.
0: മകനല്ലേ?
4: പിന്നെ?
7: അതെ, നിങ്ങളെല്ലാം വിശ്വസിക്കുന്നത് പോലെ ഇത് അച്ഛനും മകനുമൊന്നുമല്ല. സോമശേഖരൻ നായർ പെണ്ണന്വേഷിക്കുന്നത് തന്റെ മരുമകന് വേണ്ടിയാണ്. അതായത് സ്വന്തം മകളുടെ ഭർത്താവിന് വേണ്ടിയാണ് അദ്ദേഹം കല്യാണം ആലോചിച്ചു വന്നിരിക്കുന്നത്.

0: തൃശ്ശൂരൊന്നുമില്ല സാറേ, ഇല്ല തൃശ്ശൂരൊന്നുമില്ല. ഓ
1: എന്റെ ബ്രോക്കർ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് ആദ്യമാ, പെണ്ണുകാണൽ ചടങ്ങ് ഒടുക്കം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്.
2: എല്ലാത്തരം അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാ സുരേ. ഇനി പറഞ്ഞാട്ടെ, ഈ പ്ലാനിങ്ങിൽ സുരേയുടെ റോൾ എന്താ?
1: അയ്യോ, ഒരു റോളും ഇല്ല സാറേ. മാനമര്യാദയ്ക്ക് ഒരു തൊഴിലും കൊണ്ട് നടക്കുന്നവനായി ഞാൻ കൂട്ടിയോജിപ്പിച്ച രണ്ട് തലമുറ ആളുകളെങ്കിലും എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ ഈ നാട്ടിലുണ്ടാവും സാറേ.
3: ഇൻസ്പെക്ടർ സാറേ, അയാളെ ബുദ്ധിമുട്ടിക്കണ്ട. കുറച്ച് നാളത്തെ പരിചയം മാത്രമേ സുരയ്ക്ക് ഞങ്ങളുമായുള്ളൂ.

0: അതായത് ഈ നാട്ടിലേക്ക് ഞങ്ങൾ താമസം മാറി വന്നതിന് ശേഷമുള്ള പരിചയം. ഞാൻ തന്നെയാണ് ചന്ദ്രുവിനെ പറ്റി ഒരു വിവാഹാലോചന ആവശ്യപ്പെട്ട് സൂര്യയെ സമീപിച്ചത്.
1: മിസ്റ്റർ സ്വാമിശേര നായർ, ഗവൺമെന്റ് സർവീസിൽ ഒരു റെപ്യൂട്ടഡ് പോസ്റ്റിൽ നിന്ന് റിട്ടയർ ആയ ആളാണ് താങ്കൾ, എന്നിട്ടും ഇത്തരത്തിലൊരു വഞ്ചനാപരമായി നീക്കം നടത്തിയത് എന്തിനാ?
0: ഇതിൽ ഒരു വഞ്ചനയുമില്ല. എന്നെ പറ്റിയും ചന്ദ്രുവിനെ പറ്റിയുമുള്ള എല്ലാ വിവരങ്ങളും കൃത്യമാണ്, ഒരു കള്ളവുമില്ല.
1: നിങ്ങൾ ഷെയർ ചെയ്ത വിവരങ്ങളെല്ലാം സത്യമായിരിക്കാം, പക്ഷേ ചന്ദ്രു വിവാഹിതനാണെന്നും അയാൾ നിങ്ങളുടെ മകളുടെ ഭർത്താവാണെന്നും മറച്ചുവെച്ചു. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് BNS ആക്ടിൽ പിഴയും തടവും ഒക്കെ ലഭിക്കാവുന്ന വകുപ്പുകളാണ്, അത് മറക്കരുത്.
0: സാങ്കേതികത്വം പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കാമെന്നല്ലാതെ ഞങ്ങളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളില്ല. ചന്ദ്രുവിനെ ഒരു മകനെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ വിവാഹിതനാണ് എന്നതും നിലനിൽക്കില്ല. ഇപ്പറഞ്ഞ വിവാഹം എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുമില്ല.
1: ചിത്രം നൽകിയ വിവരം അനുസരിച്ച് അന്വേഷിച്ച് എനിക്കുണ്ടായ കൗതുകവും അതുതന്നെയാ. സ്വന്തം മരുമകന് വേണ്ടി രണ്ടാം കല്യാണത്തിനിറങ്ങിയ അമ്മായിയപ്പൻ, സ്വന്തം മകൾക്കെതിരെ ഒരു ദ്രോഹം നടത്താൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക്?
2: കൃഷ്ണകുമാർ സാർ, ആ പെൺകുട്ടിയെ കൂടി വിളിച്ചു വരുത്തു. അവളും അറിയട്ടെ തന്റെ ഭർത്താവും അച്ഛനും കൂടി അവൾക്കെതിരെ നടത്തുന്ന ദ്രോഹങ്ങൾ.
0: സാറിന് കൗതുകം, ഇതാ ഈ കുട്ടിക്ക് രോഷം. പിന്നെ മകളുടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന മിസ്റ്റർ ഗോവിന്ദനും ഭാര്യ കമലയ്ക്കും ഉണ്ടായ അമ്പരപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല.
1: അതെ, കാര്യങ്ങളിനെ തെളിച്ചു പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് സോമശേഖരൻ നായർ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന നിങ്ങളുടെ ദത്തുപുത്രൻ ചന്ദ്രു.
3: സാർ, താല്പര്യമില്ലാഞ്ഞിട്ടും ഈ വിവാഹാലോചനക്കിറങ്ങിയ ഞാൻ തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നു. താങ്കൾക്ക് കേസ് ചാർജ് ചെയ്യാം. വാദപ്രതിവാദങ്ങൾ കോടതിയിലല്ലേ, അത് നമുക്ക് അപ്പം നോക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അച്ഛന് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തെ വെറുതെ വിട്ടേക്ക്. താങ്കളുടെ ചാർജ് അനുസരിച്ച് എനിക്കെന്താ ലഭിക്കുക? ജാമ്യമോ അതോ റിമാൻഡോ? എന്തായാലും ഞാൻ റെഡിയാ.
2: ആദ്യം നിങ്ങൾ ആ പാവം കുട്ടിയെ വിളിക്ക്, അറിയട്ടെ ഓരോരുത്തരുടെയും യഥാർത്ഥ മുഖങ്ങൾ.
0: അവളെ വിളിച്ചു വരുത്തുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ
2: എന്തു പക്ഷേ, നമ്പർ പറയാം, ഞാൻ തന്നെ വിളിക്കാം.
0: സാധിക്കുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രുവുമായുള്ള വിവാഹം കഴിഞ്ഞതിന്റെ മൂന്നാം പക്കം കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയതാണവൾ. കഴിഞ്ഞ 7 വർഷമായി ഞങ്ങൾ അവളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് ഞങ്ങൾക്കും ആശ്വാസമാകും. എന്തിനീ ചതി ചെയ്തു എന്ന് അവളുടെ മുഖത്ത് നോക്കി ചോദിക്കാമായിരുന്നു.
4: ബെസ്റ്റ് സംഗതി ഇപ്പൊ തല കീഴായോ? ചിത്രക്കുഞ്ഞെ, കുഞ്ഞു തോണ്ടിയിട്ടിരിക്കുന്നതേ വല്ലാത്തൊരു ഹേടാകൂടമാണല്ലോ.
2: കാമുകന്റെ കൂടെ പോയെന്നോ? കൃഷ്ണകുമാർ സാർ, ഇതൊന്നും അന്വേഷണത്തിൽ അറിഞ്ഞിരുന്നില്ലേ?
1: അത് ഇല്ല, ഞാൻ അന്വേഷിച്ചപ്പോ ഇക്കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ല.
3: അത് കൊള്ളാം, ഡിറ്റക്റ്റീവ് കളിക്കാൻ ഇറങ്ങിയപ്പോ മുഴുവൻ വിവരങ്ങളും തിരക്കണ്ടേ എന്റെ സാറേ. സംഗതികളുടെ വാലും തുമ്പും മാത്രം പൊക്കിയെടുത്തോണ്ട് വന്നപ്പോ ദേ നോക്ക്, പെണ്ണ് കാണാൻ ഇറങ്ങിയ ഞാനും അച്ഛനും പോലീസ് സ്റ്റേഷനിൽ.
1: പക്ഷെ മകൾ ഓടിപ്പോയിട്ടും നിങ്ങൾ പോലീസിൽ പരാതിപ്പെടാഞ്ഞത് എന്തായിരുന്നു? അവളെ തിരിച്ചു കൊണ്ടുവരാൻ എന്തോ?
0: ഇൻസ്പെക്ടർ സാർ, പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ഇഷ്ടം നടപ്പാക്കിയതിന് പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? പോലീസ് പരാതി എടുക്കില്ലല്ലോ. അങ്ങനെ പോയൊരാളെ ബലം പ്രയോഗിച്ച് തിരികെ കൊണ്ടുവന്നാലും ദാ ചിത്രയെ പോലുള്ള നവോത്ഥാനവാദികൾ കൊടിയും പിടിച്ചിറങ്ങില്ലേ അവരുടെ ഭാഗം വാദിക്കാൻ?
2: ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ പെണ്ണു കാണാൻ എത്തുന്ന ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം.
5: സോമശേഖരൻ നായർ, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചെറിയൊരു എടുത്തുചാട്ടം അവൾ നടത്തി, ക്ഷമിക്ക്.
0: ഏയ്, ഞങ്ങൾക്ക് പരിഭവമൊന്നുമില്ല. ജാഗ്രത നല്ലത് തന്നെയാണ്. യഥാർത്ഥത്തിൽ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും പറയാൻ തന്നെയായിരുന്നു തീരുമാനം. ഒന്നും മറച്ചുവെക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല.
4: പക്ഷേ ചായയും ബിസ്ക്കറ്റും വരുന്നതിന് മുമ്പ് പോലീസ് ജീപ്പും പിടിച്ചിങ്ങെത്തി. ആ, ഇതൊരു അനുഭവമാക്കാം അല്ലേ മോളെ?
2: ഞാൻ

0: പക്ഷേ
1: ആ ഇനി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? ഇൻസ്പെക്ടർ സാർ എന്ത് പറയുന്നു?
2: തീർച്ചയായും നിങ്ങൾക്ക് പോവാം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇടപെടേണ്ടതില്ല. അപ്പൊ പിന്നെ കേസും ഇല്ല.
3: വലിയ ഉപകാരം. വാച്ച.
4: സോമശേഖരൻ നായർ മനസ്സിൽ ഒന്നും വെച്ചേക്കരുത്.
1: ഏയ് അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി സുരേ, വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. ആലോചന നടന്നില്ലെങ്കിലും ആ തുക സുര നഷ്ടപ്പെടുത്തണ്ട.
2: ഓ

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ, ചിത്ര, ദേവിപ്രിയ വി, ഗോവിന്ദൻ, രഘു, ചന്ദ്രിക, ബ്രോക്കർ സുര, എ കെ സുജിത്ത്, സോമശേഖരൻ, പി എം ലാൽ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ബിൻസിലാൽ ചിതറ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കണ്ണൂർ ടാക്കീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമയുടെ തിരശീലയ്ക്കു പിന്നിൽ അതിന്റെ ആദ്യ ആലോചനകൾ മുതൽ തിയേറ്റർ റിലീസ് വരെയുള്ള മുഴുവൻ പ്രക്രിയകളെയും നിയന്ത്രിക്കുന്ന അമരക്കാരനാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. വലിയൊരു ക്യാൻവാസിൽ വിരിയുന്ന സിനിമയുടെ സാമ്പത്തികവും പ്രായോഗികവും

മായവശങ്ങൾ പൂർണമായും ഭദ്രമായി കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. മലയാള സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പങ്ക് കേവലമൊരു സാങ്കേതിക ജോലിക്കപ്പുറം സിനിമയുടെ സുഗമമായ ഒഴുക്ക് നിശ്ചയിക്കുന്ന ഒന്നാണ്. നിർമ്മാതാവുമായി ആലോചിച്ച് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ടിംഗ്, പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടങ്ങളിലെ ചെലവുകൾ മുൻകൂട്ടി നിശ്ചയിക്കുകയും ബജറ്റ് നിയന്ത്രിക്കുകയും ചെയ്യുക, തിരക്കഥയ്ക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുകയും അവിടെ ഷൂട്ട് ചെയ്യാനുള്ള ഔദ്യോഗിക അനുമതികൾ മുൻകൂട്ടി വാങ്ങുകയും ചെയ്യുക, മുൻനിര താരങ്ങൾ മുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വരെ ഡേറ്റുകൾ കൃത്യമായി ഏകോപിപ്പിക്കുക, അവരുടെ താമസം, യാത്ര, ഭക്ഷണം എന്നിവ കുറ്റമറ്റ രീതിയിൽ ഒരുക്കുക, ക്യാമറ, ലൈറ്റുകൾ, ക്രെയിനുകൾ, കോസ്റ്റ്യൂംസ്, മേക്കപ്പ് സാധനങ്ങൾ തുടങ്ങി ഷൂട്ടിംഗിന് ആവശ്യമായ എല്ലാ സാങ്കേതിക സജ്ജീകരണങ്ങളും കൃത്യസമയത്ത് സെറ്റിലെത്തിക്കുക, ഷൂട്ടിംഗ് സെന്ററുകളിൽ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഡേറ്റ് ക്ലാഷുകൾ, മറ്റ് അപ്രതീക്ഷിത തടസ്സങ്ങൾ എന്നിവ ലൊക്കേഷനിൽ വെച്ച് തന്നെ പരിഹരിച്ച് സമയം നഷ്ടപ്പെടാതെ നോക്കുക എന്നിവയൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ ചുമതലകളാണ്. ഒരു സംവിധായകന്റെ വിഷ്വൽ സ്വപ്നങ്ങൾക്ക് പ്രായോഗിക രൂപം നൽകി നിർമ്മാതാവിന്റെ പണത്തിന് കാവലാളാകുന്ന ഈ പദവി സിനിമയുടെ നട്ടെല്ല് തന്നെയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കിനി കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതായിരുന്നു,

0: രാംഗുലി.
1: നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
2: ഹലോ.
3: ഹലോ,
2: മോഹൻ അല്ലേ?
3: അതെ.
2: ആ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കീസിൽ നിന്നാണ്.
3: ഓ, ശരി ശരി.
1: ഈ ആഴ്ചയിലെ വിജയിയാണ്.
2: ആദ്യം കിട്ടിയ മെസ്സേജ് മോഹനാട്ടന്റേതാ നമുക്ക്. ഉത്തരം എന്തായിരുന്നു? നമ്മളൊരു പാട്ടാ കൊടുത്തത്, അതിന്റെ സംഗീതമായിരുന്നു ചോദിച്ചത്.
3: ഇന്നലെ നീയൊരു നല്ലൊരു പാട്ടിന്റെ ആയിരുന്നു, പി ഭാസ്കരൻ രചിച്ച് ദിഷാമൻ സ്വാമി സംഗീതം നൽകിയൊരു പാട്ട്.
2: അതെ അതെ അതെ.
1: സംഗീത സംവിധാനം
3: എന്ന ചിത്രത്തിലാണ്.
1: സ്ത്രീ സംഗീത സംവിധാനം ആര് എന്നായിരുന്നു ചോദ്യം അല്ലേ?
3: അതെ, വി ദക്ഷിണാമൂർത്തി എന്നാ പറഞ്ഞത്.
2: കറക്റ്റ് ആയ ആൻസർ ആയിരുന്നു. മോഹനാടൻ എന്താ ചെയ്യുന്നത്?
3: പെയിന്റിംഗ് ആണ് ഞാൻ, ഹൗസ് പെയിന്റിംഗ്.
2: ഇവിടെ വീട് എവിടെയാ?
3: വീട് കയ്യന്തടം, പട്ടവും കയ്യന്തടത്താണ് വീട്.
1: ഈ പാട്ട് അറിയായിരുന്നു അല്ലേ ആരാണ് സംഗീത സംവിധാനം ചെയ്തത് എന്നൊക്കെ?
3: അതെ അതെ, അത് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ടാണല്ലോ, പഴയ പാട്ടാണ്.
1: അതെ,
3: ഇഷ്ടമുള്ളൊരു പാട്ടാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരം കിട്ടി, അതുകൊണ്ട് അങ്ങോട്ട് അയച്ചു.
2: ഒരു രണ്ട് ലൈന് പാടുന്ന?
3: അത് മാത്രം പറയരുത്, പാട്ട് പാടാൻ മാത്രം പറയരുത്, പാട്ട് ആസ്വദിക്കുവാന്ന് മാത്രമേ ഉള്ളൂ.
2: അതിൽ വലിയൊരു കാര്യമല്ലേ ആസ്വദിക്കുവാന്ന് പറയുന്നത്.
3: അതെ, പാട്ട് പാടുന്ന ഒരാളുണ്ട് വീട്ടില്, ഭാര്യ.
2: ശരി, എന്തായിരുന്നു?
3: വിലാസിനി.
2: നന്നായിട്ട് പാടും അല്ലേ?
3: ആ, പാടും, നന്നായിട്ട് പാടുന്നുണ്ട്. ഇപ്പൊ അവള് പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്, പാട്ട് കരയൊക്കെ പാട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്.
2: ശരി. നമ്മുടെ പല്ലവി അനുപല്ലവിയിലോ മറ്റോ പങ്കെടുത്തിരുന്നോ?
3: പല്ലവി പങ്കെടുത്തിട്ടുണ്ട്, അനുപല്ലവി രണ്ട് പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്, കണ്ണൂര് വന്നിട്ടുണ്ട്.
1: പ്രിയം പ്രിയതരത്തിലൊക്കെ വിജയമായി പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അല്ലേ? വിജയമായതുകൊണ്ട് ഓർക്കുന്നുണ്ട്. നല്ലൊരു പാട്ടുകാരി കൂടിയാണ്. മക്കളൊക്കെ?
3: മക്കള് രണ്ടുപേര്, ഒരു പെണ്ണൂരാണും, രണ്ടുപേരും വിവാഹിതരാണ്. മകൾക്ക് രണ്ട് ആൺകുട്ടികളുണ്ട്. അവള് അല്പസ്വല്പം കവിതയും കാര്യങ്ങളിലൊക്കെ എഴുതുന്നതാ
1: മോള്.
3: അതെ, ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
1: ഓ, അത് ശരി.
3: അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. മകൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നയാ.
1: ആ, അത് ശരി. പുറത്തൊക്കെ പോയിട്ട് ടീമിന്റെ കൂടെ കളിക്കുന്ന ആളാണ്.
3: അതെ അതെ അതെ. പേര് സോഹൻ.
1: സോഹൻ.
2: മോളെ പേര്?
3: മകളുടെ പേര് സിൽന.
1: അമ്മയുടെ കഴിവ് ആർക്കെങ്കിലും ഉണ്ടോ പാടാനുള്ള?
3: അമ്മയുടെ കഴിവ് മകൾക്കുണ്ട്, കൊച്ചുമക്കൾക്കുണ്ട്.
2: ഓ, നമ്മുടെ അന്വേഷണം പറയണം.
3: ആ, പറയാം പറയാം.
2: നമ്മുടെ ആകാശവാണി പരിപാടിയെല്ലാം കേൾക്കുന്ന ആളായിരിക്കും അല്ലേ?
3: ഓ, പിന്നെ രാവിലെ തൊട്ട് കേൾക്കുന്ന.
2: പിന്നെ ഈ സിനിമ കണ്ടിരുന്നു?
3: ആ, സിനിമ കണ്ടതാണ്.
1: 1970 ഒരു സിനിമ.
3: അതന്നെ അതന്നെ. ആ, മുമ്പേ സിനിമ കാണാറുള്ളൂ, ഇപ്പൊ സിനിമ കാണല് കുറവാണ്.
1: കണ്ട ഓർമ്മ ഉണ്ട് അല്ലേ?
3: ഉണ്ട്.
1: അതിലെ പാട്ട് സിനിമ ഒരുപക്ഷെ നമ്മള് മറന്നു പോയേക്കാം, ആ ഒരു കഥ.

0: ഒക്കെ. പക്ഷേ
1: ആ
0: പാട്ടുകൾ നമ്മൾ
1: പാട്ട് അതെ
0: മറക്കാതെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട്, പുതിയ തലമുറയിലെ കുട്ടികൾ പോലും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് യേശുദാസ് പാടിയ, വളരെ മനോഹരമായൊരു പാട്ട് അല്ലേ. ആ, ദക്ഷിണാമൂർത്തി സ്വാമികളാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് എന്താ പറയാ, മലയാള സംഗീതത്തിന്റെ ഒരു ഗുരുസ്ഥാനീയൻ എന്ന് തന്നെ പറയാവുന്ന ആളാണ്. ഏത് പാട്ടാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ
2: പറയാൻ
0: പറയാൻ പറ്റില്ല.
1: അതങ്ങനെ പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരുപാട് പാട്ടുണ്ടല്ലോ.
0: ഒരുപാട് പാട്ട്
2: സംഗീതം ചെയ്തിരിക്കുന്ന എല്ലാ പാട്ടുകളും ഓരോന്നോരോന്ന് ഒന്നിനൊന്നും മികച്ചതാണ്.
1: അതെ അതെ.
0: ഈ ഭാസ്കരൻ മാഷാണെങ്കിലും നമുക്ക് ഒരുപാട് പാട്ടുകൾ തന്ന സിനിമ, ഈ സിനിമയുടെയും സംവിധാനം പി ഭാസ്കരൻ മാഷായിരുന്നു.
1: അതെ.
2: സത്യനും മധു ശാരദ ഇവരൊക്കെ ആയിരുന്നു സിനിമയിലെ
1: നടിയത്. പടം കൃത്യമായിട്ട് ഓർമ്മയില്ല, മുമ്പേ കണ്ടതല്ലേ.
2: കൊറേ പഴയ പടമാണല്ലോ
0: ഇത്. ടാക്കീസിൽ പോയിട്ട് കണ്ടതാണോ ആയിരിക്കും?
1: അതെ അതെ, ടാക്കീസിൽ പോയി കണ്ടതാണ്.
0: ആ കാലൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടോ?
1: സിനിമ ഇപ്പം കാണൽ വളരെ കുറവാണ്, തിയേറ്ററിൽ പോയി കാണൽ കുറവാണ്.
2: ടിവിയിൽ കാണാറില്ലേ?
1: ആ ടിവിയിൽ കാണാറുണ്ട്. മെയിൻ ആയിട്ട് പാട്ടാന്ന് വെക്കുക, ടിവിയിലായാലും റേഡിയോയിലായാലും.
2: അത് ശരി.
0: റേഡിയോയായിട്ടുള്ള ആ ഒരു ബന്ധത്തെ കുറിച്ച് പറഞ്ഞില്ലല്ലോ.
1: റേഡിയോയെ കുറിച്ച് ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ രാവിലെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞ പോലെ ഉണ്ടാവും. ജോലിക്ക് പോകുന്ന ദിവസമാണെങ്കിൽ ആ ജോലിക്ക് പോകുന്ന സമയത്ത് ഓഫ് ആക്കിയിട്ട് പോകും. റേഡിയോയിലെ എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്, നാടകമായാലും മറ്റുള്ള പരിപാടികളായാലും എല്ലാം കേൾക്കുന്നത്.
0: ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമൊക്കെ റേഡിയോ കേൾക്കും. ഏത് പരിപാടിയായി? പാട്ട് തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്?
1: പാട്ട്, നാടകം.
2: ഇപ്പൊ അഖില കേരള നാടകോത്സവം കേട്ടിട്ടുണ്ടാവും അല്ലേ?
1: കേട്ടിട്ടുണ്ട്. ഒന്നിനൊന്നും മെച്ചപ്പെട്ട നാടകങ്ങളാണല്ലോ ഉണ്ടായത്.
2: അതെ അതെ അതെ അതെ. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ പറയാൻ?
1: വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു പാട്ടുണ്ടായിരുന്നു, ചെറുപ്പത്തിലെ കേട്ടോണ്ടിരുന്ന പാട്ടാണ്.
2: ഏതായിരുന്നു?
1: സീത എന്ന സിനിമയിൽ ഒരു പാട്ടാണ്, പാട്ടുപാടി ഉറക്കാം എന്നുള്ള ഒരു പാട്ട്. ചെറുപ്പ എന്റെ ചെറുപ്പത്തിൽ അച്ഛൻ എടുത്ത് പാടുന്ന ഒരു പാട്ടാണ് ഉറക്കാൻ
0: വേണ്ടിട്ട്.
1: പാട്ട് അറിയില്ലെങ്കിലും ആ ഒരു നാലുപേരും ഇങ്ങനെ
2: പാടിക്കൊണ്ടിരിക്കും.
1: അയ്യോ, അത്
0: ഓർമ്മകളിൽ ഒരു ഗാനം എന്നുള്ള ആ ഒരു പ്രോഗ്രാമിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് മോഹനേട്ടൻ ഈ ഒരു പാട്ടൊക്കെ വെച്ച്
2: തരും. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ അന്വേഷണം എല്ലാവരോടും പറയാ, വീട്ടിലെ മക്കളോടും വൈഫിനോടും ഒക്കെ പറയാം.
1: ഓക്കെ,
0: അപ്പൊ വിജയായതിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കെ മോഹനേട്ട.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
4: പേര്?
5: എന്റെ പേര് ഗണേശൻ.
4: എവിടെയാ സ്ഥലം? എവിടെയാ?
5: നെടുവാലൂര്.
4: എന്താ ചെയ്യണേ ഗണേശട്ടാ?
5: ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നു.
4: കൺസ്ട്രക്ഷൻ മേഖല, എന്താണ് അതിൽ ചെയ്യുന്നത്?
5: അതില് കോൺക്രീറ്റിന്റെ പണിയാണ്.
4: ഇപ്പൊ മഴക്കാലായതുകൊണ്ട് പണി കുറവുണ്ടോ? ഇങ്ങനെ
5: ഇല്ല, മഴക്കാലത്തിനൊന്നും പണി കുറവില്ല, പണി ഉണ്ടാവും. അടുത്ത മാസം കർക്കിടക മാസം തുടങ്ങുമ്പോ ലേശം കുറയുമല്ലോ.
4: അത് ശരി. കോൺക്രീറ്റ് ആദ്യം മുതലേ കോൺക്രീറ്റ് തന്നെയായിരുന്നു ചെയ്യുന്നോണ്ട്?
5: അതെ അതെ, ആദ്യം മുതലേ കോൺക്രീറ്റ് ചെയ്യുന്നു.
4: കൂടെ ആരായില്ലത് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ?
5: കൂടെ നമ്മുടെ നാട്ടിലില്ല, നമ്മുടെ പണ്ട് മുമ്പ് മുതലേ എടുക്കുന്ന കൂട്ടുകാരോ.
4: അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രധാനമായിട്ട് എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടായി കൺസ്ട്രക്ഷൻ മേഖലയിൽ പറയാൻ പറ്റുന്ന തരത്തില്?
5: പണിക്കാർക്കെല്ലാം കൂലി വർധനവ് ഭയങ്കര പ്രശ്നമാണ്, ഹിന്ദിക്കാർക്കെല്ലാം. അതിനെ നമ്മളെയും ബാധിക്കുന്നു മാത്രം.
4: പ്രത്യേകിച്ച് ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ അവരുടെ നാട്ടിലേക്ക് പോയി തിരിച്ചു വരാത്തൊരവസ്ഥയുണ്ട് എന്നൊക്കെ കേൾക്കുന്നു, ശരിയാണോ? അതെങ്ങനെയാണ്?
5: നമുക്ക് നാടന്മാരനെ പണിക്കില്ലത് കൊണ്ട് നമ്മളെ പണിയെ ബാധിക്കുന്നില്ല, പക്ഷെ കോൺക്രീറ്റ് വ്യവസ്ഥ ബാധിക്കും.
4: ആ ദിവസം കോൺക്രീറ്റിന് കുറച്ച് ആൾക്കാരുടെ സഹായം ഉണ്ടാവുമായിരുന്നു അല്ലേ? ഇല്ലെങ്കിൽ ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. സിനിമ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയാണ്. ആകാശവാണി പരിപാടികൾ കേൾക്കുന്ന ആളാണോ ഗണേശൻ? എങ്ങനെയാ?
5: കുറച്ച് സമയങ്ങൾ മാത്രം, കൂടുതൽ സമയമില്ല.
4: ഇല്ല, പകൽ സമയത്ത് പിന്നെ രാവിലെ ജോലിക്ക് പോയല്ലോ അല്ലെ? ഞായറാഴ്ച ലീവ് ഇല്ലേ? എങ്ങനെയാ?
5: ഞായറാഴ്ച ലീവാണ്.
4: ഇത് സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. സിനിമയുടെ ക്ലിപ്പ് അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക്, അതാണ് ഇതിൽ ഏതാ വേണ്ടത് പറ ആദ്യം.
5: സിനിമ എല്ലാം ചെറിയ സമയങ്ങളിൽ കാണുന്ന ആളാണ്
4: സ്ഥിരമായിട്ടുള്ള. ഏതായാലും എന്നാ സിനിമയുടെ ക്ലിപ്പ് എടുക്കാം. സിനിമ ഇപ്പൊ ലേറ്റസ്റ്റ് ഏതാ കണ്ടത്?
5: മമ്മൂട്ടിനെ
4: ഇഷ്ടം അല്ലേ? അപ്പൊ അല്ല, അങ്ങനെ മമ്മൂട്ടിയുടെ പടം ഇറങ്ങുമ്പോ കളങ്കാവൽ അതുപോലെ പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കാണാൻ
5: പോയിട്ടുണ്ടായിരുന്നു?
4: ആരാധനയില്ല, അന്ധമായ
5: ആരാധനയില്ല.
4: അപ്പൊ നമുക്ക് സിനിമയുടെ ക്ലിപ്പ് കേൾക്കാം, അതേതാ സിനിമ എന്ന് പറയാൻ പറ്റുമോ നോക്ക്.
6: കണ്ണേട്ടം വാങ്ങി തരുമ്പോഴേ ഇതിനൊരു സ്വാദുള്ളൂ. ചെറിയ ചെറിയ വികൃതികളൊക്കെ കാണിക്കുന്നത് എന്തിനെന്നറിയോ?

0: ഇല്ലാന്നാണെങ്കിലും കണ്ണേട്ടനൊന്ന് എന്റെ അടുത്ത് വരുമല്ലോ. ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും
1: മനസ്സിലായി ഏതാ സിനിമാന്ന്.
2: ആ സിനിമ കേഡിയൻ കമ്പനി എന്ന് പറഞ്ഞ തെങ്കാശി പട്ടണം.
1: കറക്റ്റ്, കേഡിയൻ കമ്പനിയുടെ സുരേഷ് ഗോപിയും ലാലും ഒരുമിച്ചുണ്ടായ സിനിമ, അതേപോലെ സംയുക്ത വർമ്മ, കാവ്യ മാധവൻ, ദിലീപ് ഇവരൊക്കെ ഉണ്ടായ ഒരു നല്ലൊരു സിനിമയായിരുന്നു. അതെ, നമ്മളത് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിരുന്നു. രണ്ടര മണിക്കൂർ നേരം സുഖകരമായിട്ട് പോകുന്ന ഒരു സിനിമ അല്ലേ. അപ്പൊ ഏതായാലും ഗണേശന്റെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
2: സിനിമക്കൊപ്പ്.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
1: നമസ്കാരം.
4: നമസ്കാരം.
1: പേര്
4: രമ്യ.
1: രമ്യ എവിടെ താമസം? എവിടെയാ?
4: പാളിത്തുറത്ത്.
1: എന്താ ചെയ്യണേ?
4: ഞാൻ കളക്ഷൻ ഏജന്റ് ആണ്, പി സി ആർ ബാങ്ക് വഴക്കം.
1: വീട്ടിലാരൊക്കെയുള്ളത്?
4: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് കുട്ടികളും.
1: കളക്ഷൻ ഏജന്റിന് ഒരു ഗുണം ഉണ്ടല്ലേ, നമുക്ക് നമ്മുടെ സമയത്ത് പോയിട്ട് പൈസ എടുക്കാം അല്ലേ.
4: അത് നല്ല കാര്യം, നമ്മളെ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല.
1: ഷോപ്പിലും അങ്ങനെയല്ലായിരിക്കും കളക്ഷൻ എടുക്കണ്ടാവും അല്ലേ.
4: അപ്പൊ
1: അവർക്ക് അവരുടെ ഒരു ടൈമിൽ ക്ലോസ് ചെയ്തതിനുള്ളിൽ നിങ്ങൾ പോകും വേണം അല്ലേ. അപ്പം എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നുണ്ടോ? ആളുകൾ സഹകരിക്കുന്നുണ്ടോ?
4: ചിലവരെ സഹകരിക്കുന്നുണ്ട്, എന്നാലും മോശമില്ലാത്ത
1: ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കേസ് എന്ന പ്രോഗ്രാം തന്നെയാണ്. ആകാശവാണി പരിപാടി കേൾക്കാറുണ്ടോ?
4: ആകാശവാണി പരിപാടി മുമ്പെല്ലാം കേൾക്കാറുണ്ടായിരുന്നു, നമുക്കിപ്പം കുറച്ച് കുറവാണ്.
1: പിന്നെ കണ്ണൂർ ടാക്കീസ് പറഞ്ഞൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. അപ്പോ സിനിമ ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സിനിമ കാണുന്ന ആളാണോ?
4: സിനിമ ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്. എത്തരത്തിലെ സിനിമകളാണ് പൊതുവെ കാണാൻ താല്പര്യപ്പെടുന്നത്?
4: അങ്ങനെയൊന്നുമില്ല, എല്ലാ
1: ടൈപ്പും. ലാസ്റ്റ് കണ്ടത് ഏതാ?
4: ലാസ്റ്റ് കണ്ടത് ദൃശ്യം 3.
1: കണ്ണൂർ ടാക്കീസ് സിനിമ ബേസ്ഡ് പ്രോഗ്രാമാന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കും, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾപ്പിക്കും, ഒരു ബീജം കേൾപ്പിക്കും. അത് ഏതാണെന്നാ പറയേണ്ടത് രമ്യ? അപ്പോ ഏതാ വേണ്ടത്?
4: പാട്ടാന്ന് തോന്നുന്നു കൂടുതൽ കേക്കല്. പക്ഷെ ഇപ്പോഴത്തെ പാട്ട് എന്നാലും ട്രൈ ചെയ്യാം.
1: ശരി, ഓക്കെ. പിന്നെ പാട്ട് പാടുവോ?
4: പാടൊന്നുമില്ല,
1: ആസ്വദിക്കും മാത്രം. ഓക്കെ, അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിക്കാം. ഏതാ സിനിമ എന്ന് പറയണേ? കേട്ടോ, കുറച്ച് പഴയ പാട്ടാണേ.

0: സിനിമ ഏതാന്നറിയാ?
1: അറിയില്ല.
0: അതെയാ?
1: ഇല്ല,
0: ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. കുറച്ച് പഴയതാ, മാധുരി പാടിയ പാട്ടാണിത്. പി ഭാസ്കരൻ, ദേവരാജൻ മാഷ്.
1: പാട്ടെല്ലാം അത്ര ഫെമിലിയർ ആണ്, പക്ഷേ മൂവി എനിക്ക് അത്ര പരിചയമില്ല.
0: ഒരു ആനയുടെ കൂടെ പേരാണ്
1: ഗുരുവായൂർ
0: കേശവരാണ്. ഗുരുവായൂർ കേശവൻ തന്നെ കറക്റ്റ് ഉത്തരം കേട്ടോ. ഏതായാലും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
0: പേര്?
3: പേര് ഉണ്ണികൃഷ്ണൻ.
0: ഉണ്ണിച്ചേട്ടൻ എന്താ ചെയ്യുന്നേ?
3: ഞാൻ ടാപ്പിംഗ് ആണ്.
0: ഇപ്പൊ മഴയായതുകൊണ്ട്?
3: മഴയായതുകൊണ്ട് പ്ലാസ്റ്റിക് കിട്ടുന്നുണ്ട്, കുറച്ച് സ്വന്തമായിട്ട് കുറച്ചുണ്ട്.
0: പിന്നെ മറ്റു പാല്
3: എടുക്കാൻ
0: ടാപ്പിംഗ്
3: ടാപ്പിംഗ് തുടങ്ങിയിട്ട് 10-30 കൊല്ലമായി.
0: ഈ ഓഫ് സീസണിൽ എന്താ ചെയ്യാ? ടാപ്പിംഗ് ഇല്ലാത്ത
3: സമയത്ത് നാടൻ പണിക്ക് പോകും.
0: റബ്ബറിന് ഇപ്പൊ എങ്ങനെ വിലയൊക്കെ ഉണ്ടോ?
3: വില ഇപ്പൊ ഇപ്രാവശ്യം നല്ല വിലയാണ്.
0: കാലാവസ്ഥ അനുകൂലല്ലേ? എങ്ങനെയാ
3: കാലാവസ്ഥ അനുകൂലം? ഇപ്രാവശ്യത്തെ മഴ കുറവല്ലേ, അതുകൊണ്ട് നല്ല അനുകൂലമായ കാലാവസ്ഥയാണ്.
0: റബ്ബർ കർഷകർക്ക് ഒരു ആശ്വാസമാണ്.
3: ആശ്വാസമാണ്.
0: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് പറഞ്ഞ പരിപാടി എന്നാണ്. ആകാശവാണി പരിപാടികൾ കേൾക്കുന്ന ആളാണോ?
3: അതെ അതെ, കേൾക്കാറുണ്ട്. വല്ലപ്പോഴും നേരം കിട്ടുമ്പോൾ മാത്രം.
0: ഈ ടാപ്പിങ്ങിന് രാവിലെ പോകണ്ടേ അല്ലേ? എങ്ങനെ?
3: രാവിലെ പോകണം, ഒരു 4 മണിയാകുമ്പോ തോട്ടത്തിലെത്തും.
0: അത് ശരി. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഉച്ചസമയം ഫ്രീ ഉണ്ടോ? എങ്ങനെയാണ്?
3: ഉച്ചക്ക് ശേഷം ഒരു 1-2 മണിക്കൂർ ഫ്രീ ആയിരിക്കും.
0: പിന്നെ വൈകുന്നേരം എന്താ ചെയ്യാ?
3: വൈകുന്നേരം പശുക്കളുണ്ട്, 2 പശുക്കളുണ്ട്. അപ്പൊ ആ പശുക്കളെയും തീറ്റിയിട്ട് ഇങ്ങനെ അതിനെ കറവൊക്കെ നടത്തി.
0: ശരിക്കും പറഞ്ഞ ഒരു കർഷകരാണ് അല്ലേ? നമ്മള് കിസാൻ വാണി പരിപാടി കേൾക്കാറ്?
3: കിസാൻ വാണി വല്ലപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കാറില്ല, വല്ലപ്പോഴും കേൾക്കാറുണ്ട്. നേരം കിട്ടുമ്പോഴൊക്കെ.
0: അതല്ല, കിസാൻ വാണി കേൾക്കുമ്പോ ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ എന്താണ് തോന്നല് മനസ്സിൽ?
3: നല്ല നല്ലൊരു അഭിപ്രായമാണ്. ഈ പറഞ്ഞ കർഷകർക്ക് നല്ല പ്രചോദനം നൽകുന്ന ഒരു പരിപാടിയാണ്.
0: കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞ സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. കൃഷി, പശു, അതിന്റെ എല്ലാം ഇടയിൽ പൊതുവെങ്കിലും എപ്പോഴും നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോ സിനിമ എന്ന് പറയുന്നത് എങ്ങനെയാ? സിനിമയായിട്ട് കാണാൻ പറ്റാറുണ്ടോ?
3: സിനിമ കുടുംബമായിട്ട് പോകാറുണ്ട്.
0: നല്ല സിനിമ ഉണ്ട് എന്ന് പറയുമ്പോ പോകും.
3: പോകും.
0: ഇപ്പൊ ലാസ്റ്റ്
3: കണ്ടത് ദൃശ്യം 3 ആണ്.
0: ഓ, ദൃശ്യം 3 കണ്ടു, ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടു. അപ്പൊ ഈ തിരക്കിനിടയിലും സിനിമ കൂടി സമയം മാറ്റി വെക്കുന്നുണ്ട്.

0: ഓക്കെ, ഇതൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കും, അല്ലെങ്കിൽ ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു മ്യൂസിക്. അപ്പൊ ഏതാ സിനിമ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം, അത്രേ ഉള്ളൂ. അപ്പോ സിനിമയുടെ ക്ലിപ്പ് വേണോ, പാട്ട് വേണോ, മ്യൂസിക് വേണോ, എന്താ വേണ്ടത്?
1: മ്യൂസിക് മതി.
0: മ്യൂസിക് മതി.

0: ഇത് ഏത് സിനിമയിലെ മ്യൂസിക് ആണ്?
1: സിനിമ കിലുക്കം.
0: ആ കറക്റ്റ്. ഇത് മറക്കാൻ പറ്റാത്തൊരു മ്യൂസിക് ആണ് അല്ലെ? ഒരു സിനിമയുടെ ബി ജി എം ഇത്രയധികം പ്രശസ്തമായിട്ടുള്ളത് ഈ കിലുക്കം പോലുള്ള സിനിമകളിലാണ്. ഇപ്പോഴത്തെ റീൽസുകളിലൊക്കെ നമ്മൾ ഈ മ്യൂസിക് പലതും കേൾക്കുമ്പോഴും ഈ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. ഈ ബി ജി എം ചെയ്തത് എസ് പി വെങ്കടേഷാണ്. ഏതായാലും ഉണ്ണിച്ചേട്ടൻ ഉത്തരം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമക്കൊപ്പം.
2: നമസ്കാരം.
3: പേര്?
2: വിനോദ്.
0: എന്താ ചെയ്യുന്നത്?
2: ഞാൻ സഹകരണ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്.
0: എവിടെ സ്ഥലം? എവിടെയാ?
2: കുറ്റിപ്പുറത്ത്.
0: സഹകരണ സ്ഥാപനത്തിൽ എന്താണ്?
2: ടെൽകോ നീതി ബിൽഡിംഗ് മെറ്റീരിയൽസിൽ. അവിടെ ഇലക്ട്രിക്കൽ പമ്പിംഗ് സാനിറ്ററിന്റെ ഷോപ്പാണ്. അവിടെ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: ആ ശരി. ഇലക്ട്രിക്കൽ അതാണോ പഠിച്ചിട്ടുണ്ടായത്?
2: ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കൽ തന്നെ. ഇലക്ട്രോണിക്സ് പഠിച്ചത് തുടങ്ങിയിട്ട് 4 വർഷമായുള്ളൂ.
0: ഓരോ അതിന് മുൻപ് എന്താ ചെയ്തത്?
2: ഇതുവരെയായിരുന്നു.
0: ഓ അത് ശരി. ആ ഹാ ഹാ. അതിനുശേഷം നാട്ടില് സ്ഥിരമായി?
2: ഇപ്പൊ സ്ഥിരമായി.
0: വീട്ടിലാരൊക്കെയല്ലേ?
2: വീട്ടില് വൈഫ്, കുട്ടികള്.
0: ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടി കേൾക്കുന്ന
2: ആളാണ്? രാവിലെ വെക്കാറുണ്ട്. വൈഫ് എപ്പോഴും കിച്ചണിൽ വർക്കിംഗ് സമയത്ത്
0: റേഡിയോ വെക്കും. അപ്പൊ ഈ കണ്ണൂർ ടാക്കീസിനെ കുറിച്ച്
2: കേട്ടിട്ടുണ്ടാവില്ല?
0: ഇതൊരു സിനിമാ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുടെ ക്ലിപ്പ്, പാട്ട്, അതിന്റെ ബി ജി എം അതിലേതാണെന്ന് കണ്ടുപിടിക്കാവുണ്ട്. ഇത് സിനിമയാണെന്ന് കണ്ടുപിടിക്കാവുണ്ട്. സിനിമ കാണുന്ന ആളാണോ ആസ്വദിക്കുന്ന ആളാണോ? സിനിമ ആരാധകനാവുന്ന തോന്നല്ല അല്ലേ? ഓക്കെ. എങ്ങനത്തെ സിനിമകളോടാ കൂടുതൽ താല്പര്യപ്പെടുന്നത്? എന്നാലും അത് വീണ്ടും വീണ്ടും കാണും. 80s 90s വീണ്ടും വീണ്ടും കാണുകയാണ്. പിന്നെ വേറെ എന്തിനോടാ താല്പര്യമുള്ളത്?
2: പാട്ടിനോട് തന്നെ. മ്യൂസിക് താല്പര്യം?
0: ഓ അത് ശരി. പാട്ട് പാടോ? അതിനോട്
2: പാടും. സിനിമ പാടും.
0: അതെ. എന്നാൽ രണ്ടുപേരും നമുക്കൊന്ന് വേണ്ടി പാടി.
2: ഞാൻ എന്റെ ഒരു എന്റെ സ്വന്തം പാട്ട്.
0: സ്വന്തം എഴുതിയതാ?
2: എന്റെ ഏച്ചി എഴുതാണ്. ശോഭന നാരായണൻ ഏച്ചി
0: എഴുതിയ
2: പാട്ടാണ്. പാടാ? ജസ്റ്റ് ട്യൂൺ ചെയ്ത് വെച്ചതാണ്. പുറത്തിറക്കിയില്ല. പിന്നെ എണ്ണ കറുപ്പുള്ള കാർമേഘമാലകൾ തുള്ളിത്തുടിക്കുന്നതെന്തിനാണോ കണ്ണിൽ തെളിഞ്ഞൊരു കാർമുകിമാലകൾ കണ്ണാരം പൊത്തി കളിക്കുവാനാ എണ്ണക്കറുപ്പുള്ള കാർമേഘമാലകൾ തുള്ളിത്തുടിക്കുന്നതെന്തിനാണോ കണ്ണിൽ തെളിഞ്ഞൊരു കാർമുകിൽ മാലകൾ കണ്ണാരം പൊത്തി കളിക്കുവാനാ.
0: ഒരു പ്രണയവും വിരഹവും ഒക്കെ കലർന്നിട്ടുള്ള ഒരു മ്യൂസിക് ആണ് അല്ലേ? ഏതായാലും നന്നായിട്ടുണ്ട്. ഇത് ആൽബായിട്ട് ഇറക്കാൻ
2: വേണ്ടിട്ടായിരുന്നു.
0: ഓക്കെ ശരി. അപ്പൊ നമ്മള് കണ്ണൂർ ടാക്കീസ് സിനിമയുടെ ഒരു ക്ലിപ്പ്, പാട്ട് അല്ലെങ്കിൽ ബി ജി എം അതിൽ ഏതെങ്കിലും ഒന്നാന്ന് കേൾപ്പിക്കാം. എനിക്ക് തോന്നുന്നു വിനോട്ടന് പാട്ടായിരിക്കും വേണ്ടി വരുക അല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്കൊരു പാട്ട് കേൾപ്പിക്കാം. അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്?

0: ഒരു ഫേമസ് പാട്ടാണ് അല്ലെ, പറയാം. ഇത് സിനിമയിലേക്കാണ്?
1: ഫേമസ് സിനിമ തന്നെയാണ്,
0: തീർച്ചയായും.
1: ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ
0: അതെ പത്മരാജന്റെ സിനിമയായിരുന്നു. അത് നല്ലൊരു സിനിമയായിരുന്നു ഒരു കാലത്ത്. ഏറ്റവും ഒരു കാലത്ത് മാത്രല്ല, ഇപ്പോഴും ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു പാടാണ്.
1: ഇപ്പോഴും
0: അതെ അതെ. ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ രണ്ടുപേരി?

0: ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. സഞ്ചരിക്കാം,
1: സിനിമക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
3: നമസ്കാരം.
0: പേര്
3: മോഹനൻ.
0: മോഹനായിട്ട് എപ്പോഴും നല്ല ചിരിച്ചോണ്ടിരിക്കുന്ന ആളെന്ന് തോന്നല്ല.
3: അത് പിന്നെ സ്വാഭാവിക ഒരു മനുഷ്യന്മാരെ ചിരിച്ചോട് വർത്താനം വരുമ്പോ
0: മോഹനാട്ടൻ എന്താ ചെയ്യുന്നത്?
3: ഞാൻ പിന്നെ കാർപ്പന്ററാണ്.
0: എത്ര വർഷമായി?
3: വർഷം കൊറേ ആയി, 10-30 വർഷമായി പണിയെടുക്കുന്നു.
0: ഇപ്പോഴും വർക്ക് ഉണ്ട്?
3: ഇപ്പൊ
0: മെഷീൻ വർക്ക് അങ്ങനെയുള്ള ആയിട്ട് വർക്ക് കുറയുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയാ?
3: കുറയുന്നില്ല, മെഷീൻ വർക്കിലാണ് നമുക്ക് പണി കൂടുതൽ തന്നെ ഇല്ലത് ഇപ്പം. കാരണം വെച്ചാൽ പണ്ടത്തെ പോലെ പണിയില്ല, വർക്കലല്ല ഇപ്പം വരുന്നത്. ഇപ്പം പല പല മോഡലിന്റെ വർക്കുകളാണ് വരുന്നത്.
0: ഇപ്പൊ ആളുകൾ പഴയ മരത്തിലേക്ക് തന്നെ പോകുന്നില്ലേ? പിന്നെ ഇടക്കാലത്ത് സ്റ്റീൽ ഡോറുകളും അങ്ങനെയെല്ലാം വരുന്നുണ്ടല്ലോ.
3: ഉണ്ട്, അതെല്ലാം വന്ന് എല്ലാം അങ്ങനെയുള്ള പണിയിലും വരുന്നുണ്ട്. പക്ഷെ നമുക്ക്
0: ട്രഡീഷണൽ ആൾക്കാർ അതന്നെ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നതല്ല? ഷോപ്പുണ്ട്, കൂടെ വർക്ക് ചെയ്യാൻ?
3: കൂടെ വർക്ക് ചെയ്യാൻ ഇപ്പം തൽക്കാലം തിരക്കുണ്ടെങ്കിൽ മാത്രമേ ആളെ
0: കൂട്ടുള്ളൂ.
3: ഒറ്റക്ക്
0: ഡൈനിങ് ടേബിളും ചെയറും അങ്ങനെ
3: എല്ലാം വീട്ടിന്റെ എല്ലാ പണിയും
0: കംപ്ലീറ്റ് ചെയ്യും.
3: അത്
0: ശരി. ഓക്കെ, ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടിന്നാണ്. ആകാശവാണി പരിപാടികൾ കേൾക്കുന്ന ആളാണ്?
3: ഇപ്പൊ മുന്നേ കേൾക്കണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ ടിവിയും കാര്യങ്ങളൊക്കെ ഇല്ലോണ്ട് പിന്നെ
0: പരിപാടി
3: കുറഞ്ഞു.
0: അത് ശരി. കണ്ണൂർ ടാക്കീസ് എന്ന സിനിമേന്റെ ഒരു പ്രോഗ്രാമാണ്. സിനിമ എങ്ങനെ കാണുന്നുണ്ടോ?
3: സിനിമ കാണലല്ലേ അത്യാവശ്യം.
0: പുതിയ സിനിമയെല്ലാം കാണുന്നുണ്ട്?
3: ഞാനിപ്പം കുറുമാത്തൂര താമസിക്കുന്നത്. അപ്പൊ കുറുമാത്തൂര് വന്നുകൊണ്ട് ഇപ്പം സിനിമ കാണില്ല. മറ്റേ തളിപ്പറമ്പിലായിരുന്നു, അന്നേരം പിന്നെ ആടുന്ന ദിവസം ഇടക്കിടക്ക് സിനിമ പോകാനാണ്.
0: ഇതിപ്പോ
3: ദൂരമായതുകൊണ്ടാണ് പിന്നെ പോകാൻ സമയമില്ല.
0: പണിയുണ്ട്,
3: പണിയുണ്ട്.
0: സിനിമ കാണല് കുറവാണ്. കണ്ണൂർ ടാക്കീസിൽ സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കോ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾപ്പിക്കോ, അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾപ്പിക്കോ, അതേതാ സിനിമ എന്ന് കണ്ടെത്തോ വേണ്ടത്? മോനോട്ടൻ എന്താ വേണ്ടത്? സിനിമയുടെ ക്ലിപ്പ് തരട്ടെ, നോക്കാം, ഒരു കൈ
4: നോക്കാം.
5: എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക ഡൈനവനുമായിട്ട് നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചു നേട്ടപ്പൊ.
0: ഏതാ സിനിമ?
3: സിനിമ യോധ.
0: കറക്റ്റ്. ആ, അതിന് ശ്രദ്ധിച്ചു കേൾക്കുമായിരുന്നു അല്ലേ?
3: ഇതിനിടക്കും കൂടി കണ്ടുതന്നു.
0: അത് ശരി, അതുകൊണ്ട് എളുപ്പത്തിൽ
3: കിട്ടിയത്.
0: അതെല്ലേ, അതാണ് ഒരു സമാധാനം. അതായത് ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിനി, പിന്നെ ഒരു സമാധാനമായിരുന്നു ഉണ്ടായത് മുഖത്ത്. ഏതായാലും മോനോട്ടൻ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം,
3: സിനിമയ്ക്കൊപ്പം.
2: വെള്ളിത്തിര

സംഗീതത്തെ ഒരു ആത്മോപാസന പോലെ മനസ്സിൽ കൊണ്ടു നടന്ന മലയാളിക്കും മലയാള സിനിമയ്ക്കും മറക്കാനാകാത്ത ഒരു പിടി ഗാനങ്ങൾക്ക് ജീവനും ആത്മാവും നൽകിയ സംഗീത സംവിധായകൻ. രഘുകുമാർ അദ്ദേഹത്തിന്റെ ഈണങ്ങൾ മലയാളിക്കെന്നും പ്രിയപ്പെട്ടതാകുന്നത് അതിലെ സുഗന്ധം കൊണ്ടാണ്. തന്റെ ഗാനങ്ങളുടെ പിറവിയെക്കുറിച്ചും സംഗീത വഴികളെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ച ആ ഓർമ്മച്ചെപ്പ് നമുക്കിന്നിവിടെ തുറക്കാം.

മദ്രാസിലെ പാങ്കുറു ഹോട്ടലിലായിരുന്നു കമ്പോസിങ്. ഡയറക്ടർ ജോഷി സാറ്, ഞങ്ങളെല്ലാവരും ഇരുന്ന് ലവ് സോങ് സിറ്റുവേഷൻ പറഞ്ഞു വന്നപ്പോൾ ആ ഡിസ്കഷൻ അങ്ങനെ ഒരു ഞാനൊരു ലല്ലല്ല പാടി. അത് പിന്നീട് ഖാദർ സാറ് വന്ന് വരികയിൽ എഴുതിയ പാട്ടാണ്.

ഇതിനാണ് പൂവച്ചൽ സാറ് വന്നപ്പോ മെല്ലെ നീ മെല്ലെ വരൂ മഴവില്ലുകൾ മലരായി വിരിയുന്ന ഹൃദുശോഭയിൽ മെല്ലെ നീ മെല്ലെ വരൂ. ഇതിങ്ങനെയായിരുന്നു ആ പാട്ടിൻ്റെ ആരംഭം. പിന്നീട് അങ്ങോട്ട് ഒരു വരി ഞാൻ കമ്പോസ് ചെയ്യും, അപ്പോച്ച സാർ എഴുതും, അങ്ങനെ വന്നിട്ട് ഞങ്ങൾ ആ പാട്ട് ഫിനിഷ് ചെയ്ത് വന്നത്.

അന്നെല്ലാം മദ്രാസ് തന്നെ വർക്കുള്ളൂ. ഈ ബോയിങ് ബോയിങ് ഡിസ്കഷൻ നടക്കുന്ന ഇവിടെ മദ്രാസിലിരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് സ്റ്റോറി എല്ലാം ഓരോ അന്നൊക്കെ ഓരോ ഹോട്ടലും ഫ്ലാറ്റിലോ റൂം എടുത്തിരുന്ന് ഡിസ്കസ് ചെയ്ത് കഥ മുഴുവൻ പറഞ്ഞ് സോങ് സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പോകുന്നത്. ഇതിൽ ആക്ച്വലി മോഹൻലാൽ കൃഷ്ണനായി മാറുന്ന മാതിരി അങ്ങനെ ഇങ്ങനെയുള്ള പല ഇതും വന്നിട്ടുള്ള സിറ്റുവേഷൻസാണ്. പ്രിയന്റെ സിറ്റുവേഷൻസ് ഒരിക്കലും സാധാരണ ഒരു പാട്ടുമാതിരി അല്ല വരിക, എന്തെങ്കിലും അതിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാനുണ്ടാവും. അതിൽ ഉദാഹരണം ഒരു പാട്ടും കൂടെ ഇതേ പടത്ത് തന്നെ കാണാം. നിങ്ങൾ നോക്കിയാൽ സുകുമാരി അമ്മ ഒരു ആംഗ്ലോ ഇന്ത്യൻ കുക്കായിട്ട് മോഹൻലാലും മുകേഷെല്ലാം കൂടി ചേർന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു കോമഡി കം സിറ്റുവേഷനാണ്. അതിൽ സുകുമാരി അമ്മയുടെ ഇൻട്രൊഡക്ഷൻ വരുന്നത് ഒരു വെസ്റ്റേൺ സോങ് കൂടി തുടങ്ങി അവിടെ ആംഗ്ലോ ഇന്ത്യൻ കൾച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങോട്ട് മോഹൻലാലും മുകേഷും കൂടി പാടി വരുന്ന മാതിരി സിറ്റുവേഷൻ. അതെങ്ങനെയാണ് പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്?

0: ನಿರುದ್ರಮನ್ಯವ ಉತೋದ ಇಷವೇ ನಮಃ.
1: ആര്യന്റെ കമ്പോസിങ്ങിന്റെ മദ്രാസിലായിരുന്നു, ഓർമ്മ ശരി പാം ഗ്രോ ഹോട്ടലിലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അതിന്റെ ഡിസ്കഷൻ ചെല്ലുമ്പോൾ ഫസ്റ്റ് അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻ ആയിരുന്നു. മറ്റേ അത് ശാന്തി മന്ത്രം തെളിയുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, കൈതപ്ര സാർ എഴുതിയത്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ ഞാൻ ചെന്നപ്പോൾ ദാമോദരൻ മാഷ്, പ്രിയൻ, പ്രിയൻ്റെ അസോസിയേറ്റ്സ് ഒന്ന് രണ്ട് പേര്, സിംഗർ MG ശ്രീകുമാർ, പിന്നെ ദാമോദരൻ മാഷ്, അങ്ങനെ എല്ലാ അവരെല്ലാവരും ഇരുന്നിട്ട് ഡിസ്കഷനായിരുന്നു. ആ സീൻ വളരെ സ്ട്രോങ് ആയിട്ട് ടഫ് ചാലഞ്ചിങ് ആയിരുന്ന സിറ്റുവേഷനാണ്. കാരണം മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ കുട്ടിക്കാലത്ത് മന്ത്രവും മറ്റൊക്കെ പഠിപ്പിച്ച് വന്ന ആൾ എന്താ ബോംബെയിലെത്തി അതുപോലെ കില്ലറായി.

മാറുന്ന ആ സിറ്റുവേഷനിലാണ് ഈ സോങ് വരുന്നത്, ഫ്ലാഷ് ബാക്കിൽ. അപ്പം ചെറിയ കാലഘട്ടത്തിൽ ആ എന്താ പറയുക, പക്ക കൾച്ചർ വേദവും മറ്റൊക്കെ ആയി വളർന്നു വന്ന ആളൊരു മേഡറായി മാറുന്ന ആ കോൺട്രാസ്റ്റാണ് ആ പടത്തിൽ പാട്ടിൽ വന്നിരുന്നത്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, വളരെ ടഫായിട്ടൊരു ചാലഞ്ചിങ് സിറ്റുവേഷനായിരുന്നു. അതിൽ ഒഫ്കോഴ്സ് ആ പാട്ടിൽ ആ വേദം മന്ത്രമെല്ലാം ചൊല്ലിയത് നമ്മുടെ കൈതപ്പുറം തിരുമേനി തന്നെയാണ്. ആ പാട്ട് എം ജി ശിവകുമാർ പാടിയത് നല്ല അസാധ്യ അർത്ഥവത്തായിട്ടുള്ള വരികളായിരുന്നു തിരുമേനിയുടെ.

അതേ പടത്തിൽ തന്നെ കുറച്ചുകൂടി ഹിറ്റായ പാട്ട് സത്യം പറഞ്ഞാൽ വേറൊരു പാട്ടുണ്ട്, എം ജി ശിവകുമാറും സുജാതയും കൂടി പാടിയിട്ടുള്ള പൊന്മുരളി ഊതും കാറ്റിൽ. അതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ആ പാട്ട് പിക്ചറൈസ് ചെയ്യുന്നത്, ബോംബെ സിറ്റിയിൽ വെച്ച്. എന്ന് വെച്ചാൽ ഇത് ഈ ക്യാരക്ടറിൻ്റെ, അതെൻ്റെ ഓർമ്മ ശരിയാണ്, മോനിഷയാണ് ഹീറോയിൻ. അപ്പം ആ കുട്ടിയും അവർ സംസാരിച്ച് ഡയലോഗ് പറഞ്ഞ ആ ഡയലോഗ് സ്വരായി പറഞ്ഞത് വന്ന് കണക്ട് ചെയ്ത ഒരു ബോംബെ സിറ്റി മുഴുവൻ ഒരു ബോംബെ മാരേജ് എല്ലാം കാണിച്ചുകൊണ്ട് പല പല ഡിഫറെൻറ്റ് കട്ട്സ് ആയിരുന്നു പ്രിയൻ പറഞ്ഞു തന്നിട്ടുള്ള ആ സിറ്റുവേഷൻ. അത് വളരെ ഒരു ചാലഞ്ചിങ്ങാണ്, കാരണം ഇടയിൽ പല ചേഞ്ചസും വരുന്ന അങ്ങനത്തെ ഒരു മൂഡായിരുന്നു. തുടക്കം ഒരു സിത്താറൊക്കെ വെച്ചൊരു ക്ലാസിക്കൽ മൂഡ് തുടങ്ങി അങ്ങനെ ലൈറ്റിലേക്ക് വന്ന് പോകുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. ആ പാട്ട് നിങ്ങൾ കേട്ട് കാണാൻ വളരെ ഒരു പോപ്പുലറായ സോങ് ആയിരുന്നു.

പ്രിയന്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള പടമായിരുന്നു. ആ പടത്തിലൊരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ ഞാനും മിസ്റ്റർ രാജാമണിയും കൂടി ടീം ചെയ്ത് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഓർക്കസ്ട്രേഷൻ രാജാമണിയായിരുന്നു. പിന്നെ അതിലത്തെ ഒരു ഹിറ്റ് സോങ് മണിയാണ് പകുതി ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്തൊരു പാട്ടുണ്ട്. അത് വലിയ ഹിറ്റായിരുന്നു. സോങ് ഏതായിരുന്നു അത്? കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം തൂകി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താരാരേ രേ രാരാരേ രേ രേ രേ നരരി നരാ തരരേ രേ. വരികൾ ഓർമ്മയില്ല. ഈ സോങ് മണിയും ഞാനിവിടെ ചേർന്ന് ചെയ്തൊരു പാട്ടാണ്. ആ പാട്ട് വളരെ ഹിറ്റായിരുന്നു. ദാസരം പാടിയിട്ടുള്ള കൂട്ടിൽ നിന്നും പിന്നെ ഓഫ്കോഴ്സ് അതിൽ പൊൻവീണെ അങ്ങനെ ഒരുവിധം കളപം ചാർത്തും എല്ലാം അതിലത്തെ പാട്ടുകൾ നാല് പാട്ടോ മറ്റുണ്ടോ എല്ലാം ഒരുവിധം ഹിറ്റായിരുന്നു. എല്ലാം അതിൽ പൊൻവീണെ ഓഫ്കോഴ്സ് വളരെ ഹിറ്റായിരുന്നു.

എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗിരീഷ് ആദ്യം എഴുതുന്ന വർക്കാണ്. ആദ്യമായിട്ടൊരു ആൽബം HMV വേണ്ടി ചെയ്തു. ജയചന്ദ്രനും ചിത്രയും എല്ലാവരും കൂടി പാടിയിട്ടുള്ള ഗാന പൗർണമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു LP ആയിരുന്നു അന്ന്. അത് തുടർന്ന് പിന്നീട് ഉടനെ തന്നെ ഞങ്ങൾ ചെയ്തു തരംഗിണിക്ക് വേണ്ടി സ്വീറ്റ് മെലഡീസ് വോളിയൻ നമ്പർ 3 എന്ന് പറഞ്ഞിട്ട്, അതിൽ ദാസേട്ടൻ്റെ 11 പാട്ടുകളുണ്ട്. ഇന്നും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ഗിരീഷിനെ വല്ലാതെ മിസ് ചെയ്യുന്ന പാട്ടുകളാണ്. സിനിമയിൽ ഞങ്ങൾ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതിലെടുത്ത് പറയത്തക്കൊരു പാട്ടാണ് മായാമയൂരത്തിലത്തെ കൈക്കുടന്ന നിറയെ.

അത് സത്യം എന്ന് പറഞ്ഞാൽ മാനസിക പൊരുത്തമാണോ അറിയില്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കമ്പോസ് ചെയ്ത പാട്ടാണ്. ഒരു വരി ഞാൻ ലലല എന്ന് പാടുമ്പോഴേക്ക് ഗിരീഷ് വരി തരും, പിന്നെ വരി ഗിരീഷ് ഒരു വരി തരും, എനിക്കും ട്യൂണ് വരും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർത്ത ഒരു പാട്ടാണ് ഈ കൈക്കുടം എന്ന് പറയുന്നത്.

അതിൽ തന്നെ വേറൊരു പാട്ടുണ്ടായിരുന്നു, അതും നല്ല പാട്ടാണ്. പക്ഷെ പടത്തിൽ ആ പാട്ട് വന്നില്ല. പക്ഷെ സി ഡി ഇറങ്ങിയ പാട്ട് വളരെ ഹിറ്റായി, ആമ്പല്ലൂർ അമ്പലത്തിൽ ആറാട്ടെന്ന് പറഞ്ഞു. പക്ഷെ പടത്തിൽ ആ പാട്ടില്ലാത്തതുകൊണ്ട് അത് അത്ര ശ്രദ്ധിക്കാതെ പോയി.

നമ്മുടെ രവീന്ദ്രൻ സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിന്, ദാസേട്ടിൻ്റെ ഒരു പാട്ടിന് ഒരു ജതി ട്രാക്ക് പറയാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ട്രാക്ക് പറഞ്ഞു. ഈ പാട്ടിൻ്റെ ഇതാണ് സംഭവം, അതാ ഹരിമുരളീരവൻ എന്ന് പറഞ്ഞ ദാസേട്ടിൻ്റെ ഒരു അതിമനോഹരമായ പാട്ടുണ്ട്, അതിൽ അനുപല്ലവിയിൽ ഒരു ജതി വരും. അപ്പോൾ ദാസേട്ടിന് വേണ്ടി ഞാനത് ട്രാക്ക് പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു സംഭവം ജതിയായിരുന്നു. ഇത് ദാസേട്ടിന് വേണ്ടി ട്രാക്ക് പറഞ്ഞു കൊടുത്ത് ഞാൻ പാടി വിട്ട് രവീന്ദ്ര മാഷ് എടുത്തുകൊണ്ട് പോയി. അവിടെ പോയി ഇത് കേട്ട് ട്രാക്ക് മിക്സ് ചെയ്യുമ്പോൾ ദാസേട്ടൻ പറഞ്ഞു, അത് ആരാ പറഞ്ഞത് ചോദിച്ചപ്പോൾ ഞാനാണെന്ന് പറഞ്ഞത്, അവൻ്റെ വോയിസിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ വോയിസാണ്, ദാസേട്ടൻ അത് പാടിയില്ല. അപ്പോൾ അങ്ങനെ ദാസേട്ടൻ്റെ കൂടെ ഈ സംഭവം പാടാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അങ്ങനെ ഒരു പാട്ടുകാരനായിട്ടുള്ള സിനിമയിൽ ആ പാട് ചെയ്തിട്ടുള്ളത്.

0: ഓപ്പറേഷൻ അനന്ത പ്രഖ്യാപിച്ചു.
1: പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്തു.

0: അഭിനയിക്കുന്ന ആര്യ നായകനാകുന്ന ആനന്ദൻകാട് എന്ന ചിത്രം റിലീസായി. 80s അവസാനത്തിലും 90s ആരംഭത്തിലും കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥിയായിരിക്കെ കണ്ടും കേട്ടും കേട്ടുകേൾവിയിൽ വിരിഞ്ഞതുമായ സംഭവങ്ങളെ കോർത്തിണക്കലാണ് ഈ ചിത്രമെന്ന് മുൻപ് മുരളി ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമയുടേതായുള്ള ക്യാരക്ടർ പോസ്റ്ററുകൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അനന്തപുരിയുടെ ഒരു കാലത്തെ ചരിത്രം കൂടി ദൃശ്യവൽക്കരിക്കുന്ന ചിത്രമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ നായകനായി എത്തുന്ന ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് ഒരുമിക്കുന്നത്. തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമായിട്ടാണ് ആര്യ ചിത്രത്തിലെത്തുന്നത്.
1: സ്വന്തം ആലയിൽ പണിയിച്ച വാളുകൊണ്ട് ശത്രുവിനെ വെട്ടാവൂ, എന്നാല് വെട്ട് കഴിഞ്ഞു വാളുരുക്കി ഇതുപോലെ മോതിരമാക്കിയിടാൻ കഴിയൂ.
2: വെട്ടുവേൽ കുമരാൻ ഉള്ള വലിനടുത്ത വെട്ടുവേൽ കുമരാൻ இந்த கூட்டத்துல தான் இவனும் இவனோட ஃபேமிலி இருக்குன்னு எங்களுக்கு தெரியும். இவங்களுக்கு தெரியுமா? தெரியுமா?
0: ചങ്കിടിപ്പേറ്റുന്ന ദൃശ്യങ്ങളും തീപ്പൊരി ഡയലോഗുകളുമായി എത്തിയ ട്രെയിലർ വേറിട്ടൊരു ദൃശ്യവിരുന്ന് തന്നെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുമെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. വൻ വിജയമായി മാറിയ മാർക്കാന്റണിക്ക് ശേഷം മിനി സ്റ്റുഡിയോയുടെ ബാനറിൽ എസ് വിനോദ് കുമാർ നിർമ്മിക്കുന്ന 14th ചിത്രവുമാണ് ഇത്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. കാന്താരയുടെ രണ്ട് ഭാഗങ്ങളുടെയും സംഗീത സംവിധായകനായ ബി അജനീഷ് ലോകനാഥ് ആദ്യമായി മലയാളത്തിലെത്തുന്ന സിനിമ കൂടിയാണ് ഇത്. തീർച്ചയായും തിയേറ്റർ കാഴ്ച അർഹിക്കുന്നൊരു ചിത്രമായിരിക്കുമെന്നാണ് സിനിമയുടേതായി പുറത്തിറങ്ങിയിട്ടുള്ള അപ്ഡേറ്റുകൾ നൽകുന്ന സൂചന. ഇന്ദ്രൻസ്, മുരളി ഗോപി, പുഷ്പ സിനിമയിലൂടെ ശ്രദ്ധേയനായ സുനിൽ, അപ്പാനി ശരത്, നിഖില വിമൽ, ദേവ് മോഹൻ, സാഗർ സൂര്യ, റജിന കസാൻഡ്ര, ശാന്തി ബാലചന്ദ്രൻ, അജയ്, കന്നഡ താരം അച്യുത് കുമാർ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാളത്തിലും തമിഴിലുമായി ഇറങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രം അനന്തൻകാടിൽ ഒട്ടേറെ അന്യഭാഷാ താരങ്ങളും ഒരുമിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറിയ ചിത്രത്തിന്റെ ടീസർ അന്യായ മേക്കിംഗുമായി മികച്ചൊരു ദൃശ്യവിരുന്നായിരിക്കും ചിത്രമെന്ന് അടിവരയിടുന്നതായിരുന്നു. ഛായാഗ്രഹണം എസ് യുവ, എഡിറ്റർ രോഹിത് വി എസ് വാര്യത്ത്, സംഗീതം ബി അജനീഷ് ലോകനാഥ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജെയിൻ പോൾ, പ്രൊഡക്ഷൻ ഡിസൈനർ രഞ്ജിത് കൊതേരി, ആക്ഷൻ ഡയറക്ടർ ആർ ശക്തി ശരവണൻ, VFX ഡയറക്ടർ ബിനോയ് സദാശിവൻ, പ്രൊഡക്ഷൻ കൺട്രോളർ പ്രണവ് മോഹൻ, മേക്കപ്പ് ബൈജു എസ്, ശബ്ദമിശ്രണം വിഷ്ണു പി സി, സൗണ്ട് ഡിസൈൻ അരുൺ എസ് മണി, ഗാനരചനയും ആലാപനവും മുരളി ഗോപി.
1: അവിടുത്തെ വെള്ളക്കൊട്ടാരത്തിൽ നിന്ന് ഭരിക്കുന്നവൻ ആരാണോ അവന്റെ തലയാണ് ആ കാട്, അനന്തൻകാട്.

0: അങ്ങ് വലിയ തീർക്കണല്ലോ. മോനിപ്പോ എന്നാ പരിപാടി?
1: ഞാൻ അവൻ 10 കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു.
0: മോളോ,
1: മോള് ബി എ കഴിഞ്ഞു, ഇനി കെട്ടിച്ചു കൊടുക്കണം.
0: താൻ എന്തൊരു തന്തയാണ്, മക്കളെ കൂടെ സംസാരിക്കാൻ വിട. അല്ല, താൻ മാത്രം ഒഴിഞ്ഞോട്ട്.
2: മാത്യു തോമസ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് 2024 തിയേറ്ററുകളിൽ എത്തിയ കപ്പ്. സഞ്ജു വി സാമുവൽ കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രം റിലീസായി വർഷങ്ങൾക്കിപ്പുറം ഒ ടി ടിയിലെത്തുകയാണ്. അനന്യ ഫിലിംസിന്റെ ബാനറിൽ ആൽവിൻ ആന്റണി, ഏഞ്ചലിന മേരി ആന്റണി എന്നിവർ നിർമ്മിച്ച ചിത്രത്തിൽ നമിത പ്രമോദ്, അനിക സുരേന്ദ്രൻ, ഗുരു സോമസുന്ദരം, ജൂഡ് ആന്റണി ജോസഫ്, ഇന്ദ്രൻസ് ആനന്ദ് റോഷൻ, തൃഷാര മൃണാളിനി എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇടുക്കിയിലെ വെള്ളത്തൂവൽ ഗ്രാമത്തിലെ ബാഡ്മിന്റൺ കളിയിൽ തൽപരനായ യുവാവിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്.
0: നീ ജയിച്ചു വരും, നീ നമ്മുടെ വെള്ളത്തൂവിന്റെ
3: അഭിമാനായിരിക്കും.
4: റോഡിൽ വെച്ചുള്ള അടി വേണ്ട.
5: അന്ന് ഷട്ടിൽ ഒളിവെട്ടിപ്പ് തുടങ്ങിയുള്ള വെറുപ്പിക്കാനാണ് ബാക്കിയുള്ളവരെ മിക്കറ്റ്. എന്ത് വെറുപ്പിക്കാനാണ്?
6: ഒരേ സമയം 2-3 ജോലി ചെയ്യുന്നവർ നീ കണ്ടിട്ടുണ്ടോ?
7: അപ്പൊ നീ കളിച്ചേക്ക്.
8: കാണാം, എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല.
2: ചിത്രത്തിനായി സംഗീതമൊരുക്കിയിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അഖിലേഷ്, രതാരാജും ഡെൻസൺ ഡ്യൂറോമും ചേർന്നാണ്. ഛായാഗ്രഹണം നിഖിൽ പ്രവീൺ, എഡിറ്റിംഗ് റെക്സൺ ജോസഫ് എന്നിവർ നിർവഹിച്ചിരിക്കുന്നു. June 25 സിനിമ OTTയിൽ റിലീസായി.
9: മരണശേഷവും പറക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷിച്ചിറകളാണ് അത്ര ഷട്ടിൽകോക്കുകളാവുന്നത്.
10: ബാഡ്മിന്റൺ പ്ലെയർ അല്ലേ?
11: ആ,
10: ഞാൻ കണ്ടിട്ടുണ്ട്.
12: പഞ്ചായത്ത് പോലും പേരുടെ ഇതേ പണിയില്ല.
13: നിങ്ങളെ പണിയെല്ലാം ചോറിനപ്പാ, പക്ഷെ നിങ്ങൾ ഉറക്കുണ്ടല്ലോ, അത് വയറുള്ള.
14: ഒന്നുമില്ല ഡോക്ടറെ, ഇവക്ക് കമ്മലിടണമെന്ന് ലേശം കൊതിയാണ്. എപ്പോ അതും പറഞ്ഞിട്ട് ചൊടിച്ചിട്ടിരിക്കും.
10: നോക്കിന് കമ്മലിടാല.
2: കാസർഗോഡ് ഭാഷയിൽ ഇന്ദ്രൻസിനെ കേന്ദ്ര കഥാപാത്രമാക്കി മേനോക്കിൽസ് ഫിലിംസിന്റെ ബാനറിൽ അനിൽ ടി വി നിർമ്മിച്ച് സന്തോഷ് പുതുക്കുന്ന് സംവിധാനം ചെയ്ത കുണ്ടലപുരാണം എന്ന ചിത്രം OTTയിലെത്തി. ഏപ്രിൽ മാസത്തിൽ വറ്റിവരളുന്ന ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലവും അവിടെ വറ്റാത്ത ഉറവയുള്ള ഒരു കിണറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പറ്റം കുടുംബങ്ങളുടെയും കഥയാണ് കുണ്ടലപുരാണം. സന്തോഷിന്റെ രണ്ടാമത്തെ ചിത്രമാണിത്.
15: കാര്യമെല്ലാം കുറച്ച് ഇടങ്ങേറിലാന്ന് കാണുന്നത്.
16: ഇന്നലത്തെ കാര്യം സ്റ്റേഷനിൽ അറിഞ്ഞിട്ടുണ്ട്.
15: അരവിന്ദ കേസാക്കിയില്ല തോന്നുന്നു.
16: അര വേണു വരാ.
14: ഞാൻ കണ്ടതാണോ അവനെ? എന്നെ കാളൊന്നും മാറിയിട്ടില്ല.
17: വേണുവേട്ടനെ തലപ്രാന്തായാല് കാട്ടിക്കൂട്ടുന്നതല്ല നിങ്ങൾക്ക് അറിയുന്നില്ല ഏട്ടി.
14: രക്ഷപ്പെടാൻ പറ്റില്ല.
16: ഏതോ നാട്ടിൽ നിന്ന് അയാളെ എങ്ങനെയും വിശ്വാസം.
14: ചീത്ത ഒരു സഹോദരൻ പറയാൻ പറ്റോ? പറ
16: തെളിവുണ്ടെങ്കിൽ.
2: സന്തോഷ് കീഴാറ്റൂരിനെ നായകനാക്കി ചെയ്ത ഫോക്ലോർ അവാർഡ് നേടിയ മോപ്പാള എന്ന സിനിമയുടെ സംവിധായകനാണ് സന്തോഷ് പുതുക്കുന്ന്. വിനു കോളിച്ചാലിന്റെ സർക്കാസ് എന്ന സിനിമയ്ക്ക് ശേഷം സുധീഷ് കുമാർ രചന നിർവഹിക്കുന്ന ചിത്രമാണ് ഇത്. ഇന്ദ്രൻസിനെ കൂടാതെ രമ്യ സുരേഷ്, ഉണ്ണി രാജ, ബാബു അന്നൂർ തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. ഛായാഗ്രഹണം ശരൺ ശശിധരൻ, എഡിറ്റിംഗ് ശ്യാം അമ്പാടി, സംഗീതം ബ്ലസ്സൻ തോമസ്, അഭയ ഹിരൺമയി, നജീം അർഷാദ്, ശരത് എന്നിവരാണ് ഗാനാലാപനം. ഗാനരചന വൈശാഖ് സൂണൻ, സന്തോഷ് പുതുക്കുന്ന്. ചീഫ് അസോസിയേറ്റ് റജിൽ കെയ്സി. വസ്ത്രാലങ്കാരം സുകേഷ് താനൂർ. പ്രൊഡക്ഷൻ കൺട്രോളർ അരവിന്ദൻ കണ്ണൂർ. സൗണ്ട് ഡിസൈൻസ് രഞ്ജുരാജ് മാത്യു. കല സീമോൻ വയനാട്. സംഘടനം ബ്രൂസ്ലി രാജേഷ്. ചമയം രജീഷ് പൊതാവൂർ, ചീഫ് അസോസിയേറ്റ് ക്യാമറാമാൻ സുജിൽ സായ്, പി ആർ ഒ മഞ്ജു ഗോപിനാഥ്, ഓൺലൈൻ പാർട്ണർ സിനിമാ പ്രാന്തൻ, പരസ്യകല കുതിരവട്ടം ഡിസൈൻസ്.
3: നിങ്ങൾ അത് കൊണ്ടുവാ, നമുക്ക് അനുഭവം.

0: കൊണ്ടു കൊഴിയപ്പ. ഞാനിത് എങ്ങനെയെങ്കിലും കിട്ടിയെങ്കിൽ മുത്തപ്പം കഴിപ്പിക്കാം.
1: Song of the Week.
2: ഈ ഗാനം ബാലൻ ദ ബോയ് എന്ന ചിത്രത്തിൽ സുഷിൻ ശ്യാം ഈണം പകർന്ന് ആലപിച്ചത്.
3: ഇലകൾ
2: ഗാനരചന അൻവർ അലി.

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം പി വി രമേശൻ, നിർവഹണ സഹായം ബേബിസ്മിത, ഷേണി രഞ്ജിത്ത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: വാസനത്താമ്പൂലം ഉഷസ്സെടുത്തു. അഴിഞ്ഞുകിടന്നൊരു പുടവയെന്നോർത്ത് ഞാൻ അല്ലിനിലാവിനെ മടിയിൽ വച്ചു എന്ന് അപ്പോഴാണ് പറഞ്ഞത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഉടനെ തന്നെ ഞാൻ അത് എഴുതിയെടുത്തു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെയാണ് ഉറങ്ങാതെ രാവുറങ്ങി എന്ന് പറഞ്ഞ ആ പാട്ട് വന്നത്.
1: മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഈ ആഴ്ച കണ്ണൂർ ടാക്കീസിനൊപ്പം. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ കൃഷിയിൽ കാർഷിക യന്ത്രങ്ങളുടെയും ഡിജിറ്റൽ കണ്ടുപിടുത്തങ്ങളുടെയും ഉപയോഗം, കാസർഗോഡ് KVK സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു സംസാരിക്കുന്നു. തുടർന്ന് തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറൽ ശ്രീമതി KT രമ മറുപടി പറഞ്ഞതിന്റെ ശബ്ദലേഖനം. എട്ടുമണിക്ക് സാഹിത്യരംഗത്തിൽ ഒരു മഞ്ഞുതുള്ളി പോലെ ഇന്ദിരാചന്ദ്രൻ അവതരിപ്പിക്കുന്ന ചെറുകഥ, ഷുക്കൂർ പെടയങ്ങോട് ചൊല്ലുന്ന കവിതകൾ, അയാൾ എനിക്ക് ആരായിരുന്നു TVKN കണ്ണോം അവതരിപ്പിക്കുന്ന ചെറുകഥ, പ്രകാശൻ മടിക്കൈ ചൊല്ലുന്ന കവിതകൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz FM ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44:59. ഇപ്പോൾ കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം.
1: കാൽപന്തോളം, ഫിഫ ലോകകപ്പ് അവലോകനം.

കളിശൈലിയിലെ വൈവിധ്യം കൊണ്ടും കോച്ചുമാരുടെ തന്ത്രങ്ങൾ കൃത്യമായി മൈതാനത്ത് നടപ്പിലാക്കിയ കളിക്കാരുടെ മികവ് കൊണ്ടും ലോകകപ്പ് റൌണ്ട് ഓഫ് 32 ഇന്ന് നടന്ന 3 മത്സരങ്ങളും 3 വ്യത്യസ്ത ഫുട്ബോൾ അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ കളത്തിലിറങ്ങിയ ടീമുകൾ ശാരീരിക ക്ഷമതയിലും പന്തടക്കത്തിലും പുലർത്തിയ കണിശതയാണ് മത്സരഫലങ്ങളെ നിർണയിച്ചത്. ഗോളടിച്ചവരും ആ ഗോളുകൾ പിറന്ന കൃത്യമായ മിനിറ്റുകളും കളിക്കളത്തിലെ നിർണായക നീക്കങ്ങളും ഇതിഹാസ താരങ്ങളുടെ വിടപറച്ചിലും കൊണ്ടും സമ്പന്നമായിരുന്നു ഇന്നത്തെ പോരാട്ടങ്ങൾ. ഓസ്ട്രിയക്കെതിരെ സ്പെയിൻ നേടിയ 3 ഗോളുകളുടെ വിജയം കേവലം സ്കോർ ബോർഡിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് 90 മിനിറ്റും കളി തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. ലൂയിസ് ഡി ലാ ഫുവെന്റെയുടെ കീഴിലിറങ്ങിയ സ്പാനിഷ് നിര മധ്യനിരയിൽ പന്ത് കൈവശം വെച്ചും വിങ്ങുകളിലൂടെ അതിവേഗം ആക്രമണം അഴിച്ചുവിട്ടുമാണ് കളി നയിച്ചത്. എന്നാൽ മറുവശത്ത് ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച തന്ത്രജ്ഞരിൽ ഒരാളായ റാൾഫ് റാഗ്നിക്കിന്റെ പരിശീലന മികവിലാണ് ഓസ്ട്രിയ കളത്തിലിറങ്ങിയത്. ആധുനിക ഫുട്ബോളിലെ ഗഗൻ പ്രസിംഗ് ശൈലിയുടെ പിതാവായി അറിയപ്പെടുന്ന റാഗ്നിക് സ്പെയിനിന്റെ സ്വാഭാവിക പാസിംഗ് ഗെയിമിനെ തടയാൻ കടുത്ത പ്രസിംഗ് തന്ത്രമാണ് മെനഞ്ഞത്. സ്പാനിഷ് താരങ്ങൾക്ക് പന്ത് ലഭിക്കുന്ന നിമിഷത്തിൽ തന്നെ ഒന്നിച്ച് വളഞ്ഞ് സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു റാഗ്നിക്കിന്റെ പദ്ധതി. കളിയിലുടനീളം ഓസ്ട്രിയൻ താരങ്ങൾ കഠിനാധ്വാനം ചെയ്തെങ്കിലും സ്പെയിനിന്റെ യുവനിരയുടെ സാങ്കേതിക മികവിനെ മറികടക്കാൻ അത് പര്യാപ്തമായിരുന്നില്ല. റാൾഫ് റാഗ്നിക് ഒരുക്കിയ പ്രതിരോധ കോട്ടയെ സ്പാനിഷ് മധ്യനിര തങ്ങളുടെ കൃത്യതയാർന്ന വൺ ടച്ച് പാസുകളിലൂടെ ഭേദിക്കുക തന്നെ ചെയ്തു. 36-ാം മിനിറ്റിൽ സ്പെയിൻ ആദ്യ ഗോൾ നേടി. ഓസ്ട്രിയൻ ബോക്സിലേക്ക് പന്തുമായി കുതിച്ച മുന്നേറ്റത്തിനൊടുവിൽ മിക്കൽ ഒയാർസബാൽ ആണ് സ്പെയിനിനെ മുന്നിലെത്തിച്ചത്. ലാമിൻ യമാലിന്റെ വേഗതയേറിയ റണ്ണും അതിനെ തുടർന്ന് വന്ന പാസുമാണ് ഈ ഗോളിന് വഴിയൊരുക്കിയത്. ഈ ഗോൾ വീണതോടെ റാൾഫ് റാഗ്നിക്കിന്റെ തന്ത്രങ്ങൾക്ക് തിരിച്ചടിയേറ്റു. ഓസ്ട്രിയ തങ്ങളുടെ പ്രതിരോധ ശൈലി മാറ്റി കൂടുതൽ ആക്രമണത്തിലേക്ക് കടക്കാൻ നിർബന്ധിതരായി. സ്പെയിനിന്റെ പ്രതിരോധ നിരയെ സമ്മർദ്ദത്തിലാക്കാൻ റാഗ്നിക്കിന്റെ ടീം പരമാവധി ശ്രമിച്ചെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകൾ അവർക്ക് തിരിച്ചടിയായി. 2-ാം പകുതിയിൽ ഓസ്ട്രിയൻ പ്രതിരോധത്തെ സ്പെയിൻ കൌണ്ടർ അറ്റാക്കുകളിലൂടെ വീണ്ടും തകർത്തു. 66-ാം മിനിറ്റിൽ സ്പെയിനിന്റെ വിംഗ് ബാക്ക് പെഡ്രോ പോറോ തന്റെ രാജ്യത്തിനായുള്ള കന്നി ഗോളിലൂടെ സ്കോർ 2-0 ആക്കി ഉയർത്തി. കളിയുടെ അവസാന നിമിഷങ്ങളിൽ ഓസ്ട്രിയ പൂർണമായും തളർന്നതോടെ 89-ാം മിനിറ്റിൽ മിക്കൽ ഒയാർസബാൽ തന്റെ വ്യക്തിഗത 2-ാം ഗോളും നേടി സ്പെയിനിന്റെ വിജയം 3-0 ആധികാരികമാക്കി. പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിലുള്ള മത്സരം തികച്ചും വ്യത്യസ്തമായ ഒരു പോരാട്ടമായിരുന്നു. അനുഭവസമ്പത്തും യുവത്വത്തിന്റെ വേഗതയും തമ്മിലുള്ള മാറ്റുരയ്ക്കലായിരുന്നു ഇത്. ലൂക്ക മോഡ്രിച്ചും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നേർക്കുനേർ വന്ന പോരാട്ടമെന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഈ മത്സരത്തെ വൈകാരികമായാണ് വീക്ഷിച്ചത്. പ്രത്യേകിച്ച് ക്രൊയേഷ്യയുടെ ഇതിഹാസ നായകൻ ലൂക്ക മോഡ്രിച്ചിന്റെ കരിയറിലെ അവസാന ലോകകപ്പ് മത്സരമായിരിക്കും ഇതെന്ന യാഥാർത്ഥ്യം കളിക്ക് കൂടുതൽ ശ്രദ്ധ നൽകി. തന്റെ 40-ാം വയസ്സിലും ക്രൊയേഷ്യൻ മധ്യനിരയെ ഒറ്റയ്ക്ക് നയിക്കാൻ മോഡ്രിച്ചിന് കഴിഞ്ഞു. കളിയുടെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് മുന്നേറിയത്. പോർച്ചുഗലിന്റെ വേഗതയേറിയ കൌണ്ടർ അറ്റാക്കുകളെ തടയാൻ ക്രൊയേഷ്യൻ മധ്യനിരയ്ക്കായി. 53-ാം മിനിറ്റിൽ ക്രൊയേഷ്യയുടെ വെറ്ററൻ താരം ഇവാൻ പെരിസിച്ച് നേടിയ ഗോളിലൂടെ അവർ മുന്നിലെത്തി. എന്നാൽ ഈ ഗോളിൽ പോർച്ചുഗൽ തളർന്നില്ല. 10 മിനിറ്റുകൾക്ക് ശേഷം പോർച്ചുഗലിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ച് 68-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗലിനെ ഒപ്പമെത്തിച്ചു. ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ റൊണാൾഡോ നേടുന്ന ആദ്യ ഗോളായിരുന്നു ഇത്. 2-ാം പകുതിയുടെ അവസാന മിനിറ്റുകളിൽ മത്സരം നാടകീയമായ ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങി. മത്സരം അധിക സമയത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ചിരിക്കെയാണ് കളിയുടെ ഇഞ്ചുറി ടൈമിൽ, അതായത് 94

അലാമിനുട്ടിൽ പകരക്കാരനായി ഇറങ്ങിയ ഗോൺസാലോ റാമോസ് പോർച്ചുഗലിന്റെ വിജയ ഗോൾ നേടുന്നത്. തൊട്ടടുത്ത നിമിഷത്തിൽ ക്രൊയേഷ്യയുടെ ജോസ്കോ ഗ്വാർഡിയോൾ പന്ത് വലയിലെത്തിച്ച് സമനില പിടിച്ചെന്ന് തോന്നിച്ചെങ്കിലും കടുത്ത വാർ പരിശോധനയ്ക്കൊടുവിൽ ഓഫ്സൈഡ് വിധിച്ചതോടെ ആ ഗോൾ നിഷേധിക്കപ്പെട്ടു. 2-1 എന്ന നാടകീയ വിജയത്തോടെ പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയപ്പോൾ അത് ക്രൊയേഷ്യയുടെയും ലൂക്ക മോഡ്രിച്ചിന്റെയും കണ്ണീരോടെയുള്ള വിടപറച്ചിലായി മാറി. മത്സരത്തിനുശേഷം മൈതാനത്ത് വികാരാധീനനായി നിന്ന ലൂക്ക മോഡ്രിച്ചിനെ പോർച്ചുഗീസ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആശ്വസിപ്പിച്ചത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു. 2 പതിറ്റാണ്ടുകാലം അന്താരാഷ്ട്ര ഫുട്ബോളിൽ വിസ്മയം തീർത്ത ക്രൊയേഷ്യയെ 2018 ലോകകപ്പ് ഫൈനലിലും 2022 മൂന്നാം സ്ഥാനത്തുമെത്തിച്ച ആ മാന്ത്രികൻ തന്റെ അന്താരാഷ്ട്ര കരിയറിന് ഇതോടെ വിരാമമിട്ടു. കാണികളുടെയും സഹതാരങ്ങളുടെയും എഴുന്നേറ്റു നിന്നുള്ള ആദരവോടെയാണ് മോഡ്രിച്ച് ലോകകപ്പ് വേദിയോട് വിട പറഞ്ഞത്. കളിയിൽ തോറ്റെങ്കിലും മിഡ്ഫീൽഡിൽ അദ്ദേഹം കാണിച്ച പാസിംഗ് മികവും പക്വതയും ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും. പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ ആണ് പോർച്ചുഗലിന്റെ എതിരാളി. സ്വിറ്റ്സർലാൻഡും അൾജീരിയയും തമ്മിലുള്ള മത്സരം ഫിസിക്കൽ ഫുട്ബോളിന്റെയും കൃത്യമായ ഡിഫൻസീവ് ഓർഗനൈസേഷന്റെയും ഉദാഹരണമായിരുന്നു. അൾജീരിയൻ ടീമിന്റെ വേഗതയേറിയ വിങ്ങർമാരെ തടയുക എന്നതായിരുന്നു സ്വിസ് കോച്ചിന്റെ പ്രധാന വെല്ലുവിളി. വിംഗ് ബാക്കുകൾ പ്രതിരോധത്തിലേക്ക് ഇറങ്ങിക്കളിച്ചതോടെ അൾജീരിയയ്ക്ക് വിങ്ങുകളിലൂടെ മുന്നേറാൻ സ്പേസ് ലഭിച്ചില്ല. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ സ്വിറ്റ്സർലാൻഡ് ലീഡ് എടുത്തു. സൂപ്പർ താരം ബ്രീൽ എംബോളോ ആണ് സ്വിസ് പടയ്ക്കായി ആദ്യ ഗോൾ കണ്ടെത്തിയത്. ഈ ഗോളിന്റെ കരുത്തിൽ ഒന്നാം പകുതിയിൽ സ്വിറ്റ്സർലാൻഡ് മുന്നിട്ടുനിന്നു. രണ്ടാം പകുതി ആരംഭിച്ച് തൊട്ടടുത്ത മിനുട്ടിൽ തന്നെ അൾജീരിയയെ ഞെട്ടിച്ചുകൊണ്ട് സ്വിറ്റ്സർലാൻഡ് തങ്ങളുടെ രണ്ടാം ഗോളും നേടി. അൾജീരിയൻ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്ത് ഡാൻ എൻഡോയെയാണ് സ്വിസ് പടയുടെ ലീഡ് 2 ഉയർത്തിയത്. രണ്ടാം പകുതിയിൽ അൾജീരിയ റിയാദ് മഹ്റസിന്റെ നേതൃത്വത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും സ്വിസ് ഗോൾ കീപ്പർ കോബലിന്റെ മികച്ച പ്രകടനം സ്വിറ്റ്സർലാൻഡിന്റെ രക്ഷയ്ക്കെത്തി. അൾജീരിയൻ താരങ്ങൾ സമനില ഗോളിനായി മുഴുവൻ ആളുകളെയും മുന്നോട്ട് കയറ്റിക്കളിച്ച സമയം നോക്കി സ്വിറ്റ്സർലാൻഡ് തങ്ങളുടെ കൌണ്ടർ അറ്റാക്കിംഗ് തന്ത്രം പുറത്തെടുത്തു. ഒരു ടീം എന്ന നിലയിൽ സ്വിറ്റ്സർലാൻഡ് പുലർത്തിയ ഒത്തൊരുമയ്ക്ക് മുന്നിൽ അൾജീരിയയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു. 2-0 എന്ന ഈ വിജയത്തോടെ സ്വിറ്റ്സർലാൻഡ് 1938 ശേഷം ആദ്യമായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരം വിജയിച്ച് ചരിത്രം കുറിക്കുകയും ചെയ്തു. ആഫ്രിക്കൻ കരുത്തുമായി എത്തിയ അൾജീരിയയ്ക്ക് ടാക്ടിക്കൽ അച്ചടക്കത്തിൽ മുന്നിട്ടുനിന്ന സ്വിസ് പടയെ ഭേദിക്കാൻ കഴിഞ്ഞില്ല. ഈ 3 മത്സരങ്ങളും വിലയിരുത്തുമ്പോൾ വ്യക്തമാകുന്നത് നോക്കൌട്ട് ഘട്ടത്തിൽ ടാക്ടിക്കൽ അച്ചടക്കത്തിനും അവസാന നിമിഷം വരെ പുലർത്തുന്ന ഏകാഗ്രതയ്ക്കുമാണ് പ്രാധാന്യം എന്നാണ്. സ്പെയിൻ തങ്ങളുടെ പന്തടക്കത്തിലൂടെയും റാൽഫ് റാഗ്നിക്കിന്റെ പ്രസ്സിംഗിനെ അതിജീവിച്ചും വിജയം നേടിയപ്പോൾ പോർച്ചുഗൽ റാമോസിന്റെ ലേറ്റ് സ്ട്രൈക്കിലൂടെയാണ് ക്രൊയേഷ്യയെ തകർത്തത്. സ്വിറ്റ്സർലാൻഡ് തങ്ങളുടെ ക്ലിനിക്കൽ ഫിനിഷിംഗിലൂടെയും പ്രതിരോധ മികവിലൂടെയും വിജയം ഉറപ്പിച്ചു. തോറ്റെങ്കിലും ഓസ്ട്രിയയും അൾജീരിയയും മികച്ച പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത്. ഇനി ഇന്ന് നടക്കാനിരിക്കുന്ന പോരാട്ടങ്ങളിലേക്ക് വന്നാൽ ഓസ്ട്രേലിയയും ഈജിപ്തും തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് റൌണ്ട് ഓഫ് 32 അവസാന ദിന മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11:30 ഡാലസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം വ്യത്യസ്ത ഫുട്ബോൾ ശൈലികളുടെയും തന്ത്രങ്ങളുടെയും ഒരു നേർക്കുനേർ യുദ്ധമാണ്.

0: ഈജിപ്ത് തങ്ങളുടെ ഇതിഹാസ താരം മുഹമ്മദ് സലായുടെ ഫിറ്റ്നസ് ആശങ്കയിലാണ്. കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയാൽ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റായ അസിസ്റ്റന്റ് കോച്ച് മൈൽ ജെഡിനാക്കിന്റെ തന്ത്രങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് തുണയാകും. എന്നാൽ ഷൂട്ടൌട്ടുകളിൽ മോശം റെക്കോർഡുള്ള ഈജിപ്തിന് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ മത്സരം അവസാനിപ്പിക്കേണ്ടി വരും. ഇന്ന് മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അർജന്റീന കേപ് വെർദെ മത്സരം ഡേവിഡ് ഗോലിയാത്ത് പോരാട്ടത്തിന് സമാനമാണ്. ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ 3:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ആധികാരികമായി വിജയിച്ച് ടൂർണമെന്റിലെ എക്കാലത്തെയും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി മാറിയ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ വരുന്ന അർജന്റീനയ്ക്കാണ് ഈ മത്സരത്തിൽ സർവമേധാവിത്വവും കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവിയറിയാതെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെയും ഉറുഗ്വേയെയും സമനിലയിൽ തളച്ച് ലോകകപ്പിന്റെ 96 വർഷത്തെ ചരിത്രത്തിൽ നോക്കൌട്ടിൽ എത്തുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയ കേപ് വെർദെയുടെ പോരാട്ട വീര്യത്തെ ഒട്ടും കുറച്ചു കാണാൻ കഴിയില്ല. സ്പെയിനിനെതിരെ 7 തകർപ്പൻ സേവുകളുമായി ഫുട്ബോൾ ലോകത്ത് തരംഗമായി മാറിയ അവരുടെ 40-കാരനായ ഗോൾ കീപ്പർ വോസിങ്ങയുടെ കരുത്തുറ്റ പ്രതിരോധ കോട്ട ഭേദിക്കുക എന്നത് മെസ്സിക്കും സംഘത്തിനും കടുത്ത വെല്ലുവിളിയാകും. റൌണ്ട് ഓഫ് 32 ഏറ്റവും അവസാനത്തെ മത്സരമായി കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്ന കൊളംബിയ ഖാന പോരാട്ടവും പ്രവചനാതീതമാണ്. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളയ്ക്കുകയും ഉസ്ബെക്കിസ്ഥാനെയും കോംഗോയെയും തോൽപ്പിക്കുകയും ചെയ്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എത്തുന്ന കൊളംബിയ അതീവ ഫോമിലാണ്. തനത് ലാറ്റിനമേരിക്കൻ പാസിംഗ് ഗെയിമും മികച്ച മുന്നേറ്റ നിരയുമുള്ള കൊളംബിയയെ തളയ്ക്കാൻ മികച്ച 3-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിൽ ഇടം പിടിച്ച ഖാനയുടെ കരുത്തുറ്റ പ്രതിരോധത്തിന് സാധിക്കുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചനയും കൈതപ്രം വിശ്വനാഥൻ സംഗീതവും നൽകിയ ഗാനങ്ങൾ. ആദ്യം തിളക്കം എന്ന പടത്തിൽ ജയചന്ദ്രൻ പാടിയത്.

മധ്യവേനൽ എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: എം കെ ഇബ്രാഹിംകുട്ടിയും സംഘവും അവതരിപ്പിച്ച അറബനമുട്ടുപാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
3: അതെയല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
2: നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലിൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
3: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: ആ മാഷേ, സുഖാണോ?
7: ആ സുഖം തന്നെ, സുഖം തന്നെ.
6: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
7: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
6: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
8: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
12: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
11: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
12: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
11: ഏറ്റവും പുതിയ റിലീസുകൾ,
12: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
11: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
13: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
14: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
15: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
18: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.

0: അറിവുനേടു ജാഗ്രത പുലർത്തൂ.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
6: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
7: വാസനത്താമ്പൂലം ഉഷസ്സെടുത്തു അഴിഞ്ഞുകിടന്നൊരു പുടവയെന്നോർത്ത് ഞാൻ അല്ലി നിലാവിനെ മടിയിൽ വച്ചു എന്ന് അപ്പോഴാണ് പറഞ്ഞത്, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അത് എഴുതിയെടുത്തു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെയാണ് ഉറങ്ങാതെ രാവുറങ്ങി എന്ന് പറഞ്ഞ ആ പാട്ട് വന്നത്.
8: മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകൻ MJ ചന്ദ്രൻ ഈ ആഴ്ച കണ്ണൂർ ടാക്കീസിനൊപ്പം. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
9: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം.

ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വൻതോതിൽ ലഹരി പിടികൂടിയ പെരുമ്പാവൂരിൽ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് നേതൃത്വം നൽകുന്ന ദൌത്യത്തിന്റെ ഭാഗമായുള്ള ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസിയെ തിരുവനന്തപുരം തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെത്തി ആദരിച്ചു. പറവൂർ മണ്ഡലത്തിൽ വികസന പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ ജില്ലാ കലക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം നടന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്കൂൾ വാൻ മറിഞ്ഞ് അപകടം. 4 കുട്ടികൾക്ക് പരിക്കേറ്റു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല. NCC കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അരുൺ സിജി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം.

നൽകി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. എഫും പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
1: ദേശീയ പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായ വാക്സിനേഷൻ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. തുള്ളിമരുന്ന് നൽകാൻ ലക്ഷ്യമിട്ടതിന്റെ 93.32% കൈവരിക്കാൻ സാധിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തി. ഈ വിഭാഗത്തിൽ 681 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി. 2145 ട്രാൻസിറ്റ് ബൂത്തുകൾ ജില്ലയിൽ പ്രവർത്തിച്ചു. 118,860 കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ വാക്സിൻ തുള്ളിമരുന്ന് നൽകാൻ സാധിച്ചു. എഞ്ചിൻ തകരാറിലായ വിദേശ ചരക്ക് കപ്പൽ കൊല്ലം തുറമുഖത്ത് അടുപ്പിച്ചു. കരീബിയൻ ദ്വീപ സമൂഹത്തിലെ സെന്റ് കിറ്റ്സ് ആന്റ് നെവീസ് എന്ന രാജ്യത്തിന്റെ MV IOL സഫയർ എന്ന കപ്പലാണ് തുറമുഖത്ത് എത്തിച്ചത്. ആന്ധ്രയിൽ നിന്ന് അരിയുമായി പോകവെയാണ് എഞ്ചിൻ കേടായത്. 90.7 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമുള്ള കപ്പലിന് 17 വർഷത്തെ പഴക്കമുണ്ട്. ജില്ലാ ആശുപത്രിയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മന്ത്രി ബിന്ദുകൃഷ്ണ ആശുപത്രി സന്ദർശിച്ചു. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് അവലോകന യോഗത്തിൽ മന്ത്രി അറിയിച്ചു. കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ മണ്ണിന്റെ പരിശോധനാ ഫലം ലഭിച്ചാലുടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കിഫ്ബി മുഖേന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അടിയന്തര ചികിത്സാ യൂണിറ്റ്, പൊള്ളൽ ചികിത്സാ കേന്ദ്രം എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കും. ICU ആംബുലൻസ്, ഓക്സിജൻ പ്ലാന്റിന്റെ വിപുലീകരണം, ഇൻഷുറൻസ് കുടിശ്ശിക തീർപ്പാക്കൽ എന്നിവയും പരിഗണനയിലുണ്ട്. ആയൂരിൽ അക്രമാസക്തനായ തെരുവുനായയെ വെടിവെച്ചു കൊന്നു. 3 പേരെ കടിച്ചു പരിക്കേൽപ്പിച്ച് പ്രദേശത്ത് ഭീതി പരത്തിയ നായയാണ് ഒടുവിൽ വെടിവെച്ചു കൊന്നത്. വഴിയാത്രക്കാരെ ആക്രമിക്കാനായി നിലകൊണ്ട നായയെ പിടികൂടാൻ ഡോഗ് ക്യാച്ചർമാരെ ലഭ്യമായില്ല. തുടർന്ന് ഷൂട്ടേഴ്സ് പാനലിൽപ്പെട്ട ആളെ എത്തിച്ച് വെടിവെപ്പിക്കുകയായിരുന്നു. ജില്ലയുടെ കിഴക്കൻ മലയോര ജനവാസ മേഖലകളിൽ കാട്ടാന ശല്യം വർദ്ധിക്കുന്നു. ആര്യങ്കാവ് വെഞ്ചർ രാജാചോല മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന പാളത്തിൽ നിലയുറപ്പിച്ചതിനെ തുടർന്ന് പാലരുവി എക്സ്പ്രസ് ഏറെ നേരം പിടിച്ചിടേണ്ടതായി വന്നു. ഒറ്റക്കൽ ഇരപ്പിൻചാൽ ഭാഗത്താണ് കാട്ടാന പാളത്തിൽ നിന്നത്. ഒറ്റക്കൽ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലും സമീപത്തെ പ്രദേശങ്ങളിലും കാട്ടാനകൾ എത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. ആര്യങ്കാവ് രാജാചോല മേഖലയിൽ വിളവെടുപ്പിന് ഭാഗമായ വാഴകൾ, തെങ്ങുകൾ, കവുങ്ങുകൾ എന്നിവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കൊല്ലം കോർപ്പറേഷന്റെയും ശക്തികുളങ്ങര കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകസഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. AIF ക്യാമ്പയിൻ, പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയുടെ വിശദീകരണം, മണ്ണ് സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാർ എന്നിവ നടത്തി. നടീൽ വസ്തുക്കൾ, കാർഷികോപകരണങ്ങൾ, ഉത്പാദന ഉപാധികൾ എന്നിവയുടെ വിപണനവും ഉണ്ടായിരുന്നു. രാജ്യാന്തര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഒളിമ്പിക് ഡേ റാലി നടത്തി. കേരള ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച റാലി NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. KSRTC ഡിപ്പോയിൽ നിന്നാരംഭിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ സമാപിച്ച റാലിയുടെ ഫ്ളാഗ് ഓഫ് കളക്ടർ ആനി ജൂല തോമസ് നിർവഹിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായ പരിശോധന പുരോഗമിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രത്യേക പരിശോധന. ഹോട്ടലുകൾ, ജ്യൂസ് കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മാസം 11 ആരംഭിച്ച ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി 364 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 78 സാമ്പിളുകൾ ശേഖരിച്ചു. ശുചിത്വമില്ലായ്മ ഉൾപ്പെടെയുള്ള വീഴ്ചകൾ കണ്ടെത്തിയ 18 സ്ഥാപനങ്ങളിൽ നിന്നായി 36,000 രൂപ പിഴ ഈടാക്കി. പഴകിയതും മായം കലർന്നതുമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുക, അടുക്കളയിൽ ശുചിത്വം ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. BBG റാംജി പദ്ധതിയുടെ ആദ്യ ദിനത്തിൽ 20,000-ത്തിലധികം പേർക്ക് തൊഴിൽ നൽകി ജില്ല ഒന്നാമതെത്തി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാ അവകാശങ്ങളും ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയർത്തിയതും ഗുണഭോക്താക്കൾക്ക് പ്രയോജനകരമാണ്. ജലസുരക്ഷ, റോഡ്, ഗ്രാമീണ അടിസ്ഥാന സൌകര്യ വികസനം, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിലായി 318 ജോലികളുടെ പട്ടികയാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തയ്യാറാക്കുന്ന വികസിത ഗ്രാമപഞ്ചായത്ത് പ്ലാൻ അനുസരിച്ചാണ് പുതിയ പദ്ധതിയുടെ നിർവഹണം.

0: സംസ്ഥാന ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ആശ്രാമം ഹോക്കി സ്റ്റേഡിയം വേദിയായി. ജൂനിയർ ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാവായി. 2-1 എറണാകുളത്തെ പരാജയപ്പെടുത്തിയാണ് തലസ്ഥാനം ചാമ്പ്യനായത്. പത്തനംതിട്ടയെ 2-1 പരാജയപ്പെടുത്തി മലപ്പുറം 3-ാം സ്ഥാനം സ്വന്തമാക്കി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം. 6:50 ഹരിതവീതി. കൃഷിയിൽ കാർഷിക യന്ത്രങ്ങളുടെയും ഡിജിറ്റൽ കണ്ടുപിടുത്തങ്ങളുടെയും ഉപയോഗം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രയിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോ ബെഞ്ചമിൻ മാത്യു സംസാരിക്കുന്നു. തുടർന്ന് തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കറ്റ് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി കെ ടി രേമ മറുപടി പറഞ്ഞതിന്റെ ശബ്ദലേഖനം. 8:00 സാഹിത്യരംഗം. ഒരു മഞ്ഞുതുള്ളി പോലെ ഇന്ദിരാചന്ദ്രൻ അവതരിപ്പിക്കുന്ന ചെറുകഥ. ഷുക്കൂർ പെടയങ്ങേട് ചൊല്ലുന്ന കവിതകൾ. അയാൾ എനിക്ക് ആരായിരുന്നു. ടി വി കെ എൻ കണ്ണോം അവതരിപ്പിക്കുന്ന ചെറുകഥ. പ്രകാശൻ മടിക്കൈ ചൊല്ലുന്ന കവിതകൾ എന്നിവ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10:00 നാടകം സദയം ക്ഷമിക്കുക. തുടർന്ന് മേദി ഹസൻ പാടിയ ഗസലുകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിപിൻ ചന്ദ്രൻ. 6:00 FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ പി കുഞ്ഞിരാമൻ നായർ എഴുതിയ കുറൂരമ്മ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം എൻ മാല. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസാരണ ബാങ്ക് ജാലകം. ശോഭനം സംഗീത സാന്ദ്രം. കണ്ണൂർ താളിക്കാവിലെ ശോഭനം പാട്ടുകൂട്ടായ്മയെക്കുറിച്ചുള്ള പരിപാടി. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ. സ്പോർട്സ് ടൈം. ഒരു ദശാബ്ദമായി വിവിധ പ്രായവിഭാഗത്തിലുള്ള വനിതാ ഫുട്ബോൾ ടീമുകൾക്ക് പരിശീലകയായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ പരിശീലകയും തേവര സേക്രഡ് ഹാർട്ട് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോ പ്രിയ പി വി പങ്കെടുക്കുന്നു. 7:55 റീഗൽ ജുവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിത ഗാനങ്ങൾ. 9:00 പ്രിയം പ്രിയതരം സംഗീത സംവിധായകൻ സതീഷ് വിനോദിഷ്ട ഗാനങ്ങൾ അവതരിപ്പിക്കുന്നു. 9:58 FM പ്രധാന വാർത്തകൾ. 10:00 നേർവഴി കാഴ്ചപരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 നാടോടി ഗാനം. കെ കരുണാകരനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യ ദീപ്തി. 1:00 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. മേഘയുടെ തിരുവുദാനം ഒരു അന്വേഷണം 3-ാം ഭാഗം. 2:30 നാട്ടുവഴിയിൽ ഇണങ്ങൾ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. വൈകിട്ട് 4:45 കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:00 സംസ്കൃത പാഠം. 5:15 നാടൻ പാട്ട്. പി എം സാജനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻവാണിയിൽ ചെറുപുഴ ജോസ് ഗിരിയിലെ പീറ്റർ ജോസഫിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണി. യുവ എഴുത്തുകാരി ഫാത്തിമ സിയ ടി പിയെ പരിചയപ്പെടുത്തുന്നു. 8:00 വളപ്പൊട്ടുകൾ. മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 കായിക ലോകം. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ പണ്ഡിറ്റ് അർണാസ് ചതോപാധ്യായയുടെ ഖയാൽ. 11:00 സ്പോട്ട് ലൈറ്റ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലൻഡിലെത്തുന്ന അദ്ദേഹം ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5,260 കേസുകളിലായി 5,634 അറസ്റ്റ് ഇന്ന് 12 മണി വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
1: സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്ന് ഷിഗെല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ൽ ഏറെപ്പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 വർഷത്തിനുള്ളിൽ നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം

0: സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. ഒരു വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിപെട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാകില്ല. ഒരു വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ്
0: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77,764 നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24,271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1,000 വർദ്ധിച്ച് 1,07,800 ഗ്രാമിന് 13,475 ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന്

തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. ആരോഗ്യകരമായ ജീവിതത്തിന് യോഗ. തയ്യാറാക്കിയത് ഡോക്ടർ വസുന്ധര VR, മെഡിക്കൽ ഡയറക്ടർ ജീവനം തിരുവനന്തപുരം. അവതരണം ബിന്ദു വിനോദ്. മനുഷ്യരാശിയുടെ ഏറ്റവും അമൂല്യമായ പൈതൃകങ്ങളിലൊന്നായ യോഗയുടെ അത്ഭുതകരമായ യാത്രയിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ഉദ്ഭവിച്ച ഈ ശാശ്വത ജ്ഞാനം ഇന്ന് ഭൂഖണ്ഡങ്ങളെയും സംസ്കാരങ്ങളെയും ഭാഷകളെയും തലമുറകളെയും അതിജീവിച്ച് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ഒരുമിപ്പിക്കുന്നു. വർദ്ധിച്ചുവരുന്ന മാനസിക സമ്മർദ്ദം, നിഷ്ക്രിയ ജീവിതശൈലി, ജീവിതശൈലി രോഗങ്ങൾ, അതിവേഗം പ്രായമാകുന്ന ജനസംഖ്യ എന്നിവയെ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ യോഗ പ്രായോഗികവും സമഗ്രവുമായ ഒരു പരിഹാരമാണ്. യോഗ എന്നത് വെറും വ്യായാമമല്ല, ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഐക്യം വളർത്തിയെടുക്കുന്ന സമഗ്രമായ ജീവിത രീതിയാണ് അത്. യോഗ എന്ന പദം സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിന്റെ അർത്ഥം ചേരുക, ഐക്യപ്പെടുക അല്ലെങ്കിൽ സംയോജിപ്പിക്കുക എന്നതാണ്. വ്യക്തിപരമായ ബോധവും സർവവ്യാപകമായ ബോധവും തമ്മിലുള്ള ഐക്യത്തെയാണ് യോഗ സൂചിപ്പിക്കുന്നത്. ശരീരവും മനസ്സും ചിന്തയും പ്രവൃത്തിയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് യോഗ പ്രതിനിധീകരിക്കുന്നത്. പ്രാചീന മഹർഷിയായ പതഞ്ജലി തന്റെ യോഗസൂത്രങ്ങളിൽ യോഗയെ ഇപ്രകാരം നിർവചിക്കുന്നു: യോഗശ്ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് യോഗ. ഈ നിർവചനം യോഗ അടിസ്ഥാനപരമായി ആത്മനിയന്ത്രണത്തിന്റെയും ആന്തരിക പരിവർത്തനത്തിന്റെയും ശാസ്ത്രമാണെന്ന് വ്യക്തമാക്കുന്നു. ധാർമ്മിക ജീവിതം, സ്വയം അച്ചടക്കം, ശ്വാസനിയന്ത്രണം, ഏകാഗ്രത, ധ്യാനം, ഒടുവിൽ ആത്മസാക്ഷാത്കാരം എന്നിവയെല്ലാം യോഗയുടെ ഭാഗമാണ്. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 ഘടകങ്ങളാണുള്ളത്. ഈ 8 ഘടകങ്ങളും ഒരുമിച്ച് ശാരീരിക ആരോഗ്യം, മാനസിക വ്യക്തത, വൈകാരിക സ്ഥിരത, ആത്മീയ വളർച്ച എന്നിവ കൈവരിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗം നൽകുന്നു. മനുഷ്യജീവിതത്തിന്റെ എല്ലാ തലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് യോഗ അംഗീകരിക്കുന്നു. സന്തുലിതാവസ്ഥ, ആത്മബോധം, മാനസിക കരുത്ത്, കരുണ എന്നിവ വളർത്തിയെടുക്കുന്ന യോഗ ആധുനിക ജീവിതത്തിൽ കൂടുതൽ പ്രസക്തമാണ്. യോഗത്തിന്റെ ഉത്ഭവവും ചരിത്രപരമായ വികാസവും എന്താണെന്ന് പരിശോധിക്കാം. ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 2700 മുതൽ 1900 വരെ നിലനിന്നിരുന്ന സിന്ധു സരസ്വതി നാഗരികതയിൽ നിന്നുള്ള പുരാവസ്തു കണ്ടെത്തലുകളിൽ ധ്യാനമുദ്രയിലിരിക്കുന്ന രൂപങ്ങൾ ആലേഖനം ചെയ്ത മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. യോഗ സദൃശ്യമായ ആത്മീയ അഭ്യാസങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്നു എന്നതിന് ഇവ സൂചന നൽകുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സ്തുതിഗീതങ്ങളും ദാർശനിക ചിന്തകളും പിന്നീട് രൂപം കൊണ്ട യോഗ പാരമ്പര്യങ്ങൾക്ക് അടിത്തറയായി. ഉപനിഷത്തുകൾ ആത്മാവിന്റെ സ്വഭാവം, ആത്മസാക്ഷാത്കാരം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങളെ കൂടുതൽ ആഴത്തിൽ വിശദീകരിച്ചു. ഭഗവത്ഗീത യോഗത്തെ ദൈനംദിന ജീവിതത്തിനുള്ള പ്രായോഗിക മാർഗമായി അവതരിപ്പിക്കുന്നു. ശ്രീകൃഷ്ണൻ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം തുടങ്ങിയ വിവിധ യോഗമാർഗങ്ങളെ വിശദീകരിക്കുന്നു. ക്രിസ്തുവിനു മുമ്പ് 2000 മഹർഷി പതഞ്ജലി വിവിധ യോഗ പാരമ്പര്യങ്ങളെ സമന്വയിപ്പിച്ച് യോഗസൂത്രങ്ങൾ രചിച്ചു.
ഇന്നും ലോകമെമ്പാടുമുള്ള യോഗ സാധകർക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്ന ദാർശനിക അടിത്തറ ഇതുവഴി രൂപപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ ഹഠയോഗം പോലുള്ള പുതിയ യോഗ പരമ്പരകൾ വളർന്നു. ഹഠയോഗ പ്രദീപിക, ഖേരണ്ഡ സംഹിത, ശിവസംഹിത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ യോഗ സാഹിത്യത്തെ സമ്പന്നമാക്കുകയും യോഗയുടെ പ്രായോഗിക

ങ്ങളെ വികസിപ്പിക്കുകയും ചെയ്തു. ആധുനിക ഇന്ത്യയിലും ലോകത്തും യോഗയുടെ പ്രാധാന്യം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമാണ് യോഗയുടെ ആധുനിക പുനരുജ്ജീവനം ആരംഭിച്ചത്. ദർശനശക്തിയുള്ള ആത്മീയ നേതാക്കൾ യോഗയെ ലോകസമൂഹത്തിന് പരിചയപ്പെടുത്തി. അവർ യോഗയെ ആത്മീയ ശാസ്ത്രം എന്നതിലുപരി മനുഷ്യ വികസനത്തിനുള്ള സർവ്വലൗകിക ശാസ്ത്രമായും അവതരിപ്പിച്ചു. 1893 അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന ലോകമതസമ്മേളനത്തിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിലൂടെ സ്വാമി വിവേകാനന്ദൻ യോഗ ദർശനത്തെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി. തുടർന്ന് അനേകം യോഗാചാര്യന്മാരും സ്ഥാപനങ്ങളും അധ്യാപനം, ഗവേഷണം, പ്രസിദ്ധീകരണങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവയിലൂടെ യോഗയെ ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിച്ചു. ഇന്ത്യയിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, പ്രതിരോധം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ തുടങ്ങിയ മേഖലകളിൽ യോഗ വ്യാപകമായി ഉൾക്കൊള്ളപ്പെട്ടു. ഹൃദയാരോഗ്യം, ശ്വസന പ്രവർത്തനം, പേശി അസ്ഥി ആരോഗ്യം, മാനസിക സമ്മർദ്ദ നിയന്ത്രണം, മാനസികാരോഗ്യം, ഉറക്കത്തിന്റെ ഗുണനിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് യോഗ സഹായകമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സ്ഥിരമായ യോഗാഭ്യാസം സമ്മർദ്ദ ഹോർമോണുകൾ കുറയ്ക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ വാർദ്ധക്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള സ്കൂളുകളിലും ആശുപത്രികളിലും സർവകലാശാലകളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും വീടുകളിലും യോഗ അഭ്യസിക്കപ്പെടുന്നു. ആരോഗ്യത്തിന്റെയും സമാധാനത്തിന്റെയും സുസ്ഥിര ജീവിതത്തിന്റെയും ആഗോള പ്രസ്ഥാനമായി യോഗ ഇന്ന് മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ തുടക്കം 2014 സെപ്റ്റംബർ മാസം യോഗയുടെ ആഗോളയാത്രയിലെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി മാറി. ഐക്യരാഷ്ട്രസഭ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അന്താരാഷ്ട്ര യോഗ ദിനം പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശിച്ചു. യോഗ ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന്റെ അമൂല്യ സമ്മാനമാണെന്നും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യം വളർത്താൻ അതിന് കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 177 രാജ്യങ്ങൾ സഹപ്രായോജകരായി രംഗത്തെത്തിയത് ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ച പ്രമേയങ്ങളിലൊന്നായി ഇതിനെ മാറ്റി. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 ഔദ്യോഗികമായി അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ പ്രാചീന പാരമ്പര്യത്തിന് ലഭിച്ച ആഗോള അംഗീകാരത്തിന്റെ ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. ജൂൺ 21 പ്രത്യേക പ്രാധാന്യമുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമായ വേനൽ അയനാന്ത ദിനമാണത്. യോഗ പാരമ്പര്യത്തിൽ ഈ ദിവസം പരിവർത്തനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഉയർന്ന ബോധാവസ്ഥയിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 2015 ആദ്യമായി യോഗ ദിനം ആചരിച്ചത്. അതിനുശേഷം അത് ലോകവ്യാപക പ്രസ്ഥാനമായി മാറി. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ശാരീരിക ആരോഗ്യം, മാനസിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്ക് എടുത്തു കാണിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതായിരുന്നു ഈ വർഷത്തെ യോഗ ദിനാചരണത്തിന്റെ പ്രമേയം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സംബന്ധിച്ചു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്നും ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ അന്താരാഷ്ട്ര യോഗദിന ആഘോഷങ്ങൾക്ക് മുഖ്യവേദിയായ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പരിപാടിയോടെയാണ് തുടക്കമായത്. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഈ വർഷം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ബേക്കൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 100 പൈതൃക കേന്ദ്രങ്ങളിൽ പ്രത്യേക യോഗദിന പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. യോഗ ദൈനംദിന ജീവിതചര്യയുടെ
ഭാഗമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലോക്ഭവനിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടികൾ നടന്നു. ലക്ഷദ്വീപിലെ അഗത്തിദ്വീപിൽ സംഘടിപ്പിച്ച യോഗദിനാഘോഷങ്ങളിൽ കേന്ദ്രസഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റു ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു.

0: പ്രാചീന ഇന്ത്യയിൽ ആരംഭിച്ച യോഗ ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ആഗോള പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ, എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ, മനുഷ്യരാശിക്കുള്ള ഇന്ത്യയുടെ ശാശ്വത സമ്മാനമാണ് യോഗ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: ആകാശവാണി കണ്ണൂർ. ഹരിതവീഥി.

0: കൃഷിയും സാങ്കേതിക വിദ്യയും. ഇന്നത്തെ ഹരിതവീഥിയിൽ ആദ്യം കൃഷിയിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്ന വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു സംസാരിക്കുന്നു.
1: ഏതൊരു കൃഷിയിലും അതിന്റെ വിത്ത് മുതൽ വിപണനം വരെയുള്ള ഓരോ ഘട്ടത്തിലും കൃത്യമായ പരിചരണ മുറകൾ അവലംബിച്ച് വിളയിൽ നിന്ന് പരമാവധി ഉൽപാദനം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഹൈടെക് കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ കൃത്യത കൃഷിയിലൂടെ ലക്ഷ്യമിടുന്നത്. കൃത്യത കൃഷി അല്ലെങ്കിൽ ഹൈടെക് ഫാമിംഗ് എന്ന് പറയുമ്പം നമ്മുടെ കൃഷി രീതിയിൽ വേണ്ടുന്നതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ്, നമ്മുടെ ചിന്താഗതിയിൽ വരേണ്ടതായ കുറച്ച് മാറ്റങ്ങൾ. ഇവിടെ നമ്മൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഉൽപാദനത്തിന് ഊന്നിയല്ല, ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ ലാഭകരമായ കൃഷി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വിഭവങ്ങളുടെ ഉപയോഗം എത്രത്തോളം കൃത്യതയോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതുവഴി നമ്മുടെ ലാഭവിഹിതം കൂട്ടാൻ എങ്ങനെ സാധിക്കും. അതുപോലെ തന്നെ ഒരു കോമ്പറ്റിറ്റീവ് അഗ്രികൾച്ചറാണ്, നമ്മൾക്ക് കിട്ടുന്ന ഓരോ വിളയെയും അതിൻ്റെ മാക്സിമം ഉൽപാദനത്തിൽ എത്തിക്കാൻ വേണ്ടുന്നതായിട്ടുള്ളതും അതിൻ്റെ വേണ്ടുന്ന കൃത്യതയോടുകൂടി അതിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന തരത്തിലുമുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ഇത് നമ്മൾ ബേസിക്കലി ഒരു മാർക്കറ്റ് ഡ്രിവൺ ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്താണോ ആവശ്യം അതിൻ്റെ ഒരു ഉൽപാദനവും അത് ഏറ്റവും ഭംഗിയായി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് എപ്പോഴും ഹൈടെക് കൃഷിയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ നമ്മളെപ്പോഴും ചെറുകിട കർഷകർ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കൃഷി നമ്മളങ്ങനെ ആലോചിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മളുടെ വിഭവങ്ങളുടെ വിപണനം ഇതെല്ലാം നമ്മൾ ലോക്കലൈസ്ഡ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മളത് കുറച്ചുകൂടെ ഗ്ലോബലൈസ്ഡ് ആക്കാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. കുറച്ചുകൂടെ നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അതിൻ്റെ ഗുണനിലവാരം അനുസരിച്ച് അത് ഏറ്റവും മികച്ച വിലയിൽ മികച്ച സ്ഥലത്ത് കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു കൃഷി രീതി മുറകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈടെക് കൃഷികൾക്ക് വരും കാലങ്ങളിൽ വളരെയേറെ സാധ്യതകളുള്ള ഒരു മേഖലയാണ്.
2: ഹൈടെക് കൃഷി നടപ്പിലാക്കാൻ അനവധി സാങ്കേതിക വിദ്യകളുടെ ആവശ്യകതയുണ്ട്. കൃഷിക്ക് ആവശ്യമായ വിഭവങ്ങൾ പാഴാക്കി കളയാതെയും പരമാവധി കുറച്ച് ജോലിഭാരം കുറച്ച് മെച്ചപ്പെട്ട ഉൽപാദനം സാധ്യമാക്കുന്നതിനും ഹൈടെക് കൃഷി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള തുള്ളിതന രീതി, മൈക്രോ ഇറിഗേഷൻ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, നമ്മുടെ കൃഷി രീതിയിൽ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ തുള്ളിനന രീതികൾ. അതിനായി തന്നെ പല പദ്ധതികളും ഇന്ന് നിലവിലുണ്ട്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ തന്നെ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ വെള്ളത്തിൻ്റെ ലഭ്യത അല്ലെങ്കിൽ കാലാവസ്ഥയിലെ മാറ്റങ്ങളെ അറിഞ്ഞ് നമുക്ക് കൃഷിയെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇത്തരത്തിലുള്ള ടെക്നോളജികളെ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഭാവിയിൽ നമ്മുടെ കൃഷിക്ക് ഇത് ഏറ്റവും ഉചിതമാണ്. ഇപ്പോൾ വളരെ അഡോപ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് നമ്മുടെ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കർഷകർ തന്നെ ഏറ്റവും ഭംഗിയായി അത് അവലംബിച്ചു പോകുന്നുണ്ട്. അതുവഴി നല്ല മികച്ച ഉൽപ്പാദനവും മികച്ച ക്വാളിറ്റിയുള്ള ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഈ

ടെക്നോളജി വഴി അവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഭവങ്ങളുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉപയോഗത്തിനും ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ അഡോപ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് നമ്മുടെ തെങ്ങ് കൃഷിക്കാകാം, നമ്മളുടെ കവുങ്ങ് കൃഷിക്കാകാം, പച്ചക്കറി കൃഷിക്കാകാം, എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്

ഭാഗങ്ങളിലെയും ജലാംശം പോഷകങ്ങളുടെ അളവ് കാലാവസ്ഥ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നു. ജി പി എസിന്റെ ഉപയോഗത്തിലൂടെ നടീൽ വളപ്രയോഗം, കീടനാശിനികളുടെ ഉപയോഗം തുടങ്ങിയവ കൃത്യമായി ആവശ്യമായ സ്ഥലത്ത് ചെയ്യാൻ കഴിയും. കാർഷിക മേഖലയിൽ ഡ്രോണിന്റെ സാങ്കേതിക വിദ്യയും സാധ്യതകളും ഒട്ടനവധിയാണ്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് തന്നെ നമ്മൾ ധാരാളം പ്രദർശന ട്രയലുകൾ നമ്മൾ ഈ ഡ്രോണുമായി സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. ഡ്രോണുമായി സംബന്ധിച്ച് പല സൂക്ഷ്മമൂലകങ്ങളുടെയും ഉപയോഗം കൃഷിയിടങ്ങളിൽ ചെയ്യുവാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുവഴി വളരെ എഫിഷ്യന്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ലേബർ എർഗണോമിക്സ് നോക്കിയാൽ പോലും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഡ്രോൺ ടെക്നോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിസിഷൻ ഫാമിംഗിൽ, കൃത്യത കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗ്. കാർഷിക വൃത്തിക്ക് ആവശ്യമായ വളരെയധികം വിവരങ്ങൾ പെട്ടെന്ന് വിശകലനം ചെയ്ത് എടുക്കുന്നതിനും ഉൽപാദനം കാലാവസ്ഥയും മറ്റും പ്രവചിക്കുന്നതിനും അതനുസരിച്ച് കൃത്യമായ കൃഷി മുറകൾ നടത്തുന്നതിനും ഈ സാങ്കേതിക വിദ്യകൾ സഹായിക്കുന്നു. അതുപോലെ ഈ ഹൈടെക് കൃഷിയിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാങ്കേതിക വിദ്യയാണ് പലതരത്തിലുള്ള സെൻസേഴ്സ്, അതുപോലെ തന്നെ IoTs, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയും. ഹൈടെക് കൃഷിയിൽ വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിന് ഇവയുടെ വിതരണം ഓട്ടോമേറ്റ് ചെയ്യുന്നതിനും ദൂരെ ഇരുന്ന് നിയന്ത്രിക്കുന്നതിനും സെൻസറുകളും IoTയും ആവശ്യമാണ്. ദൂരെ ഇരുന്ന് മൊബൈൽ ആപ്പ് വഴി നിയന്ത്രിക്കാനും അതും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിപ്പിക്കാനും ഈ പറയുന്ന സെൻസേഴ്സുകൾ വഴി സാധ്യമാണ്. പല IoT ടൂൾസും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് റിയൽ ടൈം ഡേറ്റ, പലതരത്തിൽ മണ്ണിന്റെ ഘടന, അതുപോലെ ചെടികളുടെ പോഷകങ്ങളുടെ അറിവ്, ഇതെല്ലാം തന്നെ റിയൽ ടൈമായി കളക്ട് ചെയ്യുവാനായി ഇത്തരത്തിലുള്ള IoT ടൂൾസിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു സാങ്കേതിക വിദ്യയാണ് വേരിയബിൾ റേറ്റ് ടെക്നോളജി, അല്ലെങ്കിൽ സൈറ്റ് സ്പെസിഫിക് ക്രോപ്പ് മാനേജ്മെന്റ്. ഇതുവഴി ഓരോ മൈക്രോ പ്ലോട്ടിനെയും അല്ലെങ്കിൽ ചെറിയ കൃഷിയിടങ്ങളുടെയും ആവശ്യമായ വിഭവങ്ങൾ മാത്രം നൽകി ഉയർന്ന ഉൽപാദനവും കൃഷി ചെലവ് കുറയ്ക്കാനും കൃഷിയിൽ നിന്നുള്ള ലാഭം വർദ്ധിപ്പിക്കാനും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേപോലെ ഹൈടെക് കൃഷിയിൽ ഹൈഡ്രോപോണിക്സിന്റെ രീതിയിലുള്ള കൃഷികൾ, വെള്ളത്തിലുള്ള കൃഷികൾ, ഇതെല്ലാം തന്നെ ഹൈടെക് കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ പറയാൻ പറ്റുന്ന ടെക്നോളജികളാണ്. ഇപ്പം ധാരാളം ടെക്നോളജികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അതിന്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്, അല്ലെങ്കിൽ അതിന്റെ ലാഭകരമായ ഉപയോഗം, അല്ലെങ്കിൽ അത് എഫക്റ്റീവായി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുന്നതുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ടെക്നോളജികളെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളെ നമുക്ക് വളരെ വേഗം അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം വളരെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ. അപ്പം ഈ ഒരു വെതർ സ്റ്റേഷൻ വെച്ച് തന്നെ നമ്മുടെ കൃഷിയിടങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ കാലാവസ്ഥ മാറ്റങ്ങളെ പറ്റി അറിയാനും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള കൃഷിമുറകൾ അനുവർത്തിക്കാനും നമ്മൾക്ക് ഓരോ കർഷകർക്കും സാധിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള ധാരാളം ഹൈടെക് ടെക്നോളജികൾ, സാങ്കേതിക വിദ്യകൾ ഇന്ന് സുലഭമായി ലഭിക്കുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കർഷകർ ഇങ്ങനെയുള്ള ടെക്നോളജിയെ പറ്റി മനസ്സിലാക്കുകയും അത് അവരുടെ കൃഷിയിടങ്ങളിൽ അനുവർത്തിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം സ്വയമേ എടുക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടെക്നോളജികളെ മനസ്സിലാക്കുവാനായിട്ട് പലതരം ഏജൻസികൾ നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഓരോ ടെക്നോളജിയും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ടെക്നോളജികളെ കൂടുതലായി മനസ്സിലാക്കുകയും അതിനെ കൂടുതലായി പഠിക്കുകയും എന്നിട്ട് വേണം ഈ ഒരു ടെക്നോളജി, ഈ ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ കൃഷിയിടത്തോട്ട് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ വരുന്ന കാലങ്ങളിൽ കൃഷിയെ കുറച്ചുകൂടെ സ്മാർട്ടാക്കാനും കുറച്ചുകൂടെ കൃത്യതയോടെ പ്രിസിഷനോടെ നമുക്ക് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു.

കൃഷിയിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്ന വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഇനി ഈ പരിപാടിയിൽ തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി കെ ടി രമ നൽകിയ മറുപടിയുടെ

0: ശബ്ദലേഖനം കേൾക്കാം. നമസ്കാരം മേഡം.
1: നമസ്കാരം.
0: സാധാരണയായി മഴക്കാലത്താണ് പ്രധാനമായും തെങ്ങും തൈ നടുന്നത് നടന്നായിട്ട് നമുക്ക് കാണുന്നത് അല്ലെ. പക്ഷെ അതിനങ്ങനെ ഒരു പ്രത്യേക സീസൺ ഉണ്ടോ ഈ ഒരു തെങ്ങും തൈ നടുന്നതിന് വേണ്ടി?
1: തെങ്ങിന്റെ കാര്യം പറഞ്ഞാല് പിന്നെ വെള്ളക്കെട്ടില്ലാത്ത നല്ല നീർവാർച്ചയുള്ള മണ്ണാണെങ്കിൽ കാലവർഷാരംഭത്തോടെ തന്നെ നമുക്ക് തൈകൾ നടാം.
0: ഓക്കെ.
1: അതായത് മെയ് മാസം നമ്മൾ വേനൽ മഴയൊക്കെ തുടങ്ങുന്ന സമയമുണ്ടാവല്ലോ, അങ്ങനെയുള്ള മെയ് മാസം അല്ലെ മെയ് ജൂൺ ജൂലൈ മാസങ്ങളാണ് പൊതുവെ നല്ലതായിട്ട് നമ്മൾ പറയുന്നത്. അതില് ജലസേചന സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ കാലവർഷത്തിന് ഒരു മാസം മുമ്പ് തന്നെ, അതായത് ഒരു ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്ക് തൈകൾ നടാം. ഇങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ തുലാവർഷ ആരംഭത്തിന് മുമ്പ് തന്നെ തൈകൾ മണ്ണിൽ പിടിച്ചു കിട്ടും. പിന്നെ വർഷകാലത്ത് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ ഉണ്ടാവല്ലോ, അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് മഴക്കാലം കഴിഞ്ഞ് തൈകൾ പറിച്ചു നടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ മണൽ പ്രദേശങ്ങളിൽ നമ്മൾ തൈകൾ നടുന്നതിന് മുൻപ് കുഴിയിലെ തൊണ്ടൊക്കെ കുഴിച്ചിടുന്നത് തെങ്ങിന്റെ തൈകൾ പെട്ടെന്ന് വളരാൻ സഹായിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കനത്ത മഴയുള്ള സമയത്ത്, ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ചുവന്ന ജാഗ്രത ഓറഞ്ച് വന്ന ജാഗ്രത അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഭയങ്കര മഴ ഉണ്ടാകുന്ന ഒരു പ്രഡിക്ഷൻ ഉള്ള സമയത്തൊന്നും തെങ്ങിൻതൈ നടുന്നത് അഭികാമ്യമല്ല. പിന്നെ തീരെ ആഴം കുറഞ്ഞ മണ്ണും തുടർച്ചയായി വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണൊക്കെ തെങ്ങ് കൃഷിക്ക് യോജിച്ചതുമല്ല. അപ്പൊ അതൊക്കെ നോക്കിക്കണ്ടിട്ട് നമ്മുടെ ആ ഒരു പ്രാദേശികമായ ഒരിതും കൂടെ നോക്കിയിട്ട് വേണം തെങ്ങിൻതൈ നടുന്ന പിന്നെ സമയം നമ്മൾ ക്രമീകരിക്കും.
0: ഒന്ന് ജല ലഭ്യതയാണ് പ്രധാനം.
1: അതെ, ജലം തെങ്ങ് വളരെ റെസ്പോണ്ട് ചെയ്യുന്നൊരു ചെടിയാണ് ജലസേചനത്തിനോട്. പിന്നെ സൂര്യപ്രകാശം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ മഴക്കാലത്ത് നമ്മൾ ആ പിന്നെ മഴ തുടങ്ങുന്ന സമയത്ത് തന്നെ തെങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ അത് ആ ഒരു മഴക്കാലത്ത് അത് വേരൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നമ്മൾ അതില് ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ ഒരു 3 മാസം കഴിയുമ്പോഴാണ് ആദ്യത്തെ വളപ്രയോഗം പറയുന്നത്. അപ്പൊ ആ 3 മാസം കഴിയുമ്പോഴത്തേക്ക് വേരൊക്കെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരും. അതുകൊണ്ടാണ് ആ ഒരു
0: അപ്പോ ഏറ്റവും അനുയോജ്യം ഈ ഒരു സമയം തന്നെയാണ് അല്ലേ ഈ ഒരു മഴയോട്.
1: ആ മഴക്കാലത്താണ് കൂടുതൽ പിന്നെ മെയ് ജൂൺ ജൂലൈ മാസങ്ങളാണ് പൊതുവെ നമ്മൾ പറയുക. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനമൊക്കെ വരുമ്പം ചില സമയത്ത് പെട്ടെന്ന് മഴ അങ്ങനെയൊക്കെയുള്ളത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട്.
0: അതായത് കണ്ടിന്യൂസ് ആയി ഇപ്പം അതിശക്തമായ മഴ അല്ലേ.
1: അതെ.
0: അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഒരു പക്ഷെ തൈനെ ബാധിക്കും ആരോഗ്യത്തൊക്കെ?
1: അല്ല, അങ്ങനെയല്ല, നമ്മൾ ആ നടുന്ന സമയം ഒന്ന് പെരുമഴയത്തെ വളരെ ശക്തി കൂടിയ മഴ ഒക്കെ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ പരമാവധി ഒഴിവാക്കിയിട്ട് അതിന്റെ ഒരു കഴിഞ്ഞ ശേഷം നടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
0: ഓക്കെ. അതുപോലെ തന്നെയാണ് ഇതിൽ നമുക്കറിയാം ഈ തെങ്ങിൻതൈയിൽ തന്നെ പലവിധത്തിലുള്ള തെങ്ങിൻതൈകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അപ്പോ നമ്മുടെ നാട്ടിന് അതായത് ഈ ഒരു കാലാവസ്ഥക്കൊക്കെ അനുയോജ്യമായ തെങ്ങിൻ തൈയുടെ ഇനങ്ങളെ അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പറയുമ്പം തെങ്ങിന്റെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ചിട്ട് പ്രധാനമായും 2 വിധത്തിലുള്ള തെങ്ങുകളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. അപ്പൊ ഒന്ന് ഉയരം കൂടിയ നെടിയ ഇനങ്ങൾ അഥവാ ടോൾ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഉയരം കുറഞ്ഞ കുള്ളൻ അഥവാ ഡ്വാർഫ് ഇനങ്ങളുമാണ് ഉള്ളത്. അപ്പൊ അതിന് കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മൾ തീരുമാനിക്കുന്നത് ഇനങ്ങൾ ഏതാണോ ഉള്ളത്. അപ്പൊ അതിൽ ഉയരം കൂടിയ നെടിയ ഇനങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവയ്ക്ക് സാധാരണ ഒരു 80-90 വർഷം വരെ അതിന് ആയുസ് ഉണ്ടാകും. അതുപോലെ നട്ടൊരു 6 വർഷമാകുമ്പം പുഷ്പിക്കാൻ തുടങ്ങും. ഒരു 7-8 വർഷം കൊണ്ട് ഉൽപാദനവും ആരംഭിക്കും.
0: ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം. ആരാണ്? പേര് പറഞ്ഞ്.
2: അബ്ദുള്ള.
0: അബ്ദുള്ള, എന്താണ് സംശയം? എന്താണ് അബ്ദുള്ള?
2: ഏഴ് തെങ്ങുണ്ട്, മട്ടല് ഇങ്ങനെ ഒടിഞ്ഞു ഒടിഞ്ഞു പോവാ.
0: ഓക്കെ, പറയൂ.
2: ആ മട്ടല് ഒടിയുക, പിന്നെ അതിന്റെ മുകളിൽ കയറി നമ്മൾ ഉപ്പും പൂയി വെണ്ണീരൊക്കെ ഇടലുണ്ട്. എന്നിട്ടും അത് മട്ടല് ഒരു കുത്ത് വീണ് അവിടെ നിന്ന് ഒടിഞ്ഞു പോകുന്നുണ്ട്. കായ് കായ് കൊയ്ച്ചലിന്റെ അടുക്ക്.
0: ഹലോ. കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ വിഷയം ഇന്ന് ശരിക്കും തെങ്ങിൻതൈ നടുന്ന രീതിയെ കുറിച്ചാണ്. എന്നിരുന്നാലും ഇതിന്റെ ഒരു അഡ്വൈസ് നിങ്ങൾക്ക്
2: കിട്ടും.
1: ഹലോ.
0: ഓക്കെ ഓക്കെ, കേൾക്കുന്നുണ്ട്. ശരി.
1: ഹലോ, നിങ്ങൾ എന്താ വളം ചെയ്യാറുണ്ട് തെങ്ങിന്?
2: തെങ്ങിന് കുമ്മായിട്ട് കൊടുക്കും, പിന്നെ പുണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെ ഇടും. പിന്നെ ചപ്പു ചവറ ഇതൊക്കെ, വെണ്ണീര്, അടുക്കള വേസ്റ്റ് ഒക്കെ ഇടും.
1: രാസവളം?
2: രാസവളം ഇതുവരെ കൊടുത്തിട്ടില്ല.
1: എത്ര വർഷമായി തെങ്ങ്?
2: രണ്ട് തെങ്ങ് ആയി തേങ്ങ പറിക്കുന്നതാ.
1: അല്ല, എത്ര ഏകദേശം എത്ര വർഷം ഇതുവരെ ഒന്നും രാസവളം കൊടുത്തിട്ടേ ഇല്ല?
2: രാസവളം ഇതുവരെ കൊടുത്തിട്ടില്ല.
1: ഇല്ല. ഓക്കെ, അപ്പൊ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഇന്നിപ്പം നമ്മുടെ വിഷയം തെങ്ങിൻ തൈ ആണെങ്കിലും ഒരു കർഷകർക്കൊരു ഉപയോഗപ്രദമാകുന്ന ഒരു ചോദ്യം കൂടെ ആയതുകൊണ്ട് ഞാനതൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം തെങ്ങിന് നമ്മള് ശരിക്കും തന്നെ തെങ്ങ് നമ്മളെ പോലെ ഒരു ദീർഘ ആയുസ്സുള്ളൊരു ചെടിയാണ് അല്ലെ, മനുഷ്യനെ പോലെ തന്നെ ദീർഘായുസ്സുള്ള ചെടിയാണ്. അപ്പൊ അതിനെ നമുക്ക് പൂർണ്ണമായും ജൈവ കൃഷിയിൽ കൊണ്ടുപോകാൻ ഉള്ള പരിമിതികളുണ്ട്. പിന്നെ വേറൊന്ന്, തെങ്ങ് ഏറ്റവും കൂടുതൽ തെങ്ങിന് വേണ്ട ഒരു മൂലകം എന്ന് പറയുന്നത് പൊട്ടാഷാണ്. പൊട്ടാസ്യം അതുപോലെ തന്നെ ക്ലോറിനുമാണ് തെങ്ങിന് ഏറ്റവും കൂടുതൽ വേണ്ട മൂലകം. അപ്പൊ അതില് നമുക്കിപ്പം മാർക്കറ്റിൽ നമ്മൾ കിട്ടുന്ന പൊട്ടാഷ് എന്ന് പറയുന്ന മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡാണ്. അപ്പൊ ആ ഒരു രണ്ട് മൂലകങ്ങളും നിങ്ങൾ കൊടുക്കുന്നേയില്ല. അപ്പൊ ആ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകത്തിന്റെ ഒരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത് അത് കായ്കളും പൂക്കളും ഉണ്ടാകുന്നതിനും രോഗപ്രതിരോധ ശേഷിയും ഒക്കെയാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ ആ ഒരു രീതിയിൽ അത് വളരെ അത്യന്താപേക്ഷിതമാണ്. തെങ്ങിന്റെ ഏതൊരു പാർട്ട് എടുത്താലും അതിനകത്ത് ക്ഷാരാംശം കൂടുതലുമാണ്. അപ്പൊ അതുകൊണ്ട് തെങ്ങിന് കൊടുത്തേ പറ്റൂ. അപ്പൊ ആ പൊട്ടാഷ് ഇല്ലാത്തതിന്റെ ഒരു ഡെഫിഷ്യൻസിയാണ് ആ കാണിക്കുന്ന പോലെ ഇതൊക്കെ ഒടിഞ്ഞു പോകുന്നതും അതൊക്കെ വരുന്നത്. അപ്പൊ അത് ഇനി തൊട്ട് ചെയ്യുമ്പം അങ്ങനെ ഒരു പിന്നെ ഒരു കിലോ എങ്കിലും പൊട്ടാഷ് എല്ലാ വർഷവും അല്ല പൊട്ടാസ്യം ക്ലോറൈഡാണ് പിന്നെ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നത്. പൊട്ടാഷ് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പൊ അതിൽ രണ്ട് മൂലകം ഉണ്ട്. ആ അപ്പൊ ആ രണ്ടെണ്ണം അപ്പൊ അതിന് ആവശ്യത്തിന് കിട്ടും. ബാക്കി നൈട്രജൻ ഫോസ്ഫറസ് വളങ്ങളൊക്കെ നമുക്ക് ജൈവവളത്തിൽ നിന്നൊക്കെ കിട്ടിക്കോളും. അപ്പൊ അതത്ര എമർജൻസി ഇല്ല. ഒരു കിലോ എങ്കിലും മിനിമം ഇടണം. ഒരു കിലോ തടം തുറന്ന ഉടനെ ഒരു കിലോ കുമ്മായി ഇട്ടിട്ട് പിന്നെ ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് ഒരു കിലോ പൊട്ടാഷ്യം മിനിമം ഇടുക. അതിനേക്കാളും കൂടുതൽ മണ്ണ് പരിശോധിച്ച് നോക്കിയിട്ട് കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് അതിന്റെ കൂടെ 25-50 കിലോ ജൈവ വളങ്ങളും കൂടെ ചേർക്കണം കേട്ടോ.
2: രണ്ട് തെങ്ങിൽ തേങ്ങ പറിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ചെറുതാണ്. അപ്പൊ അത് കൊല വന്നിട്ട് കൊലപ്പാട്
1: അതൊക്കെ പൊട്ടാഷിന്റെ പിന്നെ ഒരു മൂലകം കുറഞ്ഞത് കൊണ്ട് കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പച്ചക്കറിക്കൊക്കെ വളമിട്ട പോലെ ഇന്ന് ചെയ്താൽ നാളത്തേക്ക് റിസൾട്ട് കിട്ടില്ല. ഒരു 1.5 വർഷം കഴിയും എന്തായാലും ഇതിന്റെയൊക്കെ റിസൾട്ട് കിട്ടാൻ. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പരിശോധിക്കാം.
0: സന്തോഷം മാഡം. നമ്മൾ പറഞ്ഞു വന്നത്
1: ഞാൻ പറഞ്ഞു വന്നത് വ്യത്യസ്ത ഇനങ്ങളിലാണ്. അപ്പൊ അതില് പിന്നെ നമ്മൾ നെടിയ ഇനങ്ങളെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അതൊരു 6 വർഷമാകുമ്പോൾ പുഷ്പിക്കാൻ തുടങ്ങും. 7-8 വർഷം കൊണ്ട് ഉൽപാദനം ആരംഭിക്കും. പിന്നെ പരമാവധി ഉയരം അതിനൊരു 25 മീറ്റർ ഒക്കെ. അച്ഛാ നമ്മൾ നാട്ടിൽ കാണുന്ന സാധാ തെങ്ങുകളുണ്ടല്ലോ, പീറ്റത്തെങ്ങ്, 25 മീറ്റർ ഉള്ള ഹൈറ്റിൽ പോകും. പിന്നെ ഇവയിൽ പ്രധാനമായിട്ടും ക്രോസ് പോളിനേഷൻ അഥവാ പരപരാഗണമാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ഒരു തെങ്ങിലെ തേങ്ങകൾ നട്ടുണ്ടാകുന്ന സന്തതികൾക്ക് വ്യത്യസ്ത സ്വഭാവം ആണ് അതിൽ കാണാൻ പറ്റുക. അങ്ങനെയുള്ളതുകൊണ്ട് ഈ ക്രോസ് പോളിനേഷനിലെ പരാഗണം നടക്കുന്നുണ്ട്. അപ്പൊ വലിയ തെങ്ങിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവയുടെ കൊപ്പയ്ക്ക് നല്ല ഗുണമേന്മ ഉണ്ടാകും. പിന്നെ പൊതുവെ രോഗപ്രതിരോധ ശേഷി അതൊക്കെ കുറച്ചുകൂടി കൂടുതലായിരിക്കും. നമ്മുടെ നാട്ടിലിപ്പം ഇവിടെയാണെങ്കിൽ നമ്മൾ WCT എന്നൊക്കെ പറയുന്ന വെസ്കോസ്റ്റോൾ ഉണ്ടല്ലോ, അത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു രോഗപ്രതിരോധ ശേഷി നമ്മൾ നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നും കർഷകരുടെ ഒരു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് കുറച്ച് നന്നായിട്ട് തന്നെ അതിനെ പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഒരു ശരാശരി ഉൽപാദനം എന്നൊക്കെ പറയുന്നത് ഒരു 70-100 തേങ്ങകളാണ് ഒരു വർഷം ഒരു തെങ്ങിൽ നിന്ന് അതിൽ ഉണ്ടാവാൻ സാധ്യത ആയിട്ടുള്ള നെടിയ ഇനങ്ങൾക്ക്. ഇനി പിന്നെയുള്ളത് കുറി ഇനങ്ങളാണ് അഥവാ കുള്ളൻ ഇനങ്ങൾ.
0: കുള്ളൻ ഇനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം. ആരാണ്, പേര് പറയും? ഹലോ, പേര് പറയൂ.
2: ദേവരാജൻ. ദേവരാജൻ
0: എവിടുന്നാണ്?
2: മാഹി. മാഹി.
0: ഓക്കെ ഓക്കെ, ശരി, ചോദിക്കൂ
2: സാർ. എന്താന്ന് പറഞ്ഞാലേ, ഈ നമ്മള് തെങ്ങ് നടുന്ന സമയത്തോ അതുപോലെ സാധാരണ തെങ്ങിനോ ഈ കുമ്മായം എന്ന് പറയുന്നുണ്ട്. ഈ കുമ്മായം ഇട്ടുകഴിഞ്ഞാല് ഈ ഇതുണ്ടല്ലോ മണ്ണിരകളും മറ്റും നശിക്കൂല്ലേ? അതുകൊണ്ട് ഞാനിപ്പോ മുട്ടത്തോടാണ് ഇടുന്നത്. അത് മതിയാവുക?
1: മുട്ടത്തോടെന്ന് പറയുന്നത് നമുക്ക് ശാസ്ത്രീയമായിട്ട് അതിനകത്തുള്ള കണ്ടന്റ് എത്ര, അതിന്റെ നമ്മൾ ഈ കുമ്മായം ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ മണ്ണ് പൊതുവെ അമ്ലരസമുള്ള മണ്ണാണ്. അപ്പൊ ആ അമ്ലത്വം മാറ്റാൻ വേണ്ടിയിട്ടാണ് കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നത്. അപ്പൊ അത് നമ്മുടെ സാധാരണ, അപ്പൊ കുമ്മായം ചേർക്കുന്ന സമയത്ത് പിന്നെ 1 കിലോ കുമ്മായൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു തെങ്ങിന് പറയുന്നത്. അപ്പൊ ആ കുമ്മായം ഒന്ന് ഇട്ടുകൊടുത്ത് മണ്ണായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മണ്ണിര അത്ര മേൽഭാഗത്തുള്ള കുറച്ചല്ലേ ബുദ്ധിമുട്ടുള്ളൂ, അതങ്ങനെ അത്രയ്ക്കൊരു പ്രശ്നം എനിക്ക് തോന്നില്ല. പക്ഷെ നമ്മൾ ജൈവവളമൊക്കെ ചേർക്കുമല്ലോ, അപ്പൊ പിന്നെ മണ്ണിനെ തിരിച്ച് ആ ഒരു ജൈവാംശത്തിലേക്ക് കൊണ്ടുവരുമല്ലോ.
2: അപ്പൊ ജൈവവളം നല്ലോണം ചേർക്കുന്നുണ്ട്
1: അല്ല? അതൊക്കെ ആണെങ്കിലും നമ്മൾ ഇപ്പൊ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അല്ല, ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ഇപ്പൊ മാഹിയിലാണല്ലേ സ്ഥലം, ഇപ്പൊ കേരളത്തിലും മാഹിയിലായാലും പൊതുവെ എല്ലായിടത്തും പിന്നെ അമ്ലത്വമുള്ള മണ്ണാണുള്ളത്. അപ്പൊ ആദ്യം ആ അങ്ങനെയുള്ള ഒരു മണ്ണില് നമ്മൾ എന്ത് വളം ഇടിച്ചു കൊടുത്താലും ആ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ അമ്ലത്വം മാറ്റാൻ വേണ്ടിയിട്ടാണ് കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നത്. അപ്പൊ ആ കുമ്മായ അങ്ങനെ ആ

0: മണ്ണിന്റെ ഇത് ന്യൂട്രലാക്കിയാൽ മാത്രം, പി എച്ച് ന്യൂട്രലാക്കിയാൽ മാത്രമേ നമുക്ക് കൊടുക്കുന്ന വള ചെടിക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ.
1: മേഡം, അപ്പൊ ഇത് പിന്നെ
0: മുട്ടത്തോട് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ന്യൂട്രലൈസിംഗ് വാല്യൂ ഉണ്ടെന്നുള്ളത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് സാധാരണ നമ്മൾ കുമ്മായി ഇടുന്നതും ഡോളമൈറ്റ് ഇടുമ്പോഴും, 1 കിലോ കുമ്മായി ഇടുന്നെടുത്ത് ശരിക്കും 1.5 കിലോ ഡോളമൈറ്റ് ആണെങ്കിൽ 1.5 കിലോ ഇടണം, അങ്ങനെയുണ്ട്. ഓരോന്നിനും ഒരു അളവുണ്ട്. അപ്പൊ ഈ മുട്ടത്തോടിന്റെ ന്യൂട്രലൈസിംഗ് വാല്യൂ നോക്കി അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. പക്ഷെ ഒരുപാട് മുട്ടത്തോട് വേണ്ടി വരില്ലേ ഇങ്ങനെ അത്രയും?
1: മുട്ടത്തോട് കിട്ടുന്നുണ്ട്, മുട്ടത്തോട് ബേക്കറി നല്ല കിട്ടുമല്ലോ.
0: അങ്ങനെയാണെങ്കിൽ അതൊരു നമുക്ക്
2: പഠന
0: വിഷയമാക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ കുമ്മായി നമ്മൾ അമ്ലത്വം പ്രധാനമാണ്. അമ്ലത്വം മാറാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ മെനക്കെടുന്നതിനെ കൊണ്ട് കാര്യമില്ല.
2: ഓക്കെ, ശരി, വിളിച്ചതിൽ സന്തോഷം. നമ്മൾ കുള്ളൻ ഇനങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്.
0: കുള്ളൻ ഇനങ്ങളെ സ്വഭാവം നോക്കിയാൽ എന്താണെന്ന് വെച്ചാല് അവയ്ക്ക് ആയുസ് പരമാവധി ഒരു 40 വർഷമൊക്കെയാണ്. പിന്നെ നട്ട് 3ാം വർഷത്തില് അവ പുഷ്പിക്കാൻ തുടങ്ങും. 4 വർഷം കൊണ്ട് ഉൽപാദനം ഏകദേശം ആരംഭിക്കും. പിന്നെ അതിന്റെ ഒരു പരമാവധി ഉയരം, മറ്റേത് നമ്മൾ 25 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ ഒരു 15 മീറ്റർ ഒക്കെയാണ് സാധാരണ കുള്ളൻ ഇനങ്ങളുടെ ഉയരം കാണുന്നത്. പിന്നെ കുള്ളനിലൊരു പ്രധാന വ്യത്യാസം വെച്ചാൽ ഇതിൽ സ്വപരാഗണമാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാല് സന്തതികൾക്കൊക്കെ ഒരു ഐക്യരൂപം ഉണ്ടായിരിക്കും. അതായത് ഒരു തെങ്ങിന്റെ തേങ്ങകൾ നട്ടുണ്ടാകുന്ന തെങ്ങ് തൈകൾക്കെല്ലാം ഒരേ സ്വഭാവം ആയിരിക്കും. പിന്നെ ഇവിടെ കൊപ്രയ്ക്ക് പൊതുവെ ഗുണമേന്മ കുറവായിരിക്കും. പിന്നെ കരിക്ക് ആവശ്യത്തിനാണ് നമുക്ക് പ്രധാനമായിട്ടും നല്ല മധുരം ഉണ്ടാവും അതിന്റെ ഇതിന് കരിക്ക് വെള്ളത്തിൽ. പിന്നെ പൊതുവെ കീടബാധയൊക്കെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത് കുള്ളൻ ഇനങ്ങളിൽ. ചെയ് സ്വീറ്റ്നെസ് ഉള്ളതുകൊണ്ട്
2: പിന്നെ
0: പിന്നെ ശരാശരി ഉൽപാദനവും കുഴപ്പമില്ല, 80 to 130 തേങ്ങ വരെയൊക്കെ ഒരു വർഷം ലഭ്യമാകാറുണ്ട്. പിന്നെ ഈ ഇതിന് രണ്ടിനും കൂടാതെ നമുക്ക് ഇതിൽ രണ്ടിലുള്ള അനുയോജ്യമായ കേരളത്തിൽ ലഭ്യമായ ഇനങ്ങളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ വെസ്കോസ് ടോള്, പിന്നെ ടോൾ ഇനത്തിൽ ആദ്യം നേടിയ ഇനങ്ങളെ പറ്റി പറയാം. വെസ്കോസ് ടോൾ ഉണ്ട്. പിന്നെ നമ്മുടെ സി പി സിയറയില് ഒരുപാട് വെറൈറ്റികൾ പിന്നെ നെടിയ ഇനങ്ങളെ വികസിപ്പിച്ചെടുത്തതുണ്ട്. അപ്പൊ അതിൽ ലക്ഷദ്വീപ് ഓർഡിനറി അഥവാ ചന്ദ്രകൽപ്പ, ഫിലിപ്പൈൻസ് ഓർഡിനറി, കേരചന്ദ്ര, പിന്നെ അണ്ടമാൻ ഓർഡിനറി, കൽപ്പതേനു, കൽപ്പതരു, കേര കേരളം, കൽപ്പഹരിത, അങ്ങനെ കുറെ കൽപ്പ എന്ന് പറഞ്ഞ പേരുള്ള തന്നെ കുറെ ഉണ്ട്. സി പി സിയറയിൽ അതിന്റേതായ റിസർച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എല്ലാം ഇല്ലെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അവിടെ ബുക്കിംഗ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ കാർഷിക സർവകലാശാലയും കേരസാഗര, കേരസുലഭ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നെടിയ ഇനങ്ങള് ഇറക്കിയിട്ടുണ്ട്. പിന്നെ കുറിയ ഇനങ്ങളാണെങ്കിൽ ചാവക്കാട് ഡ്വാർഫ് ഓറഞ്ച് ആണ് കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ പിന്നെ കണ്ടുവരുന്നത്. പിന്നെ അത് ഇളനീരിനും നല്ലതാണ്. നമ്മുടെ അലങ്കാര ഇതായിട്ട് ഗേറ്റിനീര് വശവും വെക്കാൻ അങ്ങനത്തെ ഒക്കെ ചാവക്കാട് ഡ്വാർഫ് ഓറഞ്ച് ഇനം നല്ലതാണ്.
2: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ,
3: ഞാൻ ജയചന്ദ്രൻ കുറുവക്കം എന്ന് വിളിക്കുന്ന.
2: എന്താണ് സംശയം? എന്താണ്?
3: എനിക്കൊരു 3 തെങ്ങിൻ തൈ നടാനുണ്ടായിരുന്നു സാർ. അപ്പൊ അതിന്
2: എത്രയായിരത്തി അടിയിൽ
0: അത്? പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ട്. നിങ്ങളുടെ സ്ഥലം എങ്ങനെയുള്ളതാണ്? ചെങ്കൽ പ്രദേശമാണോ മണൽ പ്രദേശമാണോ? കരപ്പറമ്പാണോ? കരപ്പറമ്പാണെങ്കിൽ ഒരു 1.5 മീറ്റർ ആഴത്തില് കുഴിയെടുക്കേണ്ടി വരും. 1.5 മീറ്റർ ആഴം, 1.5 വീതി, ഏകദേശം 1.5 പിന്നെ നീളം, അങ്ങനെയുള്ളൊരു കുഴി എടുത്തിട്ട് ആ കുഴിയിലുള്ള ആദ്യം എടുക്കുന്ന മേൽമണ്ണുണ്ടല്ലോ, അത് ആദ്യം മാറ്റിവെക്കണം. എന്നിട്ട് ആ മേൽമണ്ണിന് വേണം നമ്മള് പിന്നെ ചാണകം, ഉണങ്ങിയ ചാണപ്പൊടിയും വെണ്ണീരും എല്ലാം ചേർത്ത് മിക്സ് വേപ്പിൻ പിണ്ണാക്കിടാൻ പറ്റുമെങ്കിൽ അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ആ കുഴിയിലേക്ക് തിരിച്ചൊരു 60 സെന്റിമീറ്ററോളം ഹൈറ്റില് ആ കുഴി പകുതിയോളം അതിട്ട് നികത്തണം ആ മേൽമണ്ണ്. എന്നിട്ട് അതിന് കുമ്മായം ഇട്ട് വെക്കണം. അത് നടുന്ന സമയത്തല്ല, ഒരു 2 ആഴ്ച മുമ്പ് നട്ട് വെച്ചാൽ നല്ലത്. അത് മിക്സ് ആക്കിയ ശേഷം അതിനകത്ത് നടുവിൽ വേണം. മഴ പെയ്താലൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല, കുമ്മായം നമ്മൾ ഇടുന്നത് മണ്ണുമായിട്ട് മിക്സ് ആയിട്ട് ആ ഒരു പിന്നെ അമ്ലത്വം പോകാനുള്ളൊരു ഇതിനാണ്. അപ്പൊ അത് മഴ പെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നല്ല അടിഭാഗം നല്ല കട്ടിയുള്ള പാറ പോലത്തെ സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു 6 മാസം മുമ്പ് ശരിക്കും കുഴിയെടുത്ത് ഒരു 2 കിലോ കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചാൽ നല്ലത്.
2: ഓക്കെ, ഏതായാലും വിളിച്ചൊരു സന്തോഷം. ഓക്കെ, നമ്മുടെ ഇതിന്റെ ഇനങ്ങളെ കുറിച്ച്
0: വളരെ വിശദമായിട്ട് മറ്റേ എന്താ പറയുക, ഡ്വാർഫിനെ പറ്റി പറഞ്ഞു വന്നതേ ഉള്ളൂ. അതിൽ ചാവക്കാട് ഡ്വാർഫ് ഓറഞ്ച്, മലയൻ യെല്ലോ ഡ്വാർഫ് എന്ന് പറയുന്ന വെറൈറ്റി, പിന്നെ ചാവക്കാട് ഗ്രീൻ ഡ്വാർഫ്, ഇതൊക്കെ നമ്മൾ ചെന്തെങ്ങ പച്ചത്തെങ്ങൊക്കെ നമുക്കറിയാലോ അങ്ങനെയുള്ളത്. അതൊക്കെ മിക്കവാറും ഇളനീർ ടൈപ്പിനും പിന്നെ ഈ സങ്കര ഇനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗംഗാ ബോണ്ടം അങ്ങനെയൊക്കെ. പിന്നെ ഈ

0: സി പി സിറയിൽ തന്നെ കൽപ്പരക്ഷ കൽപ്പശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വെറൈറ്റീസ് ഉണ്ട്. കേയുവിന്റെ കേരമതിൽ ഇതൊക്കെ ഡ്വാർഫ് കുള്ളൻ ഇനങ്ങൾക്കാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ ഇനങ്ങളുടെ കാര്യത്തിൽ പറയുമ്പം പിന്നെ സങ്കര ഇനങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് സങ്കര ഇനം എന്ന് പറഞ്ഞാൽ ടീൻഡുടി ഡീൻഡുടി. അപ്പൊ അതിലെ മാതൃവൃക്ഷമായിട്ട് നെടിയ ഇനത്തിനെ ഉപയോഗിക്കുമ്പം അത് ടീൻഡുടി എന്നും, പിന്നെ കുള്ളൻ തെങ്ങുകളാണ് മാതൃവൃക്ഷമെങ്കിൽ അത് ഡീൻഡുടി ഇനത്തിലാണ് വരിക.
1: നമുക്കൊരു കോൾ ഉണ്ട്, അതിലേക്ക് വരാം. ഹലോ, ഹലോ,
2: അരുണ എന്റെ പേര്.
1: ആ, എന്താണ് സംശയം? എന്താണ്?
2: എന്റെ കഴിഞ്ഞ വർഷം കൃഷിഭവന് തെങ്ങ് വാങ്ങി വെച്ചു. ആ തെങ്ങിന്റെ ഇപ്പൊ നോക്കുമ്പോ അതിന്റെ തിരിയോല ഇങ്ങനെ അടന്നു വരുന്നു.
0: അതിന് അവിടെ പിന്നെ സ്മെല്ല്, വല്ല കേടുള്ള സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ചെമ്പൻ ജെല്ലി ആക്രമിച്ചതാണോ എന്നറിയാനാണ്.
2: അതിനുള്ളിൽ ഞാൻ നോക്കിനി, പക്ഷെ അതിലൊന്നും കാണാനില്ല.
0: കാണാനില്ല?
2: ഇല്ല.
0: നിങ്ങൾ നട്ട ശേഷം പിന്നെ അതിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്?
2: അതിന് നടുമ്പോ തന്നെ ഡോളമേറ്റിട്ട്, പിന്നെ ജൈവവളം കൊണ്ടിട്ടിനി.
0: ആ, എന്നിട്ട് ഇപ്പൊ എത്ര, ഇപ്പൊ ഒരു വർഷമായില്ലേ പറഞ്ഞേ?
2: ഒരു വർഷം, കഴിഞ്ഞ വർഷം കളത്ത് വെച്ചാണ് വാങ്ങിട്ട്.
0: ആയിക്കോട്ടെ. അപ്പം പിന്നെ അതിനിടയ്ക്ക് വന്ന് നോക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നോക്കുമ്പോ
2: അതിന്റെ ഇടക്കൊന്നുണ്ടോ? ഞാൻ മിനിഞ്ഞാന്ന് പോയി നോക്കിയാണ്, അതങ്ങനെ ഓല ഇങ്ങനെ കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു മൊണ്ട പോലെ
0: നട്ടിട്ട്. പിന്നെ മിനിഞ്ഞാന്നാണോ കണ്ടത്?
2: അല്ല, ഞാൻ റോസ്
0: പോകുന്നുണ്ട്. അല്ല, ഞാൻ അശ്രദ്ധമായിട്ട് നട്ട ഒരു തയ്യാണോ എന്നറിയാനാണ് ചോദിച്ചത്. നട്ട കഴിഞ്ഞ ശേഷം പിന്നെ
2: 16 തെങ്ങിന്റെ വെച്ചിനി.
0: ആ, ഇത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം?
2: രണ്ടെണ്ണത്തിന്
0: ഇങ്ങനെയുള്ളത്. അച്ഛാ, ചെമ്പൻ ജെല്ലിയുടെ ആക്രമണം ഉള്ള സ്ഥലമാണോ അത്? അവിടെ വേറെ തെങ്ങിനൊക്കെ അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ടോ?
2: ഇല്ല, അങ്ങനെയൊന്നും ഇല്ല.
0: ഇല്ല, നമ്മൾ സാധാരണ കണ്ടുവരുന്നത് തെങ്ങിൻ തൈയാണെങ്കിലും തെങ്ങിലാണെങ്കിലും ഏതെങ്കിലും ഒരു കീടത്തിന്റെ ആക്രമണം കഴിഞ്ഞ് ഉണ്ടായ ശേഷം ചിലപ്പോ ഒരു ഇതായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന അങ്ങനെയും കാണാറുണ്ട്. അപ്പൊ ഇത് പിന്നെ ഫൗൾ സ്മെല്ലും നാറ്റം പോലെ അതിന്റെ ഇതിൽ ഉണ്ടെങ്കിൽ ഫംഗസ് അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയാണ് ചെമ്പൻ, എനിക്ക് എന്റെ ഒരു ഇതിൽ ചെമ്പൻ ജെല്ലിയുടെ ആക്രമണമോ കൊമ്പൻ ജെല്ലി അങ്ങനെ എന്തിനെങ്കിലും കീടാക്രമണം ആവാനാണ് സാധ്യത. പറ്റുമെങ്കിൽ ഒന്ന് കൃഷിഭവൻ, ഏതാ സ്ഥലം? എന്നിട്ട് അവർ എന്ത് പറഞ്ഞു? അതെയോ, വന്ന് നോക്കിയിട്ടില്ല? നോക്കിയായിരുന്നു?
2: നോക്കിയില്ല.
0: ഓക്കെ, ചിലപ്പം അവർക്ക് മനസ്സിലായിട്ടായിരിക്കാം. അപ്പൊ അതൊന്നും എന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് കണ്ടിട്ട് കീടബാധയാണെന്നാണ് എനിക്കും തോന്നുന്നത്. അതൊന്നും ഒരു കീടനാശിനിയുടെ അത്രയും എഫക്റ്റീവ് ആയിട്ട് വരുന്നില്ല. ഇതിപ്പം നിങ്ങൾ അതിൽ നിന്നും തേങ്ങ പറിക്കുന്നൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കീടനാശിനി സേഫ് ആയിട്ട് അത് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ കുറച്ച് ലക്ഷണം കൂടിയൊരിതാണെങ്കിൽ ഏതെങ്കിലും കുമിൾനാശിനിയോ കീടനാശിനി ഏതാണ് അവർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് പ്രയോഗിക്കുന്നത് തന്നെയായിരിക്കും ഇപ്പം നല്ലത്. അത് കഴിഞ്ഞ് നോക്കിയിട്ട് ബാക്കി മറ്റേ നിന്നൊരു ശാശ്വത പരിഹാരമായിട്ട് നമുക്ക് പൂഴിയും പിന്നെ ഉപ്പൊന്നും പറയാൻ പറ്റില്ല. തിരി അത് നോക്കണം. ഇൻഫെക്ഷൻ വന്ന് ഇതായിട്ട് പോയതാണെങ്കിൽ വരാൻ സാധ്യത കുറവാണ്. അത് ചിലപ്പോ തിരി വേഗം എന്തെങ്കിലും മൂലകത്തിന്റെ കുറവ് കൊണ്ടെങ്ങാനും ഒടിഞ്ഞു പോയതോ അങ്ങനെയാണ്. അത് നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വിശദമായിട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ.
1: ഓക്കെ, ഏതായാലും കൃഷിഭവൻ പറഞ്ഞതിന് അനുസരിച്ചിട്ട് ചെയ്യുക അല്ലേ?
0: അതെ, ഇപ്പൊ തൽക്കാലം അതേ.
1: അതെ അതെ, ഏതായാലും വിളിച്ചതിൽ സന്തോഷം.

0: തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പാലയാട് സ്റ്റേറ്റ് കോക്കനട്ട് നഴ്സറിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീമതി കെ ടി രമ നൽകിയ മറുപടിയുടെ ശബ്ദലേഖനമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ പി വി പ്രഭാത്.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
2: അവ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
4: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
5: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
4: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
5: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ

0: ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ. 2026 July 3 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 24,666 രൂപ, കാഞ്ഞങ്ങാട്ട് 25,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 25,330 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,000 രൂപ, തലശ്ശേരി 13,000 രൂപ, കാസർഗോഡ് 12,000 രൂപ, തളിപ്പറമ്പ് 12,700 രൂപ, കാഞ്ഞങ്ങാട്ട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,400 രൂപ, തലശ്ശേരി 4,800 രൂപ, കാസർഗോഡ് 4,500 രൂപ, തളിപ്പറമ്പ് 4,600 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,000 രൂപ, കാഞ്ഞങ്ങാട്ട് 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട്ട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട്ട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,200 രൂപ, തളിപ്പറമ്പ് 4,100 രൂപ, കാഞ്ഞങ്ങാട്ട് 4,600 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ് 700 രൂപ, തലശ്ശേരി 675 രൂപ. അടയ്ക്കപ്പഴുത്തത് 1,000 തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.

ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലന്റും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദി മത്സരം നാളെ പുലർച്ചെ 3:30. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തം യോഗം വിലയിരുത്തും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലന്റിലെത്തും. 40 വർഷത്തിനുശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലന്റ് സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ജോധ്പൂർ വിമാനത്താവളത്തിൽ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിവർഷം 20 ലക്ഷത്തോളം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്ന അമർനാഥ് തീർത്ഥാടനം അടുത്ത മാസം 28-നാണ് സമാപിക്കുക. രാജ്യത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും സുപ്രധാന അധ്യായമാണ് വർഷം തോറുമുള്ള അമർനാഥ് യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിൽ അമർനാഥ് യാത്ര നടത്തുന്നവർക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. തീർത്ഥാടനവേളയിൽ ശുചിത്വവും സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും യാത്രാ ചെലവിന്റെ 10% പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിച്ച് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാക്കുന്ന 3 ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ബാറ്റ് ബിഎംഎസ്, ഇപ്പോക് ഐഅയൺ, ലോസിഗി എന്നീ ആപ്പുകൾക്കെതിരെയാണ് ഐടി മന്ത്രാലയത്തിന്റെ നടപടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇമെയിൽ വിലാസം സൌജന്യമായി പുതുക്കാൻ സൌകര്യമൊരുക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ജൂലൈ 1 മുതൽ 6 മാസത്തേക്കാണ് സേവനം ലഭ്യമാകുക. ആധാർ ആപ്പിൽ സേവനമാരംഭിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇമെയിൽ വിലാസം അപ്ഡേറ്റ് ചെയ്തതായി ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്ത് മത്സരം നടക്കും. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോവേർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം 2020 ക്രിക്കറ്റ് മത്സരം നാളെ നടക്കും. രാത്രി 7:00

0: മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ഒന്നാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടിൽ മാറ്റമില്ലാത്ത പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി ഇന്ത്യ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉടൻ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വെനസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടതായി ശ്രീ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: We have taken up the matter with Venezuelan authorities with a request to urgently investigate the matter. Question regarding IWT, India's position on the Indus Waters Treaty is consistent. IWT stands in abeyance in response to Pakistan's continued sponsorship of cross-border terrorism.
0: വാർത്താ വാർത്തേതര വിഭാഗങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗുകൾ പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിന് കേന്ദ്ര നിർദ്ദേശം. 2026 ടെലിവിഷൻ റേറ്റിംഗ് നയപ്രകാരം ലൈസൻസ് പുതുക്കുന്നതുവരെയാണ് നിയന്ത്രണം. പുതിയ നിബന്ധനകൾ പാലിച്ച് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ റേറ്റിംഗ് നടത്തരുതെന്ന് ബാർക്കിന് ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രതിരോധ സേനയുടെ യുദ്ധസന്നദ്ധത ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 52,000 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനുള്ള നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ. കരസേനയ്ക്കായി ആകാശ് തരംഗ് ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, ഇടത്തരം ദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, അതിഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം തുടങ്ങിയവ വാങ്ങുന്നതിനാണ് അനുമതി. നാവികസേനയ്ക്കായി നിരീക്ഷണം, രഹസ്യവിവരശേഖരണം എന്നിവയ്ക്കുള്ള ഫിക്സഡ് വിംഗ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്യൂഡോ സാറ്റലൈറ്റ്, കപ്പലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളില്ല വ്യോമ സംവിധാനം എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചു. സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്റ്റീൽ മന്ത്രാലയം ഈ മാസം 9 ന്യൂഡൽഹിയിൽ തുറന്ന ചർച്ച നടത്തും. അന്നേ ദിവസം രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെ കമ്പനികൾക്കും അസോസിയേഷനുകൾക്കും സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓപ്പൺ ഹൌസിൽ അവതരിപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിസോറാമിലെ കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും ടൊയോറ്റ കിർലോസ്കർ മോട്ടോറും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മിനക്കോയിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യക്ഷേമ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ലാൽ റിൻപുയിയുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്തീരാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്തീരാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 4,35,236 കോടി രൂപ ശുപാർശ ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. 15 ധനകാര്യ കമ്മീഷന് കീഴിലുള്ള 5 വർഷത്തെ വിഹിതത്തേക്കാൾ ഏകദേശം 84% വർധനയാണ് ഉണ്ടായത്. ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നാസയുടെ സ്വിഫ്റ്റ് ബഹിരാകാശ ടെലിസ്കോപ്പിനെ രക്ഷിക്കാനുള്ള നിർണായക ദൌത്യത്തിന് തുടക്കമായി. ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥം ഉയർത്തുന്നതിനായുള്ള ലിങ്ക് പേടകം പെഗസസ് റോക്കറ്റ് ഉപയോഗിച്ച് മാർഷൽ ദ്വീപുകളിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഏകദേശം 1 മാസത്തിനകം സ്വിഫ്റ്റിന് സമീപത്തെത്തുന്ന ഈ പേടകം ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥത്തെ 240 കിലോമീറ്റർ ഉയർത്തും. വെനസ്വേലയിൽ ജൂൺ 24 ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2,595 ആയതിനെ തുടർന്ന് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഭൂകമ്പത്തിൽ ഇതുവരെ 12,000-ലധികം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞയാഴ്ച കാരക്കാസിലുണ്ടായ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലന്റും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന ക്യാബോവർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ.

എസ് രമേശൻ നായരുടെ വരികൾക്ക് ദർശൻ രാമൻ ഈണം നൽകി ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ. അടുത്ത ഗാനം ദിനേശ് ഉണ്ണിമോൻ എന്നിവർ പാടുന്നു. ചിത്രം നാടുവാഴികൾ. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം.

റാംജി റാവ് സ്പീക്കിംഗ് എന്ന പടത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ബാലകൃഷ്ണന്റെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ മറ്റൊരു ഗാനം ചിത്രം നായർ സാബ്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: നായർ സാബ് എന്ന പടത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 കേൾക്കാം.
1: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ ഇന്ദിരാ ചന്ദ്രൻ, ടി വി കെ എൻ കണ്ണൂം എന്നിവർ അവതരിപ്പിക്കുന്ന ചെറുകഥകളും, ഷുക്കൂർ പെടയങ്ങോട്, പ്രകാശൻ മടിക്കൈ എന്നിവർ ചൊല്ലുന്ന കവിതകളും കേൾക്കാം. ചെറുകഥയോടെ തുടങ്ങാം. മഞ്ഞുതുള്ളി പോലെ നിർമ്മലവും നേർത്തതുമായ ചില വികാരങ്ങളുണ്ട്. അവ വാക്കുകളേക്കാൾ നന്നായി പ്രകടമാക്കുന്നത് ഹൃദയമാണ്. അത്തരമൊരു പ്രണയത്തിന്റെ സുന്ദരമായ ആവിഷ്കാരമാണ് ഒരു മഞ്ഞുതുള്ളി പോലെ എന്ന ഈ ചെറുകഥ. അവതരിപ്പിക്കുന്നത് ഇന്ദിരാ ചന്ദ്രൻ.

0: കഥയിലേക്ക്.
1: ഡൽഹിയിലെ ശീതകാല സന്ധ്യകൾക്ക് തനതായ ഒരു സൗന്ദര്യമുണ്ട്. പകൽ മുഴുവൻ ചൂട് പകരുന്ന സൂര്യൻ പടിഞ്ഞാറേക്ക് പോയാൽ നഗരം മുഴുവൻ പുകമഞ്ഞിന്റെ മൂടുപടം അണിയും. ട്രാഫിക്കിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ വഴിയരികിലെ ചായക്കടയിൽ നിന്നുയരുന്ന ആവി പറക്കുന്ന മസാല ചായയുടെയും മുളക് ബജിയുടെയും സുഗന്ധം ആസ്വദിച്ചിരിക്കുന്നത് വീണയുടെ പതിവായിട്ടുണ്ട്. ആ നഗരത്തിലെ വേഗത്തിലോടുന്ന ജീവിതത്തിന് ഒരു ചെറിയ ഇടവേള. ചുവന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച പഴയ കോളേജ് കെട്ടിടത്തിൻ്റെ പടികളിൽ ക്ലാസ് കഴിഞ്ഞ് ഒറ്റക്കിരിക്കുകയായിരുന്നു വീണ. അവൾക്കങ്ങനെ ഒറ്റക്കിരിക്കുന്നത് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഡൽഹിയിലെ ശീതകാലം. എന്നാൽ ഇന്ന് അവളുടെ കണ്ണുകളിൽ തിരയിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ഒരാൾ കൂടി കൂട്ടിനു വരും, ദീപേഷ്. അവർ രണ്ടുപേരും ഈ കോളേജിലെ മലയാളം ക്ലാസ്സിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. "നീ എത്ര മനോഹരമായാണ് മലയാളം കവിതകൾ ചൊല്ലുന്നത്," ദീപേഷ് പറഞ്ഞ ആ ഒരു പുകഴ്ത്തലിൽ വീണയുടെ മനസ്സിൽ മാധുര്യമുള്ള മറ്റെന്തോ ഒരു വികാരം കൂടി ചേക്കേറിയിരുന്നു. പിന്നെ അവന്റെ ഓരോ പ്രവൃത്തികളും വളരെ ആകർഷകമായി തോന്നിത്തുടങ്ങി അവൾക്ക്. അന്നു മുതൽ ദീപേഷിന്റെ ശബ്ദം, സ്വഭാവം, ചീരി എല്ലാം തന്നെ അവളെ വല്ലാതെ കീഴ്പ്പെടുത്താൻ തുടങ്ങി. ഇന്ന് അവൾക്ക് വല്ലാത്തൊരു ഉത്കണ്ഠയുണ്ട്. ദീപേഷ് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു, അതും നേരിൽ പറയണമെന്ന്. ആലോചിക്കുന്തോറും വീണയുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി തുടങ്ങി. വീണ തിരിഞ്ഞു നോക്കി. പിന്നിൽ നിന്ന് കേട്ട ആ ശബ്ദം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീതം പോലെ മാധുര്യമുള്ളതായിരുന്നു. ദീപേഷ് ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിന്നു. "ഇത്ര നേരം എവിടെയായിരുന്നു?" വീണ ചോദിച്ചു. "എനിക്ക് ധൈര്യം കിട്ടാൻ കുറച്ച് സമയം വേണ്ടിയിരുന്നു." ദീപേഷ് പുഞ്ചിരിച്ചു. "ധൈര്യം എന്തിനാ?" വീണയുടെ ചോദ്യം കേട്ട് ദീപേഷിന്റെ മുഖത്ത് ഒരു ചെറിയ നാണമുണ്ടായി. "ചായ കുടിച്ചിട്ട് പറയാം," ദീപേഷ് പറഞ്ഞു. അവർ കോളേജ് കവാടത്തിന് പുറത്തുള്ള ചെറിയ ചായക്കടയിലേക്ക് നടന്നു. പുകമഞ്ഞിന്റെ നടുവിൽ ചൂട് ചായ, തണുത്ത് മരവിക്കാൻ തുടങ്ങിയിരിക്കുന്ന കൈവിരലുകൾ. വീണ രണ്ട് കൈകളും കൊണ്ട് കപ്പിൽ പിടിച്ച് ചായ കുടിക്കാൻ തുടങ്ങി. ദീപേഷ് അവൾക്ക് അഭിമുഖമായിരുന്നു. അവന്റെ ചുണ്ടുകൾ പതുക്കെ ചലിച്ചു. "വീണ, ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി." വീണയുടെ നെഞ്ചിൽ ഒരു ചെറിയ ആളലുണ്ടായി. "എന്താ?" ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. ദീപേഷിന്റെ ശബ്ദം പതുക്കെ താഴ്ന്നു. "നീ ഉണ്ടെങ്കിൽ ഈ നഗരം പോലും മനോഹരമാണ് എനിക്ക്. നിന്റെ ശബ്ദം കേൾക്കാനാണ് ഞാൻ ഓരോ ദിവസവും ക്ലാസ്സിൽ വരുന്നത്." "അതെ, പ്രത്യേകിച്ച് മലയാളം ക്ലാസ്സിൽ. മലയാള ഭാഷയോട് എനിക്ക് വല്ലാത്തൊരു ആഭിമുഖ്യം ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ സത്യത്തിൽ ഞാൻ വരുന്നത് നിനക്കായി മാത്രമാണ്." വീണ നിശ്ചലമായി അവനെ തന്നെ നോക്കിയിരുന്നു. ചായക്കപ്പിൽ നിന്നും ഉയരുന്ന നീരാവി പോലും അവളെപ്പോലെ നിശ്ചലമായതായി തോന്നി. "എനിക്ക് നിന്നെ അത്രക്കിഷ്ടമാണ് വീണ." അവൾ ചിരിക്കാൻ നോക്കി, പക്ഷേ ചിരി മനസ്സിനുള്ളിൽ മാത്രമായിരുന്നു, അധരങ്ങളിൽ പ്രകടമായില്ല. "ദീപേഷ്, എനിക്കും," അവൾ പറയാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അമ്മയുടെ മെസ്സേജ്. "വീണ, നീ ഇന്ന് ഹോസ്റ്റലിലേക്ക് പോകേണ്ട, ഉടൻ വീട്ടിലേക്ക് വരണം. ഒരു പ്രധാന കാര്യം പറയാനുണ്ട്." വീണയുടെ മുഖം അല്പം മങ്ങി. അവൾ എഴുന്നേറ്റു. "ദീപേഷ്, എനിക്ക് പോകണം. വീട്ടിൽ എന്തോ പെട്ടെന്ന് എത്തണമത്രേ." അവളുടെ ശബ്ദത്തിലുള്ള ഭയം ദീപേഷ് ശ്രദ്ധിച്ചു. "ശരി, നമുക്ക് നാളെ കാണാമല്ലേ?" ദീപേഷിന്റെ ചോദ്യത്തിന് വീണ തലകുനിച്ചു. അവർ വേർപിരിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും ഹൃദയത്തിൽ പറയാനുണ്ടായിരുന്നത് പറഞ്ഞതിലും കൂടുതലായിരുന്നു. വീണ സന്ധ്യയോടെ വീട്ടിലെത്തി. ഉമ്മറത്ത് അമ്മയും അച്ഛനും അവളെ കാത്തിരിക്കുന്നു. രണ്ടുപേരുടെയും മുഖത്ത് ഗൗരവമാണ്. വീണ അവളുടെ മുറിയിലേക്ക് പോയി ഫ്രഷായി പുറത്തു വന്നു. മുഖവരിയൊന്നും കൂടാതെ വീണയോട് അച്ഛൻ പറഞ്ഞു, "വീണ, നിനക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്." അപ്രതീക്ഷിതമായി വന്നൊരു മിന്നൽ പിണരായിരുന്നു ആ വാചകങ്ങൾ. വീണ നിശ്ചലമായി. അവളുടെ മനസ്സിൽ ദീപേഷിന്റെ മുഖം മാത്രം. "അച്ഛാ, എനിക്കിപ്പോൾ ഇതൊന്നും..." അമ്മ അവളെ തടഞ്ഞു. പെണ്ണേ, ഞങ്ങൾ നിന്നെ ബലി കഴിക്കാനൊന്നുമല്ല. ആ കുടുംബം വളരെ നല്ലതാണ്. നമുക്കിതാലോചിക്കാം. വീണയുടെ ശ്വാസം നിലച്ചതുപോലെ തോന്നി അവൾക്ക്. അവളുടെ ഇഷ്ടം, സ്വപ്നങ്ങൾ, പഠനം എല്ലാം ഒരു കൊടുങ്കാറ്റ് വന്ന് തകർത്തതുപോലെ തോന്നി. അന്ന് രാത്രി അവൾ ദീപേഷിന്റെ മെസ്സേജ് കണ്ടതേയില്ല. ഫോൺ സൈലന്റായിരുന്നു. അടുത്ത ദിവസം കോളേജിൽ ദീപേഷ് അസ്വസ്ഥനായി കാത്തുനിന്നു. വീണ എത്തി. പക്ഷേ അവളുടെ മുഖം വികാരശൂന്യമായിരുന്നു. വീണ, ഇന്നലെ ദീപേഷ് തുടങ്ങിയപ്പോൾ തന്നെ വീണ ഇടയിൽ കയറി പറഞ്ഞു. ദീപേഷ്, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം മറന്നേക്കൂ, വീണ നിർവികാരമായി പറഞ്ഞു. എന്താ, എന്താണ് പെട്ടെന്ന്? വീണ അകലേക്ക് കണ്ണുകൾ പായിച്ചു. വീട്ടിൽ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ദീപേഷ് അവളുടെ നേരെ നോക്കി. വീണ, എന്താണ് നീ ആഗ്രഹിക്കുന്നത്? വീണയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. എനിക്കറിയില്ല. അവൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ഇടയിൽ നിശബ്ദത വലിയൊരു മതിലായി. നാളുകൾ കടന്നുപോയി. വീണ വീട്ടിൽ മറ്റുള്ളവരുടെ സംഭാഷണങ്ങൾ കേട്ട് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പുഞ്ചിരി മുഖത്തെത്താൻ വിസമ്മതിച്ചു. ദീപേഷ് ദിവസവും സന്ദേശമയക്കും. എന്തെങ്കിലും ഒരു വാക്കെങ്കിലും പറയൂ. നിന്നെ പിടിച്ചു നിർത്താൻ എനിക്ക് അവകാശമില്ലെങ്കിലും നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. വീണ, അത്രയധികം നിന്നെ ഞാൻ ആഗ്രഹിച്ചുപോയി. വീണ ഓരോ സന്ദേശവും വായിച്ച് ഉരുകി. പക്ഷേ മറുപടി അയച്ചില്ല. ശീതകാലം കൂടുതൽ കട്ടിയാക്കി നഗരത്തെ മൂടിക്കൊണ്ടിരുന്നു, അവളുടെ മനസ്സിനെയും. വിവാഹം നിശ്ചയിക്കുന്നതിന്റെ തലേ ദിവസം വീണയുടെ മനസ്സിൽ ശക്തമായ വടംവലിയുണ്ടായി. നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ജീവിതം മുഴുവൻ പറയാതെ പോയ ഒരു സത്യം മനസ്സിൽ ചുമന്ന് ജീവിക്കുമോ? ചോദ്യങ്ങളും ഉത്തരങ്ങളും പലത് അവളുടെ ഉള്ളിൽ കയറിയിറങ്ങി. അവസാനം അവളൊരു തീരുമാനമെടുത്തു. വീണ രാവിലെ 10 മണിക്ക് തന്നെ കോളേജിന്റെ പടികൾക്കരികിലെത്തി. ദീപേഷ് അവിടെ ഒരു പുസ്തകവുമായി ഇരിക്കുന്നുണ്ട്. അകലേക്ക് നോക്കി. അവനൊന്നും വായിക്കുന്നില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. വീണ അവന് മുന്നിൽ നിന്നു. ഹൃദയം വിറക്കുന്നു. ദീപേഷ്, പെട്ടെന്ന് വീണയുടെ ശബ്ദം കേട്ടപ്പോൾ അവൻ അമ്പരന്നു. പിന്നെ ദീപേഷ് എഴുന്നേറ്റു. വീണ, വീണ ഒരു ദീർഘശ്വാസമെടുത്തു. നാളെ വീട്ടിൽ വിവാഹം നിശ്ചയിക്കാനിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ആലോചന വന്ന ആ ദിവസം ഭയം കൊണ്ടാണ് ഒന്നും പറയാതിരുന്നത്. ഒരുപാട് ആലോചിച്ചു, ഏത് ശരി ഏത് തെറ്റ് എന്ന്. ഇനിയും ഈ സമ്മർദ്ദം താങ്ങാൻ എനിക്ക് വയ്യ ദീപേഷ്, വയ്യ. അവളുടെ ശബ്ദമിടറി. ഒരു തേങ്ങലിൽ അവസാനിച്ചു. ദീപേഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് മുഴുവൻ ശീതകാലവും ഉഷ്ണമായി മാറിയതുപോലെ. വീണ, ഇനി നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. നിന്റെ വീട്ടുകാരോട് ഞാൻ സംസാരിക്കും. പക്ഷേ നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. വീണ പുഞ്ചിരിച്ചു. അതെ, ഞാൻ ഈ തീരുമാനമെടുത്തത് നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണ്. അവരുടെ കൈകൾ പരസ്പരം കൂടിച്ചേർന്നു. പുകമഞ്ഞിന്റെ നടുവിൽ രണ്ട് ഹൃദയങ്ങൾ ഒരേ വഴിയിലേക്ക് നീങ്ങി. ആ രംഗം കാണാനെന്ന പോലെ സൂര്യൻ പതുക്കെ മിഴികൾ തുറന്നു.
0: ഇന്ദിരാചന്ദ്രൻ അവതരിപ്പിച്ച ഒരു മഞ്ഞുതുള്ളി പോലെ എന്ന ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. ഇനി കവിതകൾ കേൾക്കാം. ചൊല്ലുന്നത് ഷുക്കൂർ പെടയങ്ങോട്. ആദ്യം പ്രണയം എന്ന കവിത.
2: കടൽ ആകാശത്തെ വർണ്ണിച്ച് പ്രണയ കവിത എഴുതി തിളച്ചു പൊങ്ങുന്നു. ആകാശം കവിത വായിച്ച് ഭൂമിയിലേക്ക് കരഞ്ഞു പെയ്യുന്നു. കടൽ ആകാശത്തെ വർണ്ണിച്ച് പ്രണയ കവിത എഴുതി തിളച്ചു പൊങ്ങുന്നു. ആകാശം കവിത വായിച്ച് ഭൂമിയിലേക്ക് കരഞ്ഞു പെയ്യുന്നു. കടലിലെത്തുവോളം മഴ പ്രണയത്തെക്കുറിച്ച് മാത്രമോർത്ത് കരഞ്ഞൊഴുകുന്നു. കടലിലെത്തുവോളം മഴ പ്രണയത്തെക്കുറിച്ച് മാത്രമോർത്ത് കരഞ്ഞൊഴുകുന്നു. കരച്ചിലൊച്ചയാൽ കവി കവിത എഴുതുന്നു. കരച്ചിലൊച്ചയാൽ കവി കവിത എഴുതുന്നു.
0: അടുത്ത

0: കവിതയുടെ പേര് വല്യുമ്മ.
1: മരണക്കൊടുവള്ളി ചുറ്റിപ്പിണഞ്ഞ് കട്ടിലിൽ മലർന്നു കിടക്കുന്നു വല്യുമ്മ. കരിങ്കാല കമ്പിളി തെളിയുന്നുണ്ടാ കൺകളിൽ. അരികെ നിൽപ്പുണ്ട് തീ വെളിച്ചം ചീറ്റിച്ച് ഉമ്മ മക്കൾ. തിളപ്പിച്ച ദീർഘനിശ്വാസ കുമിളകൾ പൊട്ടാതെ സൂക്ഷിക്കയാണ് ഉപ്പയും. മരണക്കൊടുവള്ളി ചുറ്റിപ്പിണഞ്ഞ് കട്ടിലിൽ മലർന്നു കിടക്കുന്നു വല്യുമ്മ. കരിങ്കാല കമ്പിളി തെളിയുന്നുണ്ടാ കൺകളിൽ. അരികെ നിൽപ്പുണ്ട് തീ വെളിച്ചം ചീറ്റിച്ച് ഉമ്മ മക്കൾ. തിളപ്പിച്ച ദീർഘനിശ്വാസ കുമിളകൾ പൊട്ടാതെ സൂക്ഷിക്കയാണുപ്പയും. ചുറ്റും ഭ്രാന്തമാ മൂകത. വല്യുമ്മതൻ ശ്വാസഗതിയൂതും ചീനിക്കുഴൽ വിളി. ചുറ്റും ഭ്രാന്തമാം മൂകത. വല്യുമ്മതൻ ശ്വാസഗതിയൂതും ചീനിക്കുഴൽ വിളി. ശ്വാസം നിലക്കുന്നതിന് മുമ്പ് ചുണ്ടിലുറ്റിക്കുവാൻ സംസം തിരയുന്നു ആങ്ങള. ശ്വാസം നിലക്കുന്നതിന് മുമ്പ് ചുണ്ടിലുറ്റിക്കുവാൻ സംസം തിരയുന്നു ആങ്ങള. വറ്റിയ കുപ്പിയിൽ കണ്ണീരുറ്റിച്ച് അയൽപ്പക്കത്തേക്ക് തോട് ചാടിക്കടക്കുന്നു പെങ്ങൾ. പത്തുമാസം തികഞ്ഞ് പെണ്ണ് പേറ്റുനോവറിയും നേരത്ത് കരുതി വെച്ചതാണീ സംസം. മരണം കാത്തുകിടക്കും ചുണ്ടുകൾ പുണ്യജലം നുകർന്നു പോകട്ടെ എന്നോതി പേറ്റിച്ചിപ്പാത്തുമ്മ മുലക്കുപ്പി പോൽ നീട്ടുന്നു ജലക്കുപ്പി. പത്തുമാസം തികഞ്ഞ് പെണ്ണ് പേറ്റുനോവറിയും നേരത്ത് കരുതി വെച്ചതാണീ സംസം. മരണം കാത്തുകിടക്കും ചുണ്ടുകൾ പുണ്യജലം നുകർന്നു പോകട്ടെ എന്നോതി പേറ്റിച്ചിപ്പാത്തുമ്മ മുലക്കുപ്പി പോൽ നീട്ടുന്നു ജലക്കുപ്പി. സഫാ മർവാ മലകൾക്കിടയിൽ ഓടിയ മാതാവിൻ മെഴുനീരല്ലയോ തെളിയുന്നു കുപ്പിയിൽ. തുളുമ്പിപ്പോവാതിരിക്കാൻ ഇടനെഞ്ച് ചൊല്ലുന്നു സംസം എന്നോതും ധ്വനി. സഫാ മർവാ മലകൾക്കിടയിൽ ഓടിയ മാതാവിൻ മിഴിനീരല്ലയോ തെളിയുന്നു കുപ്പിയിൽ. തുളുമ്പിപ്പോവാതിരിക്കാൻ ഇടനെഞ്ച് ചൊല്ലുന്നു സംസം എന്നോതും ധ്വനി. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ പിളരും ചുണ്ടുകൾ ജീവന്റെ പരവേശം രുചിക്കെ മല പൊട്ടിപ്പിളർന്നുറന്ന ജലത്തിൻ്റെ കണികകൾ വല്യുമ്മതൻ ചുണ്ടിലുറ്റിക്കെ. ജന്മജന്മാന്തരങ്ങൾക്ക് മുന്നേ കഥ കൊണ്ട ആചരതൻ കൈകൾ വല്യുമ്മതൻ കണ്ണുകൾ തഴുകുന്നു വല്യുമ്മ അറിയാതുറങ്ങുന്നു. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ പിളരും ചുണ്ടുകൾ ജീവന്റെ പരവേശം രുചിക്കെ മല പൊട്ടിപ്പിളർന്നുറന്ന ജലത്തിൻ്റെ കണികകൾ വല്യുമ്മതൻ ചുണ്ടിലുറ്റിക്കെ. ജന്മജന്മാന്തരങ്ങൾക്ക് മുന്നേ കഥ കൊണ്ട ഹാജരതൻ കൈകൾ വല്യുമ്മതൻ കണ്ണുകൾ തഴുകുന്നു വല്യുമ്മ അറിയാതുറങ്ങുന്നു.
0: ഷുക്കൂർ പെടയങ്ങോട് അവതരിപ്പിച്ച കവിതകളെ തുടർന്ന് ഒരു ചെറുകഥ കൂടി കേൾക്കാം.
2: രാത്രി ആഡംബര വിളക്കുകൾ കൺചിമ്മിയിരുന്നു. ആളുകൾ ഒഴിഞ്ഞു, ആരവമടങ്ങി. താഴത്തെ നിലയിലും വരാന്തയിലും ഇപ്പോഴും വെളിച്ചമുണ്ട്. ഇന്നലത്തെ രാത്രി അതെങ്ങനെ ഇരിക്കാനാണ് സാധ്യത?
0: ഓർമ്മകളുടെയും വികാരങ്ങളുടെയും നേർത്ത ഇഴകളിലൂടെ മനുഷ്യബന്ധങ്ങളുടെ അപ്രതീക്ഷിതമായ ആഴങ്ങൾ വരച്ചു കാട്ടുന്ന ഈ ചെറുകഥയിലൂടെ നമുക്ക് പോകാം. അയാൾ എനിക്കാരായിരുന്നു. കഥ പറയുന്നു TVKN കണ്ണൂർ.
2: കിടക്കയിലെ പുതുമണം അവൾക്ക് എന്തോ ഒരു ആശ്വാസം നൽകുന്നുണ്ട്. പകലത്തെ തത്രപ്പാടലും ബഹളത്തിലും തളർന്നുപോയ ശരീരം അല്പം വിശ്രമം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നുറങ്ങിയാൽ ഒരു ഉന്മേഷം കിട്ടുമെന്ന് അവൾക്കറിയാമായിരുന്നു. ശാന്തമായി ഉറങ്ങാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു അപ്പോൾ. പക്ഷേ അവൾ ഉറക്കിനെ തട്ടിമാറ്റിക്കൊണ്ടിരുന്നു. ഇന്ന് അവൾക്ക് അങ്ങനെ ഉറങ്ങാൻ കഴിയുമോ? തൻ്റെ പുതുജീവിതത്തിലെ ആദ്യ രാത്രിയാണ്. ഇതുവരെ തനിക്കുണ്ടായിരുന്ന പേടിയെല്ലാം ഇന്നോടെ അവസാനിച്ചു എന്ന് തോന്നൽ. ആശ്വാസത്തോടെ അവൾ തുറന്നിട്ട ജനൽ പാളികളിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ടിൻ്റെ കാളിമയിലും അങ്ങകലെ ആകാശം കാണാമായിരുന്നു. മഞ്ഞിൻപാളികൾ നിറഞ്ഞ കാർമേഘങ്ങൾ അലക്ഷ്യമായി പാഞ്ഞുപോകുന്നത് കാണാം. രാത്രിയുടെ നിശബ്ദത, അതിൻ്റെ അഗാധതയെ വെളിച്ചറിയിക്കുന്ന രാക്കളികളുടെ ഒറ്റപ്പെട്ട കരച്ചിൽ, എല്ലാറ്റിനും മേലെയായി താൻ കൺകുളിർക്കെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ, കഴിഞ്ഞ പകലിൻ്റെ ഓർമ്മകൾ, ജീവിതത്തിലെ വലിയൊരു വഴിത്തെരിവിൻ്റെ ദിവസമായിരുന്നു കടന്നുപോയത്, തൻ്റെ വിവാഹം, തനിക്ക് കൂട്ടായി പരസ്പരം അറിയാനും സ്നേഹിക്കാനും ഒരാൾ, ആൾ എങ്ങനെയായിരിക്കും, അതുമാത്രമാണ് ഇപ്പോഴത്തെ ചിന്ത. ആളെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു, ശരിക്കും രൂപം തെളിയുന്നില്ല. മാലയിടുന്ന നേരത്ത് മാത്രമാണ് ഞാൻ മുഖം ശരിക്കുമെന്ന് കാണുന്നത്. അതിനു മുമ്പ് പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അന്നൊന്നും ആളെ ശ്രദ്ധിച്ചിരുന്നില്ല, കാണാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടുമില്ല. ജീവിതത്തിൽ ഇങ്ങനെ എത്രയോ പേരെ എവിടെയെല്ലാമോ വെച്ച് കാണുന്നു. അങ്ങനെ മാത്രം ഇയാൾ തൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അന്ന് ആദ്യമായി വീട്ടിൽ വന്നപ്പോഴും എനിക്കൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് കല്യാണം ക്ഷണിക്കാൻ വന്നതായിരിക്കുമെന്നായിരുന്നു. അവരെ ദൂരത്തു നിന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ അക്കാര്യം വീട്ടുകാരോട് പറയുകയും ചെയ്തിരുന്നു. അവരുടെ കല്യാണമുണ്ടെന്നും ക്ഷണിക്കാൻ വരുമെന്നും ചേച്ചി പറഞ്ഞിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള വിരുന്നുകാർ എല്ലാവരെയും അമ്പരപ്പിച്ചു. കാരണം മറ്റൊന്നുമല്ല, ചേച്ചിയും ചേട്ടനും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് അവർക്കറിയാവുന്നതാണ്. ഞാനങ്ങനെ ഓരോന്നാലോചിച്ചിരുന്നപ്പോൾ അനിയത്തി ധൃതി പിടിച്ച് പുറത്തു പോകുന്നത് കണ്ടു. അച്ഛൻ പീടികയിൽ പറഞ്ഞയച്ചതാണ് അവളെ, ചായക്ക് പകരമായി എന്തെങ്കിലും കൊടുക്കാൻ. അല്പം സമാധാനമായി. അല്ലെങ്കിൽ ഞാനെന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? അച്ഛനും അമ്മയും ചേച്ചിയുമുള്ളപ്പോൾ ഞാൻ ആരാണ്? പക്ഷേ എന്തോ, എന്തായിരിക്കാം അതിന് കാരണം? ഒരു പക്ഷേ ഈ കഥയിലെ നായിക ഞാനായിരിക്കുമെന്ന് കാലം നേരത്തെ കരുതി വച്ചിട്ടുണ്ടായിരിക്കുമോ? എത്ര വിചിത്രമാണ് ജീവിതം അല്ലേ? ഇന്ന് ഓർക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. ഞാൻ വെറുതെ പുറത്തേക്കൊന്ന് നോക്കി. പുറത്തെ ബെഞ്ചിൽ അവർ അച്ഛനുമായി അടയ്ക്ക സ്ഥലത്തിൽ കാര്യമായി സംസാരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ കുറച്ചകലെ തൂണും ചാരി നിന്ന് മുറ്റത്തെ പൂത്തുനിൽക്കുന്ന ചെമ്പരത്തിപ്പൂക്കളെ നിരീക്ഷിക്കുകയായിരുന്നു. നിറയെ പൂത്തുനിൽക്കുന്ന ചെമ്പരത്തിപ്പൂക്കളിൽ പല വർണ്ണത്തിലുള്ള ശലഭങ്ങൾ പാറിക്കളിക്കുന്നു. എന്തൊരുത്സാഹമാണ് അവയ്ക്ക്! പൂക്കളോടും ശലഭങ്ങളോടുമുള്ള അയാളുടെ കൗതുകം ആ മുഖത്തു നിന്നും വായിച്ചെടുക്കാം. പുറത്തു നിന്ന് കണ്ണുകൾ പായിച്ച് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. അമ്മ തിരക്കെട്ട് ചായ തിളപ്പിക്കുകയാണ്. അനിയത്തി കയ്യിലൊരു പുതിയുമായി ഓടിക്കതച്ചു വന്നു. അവൾ എപ്പോഴും അങ്ങനെയാണ്, എല്ലാ കാര്യത്തിനും ഉഷാറാണ്, കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യാനും മിടുക്കിയാണ്. എനിക്ക് അങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനുമുള്ള കഴിവ്, അതിനപ്പുറം മറ്റൊന്നും ഞാൻ ആലോചിച്ചിരുന്നില്ല. എൻ്റെ ചിന്ത പിന്നെയും പുറകോട്ട് പാഞ്ഞുപോയി. ഞാൻ വിചാരിക്കുകയായിരുന്നു, ചേട്ടനും ചേച്ചിയും ഇത്ര നിഗൂഢമായി എന്തിനെക്കുറിച്ചായിരിക്കും അച്ഛനുമായി സംസാരിക്കുന്നുണ്ടാവുക? കല്യാണം ക്ഷണിക്കാൻ വന്നവർ അത് പറഞ്ഞിട്ട് ചായയും കുടിച്ച് പോയാൽ പോരെ? ചായയായി കൊണ്ടുവരട്ടെ അമ്മയുടെ ശബ്ദം. ആയിക്കോട്ടെ, അച്ഛൻ പറഞ്ഞു. അമ്മ ചായയുമായി മുന്നിൽ നടന്നപ്പോൾ പലഹാരവുമായി പിന്നിൽ നടന്നത് ഞാനായിരുന്നു. എൻ്റെ നടത്തത്തിലോ വേഷത്തിലോ ഭാവത്തിലോ ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യവുമില്ലല്ലോ. ചായ കൂടി കഴിഞ്ഞ് അയാൾക്ക് തോർത്തെടുത്ത് കൊടുത്തതും ഞാനായിരുന്നു. ഒരു ഭാവഭേദവും കൂടാതെ അയാൾ തോർത്ത് വാങ്ങി കൈ തോർത്തി തിരിച്ചു തന്നു. ഈ സമയം അയാൾ എന്നെ ശ്രദ്ധിച്ചിരുന്നോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതോർക്കുമ്പോൾ ഇപ്പോൾ ഒരു ജാള്യത തോന്നുകയാണ്. വിധിയുടെ ഓരോ വൈപരീത്യങ്ങൾ എന്നല്ലാതെ എന്തു പറയാൻ. അവരിപ്പോൾ പോകും. ഏതായാലും ഒരു കല്യാണ ശ്രദ്ധിക്ക് പോകാനുള്ള അവസരമായതിൽ എൻ്റെ മനസ്സ് സന്തോഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് അവരെ പുറത്തു നിർത്തി അച്ഛൻ അകത്തേക്ക് വന്നത്. എന്നിട്ട് അമ്മയെ വിളിച്ച് എന്തോ സ്വകാര്യം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇടയിൽ കയറി ഞാൻ ചോദിച്ചു, എപ്പോഴാണ് കല്യാണം? അപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു പുഞ്ചിരിയാണ് അവരുടെ മുഖത്ത് കണ്ടത്. ഇതിനിത്ര ചിരിക്കാനെന്തിരിക്കുന്നു? കല്യാണം ക്ഷണിക്കുന്നു, നമ്മൾ പോകുന്നു, അത്ര തന്നെ. അണിഞ്ഞൊരുങ്ങി പുറത്തു പോകാനുള്ള ഒരവസരമായല്ലോ എന്ന ചിന്തയായിരുന്നു എനിക്കപ്പോൾ. എപ്പോഴും ഈ നാലുകെട്ടിനുള്ളിൽ ചടഞ്ഞിരിക്കുമ്പോഴുള്ള ഒരു വേർപ്പുമുട്ടൽ. അതിനിടയിൽ അവർ ചേച്ചിയെ വിളിച്ച് എന്തോ പറഞ്ഞു. ചേച്ചി കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞതായിരിക്കുമോ? ഞാനാകെ മുൾമുനയായിരുന്നു. ഇവരെല്ലാം എന്തോ എന്നിൽ നിന്നും ഒളിച്ചു വെക്കുന്നുണ്ട്. എന്തെങ്കിലുമാവട്ടെ, എന്തായാലും എനിക്കെന്താ, ഇനി ചേച്ചിയാണ് പോകുന്നതെങ്കിൽ പോയിക്കോട്ടെ, എന്നെ പോലെ അവൾക്കും ആഗ്രഹം കാണില്ലേ. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവർ പോകാൻ ഒരുക്കമല്ലാത്തതുപോലെ കാര്യമായി എന്തോ സംസാരിക്കുകയാണ്. എന്തെങ്കിലും ആകട്ടെ, എനിക്കെന്താ, ഒരു നിസ്സംഗതാഭാവത്തോടെ ഞാൻ നിന്നു. പുറത്ത് വെയിൽ ചായാൻ തുടങ്ങിയിരുന്നു. മരച്ചില്ലകളിലൂടെ ഊർന്നിറങ്ങുന്ന ചെരിഞ്ഞ സൂര്യരശ്മികൾ. സന്ധ്യയാവാൻ ഇനി ഏറെ നേരമില്ല. അവർ പോയിട്ട് വേണം ഒന്ന് പുറത്തിറങ്ങാൻ. എന്നിട്ട് വേണം യശോദ ചേച്ചിയോട് എല്ലാം പറയാൻ, കല്യാണം ക്ഷണിക്കാൻ വന്ന കാര്യവും കല്യാണത്തിന് പോകുന്ന കാര്യവും എല്ലാം. ഞാനെപ്പോഴും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു പുതിയ കാര്യമുണ്ടാകുമ്പോൾ അത് അടുത്ത ആരെങ്കിലും അറിയിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ചും യശോദേച്ചിയെ. അവർ എന്നേക്കാൾ മൂത്തതാണെങ്കിലും ഉറ്റ സുഹൃത്തിനെപ്പോലെയായിരുന്നു. എന്ത് കാര്യവും തുറന്ന് സംസാരിക്കുന്നത് അവരോടാണ്. അതുപോലെ ഇങ്ങോട്ടും. ഇപ്പോൾ എൻ്റെ മനസ്സ് വെമ്പുകയാണ് ഓടിച്ചെന്ന് എല്ലാം പറയാൻ. പക്ഷേ ഇവരൊന്ന് പോയിട്ട് വേണ്ടേ? ഇപ്പോൾ തന്നെ പോകാമെന്ന് വെച്ചാൽ അവരെന്ത് വിചാരിക്കും? അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഞാൻ ജനലിലൂടെ പുറത്തെ ആകാശം നോക്കി നിന്നു. അപ്പോഴാണ് അമ്മയുമായുള്ള സംസാരം മതിയാക്കി അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നത്. എന്തോ പറയാനാണെന്ന് ആ വരവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അച്ഛൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പായി ഞാൻ ചോദിച്ചു, എപ്പോഴാണ് കല്യാണം? അപ്പോൾ അച്ഛൻ്റെ മുഖം സന്തോഷത്താൽ വികസിക്കുന്നത് ഞാൻ കണ്ടു. ഈ അച്ഛൻ എന്തു പറ്റി? എൻ്റെ മനസ്സ് പറഞ്ഞു. അല്പനേരത്തെ മൗനത്തിന് ശേഷം അച്ഛൻ പറഞ്ഞു, കല്യാണം തീരുമാനിച്ചില്ല. അത് തീരുമാനിക്കാനാണ് അവർ വന്നത്. തീരുമാനിക്കാൻ ഇവിടെ വരേണ്ട ആവശ്യമെന്താണ്? ഞാൻ പറഞ്ഞു. പിന്നെ ഒരു മുഖവരയുമില്ലാതെ അച്ഛൻ പറഞ്ഞു, വിവാഹം നിശ്ചയിച്ചില്ല എന്ന് മാത്രമല്ല, അവർ നിന്നെ ആലോചിച്ചു വന്നതാണ്. എന്താ നിന്റെ അഭിപ്രായം? പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി. എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനോ ഇന്നത്തെ ചുറ്റുപാടോ ഒരു വിവാഹത്തിന് അനുകൂലമായിരുന്നില്ല. എങ്കിലും എൻ്റെ മനസ്സിലെവിടെയോ ഒരാഗ്രഹം മുളപൊട്ടിയില്ലേ? എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇയാൾ ഈ നിമിഷം വരെ ഒന്ന് കാണണമെന്നോ ഒന്ന് സംസാരിക്കണമെന്നോ മനസ്സുകൊണ്ടുപോലും ആഗ്രഹിക്കാത്ത ഞാൻ. ഈശ്വര, എൻ്റെ വേഷം പോലും ഞാനാകെ തരിച്ചതുപോലെയായി. സന്തോഷവും പേടിയും കൊണ്ട് ഞാനങ്ങനെ നിന്നുപോയി. എനിക്ക് സമ്മതമാണെന്ന് തോന്നിയത് കൊണ്ടാവണം അച്ഛൻ സന്തോഷത്തോടെ പുറത്തേക്ക് പോയി. അമ്മ എന്നെ ചേർത്ത് പിടിച്ചു, പിന്നെ കണ്ണു തുടച്ചു. അത് സന്തോഷാശ്രുക്കളായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു. ഞാനും അറിയാതെ ഒന്ന് തേങ്ങിപ്പോയി. അവർ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഞാൻ വാതിൽപ്പാളികളിലൂടെ ഒളിഞ്ഞു നോക്കി. ഞാനാകെ മാറിയിരിക്കുന്നു. സ്ത്രീ സഹജമായ നാണം എന്നെ പൊതിഞ്ഞു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തയിൽ വരാതിരുന്ന ഒരാൾ, എന്നേക്കാൾ വിദ്യാഭ്യാസവും സൗന്ദര്യവുമുള്ള ഒരാൾ. ഞാൻ ആ മുഖം ഒന്ന് കാണാൻ ഏറെ പണിപ്പെട്ടു. കണ്ടിട്ടൊന്നും എനിക്ക് മതിയായില്ല. പക്ഷേ ആ മുഖത്ത് ഒരു ഭാവഭേദവുമില്ലായിരുന്നു. അവർ പോയി. അല്പദൂരം അച്ഛനും അവരനുഗമിച്ചു. എൻ്റെ മനസ്സാകെ വികാരവിചാരത്തിലും സന്തോഷത്താലും ആർത്തിരം പോവുകയായിരുന്നു. അതിനിടയിൽ ചേച്ചി അടുത്തു വന്ന് പറഞ്ഞു, നീ ഭാഗ്യവതിയാണ് മോളെ, ഇങ്ങനെ ഒരു ബന്ധം. ചേച്ചിയുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു. ആ പകൽ അങ്ങനെ അവസാനിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു പ്രധാന വഴിത്തിരിവിൽ എത്തിപ്പെട്ടതുപോലെ തോന്നി. ആ രാത്രി എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല. സന്തോഷവും പേടിയും എനിക്കൊപ്പമുണ്ടായിരുന്നു. പിന്നെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായിരുന്നു. ആ മുഖവും രൂപവും എങ്ങനെയാണെന്ന് ഓർത്തെടുക്കാൻ പലപ്പോഴും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കൂട്ടുകാരികളോട് പല ആളുകളെയും താരതമ്യപ്പെടുത്തി ഞാൻ പറഞ്ഞു. അപ്പോഴെല്ലാം അവരെന്നെ അസൂയയോടെ നോക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഈ രാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഞാൻ. ഇപ്പോഴിതാ ആ നിമിഷം എൻ്റെ മുന്നിൽ. ഇനി ഈ നേരവും അദ്ദേഹം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. ഞാൻ കാണാൻ ആഗ്രഹിച്ച ആ മുഖം എനിക്ക് കൺകുളിർക്കെ കാണാം. ആ കാലൊച്ച കേൾക്കാനായി തലയണയിൽ ചെവി ചേർത്ത് ഞാനങ്ങനെ കിടന്നു. ഹൃദയമിടിപ്പ് പോലെ ചുമരിലെ ഘടികാരം ശബ്ദിച്ചുകൊണ്ടിരുന്നു നിമിഷങ്ങൾ എണ്ണിക്കൊണ്ട്.
0: അയാൾ എനിക്കാരായിരുന്നു. ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് TVKN കണ്ണോ. സാഹിത്യരംഗം പരിപാടിയിൽ അവസാനമായി പ്രകാശൻ മടിക്കൈ ചൊല്ലുന്ന കവിതകളാണ് മിമിക്രി.
3: അനുകരണപ്രായത്തിൽ ഒരാൾക്ക് ഒന്നിലേറെ കാര്യങ്ങൾ അനുകരിക്കാം. സ്വീകരണ ചിരിയോടെ പരിചയമില്ലാത്തവരെ നോക്കുന്ന പൂക്കളുടെ വിസ്മയങ്ങളെ, കറുത്ത ഉറക്കത്തിനെ പോലെ ലഹരി പിടിപ്പിക്കുന്ന രാത്രിയെ, ഒരിഞ്ച് പോലും നിന്ന നിൽപ്പിൽ നിന്ന് മാറാനാവാത്ത വീടിൻ്റെ ഊർധ്വശ്വാസത്തെ. ഇടയ്ക്ക് കൈകൾ വിടർത്തി മനോവേദന മറക്കാൻ ശ്രമിക്കുന്ന മരങ്ങളെ, നിരങ്ങിപ്പോകുന്ന മണ്ണിരകളുടെ നിശബ്ദയാത്രകളുടെ കുഴഞ്ഞ താളങ്ങളെ, അലറുന്ന ഗാലറിയിൽ അടക്കവും ഒതുക്കവും കൊണ്ട് കൗശലം തീർക്കുന്ന കളിദൈവങ്ങളെ, വെള്ളിത്തിരയിൽ മേയുന്ന നക്ഷത്ര കുഞ്ഞുങ്ങളെ, കടലിൻ്റെ ഘനഘനാരവത്തോടൊപ്പം മുക്കുവനെ കണ്ടുമുട്ടിയ ഭൂതത്തിനെ, ഏതു കാലത്തും അങ്ങനെ ഒന്നിലേറെ കാര്യങ്ങൾ അനുകരിക്കാനാവില്ല. ഒന്നിൽ ഒരിക്കൽ ഉറച്ചുപോയി നാമകരണപ്പെടും. മുക്കൂറ്റിച്ചിരുത, മോന്തിക്കണ്ണൻ, ഇരുട്ടുമുറി ലീലാമ, മരമീടൻ അന്ത്രുമാൻ, ഇഴച്ചിലലവി, പെലേ വേലായുധൻ, ചാപ്ലിൻ വർഗീസ്, പൂതത്താൻ കുമാരൻ എന്നിങ്ങനെ ചിലർ അനുകരണപ്രായം കഴിഞ്ഞതിനു ശേഷമാണല്ലോ അറിയപ്പെട്ടത്.
0: അരുമ.
3: പോകുന്ന നീ നായയെപ്പോലെ ഒരിക്കൽ തിരിച്ചുവരും. പോകുന്ന നീ നായയെപ്പോലെ ഒരിക്കൽ തിരിച്ചുവരും. പ്രിയപ്പെട്ടൊരാൾ പിണങ്ങി വീടുവിടുമ്പോൾ തലമുതിർന്നവൻ പറഞ്ഞു. പ്രിയപ്പെട്ടൊരാൾ പിണങ്ങി വീടുവിടുമ്പോൾ തലമുതിർന്നവൻ പറഞ്ഞു. മനുഷ്യനാണെന്നുറപ്പിക്കാൻ സ്നേഹക്കുറവ് പരിശീലിക്കും. മനുഷ്യനാണെന്നുറപ്പിക്കാൻ സ്നേഹക്കുറവ് പരിശീലിക്കും. വാലാട്ടിമേലിൽ ഈ പടിപ്പുര കടക്കില്ല. വാലാട്ടിമേലിൽ ഈ പടിപ്പുര കടക്കില്ല. ശപഥം ചെയ്യുന്നു അത് കേട്ടിറങ്ങിയ ഇളം തലമുറക്കാരൻ. ശപഥം ചെയ്യുന്നു അത് കേട്ടിറങ്ങിയ ഇളം തലമുറക്കാരൻ.
0: നിങ്ങൾ കേട്ട കവിതകൾ ചൊല്ലിയത് പ്രകാശൻ മടിക്കൈ. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.

നാളെ വൈകിട്ട് 6:50 കിസൻവാണിയിൽ ചെറുപുഴ ജോസ്ഗിരിയിലെ പീറ്റർ ജോസഫിന്റെ കാർഷികാനുഭവങ്ങൾ. 7:35 യുവവാണിയിൽ യുവ എഴുത്തുകാരി ഫാത്തിമ സിയ ടി പിയെ പരിചയപ്പെടുത്തുന്നു. നാളെ വൈകിട്ട് 7:35 യുവവാണിയിൽ.

ആകാശവാണി കണ്ണൂർ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഭദ്രചിറ്റ എന്ന പടത്തിൽ യേശുദാസ് പാടിയത്. ഓൻവിട വരികൾ, ഔസപ്പച്ചന്റെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തു പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാക്കുന്ന 3 മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 വർഷത്തിനുള്ളിൽ നടപടിയായില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള MPമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്ന് ഷിഗെല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ലേറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുക. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. 5 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചിരുന്നു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. 2027 ഫെബ്രുവരിയിലാണ് 2ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ്. കർക്കിടകവാവ് ബലിതർപ്പണ ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ബലിതർപ്പണ ചടങ്ങുകളോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത സൌകര്യങ്ങൾ എന്നിവ ചർച്ചയായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും സംസ്ഥാനത്ത് തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സഹകരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡുകൾ മന്ത്രി എം ലിജു പ്രഖ്യാപിച്ചു. പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്ക്, കാസർഗോഡ് കാർഷിക ഗ്രാമവികസന ബാങ്ക്, നന്മണ്ട സഹകരണ റൂറൽ ബാങ്ക് എന്നിവ വിവിധ വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ്, കേരള സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൌണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9072592412. IHRD യുടെ കീഴിൽ നെരുവമ്പ്രത്ത് പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജിൽ BSc

സയൻസ് ബികോം വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ്, ബികോം കോർപ്പറേഷൻ ബി എ ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം, എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം കോം ഫിനാൻസ് കോഴ്സുകളിൽ കോളേജ് നേരിട്ട് പ്രവേശനം നടത്തുന്നു. 50% സീറ്റിലേക്കുള്ള പ്രവേശനം തുടങ്ങി. വിശദ വിവരങ്ങൾക്ക് IHRD വെബ്സൈറ്റിലോ കോളേജ് ഓഫീസുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8547005059. LBA സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൽ സ്കിൽ എപെക്സിന്റെ നേതൃത്വത്തിൽ 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് പ്രവേശനം തുടങ്ങി. 10ാം ക്ലാസ്സോ അതിനു മുകളിലോ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 8606907093. കുറ്റിക്കോൾ ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക് എന്നീ 2 വർഷ NCVT ട്രേഡുകളിലേക്ക് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാനുള്ള തീയതി ഈ മാസം 6 വരെ നീട്ടി. www.itiadmission.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിച്ചവർ ഈ മാസം 9 മുൻപ് ITIയിൽ എത്തി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഫോൺ നമ്പർ 0499942060. പെരിയയിലുള്ള കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒഴിവുള്ള ട്രേഡ്സ്മെൻ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 6 നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ITI, KGCE, THSLC ആണ് യോഗ്യത. താൽപര്യമുള്ളവർ രാവിലെ 10 മണിക്ക് ആവശ്യമായ രേഖകൾ സഹിതം പോളിടെക്നിക് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0467223402. കണ്ണൂർ സർവകലാശാല കാസർഗോഡ് ക്യാമ്പസിൽ ദിവസ വേതന അടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡന്റിനെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം സർവകലാശാല കാസർഗോഡ് ക്യാമ്പസിൽ രാവിലെ 10:30 നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാവണം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 6 രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോട് കൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. ഫോൺ നമ്പർ 0499942567. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: CG semi-outsourced semiconductor assembly and test facility at Sanand. The Defence Acquisition Council has approved capital acquisition proposals worth 52,000 crore rupees to enhance combat readiness of defence forces. Our correspondent gives us the details.
1: The proposals approved under the chairmanship of Defence Minister Rajnath Singh will enhance the combat capabilities of the Army, Navy and the Air Force. The approval has been given for the procurement of anti-unmanned aerial vehicles, electronic warfare system Akash Tarang for the Indian Army to provide effective anti-UAV protection to the Army formations. The Council has also approved procurement of man-portable anti-tank guided missile systems, medium-range surface-to-air missile weapon system and jet-based kamikaze drone system. For the Indian Navy, the approval was given for the procurement of multi-influence ground mine, naval shipborne unmanned aerial system and the setting up of land-based testing facility for electric propulsion system. For the Indian Air Force, the approval was accorded for the procurement of fixed-wing based high-altitude pseudo-satellite with Dipendra Kumar, Suparna Saikya, Akashwani News, Delhi.
0: Union Home Minister Amit Shah and Agriculture and Farmers Welfare Minister Shivraj Singh Chauhan today reviewed the situation regarding below normal rainfall and its impact in certain parts of the country due to El Nino. During the meeting, Mr. Shah said that the government is continuously monitoring the situation regarding below normal rainfall and potential drought conditions in certain parts of the country due to El Nino. He directed the Ministry of Agriculture and all related ministries to remain vigilant and coordinate with state governments to advise farmers on the appropriate crops to sow. Mr. Chauhan has directed the constitution of a high-level expert committee under the Indian Council of Agricultural Research to examine the challenges being faced by Totapuri mango growers in Andhra Pradesh. The decision follows the Union Minister's recent visit to Andhra Pradesh, during which farmers informed him decline in the prices of mango variety, which is cultivated extensively for the processing industry. Ministry of Panchayati Raj organized a national workshop of state Panchayati Raj ministers in New Delhi today to deliberate on the recommendations of the 16th Finance Commission. Talking to the media, Union Minister of Panchayati Raj Rajiv Ranjan Singh said, the 16th Finance Commission has proposed 80% basic grants for panchayats and 20% performance-based grants. The ministry said that 2.76 lakh rural local bodies are covered under the recommendations of the 16th Finance Commission. Electronics and IT Minister Ashwini Vaishnav has directed ministry officials to summon Meta on the matter of Instagram ads promoting child sexual abuse material in India. The ministry will seek explanation from Meta on the issue. Earlier today, a team from Meta met Ministry of Electronics and IT officials following the notice summoning them on the issue of rollout of the usernames feature on WhatsApp in India. Sources said ministry officials sensitized them about the government's concern relating to the feature. They said as the timeline for furnishing the detailed explanation on the usernames feature is for 3 days, Meta will submit their final reply as per the schedule. The Ministry of Information and Broadcasting has directed the Broadcast Audience Research Council to stop publishing television ratings across both news and non-news genres until its license is renewed under the Television Ratings Policy 2026. The government has ordered the removal of the BAT BMS, Epoch iION, and Losogy apps from the Google Play Store and Apple App Store over security concerns. The action followed after allegations that the applications were being used to remotely disable e-vehicles, including e-rickshaws. Ukrainian President Volodymyr Zelensky today called for protection of Ukraine's skies following the overnight Russian strikes at various parts of the country. 30 people were reportedly killed and around 100 injured in these strikes. In a social media post, the Ukrainian president shared visuals of the aftermath of the Russian strikes in the capital city of Kyiv as emergency and rescue operations are underway. Mr. Zelensky accused Russia of committing a war crime. Russia's defense ministry said in a statement that the bombardment was in response to Ukraine's long-range strikes on its civilian infrastructure. France has reported a sharp rise in deaths during the hottest week of last month's record-breaking heat wave. According to Public Health France, nearly 9,000 deaths were recorded between June 22nd and 28th, about 29% higher than the previous week, indicating at least 2,000 additional deaths. The agency said the figures remain incomplete and the final toll is expected to be higher. Authorities reported significant increases in deaths at private homes, hospitals and care homes, with the Paris region recording the steepest rise. Back home, the southwest monsoon has further advanced into some more parts of Gujarat, Rajasthan and Haryana and remaining parts of Madhya Pradesh today. The IMD has issued a red alert for heavy to very heavy rainfall with isolated extremely heavy rainfall over Gujarat, Konkan, Goa, Madhya Maharashtra, Odisha and West Madhya Pradesh for tomorrow. Meanwhile, heavy rain continued in several parts of Maharashtra today, affecting normal life and disrupting road connectivity in many districts. More from our Mumbai correspondent.
2: Today, several parts of Maharashtra received rainfall, with coastal areas seeing highest amount of rains. Water level rose in rivers of districts of Raigad, Ratnagiri, Sindhudurg and also in Kolhapur. According to IMD, rainfall is expected to intensify in the state from tomorrow till 7th July. Heavy to very heavy rain is likely at several places, while isolated areas over Konkan and the adjoining Ghat regions of Maharashtra may receive extremely heavy rain. Thunderstorms are also likely over parts of Madhya Maharashtra, Marathwada and Vidarbha. The IMD has advised fishermen not to venture into the sea till July 7th due to winds and rough sea conditions. Sangeeta Godbole, Akashwani News, Mumbai.
0: On to sports. In the FIFA World Cup, Australia will take on Egypt in a round of 32 match at Arlington in US tonight. In other round of 32 matches, Argentina will face Cabo Verde at Miami Gardens, while Colombia will clash with Ghana at Kansas City Stadium tomorrow morning. In the Wimbledon Tennis Championships, American Jessica Pegula and Naomi Osaka of Japan have reached the round of 16 in women's singles. Osaka defeated Daria Kasatkina 6-1, 6-3 in just 65 minutes in round of 32 match. Jessica dominated Spain's Buzas Maniero in a 6-1, 6-3 victory. In men's singles, third round of matches, world number one Jannik Sinner is currently facing US player Jensen Brooksby, while Daniil Medvedev is taking on Jan Lennard Struff of Germany. In another third round fixture, Serbian Novak Djokovic is taking on Arthur Rinkonesh of France. Benchmark domestic equity indices ended with modest gains today, extending their rising streak for the third straight session. The Sensex rose 262 points to close at 77,764. And now, before we end the bulletin, the headlines once again. Government says Indus Waters Treaty remains suspended. Pakistan must renounce support to cross-border terrorism. India on track to achieve $1 trillion export target this year, says Commerce Minister Piyush Goyal. Prime Minister Narendra Modi to visit Indonesia, Australia and New Zealand on a six-day tour beginning Monday. Defence Acquisition Council clears procurement proposals worth 52,000 crore rupees to enhance combat readiness. Government to seek explanation from Meta on Instagram ads promoting child sexual abuse. France reports nearly 9,000 deaths during record-breaking heatwave last week. And in FIFA World Cup, Australia to take on Egypt in a round of 32 match at Arlington in US tonight. That is all in the news at 9. Good night.
3: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
4: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
5: പ്ലസ് വണ്ണിലേക്ക് പരമ്പര. ഗണിതശാസ്ത്രം അവലോകനം ചെയ്യുന്നത് അധ്യാപിക യമുന കെ മൂർത്തി.
6: എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് പ്ലസ് വൺ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ നേടിയിരിക്കുന്ന എല്ലാ കൊച്ചുമിടുക്കന്മാർക്കും മിടുക്കികൾക്കും എന്റെ പ്രത്യേക അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും. വളരെ സന്തോഷകരമായ ഒരു കാലമാണ്, നമ്മളൊരു പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പം അതിനിടയിൽ ചെറിയ ആശങ്കകളൊക്കെ വന്ന് ഭവിച്ചേക്കാം. പ്രത്യേകിച്ച് ഹൈസ്കൂൾ തലം വരെ മലയാളത്തിൽ പഠിക്കുകയും ഇനി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയി വരികയും ചെയ്യുമ്പോൾ, അപ്പോൾ ഇത് ശരിക്കും ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഒരുപാട് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം അല്ല, എന്നാൽ തീരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യവുമല്ല. ഒരു ചെറിയൊരു മുൻകരുതലും തയ്യാറെടുപ്പും നടത്തുന്നതോടുകൂടി നമുക്ക് ഈ ഒരു പ്രതിസന്ധി സാഹചര്യത്തിനെ വളരെ ഈസിയായി തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ഒരു ജെൻസി ലോകം എന്ന് പറയുന്ന അല്ലെങ്കിൽ കാലഘട്ടം എന്ന് പറയുന്ന വളരെ എല്ലാം സൗകര്യപ്രദമായ ഒരു വിധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. ഒന്നിനും നമുക്കൊരു പ്രയാസവും ഇല്ല, എല്ലാം നമ്മുടെ വിരൽത്തുമ്പത്ത് ലഭ്യമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ മഹിമ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ കുറച്ച് മുന്നോട്ടൊന്ന് കണ്ണോടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 10-20-25 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിതിവിശേഷങ്ങൾ ഇതുപോലൊന്നും ആയിരുന്നില്ല. 10-ാം ക്ലാസ്, അതായത് അന്നത്തെ SSLC കഴിയുമ്പോൾ പ്രീ ഡിഗ്രിയാണ്. ഒരു 25-30 വർഷമൊക്കെ മുന്നേ പ്രീ ഡിഗ്രി എന്നുള്ള ഒരു കോളേജ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കുട്ടികളെ പറിച്ചു നടന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് കുട്ടികളിൽ മാനസികമായാലും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ സമയത്ത് വിദ്യാർത്ഥികൾ അതെല്ലാം വളരെ സമർത്ഥമായി നേരിട്ടു, അത് തരണം ചെയ്തു, അവർക്ക് നല്ല കരിയർ ഉണ്ടായി. അവരിൽ പലരും ഇന്ന് അറിയപ്പെടുന്ന ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പിന്നെന്താണ് വലിയ IAS ഓഫീസേഴ്സ്, ഒഫീഷ്യൽസ്, ബ്യൂറോക്രാറ്റ്സ്, പൊളിറ്റീഷ്യൻസ്, അങ്ങനെ വിവിധ മേഖലകളിൽ ശോഭിക്കുന്നവരാണ്. അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് അത് തന്നെ ഒരു ഉദാഹരണമായിട്ടെടുക്കാം. ഇതൊന്നും വലിയ രീതിയിൽ നമ്മെ തളർത്താൻ പാടില്ല എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ അവരിൽ നിന്നും തീർത്തും ഉൾക്കൊള്ളേണ്ടതുമാണ്. അപ്പം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രീ ഡിഗ്രി സിസ്റ്റത്തിൽ നമ്മൾ നോക്കുമ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ചെല്ലുമ്പോൾ ഉടനെ തന്നെ അവിടെ ഫുൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതായത് മുഴുവൻ സംസാരവും ഇംഗ്ലീഷിലാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് അധികവും ഒരു ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ, ബ്ലെൻഡഡ് ഇൻ ദ സെൻസ് അവർ ഇംഗ്ലീഷും മലയാളവും ഇടകലർത്തി മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ കുറച്ച് കംഫർട്ടബിൾ ആക്കിക്കൊണ്ടുള്ള ഒരു പഠന ശൈലി അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റൈലാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് അതിൽ. എന്നാൽ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊന്നും അല്ല. ഫുൾ ഇംഗ്ലീഷിൽ ഡെലിവർ ചെയ്യുകയും ലെക്ചർ ചെയ്യുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു അരക്ഷിതാവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പകുതിയിൽ കൂടുതൽ ആൾക്കാർക്ക് അതേ സ്കൂളിൽ തന്നെ പഠനം തുടരാനുള്ള ഒരു സൗകര്യമുണ്ട്. അതൊന്നും അന്നത്തെ കാലത്ത് ലഭ്യമായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ സൗകര്യങ്ങളുണ്ട്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നും കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സ്കൂൾ തലത്തിൽ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് ആശയങ്ങളുടെ ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തത അന്നേ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ +1, +2 കാലഘട്ടത്തിൽ വന്നേക്കാവുന്ന ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് എളുപ്പം തരണം ചെയ്യാൻ പറ്റുമെന്നാണ്. ഉദാഹരണത്തിന്, നമുക്ക് ഗണിതശാസ്ത്രത്തിലെ വൃത്തം എന്നുള്ള അല്ലെങ്കിൽ റേഡിയസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കാം. റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള പദം ആരം എന്നാണ്. അപ്പോൾ ആരത്തിന്റെ നിർവചനം എന്ന് പറയുന്നത് ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും അതിന്റെ പരിധിയിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള ദൂരം എന്നുള്ളതാണ് ആരത്തിന്റെ നിർവചനമായി നമ്മൾ പഠിക്കുന്നത്. 10-ാം ക്ലാസ്സിൽ ഇങ്ങനെയായിരിക്കും റേഡിയസിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആരത്തിന്റെ ഡെഫിനിഷൻ നിർവചനം പഠിക്കുന്നത്. അപ്പം ജസ്റ്റ് അതിങ്ങനെ വെറുതെ ഒരു നിർവചനം പഠിക്കുന്നതിന് പകരം നമുക്ക് ആ ചിത്രം മനസ്സിലാവും, ഒരു ഭാവനാ ചിത്രം അല്ലെങ്കിൽ ഒരു സങ്കല്പ ചിത്രം നമ്മുടെ മനസ്സിൽ അപ്പൊ തന്നെ രൂപപ്പെടുത്തിയെടുത്താൽ ഇനി അടുത്ത് നമ്മൾ +1 പോകുമ്പോൾ ഇതിന്റെ നേരെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരികയാണ്. അവിടെ റേഡിയസ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എനി 1 പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ സെയിം സർക്കിൾ എന്ന് പഠിക്കുമ്പോൾ അവിടെ ആ നമ്മൾ ചിത്രത്തിൽ കൂടെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യമേ ഡെവലപ്പായി കിടക്കുന്ന ആ ചിത്രത്തിൽ കൂടെയാണ് അത് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാവനാ ചിത്രം വ്യക്തതയുള്ള അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് എന്ന് പറയും, കോൺസെപ്റ്റ്സിൽ വ്യക്തതയുള്ള കുട്ടികൾക്ക് ഒരു പറിച്ചു നടൽ അല്ലെങ്കിൽ അവരുടെ മീഡിയം ചേഞ്ച് ചെയ്തു എന്ന് വെച്ച് വലിയ രീതിയിലുള്ള ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ഇടയില്ല എന്നുള്ളതാണ് ഏറിയ കൂറും അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം എന്റെ കൊച്ചു കൂട്ടുകാരോടും ഉള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മള് കോൺസെപ്റ്റിൽ നല്ല വ്യക്തത ആശയങ്ങളിൽ വ്യക്തത ഉണ്ടാക്കി പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. അതാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്തിലേക്കും നമ്മളെ പറിച്ചു നടാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നത്, ആശയത്തിലുള്ള ആ വ്യക്തത. അതെല്ലാവരും ഡെവലപ്പ് ചെയ്തെടുക്കണം. പല കുട്ടികളുടെയും പഠനശൈലിയിൽ, പ്രത്യേകിച്ചും ഇപ്പോഴുള്ള കുട്ടികളുടെ പഠനശൈലിയിൽ അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർത്തിയെടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹൈസ്കൂളിലും മലയാളമാണ് ഇൻസ്ട്രക്ഷൻ എന്നുണ്ടെങ്കിലും അധ്യാപികമാരല്ലെങ്കിൽ അധ്യാപകർ പൊതുവെ അതിന്റെ കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ആരം എന്നൊന്നും ഇന്നത്തെ ടീച്ചേഴ്സ് എപ്പോഴും പറയാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. LCM ലെസാകുമെന്നോ അല്ലെങ്കിൽ HCF ഉസാകാന്നൊന്നും ഇപ്പോഴത്തെ ടീച്ചേഴ്സ് പറയാറില്ല. അവര് LCM HCF എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ റേഡിയസ്, സർക്കിൾ, ഇതൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന വാക്കുകളുമാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മലയാളമായി ആയാൽ കൂടി അധ്യാപകർ അങ്ങനെ ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം വിദ്യാർത്ഥികളും ഏറെക്കുറെ ഈ ഒരു വാക്കുകളുമായിട്ട് പരിചിതരാണെന്നുള്ളതാണ്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അതൊക്കെ നമുക്ക് ഇനിയുള്ള പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലൂപ്പ് ഹോൾസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹൈസ്കൂൾ തലത്തിലൊക്കെ വളരെ ടോപ്പേഴ്സായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ, പഠിത്തത്തിൽ അതിസമർത്ഥന്മാരായ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ചെറിയൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം എന്നുള്ള നിലയിൽ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ അവർ മലയാളം മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അതായത് അതുവരെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു അറ്റൻഷനും ശ്രദ്ധയും കിട്ടാത്തപ്പോൾ ഒരു ചെറിയൊരു വിഷമം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും ചിലരെങ്കിലും അത് വലിയൊരു കോംപ്ലക്സായി മാറ്റുകയും, അയ്യോ എനിക്കിനി ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എത്ര മിടുക്കനായി അല്ലെങ്കിൽ മിടുക്കിയായി പഠിച്ചു വന്ന ആളാണ്, ഇപ്പോൾ എനിക്കത് പറ്റുന്നില്ലല്ലോ, ഞാൻ എല്ലാവരുടെയും പുറകെ ആയിപ്പോയല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലുകൾ ചില കുട്ടികളിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പഠിത്തത്തിൽ മിടുക്കരായി എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ടീച്ചേഴ്സിന്റെ ഇഷ്ടഭാജനമായ കുട്ടികളുടെ ഇടയിൽ ഇതൊരു വലിയ പ്രശ്നമായി കണ്ടുവരുന്നുണ്ട്. എല്ലാവരുടെ ഇടയിലും അല്ലെങ്കിൽ കൂടി ഒരു അത്യാവശ്യം നല്ലൊരു ശതമാനം കുട്ടികളുടെ ഇടയിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവര് അത് തീർത്തും സൈക്കോളജിക്കലാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബോധവാന്മാരായിരിക്കുക. ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, ഇതെനിക്ക് വളരെ ഈസിയായി ടാക്കിൾ ചെയ്യാൻ പറ്റും, ഞാൻ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. ഇത് ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ ഇത് ഈസിയായി മറ്റു കുട്ടികളോടൊപ്പമോ അവരെക്കാളും ഒക്കെ മുന്നെയോ എത്താൻ എനിക്ക് പറ്റും, ചെറിയൊരു പരിശ്രമം മാത്രം മതി എന്ന് വിശ്വസിക്കലാണ്, അവനവിൽ തന്നെ ഒരു വിശ്വസിക്കൽ മാത്രമാണ് ഇതിനൊരു പോംവഴി. അങ്ങനെയുള്ള കുട്ടികൾ മനസ്സ് തളരാതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി നമ്മൾ ആശയ സംശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതാണ് ആശയം, കോൺസെപ്റ്റ്. അതാണ് പ്രത്യേകിച്ച് സയൻസ് മാത്തമെറ്റിക്സ് വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം, ആ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ തന്നെ നമുക്ക് ഏറെക്കുറെ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഏതാനും ചില ടിപ്സ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ദിവസേന ഇനി ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപായി മുൻപ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദിവസേന ഒരു 15 മിനിറ്റ് നമ്മൾ ഇംഗ്ലീഷുമായി ഒരു അടുപ്പം സ്ഥാപിക്കുക. അടുപ്പം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം വായനയായിരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കേൾക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ചില ഫിലിംസ് കാണുകയായിരിക്കാം. ഒരു 15 മിനിറ്റ് എങ്കിലും ദിവസേന ഒരു അച്ചടക്കത്തോടുകൂടി ചിട്ടയോടുകൂടി ചെയ്യുക, അത് വളരെ സഹായിക്കും. റീഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ലഭ്യമാണ്. ഇന്റർനെറ്റിന്റെയൊക്കെ ആവിർഭാവത്തോടുകൂടി നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ലഭ്യമാണ്, അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. രണ്ടാമതായി നമ്മൾ ദിവസേന ഒരു രണ്ടോ മൂന്നോ വേർഡ്സ് പഠിക്കാൻ, പുതിയ വേർഡ്സ് പഠിക്കാൻ ശ്രമിക്കുക. ആ വേർഡ്സ് ജനറൽ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസിൽ കടന്നു വരാൻ സാധ്യതയുള്ള ജാർഗൻസ് ആയിക്കോട്ടെ, ഉപയോഗിക്കുന്ന പ്രത്യേകതരം പദപ്രയോഗങ്ങളെയാണ് ജാർഗൻസ് എന്ന് പറയുന്നത്, ശാസ്ത്രീയ പദപ്രയോഗങ്ങൾ എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ വേർഡ്സും ആവാം. അപ്പൊ അത് നമുക്ക് ഒരുപാട് നമ്മുടെ വൊക്കാബുലറിയെ, ഇംഗ്ലീഷ് വൊക്കാബുലറിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വാക്കും, അതിനും നിങ്ങൾക്ക് ഇന്റർനെറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സുകളുടെ പുസ്തകങ്ങൾ നേരത്തെ, അതൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്, അതിൽ നിന്ന് ഒന്ന് രണ്ട് വാക്കുകൾ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു ദിവസേന ഈ രണ്ട് വാക്കുകളോ രണ്ടോ മൂന്നോ വാക്കുകൾ പഠിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ അതെല്ലാം റിവൈസ് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ആ ഒരു വൊക്കാബുലറി അല്ലെങ്കിൽ ആ ഒരു പദസമ്പത്ത് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. മാത്തമെറ്റിക്സിൽ കടന്നു വരാൻ പറ്റുന്ന ചില വാക്കുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ സീക്വൻസ് എന്നുള്ള ടോപ്പിക്കിൽ, സീക്വൻസ് പറയുമ്പോൾ അത് ശ്രേണി എന്നായിരിക്കും ഇതുവരെ പഠിച്ചിട്ടുണ്ടാവുക. അപ്പം ശ്രേണി എന്ന് പഠിച്ചിട്ടുള്ളവർ ഉടനെ അത് സീക്വൻസ് എന്നുള്ള പദം വരുമെന്ന് മനസ്സിലാക്കാം. സങ്കീർണ സംഖ്യകൾ എന്നുള്ളതിന് കോംപ്ലക്സ് നമ്പറാണ് അതിന്റെ തർജ്ജമ എന്ന് മനസ്സിലാക്കാം. ഫിസിക്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനേർഷ്യ, ജഡത്വം എന്നുള്ളത് ഇനേർഷ്യയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ത്വരണം, ആക്സിലറേഷൻ, അങ്ങനെ നമുക്ക് വരുന്ന സാങ്കേതിക പദങ്ങളുടെ ഒരു ഡിക്ഷണറി നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാം. അത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മെമ്മറൈസ് ചെയ്യുകയും വേണം. ഗണിതശാസ്ത്രത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി സയൻസ് സബ്ജക്റ്റുകൾ, ഇപ്പോൾ ബയോളജിയോ അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്സോ അപേക്ഷിച്ച് കുറച്ചുകൂടെ ജാർഗൻസിന്റെ ഒരു ഇൻഫ്ലുവൻസ് കുറവാണ് മാത്തമെറ്റിക്സിൽ. നമ്മൾ മാത്തമെറ്റിക്സിൽ പലതും ഓൾറെഡി തന്നെ ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞു പറഞ്ഞ് ശീലിച്ചു കേൾക്കുന്നത് കൊണ്ട് ആ ഒരു ട്രാൻസിഷൻ അത്ര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നത്തില്ല. മൂന്നാമതായി പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, നമ്മളെപ്പോഴും ഒരു ബോധവാന്മാരായിരിക്കുക. ഇങ്ങനെയൊരു മലയാളം മീഡിയത്തിലാണ് നമ്മൾ പഠിച്ചത്, അപ്പോൾ നമുക്കിതിലൊരു ചെറിയൊരു ഇഴുകിച്ചേരലിന്റെ പ്രശ്നം സ്വാഭാവികമായും ഉണ്ടാവും. അത് സ്വാഭാവികമായും ഉണ്ടാവും എന്നുള്ള പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കുക. എന്നാൽ അത് ഭയങ്കര ഒരു സംഭവമാണ് അല്ലെങ്കിൽ അതൊരു ബാലികേറ മലയാണെന്ന് വിചാരിച്ച് അവിടെ പോയി കാര്യങ്ങൾ, നമ്മുടെ കോൺഫിഡൻസ് അപ്പാടെ തകരും. അതുമാകരുത്. എന്നാൽ അതിന് നിസ്സാരമായോ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയാനും പാടില്ല. ഇപ്പോൾ ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനിൽ മുന്നോട്ട് പോയി ഇതിന് വേണ്ടുന്ന ചെറിയ തോതിലുള്ള പരിശ്രമം അല്ലെങ്കിൽ ഒരു അധ്വാനം നടത്തിയാൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലത്തിനെ മറികടക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. പിന്നെ ഇനി എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി കഴിഞ്ഞാൽ ഇന്നത്തെ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻ എന്ന് പറയുന്നത് വളരെ കാഷ്വലാണ്. നിങ്ങൾക്ക് എളുപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കാം, ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം, ടീച്ചർ ഞാനിങ്ങനെ മലയാളം മീഡിയം പഠിച്ചു വന്ന കുട്ടിയാണ്, അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഇംഗ്ലീഷ് ടേംസ് കേൾക്കുമ്പോഴൊരു ആശങ്കയോ അങ്കലാപ്പും വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കത് പെട്ടെന്ന് അത് മലയാളത്തിലേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രോബ്ലം എന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഉറപ്പായും അറിയിക്കാൻ പറ്റും. അത് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരോട് ചോദിച്ച് പഠിക്കാൻ പറ്റും. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. AI, ChatGPT, ജെമിനി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യകളും ഇന്റർനെറ്റ് ഫെസിലിറ്റീസും ഒക്കെ അപാരമാണ്. അപ്പം അതെല്ലാം നമുക്ക് റിസോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടെയുള്ളവരുമായിട്ട് ഒരിക്കലും ഒരു കമ്പാരിസൺ നടത്തരുത്. അവൻ മലയാളം മീഡിയം ആണല്ലോ, എന്നിട്ട് അവൻ എത്ര പെട്ടെന്നാണ് ഇത് ക്യാച്ചപ്പ് ചെയ്തത്, എനിക്കത് പറ്റുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള നിസ്സാരമെന്ന് മറ്റൊരാൾക്ക് പറയാമെങ്കിലും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രോബ്ലം തന്നെയായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള കമ്പാരിസൺസിൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെ ഒരു താരതമ്യങ്ങൾ നടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ നമ്മുടെ മനസ്സ് വിഷമിക്കുകയും നമുക്കത് പെട്ടെന്നുള്ള ഒരു ഡെവലപ്മെന്റ് സാധ്യമാകാതെ വരികയും ചെയ്യും. അപ്പോൾ ഒരു തരത്തിലും താരതമ്യ പഠനവും നമ്മൾ നടത്താൻ പോകണ്ട. നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുക. അടുത്തൊരു പോയിന്റ്, നമ്മൾ ധാരാളം ഇംഗ്ലീഷ് കേൾക്കുക. ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷുമായിട്ട് നമ്മൾ സ്വയം എക്സ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിലൊക്കെ ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങുക. ആദ്യം കുറച്ച് മടിയുണ്ടായിരിക്കും ഒന്ന് മിററിൽ നോക്കി സംസാരിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ റൂമിലിരിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് സംസാരിച്ച് നോക്കാം, സ്വയം സംസാരിച്ച് നോക്കാം, സ്വയം മോഡുലേറ്റ് ചെയ്ത് സംസാരിച്ച് നോക്കാം, സ്വയം കറക്റ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമ്പോഴുള്ള കോൺഫിഡൻസും ഒക്കെ കൂട്ടാൻ വളരെ ഉപകരിക്കും. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിൽ പഠിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. പ്രത്യേകിച്ചും ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മാതൃഭാഷയിൽ പഠിക്കുമ്പോഴാണ് ഏറ്റവും നന്നായി ആശയങ്ങൾ ഗ്രഹിക്കുന്നത്. ഇപ്പൊ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ എടുക്കാം. അതായത് ജർമ്മനി, ജപ്പാൻ, ചൈന, സൗത്ത് കൊറിയ, ഇവരെല്ലാം ടെക്നോളജിയിൽ അതിഭീമന്മാരാണ്. ഇവരുടെ എല്ലാം സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്? മാതൃഭാഷയിൽ തന്നെയാണ് അവർ സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസം നടത്തിയിരിക്കുന്നത്. അതേസമയം അവർ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കുട്ടികളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്.
5: പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഗണിതശാസ്ത്രം അവലോകനം ചെയ്തത് അധ്യാപിക യമുന കെ മൂർത്തി.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: ആകാശവാണി കണ്ണൂർ, ചലച്ചിത്ര ഗാനങ്ങൾ.

തെരുവുഗീതം എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജയവിജയയുടെ സംഗീതം. അടുത്ത ഗാനം വാണി ജയറാമൻ പാടുന്നു, ചിത്രം ശരപഞ്ചരം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ.

യേശുദാസും പി സുശീലയും സംഘവും പാടിയ ഗാനം ചിത്രം ഇവനെന്റെ പ്രിയ പുത്രൻ. മങ്കുബ ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കെ ജെ ജോയിയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ. സദയം ക്ഷമിക്കുക, സന്ദേശ് പി തമ്പാൻ എഴുതിയ നാടകം. പങ്കെടുക്കുന്നവർ കെ പി ഗോപാലൻ, ജയൻ കെ, ടി കെ ഉണ്ണികൃഷ്ണൻ, സി ജെ സലോമി.

0: കാറ് ലാറി പോലൊരു ഇപ്പൊ ശരിയാക്കാം. നാ പിടിച്ചോ കാറ് ലോറി പോലൊരു റാലി ലോറി.
1: വീണ്ടും തെറ്റി. വേണ്ട ശാനെ, ഇന്ന് ഇച്ചിരി കൂടുതലാ.
0: കൂടുതൽ തന്റെ മറ്റവരാ.
1: മറ്റവൻ തന്നെയാ ഈ പറയുന്നത്. ഇനിയിപ്പോ എത്ര നാക്കിട്ടടിച്ചിട്ടും കാര്യമില്ല. ചെടിയാണെന്ന് കാണിക്കാൻ വെറുതെ വേഷം കെട്ടൊന്നും വേണ്ട. താൻ സ്ഥലം മാറി വന്ന സർക്കാർ മൃഗാശുപത്രിയിലെ ഡോക്ടർ ഭൂമിനാഥനാണെന്നും മധ്യാനന്ദ തിരുവടികളാണെന്നും ഇന്ന് നാട്ടിലെ കുഞ്ഞുകുട്ടികൾക്ക് പോലും അറിയാം.
0: അറിയാം അറിയാമല്ലേ.
1: അറിയാം.
0: എന്നാലേ ആത്മവിദ്യാലയത്തിൽ അതറിയാതെ കിടക്കുന്ന കുറെ ആത്മാക്കളുണ്ട്. അവരൂടെ അതൊന്നും അറിയട്ടെ. പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റഡിയാ. എനിക്കറിയോ ഈ ഭൂമിനാഥൻ എത്ര കുടിച്ചാലും സ്റ്റഡിയാ.
1: നീലക്കുയിൽ സാറിനെ ശ്രദ്ധിക്കുന്നു.
0: നീലക്കുയിൽ വാൻ പറ, കാട്ടിലെ കുയിലിന്റെ പാട്ടിനെ വെല്ലുന്ന പാട്ട് ഈ ഞാൻ പാടും. ഇപ്പൊ പാടും.

0: കൊടുങ്ങല്ലൂർ നമ്മക്ക്
1: പ്ലീസ് പ്ലീസ്. നാട് റോഡിൽ ചവിട്ട് നാടകം കളിച്ച് ആകെ ചളമാക്കരുത്. ആ പെൺകുട്ടി കുറച്ച് നാളായി സാറിനെ നിരീക്ഷിക്കുന്നു.
0: നിരീക്ഷിക്കാനുള്ളവളാരുടെ വനിതാ പോലീസ് ഞാൻ ഇച്ചിരി കുടിക്കും. അതിന് തെറ്റാണെങ്കിൽ കൂടി ഞാൻ കുടിക്കും.
1: കണ്ടോ കണ്ടോ, ആ കുട്ടിയുടെ കരിനീല മിഴികൾ സാറിനോട് എന്തോ പൊന്നാരം പറയാൻ നീണ്ടു വരുന്നത് കണ്ടോ?
0: വേണ്ട വേണ്ട, പറഞ്ഞു മോഹിപ്പിച്ചിട്ട് പ്രതീക്ഷയുടെ സ്നേഹത്തിൻ്റെ കൊടുമുടികളിലേക്ക് വലിച്ച് കയറ്റിയിട്ട് നിഷ്കരുണം തള്ളി താഴെയിടാനോ?
1: വേണ്ട വേണ്ട,
0: ഒരിക്കൽ വീണതിൻ്റെ പരുക്കുകൾ ഇനിയും പുറത്തിട്ടില്ല, നോവുകൾ ഇനിയും മാറിയിട്ടില്ല. വേണ്ട,
2: ആകാശത്തെ അമ്പിളി മാമനെ പോലും കൈക്കുമ്പിളിൽ എടുത്തു വയ്ക്കാമെന്ന് നീ പറയും.
1: കണ്ടിട്ടൊരു നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു.
0: സ്ത്രീ വെള്ളമാണ്, എടുക്കുന്ന പാത്രത്തിൻ്റെ രൂപമാണ് അവളുടെ മനസ്സിന്.
1: അത് സാറിൻ്റെ ഒരു മുൻവിധിയല്ലേ? എല്ലാ പെൺകുട്ടികളും ഒരുപോലെയാണോ?
0: എൻ്റെ മുൻവിധിയും പിൻവിധിയും ഒന്നു തന്നെ. നിനക്കറിയോ, ചോദ്യങ്ങൾ എപ്പോഴും ഒന്നു തന്നെ, ഉത്തരം മാത്രമേ മാറ്റമുള്ളൂ. സ്നേഹം, സ്നേഹം എപ്പോഴും പരിശുദ്ധമാണ്. ചതിക്കുന്ന രൂപങ്ങൾക്ക് മാത്രമേ മാറ്റമുള്ളൂ. ഈ നശിച്ച മഴ ചില്ലിക്കാശ് ചിക്കിപ്പുറുക്കിയെടുത്ത് ഒരു പൈൻ്റ് അടിച്ചതാണ്. അതിൻ്റെ കെട്ടറുത്തിട്ടേ ലവൻ പോകത്തുള്ളൂ എന്നാണ് തോന്നുന്നത്.
1: വാ, നമുക്ക് ആ വെയിറ്റിംഗ് ഷെഡിലോട്ട് കയറി നിൽക്കാം, അങ്കും കാണാം, തളി മോടിക്കാം. വാ വാ.
0: അതിന് വെയിറ്റിംഗ് ഷെഡിൽ ആ പെണ്ണ് മയിൽക്കുറ്റി പോലെ നിൽക്കുമല്ലേ.
1: അതിനെന്താ, നമുക്ക് ദൂരെ നോക്കിക്കൊണ്ട് പുരുഷന്മാരുടെ ഭാഗത്തേക്ക് അങ്ങ് മാറി നിൽക്കാം.
0: തൽക്കാലം കെട്ടു പൊട്ടാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ കയറി നിൽക്കാം. താൻ ഇടക്ക് കയറി വേല ഒപ്പിക്കരുത് കേട്ടോ.
1: ഒന്ന് വേഗം വാ, കെട്ടിറങ്ങിയാൽ ഒരു ക്വാർട്ടർ വാങ്ങിക്കാനുള്ള കാശ് പോലും കയ്യിലില്ല.
3: അപ്പഴും നനഞ്ഞു അല്ലേ?
0: ഇതൊരു വട്ടു കേസാണെന്ന് തോന്നുന്നല്ലോ. കേട്ടില്ലേ തനിയ വർത്തമാനം പറയുന്നത്?
1: അയ്യോ എന്റെ ഇഷ്ട, ആ കുട്ടി തന്നോട് സ്നേഹത്തോട് ചോദിച്ചതല്ലേ.
0: എന്താ കാര്യം അന്വേഷിക്കാൻ? നീ ആരാ, എന്റെ അമ്മയോ അതോ പെമ്പർന്നോളോ?
3: അമ്മയാകാനുള്ള പ്രായമൊന്നും എനിക്കില്ല. രണ്ടാമത് പറഞ്ഞതിനാണെങ്കിൽ പ്രായം ഒരു പ്രശ്നവുമല്ല.
0: സംശയമേ, ഇത് വട്ടു കേസ് തന്നെ. ദേ ഞാൻ ഇറങ്ങിപ്പോവാ. മനസ്സേ മനസ്സേ, നീ എവിടെ പോയി? എന്താ ഒന്നും മിണ്ടാത്തത്?
3: മിണ്ടാത്തതുകൊണ്ട് മഴയത്തിറങ്ങി പോവൊന്നും വേണ്ട. ഞാൻ ഒരു ഷോപ്പിങ്ങിന് പോവാ, പിന്നെ ബ്യൂട്ടി പാർലറിലും ഒന്ന് കയറും.
1: അവളുടെ ആനമയക്ക് ചതത്തെ കുറിച്ച് നാല് സ്പീച്ച് കാച്ചടേ.
0: തേ അടുത്തുവാ.
3: ഓ എന്റെ ഈശോയെ, ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ഒന്ന് അടുത്തു വിളിക്കാൻ. എത്ര കാലായി പോത്തുമ്പിയുടെ പിറകെ കുട്ടികളും നടക്കണ പോലെ നടക്കാൻ തുടങ്ങിയിട്ട്. അടുത്തു വന്നു. ദേ അരുതാത്തോന്ന് ഇവിടെ വെച്ച് കാണിക്കല്ലേ, നല്ലൊരു കാണും.
0: ഞാൻ പോവാ, നീ വരുന്നുണ്ടോ?
3: എന്റെ സാറ് ഈ ലോകത്തിന്റെ ഏത് കോണിലേക്ക് വിളിച്ചാലും ഈ ഞാൻ ഇറങ്ങി വരും. പക്ഷേ ഇപ്പൊ പറ്റില്ല കേട്ടോ, മഴയല്ലേ. ആ പിന്നെ എന്റെ ബസ് വന്നു, ഞാൻ പോട്ടെ, ബൈ ബൈ. ആ പിന്നെ സ്വപ്നത്തെ ഞാൻ വന്ന് വിളിക്കും കേട്ടോ.
1: എപ്പോഴാണ് ഇത്തിരി ആശ്വാസമായത്?
0: താൻ ഇതുവരെ എവിടെ ആയിരുന്നോടോ? ഏതാ കുട്ടി?
1: ആഹാ, അങ്ങോട്ട് നേരിട്ട് ചോദിക്കായിരുന്നില്ലേ?
0: ഒരു കവിത നീരുറവ കൊള്ളുന്ന നീർമിഴിക്കോണിലൊരു കവി പിറ

0: കുന്നു. പ്രണയാതുരം പ്രണവമന്ത്രങ്ങൾ ചൊല്ലിയൊരു വെള്ളരിപ്രാവ് കുറുകുന്നു. അമ്മമ്മോ എന്തൊരഴക്! ആ നിരിടം വെട്ട കണ്ണുകൾ, ആപ്പിൾ പഴം പോലുള്ള കവിള്, ചിരിക്കുമ്പോൾ റോസാദളങ്ങൾക്കുള്ളിൽ മുല്ലമൊട്ടുകൾ പോലെ ദന്തനിരകൾ, അരയന്ന നട.
1: നിർത്തുക, മതി നിന്റെ വർണ്ണന. കടിഞ്ഞാൺ ഊരി വിട്ടിരിക്കുകയല്ലേ? സ്ഥാനത്തും അസ്ഥാനത്തും കയറി നോൺസെൻസ്.
0: എവിടെയോ എന്തോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്.

0: ചിത്രം വരയ്ക്കാത്ത സൗന്ദര്യമേ, ശില്പചാതുര്യം കവർന്നെടുക്ക വർണ്ണ മനോഹര മലരേ.
1: ഹായ് ഹായ്, എത്ര കാലായി ഈ പാട്ടും കൂത്തുമൊക്കെ ഒന്ന് കേട്ടിട്ട്. ആകെ ഒരു ശ്മശാന മുഖത ആയിരുന്നില്ലേ ഇതേവരെ? ഇന്ന് അടിപൊളിയായി ഒന്ന് അന്ന് ആഘോഷിക്കണം.
0: എങ്ങനെ കുപ്പികാരി, പോക്കറ്റ് പൂർണ്ണമായും കാരി, നാളെ ശമ്പളം കിട്ടിയിട്ട് വേണം. മനസ്സേ, നീ എന്നെ വെറുതെ വിടൂ, ഞാൻ അല്പം വിശ്രമിക്കട്ടെ.
2: സാറേ, ഡോക്ടർ സാറേ.
0: ആരാ, ആരായാലും വലതുകാൽ വെച്ച് ധൈര്യമായിട്ടിങ്ങ് പോരെ. ആരാ ഇത്?
2: എന്താ സാറേ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്?
0: അയ്യോ, ഐ കാൻ്റ് ബിലീവ് ഇറ്റ്.
2: ഞാൻ ട്രീസ. ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടതും പുന്നാരിച്ചു നോക്കി അങ്ങ് മറന്നോ? എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നായിരിക്കും അല്ലേ? സ്നേഹമുള്ളവർക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് പോവാൻ വിസയൊന്നും വേണ്ട കേട്ടോ. നോ, ട്രൂ. എന്റെ കള്ളകൃഷ്ണനെ കാണാൻ ഇരുളും ഇരുമ്പഴി ഒന്നും എനിക്ക് പ്രശ്നമല്ല. വന്നത് ഇഷ്ടമായില്ലെങ്കിൽ എന്നെ ഇറക്കി വിടാൻ കേട്ടോ. പക്ഷേല് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ വേരൂന്നിയ എന്റെ സാറിന് പിഴുതെറിയാൻ ഇന്ന് എനിക്ക് പോലും പറ്റിയെന്ന് വരില്ല.
0: കവിതക്കുട്ടി,
2: എന്താ എന്നെ വിളിച്ചേ? കവിതക്കുട്ടിന്നോ? ഹായ്, നല്ല പേര്.
0: ഞാൻ അടിമുടി കവിതയിൽ കുളിച്ചു നിൽക്കല്ലേ. തൻ്റെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടുകളും കണ്ടാൽ ആരാണ് കവിയാകാത്തത്?
2: അയ്യോ സാറേ, കൂടുതൽ പുകഴ്ത്തല്ലേ. ഞാൻ സന്തോഷം കൊണ്ട് ഹൃദയം പൊട്ടി ചത്തുപോകും.
0: വീണ്ടും ഒരാഘാതം കൂടി താങ്ങാനുള്ള ശക്തി എനിക്കില്ല കുട്ടി. അതുകൊണ്ട് ചോദിക്കുക, ഈ സ്നേഹം അത് എത്ര കാലത്തേക്കാ?
2: ഇന്നത്തേക്ക് മാത്രം. നാളെ വെളുപ്പിന് 2:30 മണിക്ക് ലോകം അവസാനിക്കാൻ പോവല്ലേ. ഒരു ചോദ്യം കേട്ടില്ലേ?
0: സ്നേഹത്തിന്റെ ഒരു വലിയ പർവ്വതമുകളിൽ നിന്നും വലിച്ചെറിയപ്പെട്ട ഒരു ജഡമാണ് കുട്ടി ഞാൻ. ആഴത്തിലുള്ള അതിന്റെ മുറിവുകൾ ഇനിയും കരിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ
2: എനിക്ക് സാറിന്റെ ഇന്നലകളെ കുറിച്ച് ഒന്നും അറിയണ്ട. വെറുതെ ഓരോന്ന് ചിന്തിച്ച് നല്ല ഒരു ദിവസം കളയണ്ട. നമുക്ക് ഭൂതവും ഭാവിയും ഇല്ലാതെ ചുമ്മാ വർത്തമാനത്തിലിരിക്കാം. എന്താ?
0: സത്യം പറ, താൻ ആരാണ്? ഏത് ദേവലോകത്തുനിന്ന് എന്റെ മുറിവുകളിൽ തേൻ പുരട്ടാൻ ഒരു ദേവതയായി താൻ ഇറങ്ങി വന്നത്?
2: ഡേ, ദയവ് ചെയ്ത് എന്നെ പൂജാപുഷ്പവും ദേവി വിഗ്രഹമൊന്നും ആക്കല്ലേ. എനിക്ക് എന്നും എന്റെ കവിക്കുട്ടന്റെ പുന്നാര കവിതക്കുട്ടി ആകാനാ ഇഷ്ടം.
0: അല്ല, പോകണ്ടേ.
2: എങ്ങോട്ട്? ഒരു പേടി കണ്ടില്ലേ? എന്റെ പൊന്നിനെ തനിച്ചാക്കിയിട്ട് ഞാൻ എവിടെ പോകാനാ?
0: തന്റെ കണ്ണുകൾക്ക് നിറതോക്കുകളെ പോലും നിർവീര്യമാക്കാനുള്ള മാസ്മരീക ശക്തിയുണ്ട്.
2: ഈ ഇരുളിലും എന്റെ കണ്ണുകളുടെ തിളക്കം സാർ കാണുന്നുണ്ടോ? അതോ എന്നെ ചുമ്മാ പുകഴ്ത്തിയതാണോ?
0: കണ്ണു കെട്ടിവിട്ടാലും എന്റെ കവിത

0: കുട്ടിയെ മണം കൊണ്ട് ഞാൻ കണ്ടുപിടിക്കും. പുതുമഴ കുളിർപ്പിച്ച മണ്ണിൻ്റെ മണം പോലെ പെണ്ണെ, നിന്നെ ഞാൻ തിരിച്ചറിയും.
1: ആ സാർ വല്ലതും കഴിച്ചോ?
0: ഓ, അതൊക്കെ നേരത്തെ കഴിച്ചു.
1: അതെനിക്ക് മനസ്സിലായി, ഭക്ഷണം വല്ലതും കഴിച്ചോന്ന്. ദേ ഹോട്ട് പാക്കറ്റിൽ ഞാൻ ചോറും മീൻ വറുത്തതും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്?
0: ഞാൻ എന്താ വിളിക്കണ്ടേ? ഈ സ്നേഹവും വാത്സല്യവും ഒക്കെ വാരിക്കോരി തരുന്ന തന്നെ ഞാൻ എന്താ വിളിക്കണ്ടേ? ഒരമ്മയുടെ, ഒരു സഹോദരിയുടെ, കാമുകിയുടെ, ഭാര്യയുടെ എല്ലാ ഭാവങ്ങളും പകർന്നു നൽകുന്ന താൻ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ ആരായിരുന്നു?
1: എന്റെ ആര്?

0: കവിതക്കുട്ടി, കവിതക്കുട്ടി, ട്രിസ, ട്രിസ,
1: ഷോ.
0: എന്നാലും പറയാതെ പോയി കളഞ്ഞല്ലോ. രാത്രിയില് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ക്വാർട്ടേഴ്സില്, അങ്ങോട്ട് വിശ്വസിക്കാനും വയ്യ.
1: ഷോ,
0: ഒരുപക്ഷേ സ്വപ്നം കണ്ടതായിരിക്കും ഇന്നലത്തെ വെള്ളപ്പൊക്കത്തിൽ.
1: ഷോ,
0: അതൊട്ട് ഓർക്കാനും പറ്റുന്നില്ല. ഏതോ ഒരു ജന്മബന്ധം പോലെ തമ്മിൽ അടുത്തു നാം, എന്തിനെന്നറിയാതെ തമ്മിൽ സ്നേഹം പൂണ്ടു. ആരു നീ അറിയില്ല, എങ്ങു നീ അറിയില്ല, അറിയാം എനിക്കൊന്നു മാത്രം, ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി ഒരുപാട്.
2: ഇനിയിപ്പോ ഷെഡിൽ തുരുമ്പെടുക്കുന്ന 100 cc ഒക്കെ ഒന്ന് പൊടി തട്ടി എടുത്തൂടെ ആശാനെ.
0: ഓക്കേ.

0: നിർത്തെ നിർത്തെ, നമ്മുടെ കക്ഷിയല്ലേ ആ വെയിറ്റിംഗ് ഷെഡിൽ പച്ച ചൂരിദാറും ചുറ്റി ചെത്തി പൊളിച്ച് നിൽക്കുന്നത്. കൂടെ ഒരു കുട്ടിയും ഉണ്ടല്ലോ. വണ്ടി റിവേഴ്സ് പോട്ടെ. ടീണേം
1: ഗുഡ് മോർണിംഗ് മാഡം. എങ്ങോട്ടാ രാവിലെ അടിപൊളി സ്റ്റൈലിൽ?
2: എന്തായാലും ഇന്നലെ പറയാതെ പോയി കളഞ്ഞത് ശരിയായില്ല കേട്ടോ. പോരുന്നോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം.
3: മമ്മി മമ്മി, ഏതായി അങ്കിള്?
4: അറിയില്ല മോളെ, ആ അങ്കിളിന് ആള് തെറ്റിയതായിരിക്കും. വരൂ.

0: രവി, ഏതാടോ കിടന്ന് നിലവിളിക്കുന്നത്?
1: സാറേ, അത് വാവെടുക്കുമ്പോൾ സോക്കേട് കൂടുന്നേനമാ കുത്തിവെപ്പിക്കാൻ. സാറ് വരാൻ വൈകിയപ്പോ മുറ്റത്തെ തെങ്ങിനോട്ട് കെട്ടിയേച്ചും വെച്ച് അങ്ങേരൊരു ചായ കുടിക്കാൻ.
0: ഞാൻ താമസിച്ചെങ്കിൽ തനിക്കങ്ങ് അറ്റൻഡ് ചെയ്യാമായിരുന്നില്ലേ?
1: അയ്യോ സാറേ, അതൊന്ന് പയ്യെ പറ. വല്ലവരും കേട്ടാ ഈ സാറിന്റെ ഒരു തമാശ.
0: രവി, കൂടുതൽ ചാടല്ലേ, പാവമല്ലേ എന്ന് കരുതി കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ കയറും പൊട്ടിച്ചുകൊണ്ട് ചാട്ടം അല്ലേ?
1: കയറും പൊട്ടിച്ചുകൊണ്ട് ചാടാൻ ഞാനെന്താ മൂരിക്കിടാവോ? ഇങ്ങിരുന്ന് ഇടത്തുവശം ചെരിഞ്ഞ എഴുന്നേറ്റെന്നാ തോന്നണത്. രാവിലെ തുടങ്ങി കേൾക്കണതാ. ഹോ, നല്ല ഒന്നാം തരം പശുക്കിടാവല്ലേ കയറില്ലാതെ കയറി വരണത്. അയ്യോ, കൂട്ടത്തിലാണെങ്കിൽ കോവാലന്മാരുമില്ല. എല്ലാവർക്കും കൊണ്ടൊരു ദിവസം എന്ന് പണ്ടാരോ പറഞ്ഞ ദിവ്യാന്റെ ഇന്നത്തെ ദിവസത്തെ കുറിച്ചായിരിക്കും.
2: ഡോക്ടറല്ലേ?
1: ഉണ്ടല്ലോ ഉണ്ടല്ലോ. ആ, അകത്തോട്ട് ചെല്ല്.
2: ഗുഡ് മോർണിംഗ് സാർ. തിരിച്ച് വിഷ് ചെയ്യുന്ന കീഴ്വഴക്കവും ഡോക്ടർ സാറിന് ഇല്ലെന്നുണ്ടോ? ഒരതിഥി കയറി വന്നാൽ ഇരിക്കാൻ പറയുന്ന മര്യാദയെങ്കിലും.
0: അത്തരം ഉപചാരങ്ങളൊന്നും ഇവിടില്ല. പിന്നെ

0: ഇവിടെ വരുന്നത് രോഗം പിടിച്ച മൃഗങ്ങളാണ്. അവയെ ഇരുത്താനുള്ള സംവിധാനങ്ങളൊന്നും തൽക്കാലം ഇവിടില്ല. വൈദ്യബായി, നിങ്ങൾക്ക് എന്താ വേണ്ടത്?
1: വേണ്ടതൊക്കെ തരുമെങ്കില് വല്ലതൊക്കെ ഞാൻ ചോദിക്കുവേ.
0: ഇത് മൃഗങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രിയാണ്. ഭ്രാന്ത് പിടിച്ച മനുഷ്യർക്ക് ഇവിടെ ചികിത്സയില്ല.
1: ഹോ, അത്രയെങ്കിലും ആശ്വാസം. മനുഷ്യരുടെ കൂട്ടത്തിലാണെന്നെങ്കിലും സമ്മതിച്ചല്ലോ.
0: പ്ലീസ്, എനിക്കിവിടെ ആവശ്യത്തിന് ജോലിയുണ്ട്. വെറുതെ മെനക്കെടുത്തരുത്.
1: മൂക്കിന്റെ തുമ്പത്ത് കോപം കൂടി കയറിയപ്പോഴേ കാണാൻ ഏഴ് അഴകാ.
0: ഭ്രാന്ത് പിടിച്ചവർക്ക് അങ്ങനെ പലതും തോന്നും. ഇറങ്ങി പോകുന്നുണ്ടോ അവിടെ? ഇല്ലെങ്കിൽ
1: രാവിലെ മിണ്ടാത്തിന്റെ കെറിവാണെന്ന് എനിക്കറിയാം. സാറിനറിയോ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കാന്താരിയെ? കാണാൻ അത്രേ ഉള്ളൂ. വഴി കണ്ടതും കേട്ടതും ഒക്കെ വള്ളി പുള്ളി തെറ്റാതെ വീട്ടിൽ ചെന്ന് ചേട്ടനോട് പറയും. ചേട്ടനാണെങ്കിൽ ഞാൻ ആരോടും മിണ്ടുന്ന ഇഷ്ടമല്ല. ഒരാക്സിഡന്റിൽ നാത്തും മരിച്ച പിന്നെ ഞാൻ അവൾക്ക് മമ്മിയാ. ഒരമ്മയുടെ അഭാവം അറിയിക്കാതെയാ അവളെ വളർത്തുന്നത്. സാറൊന്ന് ആലോചിച്ചു നോക്ക്. രാവിലെ അവളുടെ മുമ്പിൽ വെച്ച് വല്ലതും സംസാരിച്ച ഇത്തിരി പോന്നതാണേലും മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ അതിനുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റായി പോയെങ്കിൽ മാപ്പ് ചോദിക്കുന്നു.
0: സോറി.
1: സോറി പറയേണ്ടത് ഞാനല്ലേ. പിണക്കമായിരിക്കും എനിക്കറിയാം. അതുകൊണ്ടാ സ്ഥലവും സമയവും ഒന്നും നോക്കാതെ ഇങ്ങോട്ട് കയറി വന്നത്. ഒരുപാട് ദുഃഖമുള്ള ഒരാളാ ഞാൻ. അതിന് ഒരല്പം ആശ്വാസം കിട്ടുന്നത് നിങ്ങളുടെ കൂട്ടുകൂടുമ്പോഴാ. അയ്യോ, നേരെ ഒത്തിരിയായി, ഞാൻ പോട്ടെ.
2: ബൈ ദ ബൈ, ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു കാണും. ഇഷ്ടം കൊണ്ടാ. ബൈ ബൈ.
0: സ്വപ്നമോ യാഥാർത്ഥ്യമോ?

0: അമ്മ അറിയാൻ അമ്മയുടെ പൊന്നാര മോൻ മടങ്ങി വരുന്നു. കണ്ണത്താ ദൂരത്തു നിന്നും അമ്മയുടെ അരികിലേക്ക് പോരുമ്പോൾ അമ്മയ്ക്കൊരു സമ്മാനം കൂടി കൊണ്ടുവരുന്നുണ്ട്. അമ്മ എപ്പോഴും പറയാറുള്ള അടക്കവും ഒതുക്കവുമുള്ള കാണാൻ ചന്തമുള്ള ഒരു ഉഗ്രൻ സമ്മാനം. ചേച്ചേ, അത് വേണ്ട, അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അമ്മയ്ക്ക് ഒരു സമ്മാനം കൂടി കൊണ്ടുവരുന്നുണ്ട് എന്ന് അമ്മയുടെ സ്വന്തം ഭൂമി.
1: ഈ കത്ത് കിട്ടുമ്പോൾ അമ്മയ്ക്ക് എന്ത് സന്തോഷമായിരിക്കുന്ന അറിയോ? സ്വന്തം ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷം. ഏതായാലും ആ കുട്ടിയുടെ ഡീറ്റെയിൽ ഇന്ന് തന്നെ ഒന്ന് അന്വേഷിച്ചു വെക്ക്.
0: ഒരു പക്ഷേ ക്രിസ്ത്യാനി പെണ്ണാണെങ്കിലോ?
1: നാല് കൊമ്പ് കാണും, ക്രിസ്ത്യാനി പെണ്ണിനെന്താ? കാര്യത്തോടടുക്കുമ്പോ മതവും മര്യാദയും നോക്കി നിന്നാൽ മണ്ണും ചാരി നിന്നവൻ അങ്ങ് കൊണ്ടുപോകും.
0: അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലേ? രവി.
2: യെസ് സർ.
1: പിന്നെ നല്ല കാര്യങ്ങളൊന്നും ഇങ്ങനെ വെച്ച് താമസിപ്പിക്കേണ്ട. അന്വേഷണ ഉദ്യോഗസ്ഥനായി ആ കൊശവനെ അങ്ങ് അപ്പോയിന്റ് ചെയ്യടോ.
2: എന്താ സാറേ?
0: തനിക്കൊരിക്കൽ കണ്ട ആളിനെ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ?
2: അറിയോന്ന്? ഇതെന്തൊരു ചോദ്യം സാറേ. 1987 അമ്പായത്തോട് വർക്ക് ചെയ്യുന്ന കാലം, രാവിലെ ഒരു അവറാഞ്ചേട്ടൻ.
0: രവിയെ, പഴം കഥകളൊക്കെ നമുക്ക് വരുന്ന ദുഃഖ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് പറയാം കേട്ടോ. ആ തൽക്കാലം താൻ ഇത് വാങ്ങിക്ക്.
2: ഇതെന്താ സാറേ ഇത്രയും രൂപ? മറ്റവനെ
0: മറ്റവനല്ല മറ്റവളെ അന്വേഷിക്കാൻ. എടോ, കഴിഞ്ഞ ദിവസം രാവിലെ ഇവിടെ ഒരു പെണ്ണ് വന്നില്ലേ?
2: ആ സ്റ്റൈലൻ ചേച്ചിയല്ലേ? സാറിനോട് സൊള്ളിപ്പറഞ്ഞ ആ പച്ചക്കരിമ്പിന്റെ ഇല പോലെ കരയുള്ള സാരി ഉടുത്ത?
0: അത് തന്നെ. അബദ്ധമൊന്നും കാണിക്കരുത്.
2: അയ്യോ സാറേ, ഞാൻ അത്തരക്കാരനല്ല.
0: ആ, അത് പിന്നെ കണ്ടാലറിയില്ലേ. ആ പോയിക്കോ, ആർക്കും ഒരു സംശയവും തോന്നരുത്. ആര് എവിടെ എന്ത് എന്നൊക്കെയുള്ള സർവ്വ വിവരങ്ങളും തിരക്കി 5 മണിക്ക് മുമ്പ് ഇവിടെ റിപ്പോർട്ട് സമർപ്പിക്കണം. വിവരങ്ങൾ അറിയാതെ വല്ല വിവരക്കേടും കാട്ടി തിരിച്ചു വന്നാൽ തനിക്ക് അടുത്ത മാസം ജോലി മൂർഖൻ പറമ്പിലായിരിക്കും.
2: അയ്യോ സാറേ, എന്നെ പാലക്കാട് പട്ടിപ്പറമ്പിലോട്ട് അയച്ചാലും വേണ്ടൂല, മൂർഖൻ പറമ്പിലേക്ക് മാത്രം എന്നെ അയക്കരുത്. പാമ്പുകളെ പണ്ടേ എനിക്ക് പേടിയാ.
0: പേടിക്കണ്ട, നല്ല കുട്ടിയായി പോയി പറഞ്ഞ കാര്യം ഭംഗിയാണ്.

0: ദയ ചെയ്ത് വെച്ചുമ്പാ ഒന്ന് പോടാ രവീന്ദ്ര, വന്നിട്ട് നമുക്കൊന്ന് മിനുങ്ങണ്ടേതല്ലേ കുട്ടാ, ചെല്ല്.
1: പ്രിയപ്പെട്ട അമ്മയ്ക്ക്, ഞാൻ അടുത്ത മാസം ഒരു മാസത്തെ അവധിക്ക് നാട്ടിൽ വരുന്നുണ്ട്. അമ്മയുടെ നിരന്തരമായ ആവശ്യം അംഗീകരിച്ചത് നടപ്പിലാക്കുന്നത് ഈ കാലയളവിലാകാം. വലിയ രീതിയിലുള്ള ചടങ്ങുകളോ നാടടച്ച് സദ്യയോ ഒന്നും വേണ്ട. വളരെ ലളിതമായ ചടങ്ങ് രജിസ്ട്രാർ ഓഫീസിലോ അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ വെച്ച്, തീർത്തും ഒഴിവാക്കാൻ പറ്റാത്ത വളരെ അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ച്, ബാക്കിയൊക്കെ ഞാൻ വീട്ടിൽ വന്ന ശേഷം നിശ്ചയിക്കാം. എൻ്റെ പൊന്ന് ശാരദാമ്മേ, തൽക്കാലം ഇത്രമാത്രം. അമ്മയുടെ സ്വന്തം കപ്രിക്കുട്ടി.
2: ഇനി നമുക്കൊന്ന് വീശിയാലോ?
0: പോടാ, പോ പോ. അല്ലേലും ഈ സർക്കാർ ആഫീസിലിരുന്ന് വല്ലവരും വീശുവോ? തനിക്ക് വിവരവുമില്ല.
2: ബോധോസ്, ഇത് കേട്ടാ തോന്നും ഇതിനു മുമ്പ് ആര് സർക്കാർ ഓഫീസിന് കുടിച്ചിട്ടില്ല എന്ന്.
0: അതൊക്കെ പണ്ടല്ലേ, പണ്ട് പണ്ട് പണ്ട്. ഇപ്പോ ഡോക്ടർ ഭൂമിനാഥൻ ആകെ മാറിയില്ലേ. വെള്ളം അടിക്കാതെ പുക വലിക്കാതെ എക്സ്ട്രാ ഡീസന്റ് ആവാൻ പോവല്ലേ. നീ കണ്ടോ, ആ ചടങ്ങും കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. ഇത്തിരി നേരമാണെങ്കിൽ ഒരു ഇത്തിരി ഞാനും ഒന്ന് ജീവിച്ചോട്ടെ എന്റെ പൊന്നിഷ്ടാ.
3: സാർ, സാർ.
0: ഹായ് രവി, താൻ ഇത്ര പെട്ടെന്ന് ഇങ്ങെത്തിയോ?
3: രവിക്ക് ഇതിനൊക്കെ നേരം ഇത്തിരി മതി എന്റെ സാറേ.
0: പറയൂ, കേൾക്കട്ടെ.
3: സാറിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് രവിക്കറിയില്ല, എന്നാലും അറിഞ്ഞ വിവരം വെച്ച് പറയാം. ഒന്നുകൊണ്ടും പേടിക്കാനില്ല സാർ, മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ. അടിച്ച് പറപ്പിക്ക് സാറേ. 80
0: വളച്ചു കെട്ടാതെ കാര്യം പറയടോ.
3: കക്ഷി സാറിന്റെ നെയ്ബർ തന്നെയാ സാറേ. സാറ് മോളിൽ കിടക്കുന്നു, കക്ഷി അടിയിൽ കിടക്കുന്നു.
0: വൃത്തികേട് പറയുന്നോ?
3: അല്ല സാറേ, അതെ, സാറിന്റെ മുറിയുടെ നേരെ അടിയിലുള്ള ഫാമിലി റൂമിലാ കക്ഷി താമസിക്കുന്നത്. കക്ഷി നമ്മുടെ ബ്ലൂ സ്റ്റെഫ് സ്റ്റെബിലൈസറിന്റെ പാർട്ട്ണറാ. പുള്ളിക്കാരൻ അതിന്റെ എക്സിക്യൂട്ടീവ് അല്ലേ. വല്ല വാവിനും സംക്രമത്തിനും വീട്ടിൽ വന്നാ വന്നു.
0: ആരാ ഈ പുള്ളിക്കാരൻ?
3: നമ്മുടെ കക്ഷിയുടെ ഭർത്താവേ. ഒരു മകളും അകന്ന ബന്ധത്തിലുള്ള ഒരു ആന്റിയും മാത്രമേ ഇപ്പോ ക്വാർട്ടേഴ്സിലുള്ളൂ. നാടങ്ങ് വയനാടോ മറ്റോ ആണ് സാറേ. അങ്ങേരും ജോയ്സിയെ എങ്ങാണ്ടൂന്ന് അടിച്ചുകൊണ്ട് വന്നതാ.
0: ആരാ ഈ ജോയ്സി?
3: അതാ സാറേ കക്ഷിയുടെ പേര്.
0: നീ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ?
3: സാറ് വേണമെങ്കിൽ 2 പെഗ് വാങ്ങിച്ചു തന്നേച്ച് 4 തല്ലിക്കോ, രവി അത് കൊള്ളും. പക്ഷേ രവി കള്ളം പറഞ്ഞു എന്ന് മാത്രം സാറ് പറയരുത്.
0: ആ താൻ പൂട്ടിയേച്ച് പോയിക്കോ. ആ പിന്നെ ഇതൊന്നും ആരും അറിയണ്ട.
3: അത് പിന്നെ പ്രത്യേകം പറയണോ? ഇങ്ങേർക്ക് ഈ വയസ്സാം കാലത്ത് ഇത് എന്തിൻ്റെ കേടാ? ആ മീശ നരച്ചാൽ ആശ നരക്കത്തില്ലല്ലോ. ആ ചെല്ലി ചെല്ലി. ആ സ്റ്റെബിലൈസറിന്റെ കണ്ണിലെങ്ങാനും പെട്ട ഫ്യൂസ് അടിച്ചു പോകും സാറേ, സൂക്ഷിക്കണം.

0: അവിവേകം ഒന്ന് കാണിക്കരുത്, പിടിച്ചു നിൽക്കണം ഏതവസ്ഥയിലും.
1: എന്നെ കൊലക്ക് കൊടുത്തിട്ട് നീ അടങ്ങൂ.
0: ശാന്തനാകൂ, ശാന്തനാകൂ.
1: വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞു മോഹിപ്പിച്ചിട്ട്
0: ആദ്യം അല്പം റെസ്റ്റ് എടുക്കൂ.
2: ഏയ് ഡോക്ടർ സാറേ, ഇത്ര നേരത്തെ കിടന്നുറങ്ങിയോ? ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. ദേവലോകത്ത് മാത്രം കിട്ടുന്ന പാലമൃത, ഇത് കുടിച്ചാലേ പിന്നെ ഒരിക്കലും മരണം ഉണ്ടാവില്ല. എഴുന്നേൽക്ക്. അടിച്ചു കൊഴ പറഞ്ഞു കിടക്കുവാന്നാ തോന്നണത്. എന്തൊരിരുട്ടാ. ദേ ഞാൻ അമൃതം കൊണ്ട് ഭൂമിയിലോട്ട് പോവാ. എന്താ ഇങ്ങനെ ആദ്യം കാണുന്നത് പോലെ നോക്കണത്? ദേവേന്ദ്രൻ ആകെ കോപത്തിലാണെന്ന് തോന്നുന്നല്ലോ. കോപം വരുമ്പോ കാണാനേ ഏഴഴകാ. ഇന്ന് എന്ത് പറ്റി? ദേ ഇങ്ങനെയാണെങ്കിലേ ഞാൻ

0: പോവുക.
1: ജോയ്സി,
2: എന്താ എന്താ വിളിച്ചത്?
1: എന്നെ സ്വർഗത്തിനും ഭൂമിയിലും ഇടക്കാക്കിയിട്ട് എങ്ങോട്ട് പോകുന്നു? നിന്നെക്കുറിച്ച് എല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും അഭിനയിക്കാൻ എന്നെ പറ്റിക്കാൻ ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലല്ലോ ഈശ്വര. എന്നിട്ടും എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? വേണ്ടായിരുന്നു, ഒന്നും ഒന്നും വേണ്ടായിരുന്നു. മറ്റൊരാളുടെ ഭാര്യയും ഒരു കുട്ടിയുടെ അമ്മയുമാണെന്ന് അറിഞ്ഞിട്ടും നീ എനിക്കെന്തിന് മോഹം തന്നു? എന്തിന് പ്രതീക്ഷ തന്നു? സ്നേഹത്തിൻ്റെ ഈ ഗിരിശൃംഗത്തിലേക്ക് നീ എന്തിനെന്നെ ആനയിച്ചു? ആരോടും പരിഭവമില്ലാതെ, ആരോടും പരാതിയില്ലാതെ, സ്വന്തം ദുഃഖങ്ങൾക്ക് താരാട്ട് പാടിക്കൊണ്ട് സ്വസ്ഥമായി ഞാൻ കഴിഞ്ഞുകൂടുമായിരുന്നില്ലേ? പറയൂ, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? പണമോ? എന്റെ നേന്ദ്രങ്ങളുടെ അടിക്കല്ലിളക്കിയിട്ട് നീ എന്തു നേടി?
0: സ്നേഹം, പണവും സൗകര്യങ്ങളും എനിക്ക് ആവശ്യത്തിനുണ്ട്. പക്ഷേ സ്നേഹം, നിർമ്മലമായ ആത്മാർത്ഥമായ സ്നേഹത്തിന് വേണ്ടി വേഴാമ്പലിനെ പോലെ അലയുകയായിരുന്നു ഞാൻ. ഒടുവിൽ ഞാനത് കണ്ടെത്തി. ബിസിനസ് ടൂറിൽ നാട് തിണ്ടുന്ന ഭർത്താവിൽ നിന്നും ഗ്രഹണം പോലെ മാത്രം സംഭവിക്കുന്ന സാമീപ്യം യുവതിയായ ഒരു പെണ്ണിന് എത്രമാത്രം തൃപ്തി പകരാൻ കഴിയും?
1: അതിന് നീ എന്നെ ഒരു കളിപ്പാട്ടമാക്കുകയായിരുന്നു അല്ലേ?
0: സാറിന് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ
1: കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് എന്റെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല എങ്കിലും ഒത്തിരി സ്നേഹം വാങ്ങിക്കൂട്ടി ഇത്തിരി നേരമെങ്കിലും ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, ഈ സ്നേഹം എന്റേത് മാത്രമായി എന്നേക്കുമായി ഞാൻ ആഗ്രഹിച്ചോട്ടെ.
0: സാറിന് എന്നേക്കാൾ വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുമുണ്ട്. പക്ഷേ എനിക്ക് സോറി സാർ, ബുദ്ധിയുറയ്ക്കാത്ത ഒരു പെണ്ണിന്റെ വെറും ഒരു കുട്ടിക്കളിയായി മാത്രം സാർ ഇത് കാണണം. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിച്ച് തന്നെ കുട്ടികൾ വളരണം. എന്റെ മോളെ അനാഥമാക്കാൻ, അവൾക്ക് പപ്പ നഷ്ടപ്പെട്ടാൽ ഒരു കുടുംബം തകർത്തുകൊണ്ട് എന്റെ താൽക്കാലിക സുഖം മാത്രം നോക്കി മറ്റൊരു കൂടണയാൻ, ഇല്ല, എനിക്കതിന് കഴിയില്ല. ഞാൻ പോട്ടെ സാർ, ഞാൻ പോട്ടെ.

0: Car, lorry, lorry, lorry, car. Indian dick. Syria. Ippo Syria. Tabudicho. Car, lorry, lorry, lorry, larry.
1: സദയം ക്ഷമിക്കുക. സന്ദേശ് പി തമ്പാൻ എഴുതിയ നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഡോക്ടർ ഭൂമിനാഥൻ, കെ പി ഗോപാലൻ, മനസ്, ജയൻ കെ, രവി, ടി കെ ഉണ്ണികൃഷ്ണൻ, ട്രീസ, സി ജെ സലോമി.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ, സമയം 11:15. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.